ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ശകവർഷം 1948 ആഷാഢം 9, കൊല്ലവർഷം 1201 മിഥുനം 16, 2026 ജൂൺ 30 ചൊവ്വാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 43 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 എന്നീ മീറ്ററുകളിൽ

1261 576 കിലോഹെർട്സുകളിലും ആലപ്പുഴ എഫ് എം 103.5, പത്തനംതിട്ട എഫ് എം 101, കായംകുളം എഫ് എം 100.1 എന്നീ മെഗാഹെർട്സിലും പ്രസാർഭാരതി ഡി ടി എച്ച് സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ഈ പ്രക്ഷേപണത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം.

0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിക്കുന്നത് എൻ ആനന്ദവല്ലിയമ്മ.
1: വെളുക്കുമ്പോൾ കുളിക്കേണം, വെളുത്തുള്ളതുടുക്കേണം, വെളുപ്പിൽ ക്ഷേത്രദൈവത്തെ എളുപ്പം തൊഴുതെത്തേണം. പറഞ്ഞു കേട്ട നാടൻ ശീലാണിത്. ഒരാളിന്റെ ജീവിത വിജയവും അഭിവൃദ്ധിയും സന്തോഷവുമെല്ലാം ദിവസത്തെ ക്രമപ്പെടുത്താൻ അയാൾ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങളനുസരിച്ചിരിക്കും. സൂര്യനോടൊപ്പം ഉണർന്ന് നല്ല തുടക്കത്തോടെ ദിവസത്തിന്റെ ആരംഭം. നല്ല ഉറക്കം കിട്ടിയാലേ നല്ല തുടക്കം ഉണ്ടാകൂ. തികഞ്ഞ ആരോഗ്യത്തിനും ഊർജ്ജസ്വലതയ്ക്കും ശരാശരി 6 മണിക്കൂർ ഉറക്കം. ഉറക്കത്തിന്റെ അളവല്ല, ഗുണമാണ് പ്രധാനം. ദഹനക്രിയയെ ബാധിക്കാത്ത ഭക്ഷണക്രമം ശീലിച്ച് ഉറങ്ങാൻ പോകും മുമ്പ് മൃദുലമായ വീണാഗാനമോ ശാസ്ത്രീയ സംഗീതമോ കേൾക്കുന്നതും വായനയും ഉറക്കത്തിന് ആക്കം കൂട്ടും. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്വന്തം കൈത്തലം ഹൃദയത്തിനു മുകളിൽ വെച്ച് അത് യേശുദേവന്റെ വേദനയകറ്റുന്ന കൈയാണെന്ന് വിചാരിക്കുക. തുടർന്ന് എന്റെ ഹൃദയം വേദനയ്ക്ക് ഇടം നൽകാതിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഒരു മനഃശാസ്ത്രജ്ഞന്റെ ഉപദേശമാണിത്. തലയിണയെ കൃഷ്ണൻ എന്ന് വിചാരിച്ച് ഉറങ്ങാൻ മാധവിക്കുട്ടിയെ ചെറുപ്പത്തിൽ ബാലാമണിയമ്മ ഉപദേശിച്ചിരുന്നത്രേ. നല്ല ഉറക്കമുണർന്നാൽ ആദ്യ 10 മിനിറ്റിലെ ചിന്ത ആ ദിവസത്തെ ബാധിക്കും. സൂര്യവെളിച്ചം സ്വർഗീയ ദാനമെന്ന് ഋഷിമാർ പറയുന്നു. സൂര്യവെളിച്ചത്തിൽ സ്നാനം ചെയ്യുന്നത് ദീർഘായുസ്സിന് സഹായിക്കും. മിതത്വത്തോടെ കടന്നുവരുന്ന സൂര്യരശ്മി നമ്മിലെ ഊർജ്ജസ്വലതയെ തിരികെ തരും. വൈകാരികവും ശാരീരികവുമായ ഉന്മേഷത്തെ തിരികെ തരുന്ന വൈദ്യനാകും. സൂര്യൻ ഉയരുന്നിടത്ത് നോക്കി നിൽക്കുക, നടക്കാൻ തോന്നിയാൽ പ്രകൃതിയിൽ കൂടി നടക്കുക, ഇതൊക്കെ പുലരിയുടെ ആദ്യ നാഴികയിൽ ഒഴുകിയെത്തുന്ന സന്തോഷ സത്ത് ആസ്വദിക്കാൻ സഹായിക്കും. എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ അനുകൂലവും പ്രതികൂലവുമായ പല സാഹചര്യങ്ങളുണ്ടാകും. ഒരു വശത്ത് പോസിറ്റീവ് എനർജി സൂചിപ്പിക്കുന്ന സ്നേഹം, ഉത്സാഹം, വിശ്വാസം തുടങ്ങിയവയും മറുവശത്ത് നിഷേധ മനോഭാവം സൂചിപ്പിക്കുന്ന വെറുപ്പ്, ഭയം, ഉത്കണ്ഠ, ദേഷ്യം എന്നിവയുമായിരിക്കും പ്രത്യക്ഷപ്പെടുന്നത്. മനുഷ്യപ്രകൃതിയെക്കുറിച്ച് അവഗാഹമുള്ള ബുദ്ധിശാലിയായ ആൾ ക്രിയാത്മകമായ വഴി തിരഞ്ഞെടുക്കും. ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഊർജത്തിന്റെയും ചുറുചുറുക്കിന്റെയും ഉറവിടം ശരീരവ്യായാമം, ഭക്ഷണക്രമം, ഉറങ്ങുന്നതിനുള്ള സമയനിഷ്ഠ, ജനിതക സ്വഭാവം ഇവ മാത്രമല്ല ഈശ്വരന്റെ പരിരക്ഷ കൂടിയാണ്. രോഗാവസ്ഥയിലേക്ക് പതിക്കാതെ ദൈവം തരുന്ന മറുമരുന്നാണ് ആഹ്ലാദം. ആഹ്ലാദഭാവം ഉൾക്കൊള്ളുന്ന ഹൃദയം നല്ലത് വരുത്തുന്നു എന്ന് ബൈബിൾ.

0: ഷേക്സ്പിയർ എഴുതിയിട്ടുണ്ട്, ദുരിതം പേറുന്നവർക്ക് ഒരു മരുന്ന് മാത്രമേയുള്ളൂ, അത് പ്രത്യാശ. പ്രത്യാശയും മനസ്സിൽ ഉദാത്ത ചിന്തകൾ ഉണ്ടാക്കും. എല്ലായ്പ്പോഴും ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിച്ച് ആരോഗ്യം പരിപാലിച്ച് നിലനിർത്തി ജീവിച്ചാൽ ആർക്കും പൂർണ്ണ ആരോഗ്യവാനാകാം. ഡോക്ടർ പോൾ ടോർണിയർ പറഞ്ഞിട്ടുള്ളത്, ഒരാൾക്ക് ഒരു രോഗവും ആകാശത്തിൽ ഇടിമിന്നൽ വരും പോലെ പെട്ടെന്ന് വരുന്നതല്ല, അത് വരാനുള്ള സാഹചര്യം വർഷങ്ങളായി നിങ്ങൾ ഒരുക്കൂട്ടുകയാണ്. തെറ്റായ ഭക്ഷണക്രമം, കഠിനാധ്വാനം, കോപം, മാനസികാസ്വാസ്ഥ്യം, ഇവ ജീവശക്തി ചോർത്തിക്കളയുന്നു എന്ന്. മനുഷ്യ ശരീരം ഈശ്വര സൃഷ്ടിയിലെ ഏറ്റവും സങ്കീർണമായ ഒന്നാണ്. ഈശ്വരൻ ശരീരത്തിൽ ഒട്ടേറെ കൗശലപ്പണികൾ ചെയ്തിരിക്കുന്നു. ചിന്തിക്കാനും യുക്തിപരമായ തീരുമാനം എടുക്കാനും ശേഷിയുള്ള തലച്ചോറ്, അതീന്ദ്രിയ സിദ്ധിയുള്ള ആത്മാവ്, ദൈവവുമായി ഒത്തുജീവിക്കാനാണ് ഇവ ദൈവം നമുക്ക് തന്നത്. എത്രയോ തലമുറകൾക്കു മുമ്പ് പ്ലേറ്റോ എഴുതി, നാം ഒരിക്കലും ആത്മാവ് ശുദ്ധീകരിക്കാതെ ശരീരം ശുദ്ധീകരിക്കാൻ തുനിയരുത്. പലരുടെയും രോഗകാരണം അപകടമോ മുറിവോ ചതവോ അല്ല, അവരുടെ മനസ്സിലെ അഴുക്കുകൾ തിരിച്ച് ശരീരമാകുന്ന ഓടയിലേക്ക് ഒഴുക്കിക്കളയലാണ്. ശരീരം, ആത്മാവ്, മനസ്സ്, ഇവ മൂന്നും ഒരേ താളത്തിൽ, ഒരേ മട്ടിൽ, ഐക്യത്തിൽ കഴിയുമ്പോഴേ ഒരാൾ പൂർണ്ണ ആരോഗ്യവാനാകൂ.
1: സുഭാഷിതം അവതരിപ്പിച്ചത് എൻ ആനന്ദ് വല്യമ്മ, ആകാശവാണി.
2: ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ കവിത വസന്തം പാരായണം ചെയ്യുന്നത് ഡോക്ടർ എസ് അശ്വതി.

0: strengthening inter-agency coordination to ensure the safe movement of thousands of pilgrims. The first batches of pilgrims have started arriving in Jammu and Kashmir, while security forces remain on high alert with elaborate arrangements in place along the Jammu-Srinagar National Highway, transit camps and the twin routes leading to the holy cave shrine nestled in the Himalayas. Meanwhile, Special Operation Group SOG of the Jammu and Kashmir Police and National Security Guard NSG conducted a joint counter-terror mock drill at the historic Raghunath Mandir in Jammu yesterday ahead of the Amarnath Yatra. The exercise simulated a high-risk terrorist attack scenario, testing the response capabilities of security agencies through rapid intervention, area domination, hostage rescue, casualty evacuation and coordinated operations. And that is the end of this news bulletin.
1: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 ഉദയഗീതം, എം ജി രാധാകൃഷ്ണൻ ആലപിച്ച ലളിതാഷ്ടകം. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7 മുതൽ 8 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, ഗാന്ധിസ്മൃതി, ചുമട് താങ്ങി, നമുക്കു ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 64 ഭാഗം. 8:35 സ്മൃതി മധുരം. 8:45 യോഗ സൗഖ്യം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9:00 ഹലോ പ്രിയ ഗീതം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം, എൻ വി നാരായണ ഭാഗവതർ പാടിയ കൃതികൾ. 11:00 ഹരിതവാണി, കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര ഭാഗം 7, കാട്ടുതാറാവുകൾ രചന സി റഹീം. 11:15 ചലച്ചിത്രഗാനങ്ങൾ. 11:30 കൂട്ടുകാരി. നവജാത ശിശുക്കളെ പരിചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വതി എസ് സംസാരിക്കുന്നു. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 12:00 ഒരിക്കൽ കൂടി നേർവഴി, അധ്യാപകനായ എബി ടൈറ്റസുമായി നടത്തിയ അഭിമുഖം. 12:20 ലളിതഗാനങ്ങൾ, ബി ശോഭ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. അർട്ടിക്കേരിയ എന്ന അലർജി രോഗം, ഡോക്ടർ ജയശ്രീ എം സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 മഞ്ഞണി പൂനിലാവ്. 2:15 തുടർ നാടകം, ദസ്തേവിസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം, കുറ്റവും ശിക്ഷയും ഭാഗം 59, നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ, സംവിധാനം പി എ ബിജു. 2:30 ഉമംഗ് സി ഐ ടി സ്പോൺസേഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 നേർമൊഴി. 4:30 മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ. 5:00 ഹിന്ദി പരിപാടി, അഞ്ജന എം സംസാരിക്കുന്നു. 5:15 തുടിതാളം, അരവിന്ദ് കൃഷ്ണനും സംഘവും അവതരിപ്പിച്ച തായംപക. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 5:40 ഗാന്ധിസ്മൃതി. 5:45 ഭക്തിഗാനങ്ങൾ, ഇടവ ബഷീറും സംഘവും പാടിയത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, സീഡ് പദ്ധതി. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 മുതൽ ഐ സി സി വിമൻസ് ടി ട്വന്റി ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ലണ്ടനിലെ ഓവലിൽ വെച്ച് ഓസ്ട്രേലിയയും വെസ്റ്റിൻഡീസും തമ്മിൽ നടക്കുന്ന ഒന്നാം സെമി ഫൈനൽ മത്സരത്തിന്റെ തത്സമയ വിവരണം ഡൽഹിയിലെ. 7:25 വാർത്തകൾ. 8:35 വാർത്താ ബുള്ളറ്റിൻ. 11:00 സ്പോട്ട്ലൈറ്റ് പരിപാടി. 11:15 മുതൽ നാളെ രാവിലെ 5:48 വരെ എഫ് എം ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയിലെ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. നേരിയ തോതിൽ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 28.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 9.2 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 28.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 8 മില്ലിമീറ്റർ. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ആകാശവാണി. പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് രാജ്യത്ത് പെട്രോൾ വിൽപ്പനയിലും വിതരണത്തിലും ജൂൺ 12 നടപ്പിലാക്കിയ താൽക്കാലിക നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. വാണിജ്യ ഉപഭോക്താക്കൾക്ക് പമ്പുകളിൽ നിന്ന് വാങ്ങാവുന്ന ഇന്ധനത്തിന്റെ അളവ് 200 ലിറ്റർ ആക്കിയത് ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങളാണ് നാളെ മുതൽ ഇല്ലാതാകുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ KSEB റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി. രാത്രിയിലെ വൈദ്യുതി നിയന്ത്രണത്തിൽ നിലവിലെ സ്ഥിതി തുടരും. ആസൂത്രണ ബോർഡിലെ പ്രധാന തസ്തികകളിലേക്കുള്ള പരീക്ഷയിൽ മൂല്യനിർണയം ചെയ്യാതെ ഒഴിവാക്കിയ ഉത്തരങ്ങൾ മൂല്യനിർണയം നടത്താൻ PSC തീരുമാനിച്ചു. സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗല്ല. മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. വയനാട് H1N1 ബാധിച്ച് 2 മരണവും കണ്ണൂരിൽ എലിപ്പനി ബാധിച്ച് 2 മരണവും സ്ഥിരീകരിച്ചു. സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി സെൽഫ് ഇന്യൂമറേഷൻ നടപടികൾ ഓൺലൈൻ പോർട്ടലിൽ ഇന്ന് രാത്രി 12 വരെ വിവരങ്ങൾ നൽകാമെന്ന് സെൻസസ് അധികൃതർ വ്യക്തമാക്കി. വെനസ്വേലയിലെ ഭൂകമ്പത്തിൽ രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടെ മരണസംഖ്യ 1500. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് പോരാട്ടത്തിൽ ജപ്പാനെ പരാജയപ്പെടുത്തി ബ്രസീൽ പ്രീ ക്വാർട്ടറിൽ കടന്നു. നാളെ പുലർച്ചെ ന്യൂയോർക്കിലെ ന്യൂജേഴ്സിയിൽ നടക്കുന്ന മത്സരത്തിൽ ഫ്രാൻസ് സ്വീഡനെ നേരിടും. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 1st സെമി ഫൈനലിൽ ഇന്ന് ഓസ്ട്രേലിയ വെസ്റ്റിൻഡീസിനെ നേരിടും.
1: കേരളത്തിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പലതും പ്രകൃതിയുടെ വരദാനങ്ങളാണ്. എന്നാൽ പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ സംരക്ഷിക്കുന്ന കൂട്ടായ്മകളാണ് ഭാവിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ നിർവചിക്കുക. ഇതാണ് സുസ്ഥിര വിനോദസഞ്ചാരത്തിന്റെ കാതൽ. ഇവിടെ ഓരോ സന്ദർശകനും സമ്പദ്വ്യവസ്ഥയ്ക്ക് മാത്രമല്ല പരിസ്ഥിതി സംരക്ഷണത്തിനും പ്രാദേശിക ക്ഷേമത്തിനും സംഭാവന നൽകുന്നു. തരിശുകിടന്ന വയലിനെ കൂട്ടായ പരിശ്രമത്തിലൂടെ ഒരു പരിസ്ഥിതി ടൂറിസം കേന്ദ്രമാക്കി വളർത്തിയെടുത്തിരിക്കുകയാണ് തിരുവനന്തപുരത്തെ പിരപ്പമ്മൻ കാട്.
2: പണ്ടുകാലത്ത് നമ്മുടെ പൂർവികർ നന്നായിട്ട് നെൽകൃഷി നടത്തിയിരുന്നൊരു സ്ഥലമാണ്.
1: മുദാക്കൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് A. ചന്ദ്രബാബു.
2: ആ നെൽകൃഷി പ്രത്യേകിച്ചും അന്യം നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അവിടത്തെ പ്രാദേശിക നിവാസികളായിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഒരു പാടശേഖര സമിതിക്ക് രൂപം കൊടുക്കുന്നത്. നാട്ടുകാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി, സൗഹൃദ സംഗമങ്ങൾ ഉണ്ടാക്കി, ആ കൃഷിയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നിലപാടുകളും ആ പ്രദേശവാസികളാണ് സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും നമ്മുടെ സംസ്ഥാനത്തെ കൃഷി വകുപ്പ് സംസ്ഥാന സർക്കാർ വേണ്ട വിധമുള്ള സഹായങ്ങൾ ചെയ്യുന്നത്. ഈ സഹായങ്ങൾക്കൊക്കെ പുറമെ നമ്മുടെ ആ പ്രദേശത്തിന്റെ വികസനത്തിന്റെ ഭാഗമായി വെട്ടിക്കൽ പാലവും അതുപോലെ അപ്രോച്ച് റോഡും ആ റോഡിന്റെ ഇരുവശങ്ങളിൽ ശുചിത്വ മിഷന്റെ ഭാഗമായിട്ട് സ്നേഹാരാമം എന്ന ഒരു പദ്ധതി, 4 മണിക്കാറ്റ് എന്നൊരു പദ്ധതി, അവിടെ സൈഡുകളിൽ ഇരിപ്പിടവും ചെടികളും ഒക്കെ വെച്ചു പിടിപ്പിച്ച് സൗന്ദര്യാത്മകമായിട്ടുള്ള പ്രദേശമാക്കി ആ പ്രദേശത്തെ മാറ്റിയെടുക്കാൻ സാധിച്ചു.
1: ടൂറിസത്തിന് വേണ്ടി കൃഷി ഉപേക്ഷിക്കുന്നതിന് പകരം ടൂറിസത്തെ കൃഷിക്ക് പൂരകമായി ഉപയോഗിക്കുകയും തണ്ണീർത്തടങ്ങളുടെ പാരിസ്ഥിതിക സ്വഭാവം സംരക്ഷിക്കുകയും അധിക വരുമാനം സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ് ഈ പദ്ധതി.
3: ഈ പ്രദേശം ഒരു കാലഘട്ടത്തിൽ വളരെയധികം കൃഷിക്ക് പ്രാധാന്യമുള്ള ഒരു സ്ഥലമായിരുന്നു.
1: പിരപ്പമൺകാട് പാടശേഖര സമിതി പ്രസിഡന്റ് സാബു.
3: പക്ഷേ

0: ക്രമേണ കൃഷി നിർത്തുകയും 50 ഏക്കറോളം സ്ഥലം തരിശായി മാറുകയും അവിടെ കാട് വളരുകയും ചെയ്ത ഒരു ദയനീയമായ അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇരിക്കവെയാണ് 2023 ഇവിടുത്തെ കർഷകർ ഒത്തുചേരുകയും പാടശേഖര സമിതി പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തു. വയലുകൾ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാറ് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഞങ്ങൾ വിശാലമായ പൊതു ഞാറ്റടിയിൽ വിത്ത് പാകി മുളപ്പിച്ച് ഞാറ് കർഷകർക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് വന്നപ്പോൾ കർഷകർക്ക് അത് വളരെയധികം സഹായമായി.
1: ഒരു കാലത്ത് ഉപേക്ഷിക്കപ്പെട്ട വയൽ ക്രമേണ ഉൽപാദനക്ഷമമായ കൃഷിയിലേക്ക് മടങ്ങി. നെൽകൃഷി ഗണ്യമായി വികസിക്കുകയും വിളവ് വർഷം തോറും മെച്ചപ്പെടുകയും ചെയ്തു. കൃഷി ഏതാണ്ട് ഉപേക്ഷിച്ച കർഷകർക്ക് ഈ പദ്ധതി ആത്മവിശ്വാസം നൽകി.
2: 20 വർഷം തരിശായിക്കുന്നത് ജനങ്ങളുടെ കൂട്ടായ്മയോടും പങ്കാളിത്തത്തോടും കൂടിയാണ് തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞത്.
1: പിരപ്പമൺകാട് പാടശേഖര സമിതി സെക്രട്ടറി അൻഫാർ:
2: ഇതിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ ഉൾപ്പെട്ട ഉപദേശക സമിതിയും 800 അംഗങ്ങൾ ഉൾപ്പെട്ട സൗഹൃദ സംഘവുമാണ് പാടശേഖര സമിതിയുടെ കാര്യത്തിൽ. ഇവിടെ പൊതുഞ്ഞാറ്റടിയിലാണ് വിത്ത് പാകുന്നത്. ഇത് കർഷകർക്ക് ചെലവ് കുറയ്ക്കുന്നതിനും സമയലാഭവും ലഭിക്കുന്നു. നമ്മുടെ ഇവിടെ കൃഷി ചെയ്യുന്നത് വിവിധ സ്കൂളുകൾ, അമ്പലങ്ങൾ, പള്ളികൾ, പൂർവ്വ വിദ്യാർത്ഥി സംഘങ്ങൾ, സംഘടനകൾ, പിന്നെ നമ്മുടെ നാട്ടുകാരുമാണ് ചെയ്യുന്നത്. ഹരിത കേരള മിഷൻ പാടശേഖരത്തെ ഹരിത ഇതായിട്ട് പ്രഖ്യാപിച്ചു. ചില വിദ്യാലയങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് കൊണ്ടുപോയി അരിയാക്കി കൊടുക്കുന്നുണ്ട്.
1: കർഷകരെ ഒരു പൊതു പ്ലാറ്റ്ഫോമിന് കീഴിൽ കൊണ്ടുവരുന്നതിലൂടെ ഈ സംരംഭം ഘടനാപരമായ തടസ്സങ്ങൾ പലതും മറികടന്നു. ഒറ്റപ്പെട്ട വ്യക്തികളായിട്ട് നിൽക്കാതെ കൂട്ടായ്മകളിലൂടെ ഒരുമിച്ച് കൃഷി ചെയ്യുമ്പോൾ കൃഷി സാമ്പത്തിക ലാഭം നൽകുമെന്ന പാഠവും ഈ സംരംഭം നൽകുന്നു.
3: നമ്മുടെ ഈ പാടശേഖരം സന്ദർശിക്കാനായിട്ട് ദിവസവും ആയിരക്കണക്കിന് ആൾക്കാരാണ് വരുന്നത്.
1: പൊതുപ്രവർത്തകനും പാടശേഖര സമിതി വൈസ് പ്രസിഡന്റുമായ കുമാർ:
3: സ്ത്രീകളും കുട്ടികളും ആയിട്ടൊക്കെ വരുന്ന ആൾക്കാർക്ക് നമ്മുടെ പാടശേഖരവും ഏറുമാടവും ഒക്കെ സന്ദർശിച്ച് അവരുടെ മനസ്സിന് ശരിക്കും സന്തോഷത്തോടെയാണ് അവർ മടങ്ങുന്നത്. പക്ഷേ മറ്റൊരു ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ല. അതുമാത്രമല്ല, സ്ത്രീകളെ മുൻനിർത്തി സ്ത്രീകൾ നടത്തുന്ന ഒരു റെസ്റ്റോറൻറ്റും ഒക്കെ ആണെങ്കിൽ സ്ത്രീകൾക്ക് വരുമാനം ലഭിക്കാം, അവരുടെ ജീവിത നിലവാരം മാറ്റും, അത് ഈ നാടിന് തന്നെ ഒരു മുതൽക്കൂട്ടാവും. അപ്പോൾ അതിനു വേണ്ടുന്ന സൗകര്യം നിലവിൽ ഈ പാടശേഖരത്തിലില്ല. ഞങ്ങളിതിനു മുന്നേ അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോയി. പക്ഷേ കെട്ടിടങ്ങളോ ഒന്നും നിലവിലില്ലാത്തത് കാരണം ആണ് അത് നടക്കാതെ പോകുന്നത്. പഞ്ചായത്ത് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കെട്ടിടം പണിതു തരാമെന്ന് പറഞ്ഞ് അതിന് ഫണ്ടും വകയിരുത്തി പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ്.
1: പിരപ്പമൺകാട്ടിൽ കൃത്രിമ ആകർഷണങ്ങളല്ല, മറിച്ച് ഭൂപ്രകൃതിയിലെ സവിശേഷതയാണ് സന്ദർശകരെ ആകർഷിക്കുന്നത്. ഏറുമാടം, വിശാലമായ നെൽവയലുകൾ കാണാനുള്ള നിരീക്ഷണ കേന്ദ്രങ്ങൾ, ബോട്ടിംഗ് സൌകര്യം, പുഷ്പകൃഷി, സീസണൽ സാംസ്കാരിക പരിപാടികൾ എന്നിവ വിനോദസഞ്ചാരികൾക്ക് ഒരു മികച്ച ഗ്രാമീണ അനുഭവം പ്രദാനം ചെയ്യുന്നു.
0: കഴിഞ്ഞ ഓണക്കാലത്ത് ഞങ്ങൾ ഇതിന്റെ കരയിൽ 1.5 ഏക്കറിൽ പൂക്കൃഷി ചെയ്തുകൊണ്ട്,
1: സാബു
0: ജമന്തി കൃഷി, ചെണ്ടുമല്ലി കൃഷി ചെയ്തുകൊണ്ട് ഓണക്കാലത്ത് 10 ദിവസം സാംസ്കാരികോത്സവം ചെണ്ടുമല്ലി കൊണ്ടാട്ടം എന്ന പേരിൽ ആഘോഷിക്കുകയുണ്ടായി. തുടർന്ന് 10,000 ആളുകൾ സാക്ഷ്യം വഹിച്ച മരമടി ചേറ്റുത്സവം എന്ന പേരിൽ നടത്തുകയുണ്ടായി. ഇവിടുത്തെ നെല്ല് ആളുകൾക്ക് വിറ്റഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഇവിടുത്തെ നെല്ലിനെ അരിയാക്കി മാറ്റുന്നതിന് അരി ഉൽപ്പാദനം ഞങ്ങളിവിടെ ആരംഭിച്ചു. ഒരു പിരപ്പൺകാട് അരി എന്ന പേരിൽ ബ്രാൻഡ് ചെയ്തുകൊണ്ട് അരി ഉൽപ്പാദനം നടത്തുകയാണ്.
1: കേരളം വെള്ളപ്പൊക്കത്തിനും വരൾച്ചയ്ക്കും അതിശക്തമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്ന ഈ സമയത്ത് നെൽവയലും ചേർന്നുള്ള ആവാസ വ്യവസ്ഥയും പുനഃസ്ഥാപിക്കുന്നത് ഭക്ഷ്യോൽപാദനത്തിനപ്പുറം പരിസ്ഥിതി സേവനമായി മാറുന്നു.
4: പ്രകൃതിയുടെ സ്വാഭാവിക നേരിടത്തിന് വരെ തടസ്സമായി നീർച്ചാലുകൾ പോലും ഇല്ലാതായ നമ്മുടെ പ്രകൃതിയുടെ സാധാരണ ഘടന തന്നെ മാറിയ കാലമായിരുന്നു ഇക്കഴിഞ്ഞ 20 വർഷങ്ങൾ.
1: പാടശേഖര സമിതി ട്രഷറർ രാജേന്ദ്രൻ നായർ:
4: പ്രകൃതി കനിഞ്ഞു നൽകിയ തോടുകൾ വരെ ഇല്ലാതായ ഒരു കാലം. അതുകൊണ്ട് തന്നെ പണ്ട് കാലത്തുണ്ടായിരുന്ന പരമ്പരാഗത കൃഷി രീതിയെ അവലംബിച്ച് പ്രകൃതിയിലേക്ക് തിരിച്ചു പോകുന്നതിനായിരുന്നു ഈ പാടശേഖര സമിതിയുടെ ആദ്യ ശ്രമം. അതിനായി നെൽകൃഷിയെ വീണ്ടെടുക്കുവാനുള്ള കഠിന പരിശ്രമങ്ങൾ വിജയം കാണുകയും ഇന്ന് 100-ൽ പരം കർഷകർ ഇവിടെ നെൽകൃഷി ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു പെട്ടിക്കട പോലും ഇല്ലാതിരുന്ന ഈ പ്രദേശത്ത് ഇപ്പോൾ കടകളായി, വിനോദസഞ്ചാരികളുടെ വരവായി, ഫോട്ടോഷൂട്ടുകാരുടെ ഇഷ്ടത്താവളമായി, വിനോദസഞ്ചാരികൾക്ക് കാഴ്ച കണ്ട് ആസ്വദിക്കുന്നതിനായി ഏകദേശം 130 വർഷത്തിൽ പരം പഴക്കമുള്ള ഒരു കല്ലണ ഇവിടെയുണ്ട്. അതിൽ നിന്നും തോട് വഴി വെള്ളം കൊണ്ടുവന്നാണ് കർഷകർ നെൽകൃഷി ചെയ്തു വരുന്നത്. നമ്മുടെ പുതുതലമുറയെ കൂടി പ്രകൃതിയോട് അടുപ്പിക്കുവാനും അവർക്ക് കൃഷിയോട് താല്പര്യം ഉണ്ടാക്കുന്നതിനും പല സ്കൂളുകാരും ഈ പാടശേഖരത്തിൽ വയലുകൾ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തു വരുന്നുണ്ട്. ഞാറനടിയിൽ നിന്നും കൊയ്ത്തിനുമൊക്കെ സ്കൂളിലെ കുട്ടികൾ ഒന്നടങ്കം ഇവിടെ എത്തി കൃഷി രീതികൾ കണ്ട് പഠിക്കുന്നുണ്ട്. മാത്രമല്ല, കൈമോശം വന്ന ആ പ്രകൃതിയെ വീണ്ടെടുക്കലാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം.
1: പിരപ്പമൺകാട് വികേന്ദ്രീകൃത ഭരണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന മാതൃകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കർഷക കൂട്ടായ്മകളുടെയും സർക്കാർ ഏജൻസികളുടെയും ഫലപ്രദമായ ഏകോപനത്തിലൂടെ കൃഷി, പരിസ്ഥിതി, ടൂറിസം എന്നിവയെ ഒറ്റ ചട്ടക്കൂടിലേക്ക് സംയോജിക്കും.

0: കാർഷിക വിനോദസഞ്ചാര പ്രവർത്തനങ്ങളെ സംസ്ഥാന ടൂറിസം പ്രവർത്തനങ്ങളുടെ മുഖമുദ്രയാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനം അഗ്രി ടൂറിസത്തിലൂടെ നടന്നു വരുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഇതിനോടകം 2000 കർഷകർക്കും 100+ കർഷക കൂട്ടായ്മകൾക്കും കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റി ഇത്തരം പരിശീലനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ 800+ വരുന്ന യൂണിറ്റുകൾ ഇന്ന് സംസ്ഥാനത്ത് കാർഷിക വിനോദസഞ്ചാര പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. കേരള അഗ്രി ടൂറിസം നെറ്റ്വർക്കിന്റെ ഭാഗമായി നടക്കുന്ന കാർഷിക വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മൂല്യവർദ്ധിത പ്രവർത്തനമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരേ സമയം ഫാമിംഗ് ആക്ടിവിറ്റീസിന്റെ എല്ലാം ഭാഗമാവാനും കൃഷിയിടത്തിൽ താമസിക്കാനും കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങാനും കഴിയുന്ന സാഹചര്യങ്ങൾ ടൂറിസ്റ്റുകൾക്ക് ഒരുങ്ങുന്നതിനൊപ്പം കർഷകരെ സംബന്ധിച്ച് തങ്ങളുടെ ഉൽപ്പന്നത്തിന് കൂടുതൽ വിലയും കാർഷിക പ്രവർത്തനങ്ങളോട് കൂടുതൽ താല്പര്യവും ജനിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളും കൂടി ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ലോകത്തുടനീളം കാർഷിക വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾക്ക് വർദ്ധിതമാനമായ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. കേരളം ആ രംഗത്ത് ഇന്ത്യയിൽ 3-ാമത്തെ സ്ഥാനത്താണ് ഇപ്പോൾ ഫാം ടൂറിസം മേഖലയിൽ നിലനിൽക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ വിനോദസഞ്ചാര പ്രവർത്തനങ്ങളുടെ പ്രധാനപ്പെട്ട അനുഭവവേദ്യ വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി എക്സ്പീരിയൻഷ്യൽ ടൂറിസത്തിന്റെ ഭാഗമായി കാർഷിക വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾ മാറുന്നു. നമ്മുടെ കാർഷിക പ്രവർത്തനങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ടൂറിസത്തെ ഉപയോഗിക്കുക എന്നതാണ് അത്തരമൊരു നല്ല സമീപനം. ഉയർന്നു വരുന്ന സ്ഥലങ്ങളിലൊന്നായി പിരപ്പമൺകാടിലെ ഈ പ്രവർത്തനം മാറുന്നു, അഗ്രി ടൂറിസം ഇനിഷ്യേറ്റീവ് മാറുന്നു എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അതിനെല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നു.
1: കേരളത്തിലുടനീളമുള്ള 100+ ഉപേക്ഷിക്കപ്പെട്ട നെൽവയലുകൾക്ക് പിരപ്പമൺകാടിന്റെ അനുഭവം വിലപ്പെട്ട പാഠങ്ങൾ നൽകുന്നു. ഉപേക്ഷിക്കപ്പെട്ട തണ്ണീർത്തടങ്ങളെ തരിശു നിലങ്ങളായി കാണുന്നതിന് പകരം ഭക്ഷണവും തൊഴിലും ടൂറിസം വരുമാനവും പാരിസ്ഥിതിക നേട്ടങ്ങളും നൽകുന്ന ഉൽപാദനപരമായ ആവാസ വ്യവസ്ഥകളായി പുനഃസ്ഥാപിച്ചുകൊണ്ട് കേരളത്തിന്റെ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം പരിസ്ഥിതി ലോല പ്രദേശങ്ങളെയും സംരക്ഷിക്കുകയും ചെയ്യുന്നതാണെന്ന് ഈ കൂട്ടായ്മകൾ നയിക്കുന്ന ഇത്തരം മാതൃകകൾ ചൂണ്ടിക്കാട്ടുന്നു.
2: കൃഷിയും കർഷകനും ഒരു നാടിന്റെ നട്ടെല്ലാണെന്ന് നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ മുദാക്കൽ ഗ്രാമപഞ്ചായത്ത്.
1: മുദാക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി വി:
2: കേവലം ഒരു കൂട്ടായ്മ എന്നതിലുപരി മണ്ണിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ദൃഢനിശ്ചയത്തിന്റെ പ്രതീകമാണ് പിരപ്പമുൻകാട് പാടശേഖരം. കൃഷിഭൂമികൾ തരിശുകിടക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ മുദാക്കൽ പഞ്ചായത്തിലെ കർഷകരെ ഒന്നിപ്പിക്കാനും നെൽകൃഷിയും മറ്റ് ഇടവിള കൃഷികളും സജീവമാക്കാനും ഈ സമിതിക്ക് സാധിച്ചിട്ടുണ്ട്. പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും പിന്തുണയും ഉറപ്പാക്കിക്കൊണ്ട് പരമ്പരാഗതമായ അറിവുകളെയും ആധുനിക കാർഷിക സാങ്കേതിക വിദ്യകളെയും കോർത്തിണക്കിയാണ് ഇവരുടെ പ്രവർത്തനം. വിഷമില്ലാത്ത ശുദ്ധമായ ആഹാരം സ്വന്തം നാട്ടുകാർക്ക് എത്തിക്കുക എന്ന വലിയൊരു ലക്ഷ്യവും ഈ കൂട്ടായ്മയ്ക്ക് പിന്നിലുണ്ട്. തരിശുഭൂമികളെ ഹരിതാഭമാക്കുക എന്നത് മാത്രമല്ല ഇവർ ചെയ്യുന്നത്. പുതിയ തലമുറയ്ക്ക് കൃഷിയോടുള്ള താല്പര്യം വളർത്താനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അതുവഴി ഗ്രാമീണ സമ്പദ് വ്യവസ്ഥകൾക്ക് കരുത്ത് പകരാനും പിരപ്പമൺകാട് പാടശേഖര സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്.
1: പിരപ്പമൺകാടിന്റെ വിജയഗാഥ ഒരു നെൽവയലിനെ പുനരുജ്ജീവിപ്പിക്കുക മാത്രമല്ല, പ്രദേശവാസികളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ശക്തിയിലുള്ള ആത്മവിശ്വാസം പുനഃസ്ഥാപിക്കുകയുമാണ്. ഇത്തരം കൂട്ടായ്മകൾ നയിക്കുന്ന കൃഷി, പരിസ്ഥിതി, ഉത്തരവാദിത്ത ടൂറിസം മാതൃക സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിക്കുവാൻ കഴിയുമെങ്കിൽ കേരളത്തിന്റെ ഏറ്റവും വലിയ ഡെവലപ്മെന്റ് റിസോഴ്സ് ഫലഭൂയിഷ്ഠമായ മണ്ണിൽ വിളയാൻ കാത്തിരിക്കുകയാണ്.
3: ഇന്നത്തെ പ്രഭാതഫേരി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ രാവിലെ 6:30 ശുഭദിനാശംസകൾ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഉമംഗ് CIT സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 58 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.

0: ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൌജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ അടിസ്ഥാന മാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷന് സംസ്ഥാന ഗവൺമെന്റ് 30,00,000 രൂപ അനുവദിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ സ്കൂൾ തല പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസ് സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ ജർമ്മനി പുറത്ത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ അടിസ്ഥാന മാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. നിയമസഭയിൽ ബജറ്റ് ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. പരമ്പരാഗത രീതിയിൽ നിന്നും മാറി ചിന്തിച്ച് വ്യത്യസ്തമായി തയ്യാറാക്കി അവതരിപ്പിച്ച ബജറ്റാണെന്ന പ്രതിപക്ഷ ആക്ഷേപം പൂർണ്ണമായും അംഗീകരിക്കുന്നതായി വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരണമെന്നും പ്രവാസികൾ തിരിച്ചുവരുന്ന സാഹചര്യം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്നും അവരെ പുനരധിവസിപ്പിക്കണമെങ്കിൽ കൂടുതൽ മൂലധനം വരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ നികുതി പിരിവ് കാര്യക്ഷമമാക്കും. ആരുടെയും തലയിൽ അമിത നികുതി ഭാരം കെട്ടിവെക്കാതെ ബദൽ മാർഗങ്ങളാണ് ഗവൺമെന്റ് തേടുന്നതെന്നും നികുതി ഘടന പൂർണ്ണമായും പുനഃസംഘടിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നികുതി വെട്ടിപ്പുകാരെ കർശനമായി നേരിടുമെന്നും യഥാർത്ഥ നികുതിദായകരെ ഗവൺമെന്റ് സംരക്ഷിക്കുമെന്നും വി ഡി സതീശൻ അറിയിച്ചു. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും 52 ദിവസത്തേക്ക് സൌജന്യ റേഷന് സംസ്ഥാന ഗവൺമെന്റ് 30,00,000 രൂപ അനുവദിച്ചു. തൊഴിലില്ലായ്മ നേരിടുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന ബോട്ടുകളിലെ തൊഴിലാളികൾ, പീലിംഗ് തൊഴിലാളികൾ, മത്സ്യമേഖലയിലെ അനുബന്ധ തൊഴിലാളികൾ എന്നിവർക്കാണ് സൌജന്യ റേഷൻ. വീടുകളിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾ തല പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി എൻ ഷംസുദ്ദീൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിന് ഗവൺമെന്റ് രൂപീകരിച്ച ഹൈപവർ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് സ്കൂൾ തല പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. UDF ഗവൺമെന്റിന്റെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി KSRTC പ്രതിദിനം 2 കോടി രൂപ വരുമാന ബാധ്യതയുണ്ടാക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാരായ സ്ത്രീകളുടെ കുടുംബ ബജറ്റിനെ അത് വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ടെന്ന് മന്ത്രി CP ജോൺ നിയമസഭയിൽ പറഞ്ഞു. പദ്ധതി പ്രാബല്യത്തിൽ വന്നതോടെ KSRTC ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനയാണ് രേഖപ്പെടുത്തിയത്. മുൻപ് പ്രതിദിനം 10,00,000 സ്ത്രീകൾ യാത്ര ചെയ്തിരുന്ന സ്ഥാനത്ത് അത് 15,00,000 ഉയർന്നതായും CP ജോൺ അറിയിച്ചു. സംസ്ഥാനത്ത് സമഗ്രമായ ഗതാഗത നയം രൂപീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്ട് 4, മലപ്പുറത്ത് 2 പേരിലുമാണ് രോഗബാധ. സംസ്ഥാനത്ത് ജൂൺ മാസം 197 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം ഇതുവരെ 273 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം ബാധിച്ചത്. കോഴിക്കോട്ട് നിപ ബാധിതന്റെ സമ്പർക്കപ്പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരെ കൂടി ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. ഒരാൾ രോഗബാധിതന്റെ കുടുംബാംഗവും മറ്റ് 3 പേർ ആരോഗ്യ പ്രവർത്തകരുമാണ്. കൂടാതെ ലോ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 25 പേരെയും നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. ഇതോടെ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽ നിന്ന് ക്വാറന്റൈൻ ഒഴിവാക്കിയവരുടെ ആകെ എണ്ണം 11, നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയവരുടെ എണ്ണം 59 ആയി. രോഗനിരീക്ഷണത്തിന്റെ ഭാഗമായി June 10 മുതൽ നിപ സമാന ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചവരിൽ 57 പേരുടെ ഫലവും നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനത്തിന്റെ സംസ്ഥാനതല പരിപാടി നാളെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിദ്യാർത്ഥികളുമായി മന്ത്രി സംവദിക്കും. സംസ്ഥാനത്തെ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ഇതിന്റെ ഭാഗമായി പ്രവേശനോത്സവ പരിപാടികൾ സംഘടിപ്പിക്കും. സംസ്ഥാന ചീഫ് സെക്രട്ടറി എം ജയതിലക് ഇന്ന് സ്ഥാനമൊഴിയും. പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ ഇന്ന് ചുമതലയേൽക്കും. ശാരദാ മുരളീധരൻ വിരമിച്ച ഒഴിവിൽ 2025 മെയ്യിലാണ് ജയലിതക് ചീഫ് സെക്രട്ടറിയായത്. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർക്കാണ് വ്യോമാക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. പാകിസ്ഥാന്റെ ആക്രമണം അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന് നേരെ നടത്തിയ ആക്രമണമാണെന്നും പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഇത് ഭീഷണിയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലേക്ക് അനധികൃതമായി മയക്കുമരുന്ന് കടത്തുകയായിരുന്ന ഡ്രോൺ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ അതിർത്തി പ്രദേശത്തിന് സമീപം തകർന്നു വീണു. ലാഹോറിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ അകലെ നാരംഗമണ്ഡി പ്രദേശത്താണ് ഡ്രോൺ തകർന്നു വീണത്. പശ്ചിമബംഗാൾ ഗവൺമെന്റ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ തീരുമാനിച്ചു. മറ്റന്നാൾ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ ബില്ലിന്റെ കരട് നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നിയമസഭയിൽ പ്രഖ്യാപിച്ചു. ഇതിന് ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, അസം എന്നീ സംസ്ഥാനങ്ങളുടെ മാതൃക പിന്തുടർന്ന് വിരമിച്ച സുപ്രീംകോടതി ജസ്റ്റിസ് രഞ്ജന ദേശായിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയും രൂപീകരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 2027 സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾ സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. July 1 വീടുകൾ തോറും വിവരശേഖരണം തുടങ്ങും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമാകും. 2 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
3: കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ തുടർച്ചയായ 2 ദിവസമായ ഇന്നും അതിശക്തമായ മഴ പ്രവചിക്കുന്ന ഓറഞ്ച് ജാഗ്രതയാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുമുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. കേരള ലക്ഷദ്വീപ് തീരത്ത് July 2 മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്.
2: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
4: ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ കാനറിപ്പട ഇരമ്പിയാർത്തപ്പോൾ ഒരു സെക്കൻഡിൽ സംഭവിച്ച പിഴവിൽ ജപ്പാൻ വീണു. ആക്രമിച്ചും പ്രതിരോധിച്ചും തുല്യശക്തിയും തമ്മിലുള്ള കാൽപന്ത് യുദ്ധത്തിന്റെ അവസാനം മൈതാനത്ത് വീണത് ജപ്പാന്റെ കണ്ണീർ. വിജയശ്രീലാളിതരായി ബ്രസീൽ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലേക്ക്. ആദ്യ പകുതിയിൽ 1 ഗോളിന് പിന്നിലായി പോയ ബ്രസീൽ 2 പകുതിയിൽ 2 ഗോളുകൾ അടിച്ചാണ് വിജയം പിടിച്ചെടുത്തത്. അതും അവസാന മിനിറ്റ് ഗോളിൽ. 29th കൈഷിയു സനോയിലൂടെ ജപ്പാൻ മുന്നിലെത്തി. തിരിച്ചടിക്കാൻ വിനീഷ്യസ് ജൂനിയറും സംഘവും തുടർച്ചയായി നടത്തിയ മുന്നേറ്റങ്ങൾക്കൊടുവിൽ 56th കസിമറയിലൂടെ സമനില ഗോൾ. പിന്നീട് 90th കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൽ ഗബ്രിയൽ മാർട്ടിനെല്ലിയിലൂടെ നീല സമുറായികളെ കരയിച്ച നിർണായക വിജയ ഗോൾ. തോറ്റെങ്കിലും ജപ്പാൻ നടത്തിയ പോരാട്ടം അവിസ്മരണീയവും വീരോചിതവുമെന്ന് ചരിത്രത്തിൽ കുറിക്കപ്പെടുമെന്ന് തീർച്ച. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ലാറ്റിൻ അമേരിക്കൻ ടീമായ ഇക്വഡോറിൽ നിന്നേറ്റ പരാജയത്തിന് മറ്റൊരു തുടർച്ച സംഭവിച്ചപ്പോൾ മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനി ലോകകപ്പിൽ നിന്നും പുറത്തായി. തെക്കേ അമേരിക്കൻ ടീമായ പരാഗ്വേയാണ് ഈ ലോകകപ്പിലെ വൻ അട്ടിമറി സൃഷ്ടിച്ച് ജർമ്മൻ സംഘത്തിന്റെ വഴിയടച്ചത്. നിശ്ചിത സമയത്ത് ഓരോ ഗോൾ വീതം നേടി സമനിലയിലായതിനെ തുടർന്ന് അധിക സമയവും പിന്നിട്ട് പെനാൾട്ടി ഷൂട്ടൌട്ടിലായിരുന്നു പരാഗ്വേയുടെ ചരിത്ര ജയം.
2: ഇപ്പോൾ നെതർലാൻഡ്സ് മൊറോക്കയെ നേരിടുകയാണ്. രാത്രി 10 മറ്റൊരു മത്സരത്തിൽ ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ 2 ദിനത്തിൽ സംസ്ഥാനത്ത് 130,000 കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി തുള്ളിമരുന്ന് നൽകി. ഇതോടെ 5 വയസ്സിന് താഴെ ആകെ 1,980,000 കുട്ടികളിൽ 1,883,000 കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. 95.1% കുട്ടികൾക്ക് വാക്സിൻ നൽകി. അവശേഷിക്കുന്ന ഏകദേശം 100,000 കുട്ടികൾക്ക് കൂടി ഇന്ന് വീടുകളിലെത്തി തുള്ളിമരുന്ന് നൽകി പദ്ധതി പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ ഞായറാഴ്ച തുള്ളിമരുന്ന് നൽകാൻ സാധിക്കാതെയിരുന്ന 5 വയസ്സിന് താഴെ 5,358 കുട്ടികൾക്ക് വീടുകളിലെത്തി ആരോഗ്യ പ്രവർത്തകർ തുള്ളിമരുന്ന് വിതരണം ചെയ്തു. ജില്ലയിൽ 98.78% കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകാൻ കഴിഞ്ഞതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ 2 ദിനം കോഴിക്കോട് ജില്ലയിൽ 12,846 കുട്ടികൾക്ക് കൂടി തുള്ളിമരുന്ന് നൽകി. ഇതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ 307 കുട്ടികളും ഉൾപ്പെടുന്നു. പാർശ്വവൽക്കൃത സമൂഹങ്ങളുടെ ഉന്നമനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർകോട്ട് തുടരെ വിഷൻ 2027 ശില്പശാല സംഘടിപ്പിച്ചു. കുടുംബശ്രീയുടെ പുതിയ പദ്ധതികൾ, കുടുംബജീവിതത്തിലെ സന്തോഷങ്ങൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സോയ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന മാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷന് സംസ്ഥാന ഗവൺമെന്റ് 30 ലക്ഷം രൂപ അനുവദിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ സ്കൂൾ തല പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസ് സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ, ജർമ്മനി പുറത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
5: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचकः पुनीत त्रिपाठी. अथ वार्ताः. नवदिल्ल्यां राष्ट्रपतिभवने ह्यः 26,000 द्वितीयरक्षा अलङ्करणसमारोहे राष्ट्रपतिः द्रौपदी मुर्मुवर्या शौर्यपुरस्कारान् प्रदत्तवती. शौर्यपुरस्काराः रक्षासैन्यबलानां, केन्द्रीय सशस्त्र आरक्षकबलानां, केन्द्रशासित आरक्षकाणां, कार्मिकाणां च कृते प्रदीयन्ते. एते पुरस्काराः सशस्त्रबलानां, केन्द्रीय सशस्त्र आरक्षिबलानां, अन्य सुरक्षा अभिकरणानां च कार्मिकाणां असाधारण शौर्य कार्यान् उद्दिश्य प्रदीयन्ते. राष्ट्रपतिना समारोहे 7 सर्वोत्तम युद्ध सेवापदकानि, 30 परम विशिष्ट सेवापदकानि, 12 उत्तम युद्ध सेवापदकानि, 50 अतिविशिष्ट सेवापदकानि च वितरितानि. उपराष्ट्रपतिः सीपी राधाकृष्णनवर्यः, रक्षामन्त्री राजनाथसिंहः, अन्ये केन्द्रीयमन्त्रिणः, सशस्त्रसेनायाः वरिष्ठाः अधिकारिणश्च अस्मिन्नवसरे उपस्थिताः आसन्. राष्ट्रपतिः मुर्मुः वर्या इतः पूर्वम् अस्मिन् मासे 8 दिनाङ्के राष्ट्रपतिभवने रक्षा अलङ्करणसमारोहे प्रथमचरणस्य शौर्यपुरस्कारान् प्रदत्तवती. प्रधानमन्त्री नरेन्द्रमोदी ह्यः अवदत् यत् तस्य सेशेल्स् देशस्य यात्रा महत्वपूर्णैः परिणामैः पूरितम् आसीत्, येन भारत सेशेल्स् देशयोः मैत्री प्रवर्धिता भविष्यति. सामाजिकान्तर्जालीये सन्देशे प्रधानमन्त्री अवदत् यत् विगत 15 वर्षेषु उभयोः देशयोः मध्ये सम्बन्धः सुदृढविश्वासेन, संयुक्तप्रगतिना च चिह्नितः अस्ति. यदा तु आगामि 50 वर्षाणि नवान्वेषणेन सुस्थिरतया संयुक्तसमृद्ध्या च निर्धारिताः भविष्यन्ति. सः सेशेल्स देशस्य स्वातन्त्र्यस्य 50वें वर्षे राष्ट्रियदिवसस्य समारोहे भागग्रहणाय हर्षं प्रकटितवान्. श्रीमोदी सेशेल्स देशस्य राष्ट्रपत्ये डॉ पैट्रिक हर्मिनी इत्यस्मै सेशेल्स देशस्य सर्वकाराय, जनानां च स्नेहाय धन्यवादम् अददात्. राष्ट्रिय निवेशावसंरचना कोषस्य नीफ इत्यस्य कृते सर्वकारस्य समग्र प्रतिबद्धता अधुना 60,000 कोटि रूप्यकाणि अभवत्. एतत् उपक्रमं मूलसौकर्याणां कृते अन्येषु राष्ट्रिय महत्वपूर्णेषु क्षेत्रेषु च केन्द्रस्य निवेशप्रतिबद्धतां प्रदर्शयति. केन्द्रीयमन्त्रिमण्डलेन गतसप्ताहे आधारभूतसंरचना निवेशस्य गतिं वर्धयितुं, देशे संस्थागत मूलधनम् उत्प्रेरयितुं च निधौ 30,000 कोटि रूप्यकाणाम् अतिरिक्त निवेशप्रतिबद्धतानुमोदिता. केन्द्रीय कृषि कृषक कल्याण मन्त्री शिवराज सिंह चौहानः अद्य आरभ्य पूर्वोत्तरस्य 2-दिवसीय यात्रायां भविष्यति. श्रीचौहानः असमराज्यस्य गुवाहाटीनगरे उच्चस्तरीयसमीक्षासभायाः आयोजनं करिष्यति. सभायाम् असमराज्यस्य समीपस्थेषु क्षेत्रेषु सस्येषु ग्रामेषु महत्वपूर्णजलसंरचनायां च जलप्लावस्य प्रभावस्य समीक्षा भविष्यति. वर्तमानसहायोद्धारकार्याणां प्रगतेः समीक्षापि भवितुं शक्नोति. അസമരാജ്യസ്യ സമീക്ഷായാഃ അനന്തരം ശ്രീ ചൗഹാനഃ ശ്വഃ അരുണാചല പ്രദേശസ്യ ജലപ്ലാവിത ക്ഷേത്രാണാം നിരീക്ഷണം വിധാസ്യതി. സഹ ജലപ്ലാവിതാനാം ഗ്രാമാണാം കൃഷിക്ഷേത്രാണാം സഹായോദ്ധാര ശിബിരാണാം ച സ്ഥിത്യാഃ മൂല്യാങ്കനം കർത്തും വായുമാർഗേണ ഭൂമാർഗേണ ച സർവേക്ഷണം കരിഷ്യതി. ജുലൈ മാസസ്യ തൃതീയ ദിനാങ്കാദാരഭ്യമാണസ്യ സപ്തപഞ്ചാശത് ദിവസാത്മികായാഃ വാർഷിക അമർനാഥ യാത്രായാഃ പ്രാക് സുരക്ഷാ സംസ്ഥാഃ പഞ്ചാബതഃ ജമ്മുകശ്മീര പര്യന്തം തീർത്ഥയാത്രാമാർഗേ സജ്ജതാം തീവ്രീകൃതവന്തഃ. മോക് ഡ്രിൽ ഇതി ആചരന്തി. നിരീക്ഷണ പ്രണാലിം സക്രിയം കുർവന്തി. സഹസ്രശഃ തീർത്ഥയാത്രിണാം സുരക്ഷിത ഗമനാഗമനം സുനിശ്ചേതും അന്താ സംസ്ഥാ സമന്വയം സുദൃഢം കുർവന്തി ച. ഇതി വാർത്താഃ.
6: സമയം 7 മണി. ആകാശവാണി.

0: ആകാശവാണിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പുലർവെട്ടത്തിന്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പുലർവെട്ടത്തിൽ ആദ്യം
1: കാർഷിക മേഖലാ വാർത്തകൾ. ഓണത്തിനൊരുക്കം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ അഞ്ചൽ ബ്ലോക്കിന് കീഴിലുള്ള അഞ്ചൽ, ഇടമുളയ്ക്കൽ, അലയമൺ, കരവാളൂർ, ഏരൂർ, കുളത്തൂപ്പുഴ, തെന്മല, ആര്യങ്കാവ് എന്നീ കൃഷിഭവനുകളിൽ ആറിനം വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 10 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് അഞ്ചൽ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9383470355. കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുവേണ്ടി സംസ്ഥാന സർക്കാർ കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി സ്മാം. ഈ പദ്ധതിയിൻ കീഴിൽ കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും വിളവെടുപ്പാനന്തര വിള സംസ്കരണ മൂല്യവർദ്ധിത പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഉപകരണങ്ങളും യന്ത്രങ്ങളും സബ്സിഡിയോടെ നൽകിവരുന്നു. ഇതനുസരിച്ച് വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് 40% മുതൽ 50% വരെയും കർഷകരുടെ കൂട്ടായ്മകൾ, SHGകൾ, FPOകൾ, വ്യക്തികൾ, പഞ്ചായത്തുകൾ തുടങ്ങിയവയ്ക്ക് കാർഷിക യന്ത്രങ്ങളുടെ വാടക കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് പദ്ധതി തുകയുടെ 40% സാമ്പത്തിക സഹായവും യന്ത്രവൽക്കരണ തോത് കുറവായ പ്രദേശങ്ങളിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫാം മെഷീനറി ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് കർഷക ഗ്രൂപ്പുകൾക്ക് 30 ലക്ഷം രൂപ വരെയുള്ള പദ്ധതിക്ക് പരമാവധി 80% എന്ന നിരക്കിൽ 24 ലക്ഷം രൂപ വരെയും സാമ്പത്തിക സഹായം അനുവദിക്കുന്നു. അംഗീകൃത ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭ്യമാക്കി പദ്ധതി പൂർത്തീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സ്മാം മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമുള്ള സബ്സിഡി ബാക്ക് എൻഡഡ് ക്യാപിറ്റൽ സബ്സിഡിയായി അനുവദിക്കുന്നതാണ്. 2026-27 സാമ്പത്തിക വർഷത്തിലെ അപേക്ഷകൾ ഓൺലൈനായി നാളെ രാവിലെ 11 മണി മുതൽ agrimachinery.nic.in എന്ന വെബ്സൈറ്റ് മുഖേന നൽകാവുന്നതാണ്. പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനുള്ള സഹായങ്ങൾക്കും ജില്ലകളിലെ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയവുമായോ ആലപ്പുഴ, കോഴിക്കോട് എന്നിവിടങ്ങളിലെ കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയവുമായോ സ്ഥലത്തെ കൃഷിഭവനുമായോ ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0471230674748. കർഷകരുടെയും കാർഷിക സംരംഭകരുടെയും കാർഷിക അടിസ്ഥാന സൌകര്യ വികസനത്തിന് മികച്ച പിന്തുണ നൽകുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന വായ്പാ പദ്ധതിയിൽ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 സെപ്റ്റംബർ 30 വരെ ദീർഘിപ്പിച്ചതായി കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് പരമാവധി 7 വർഷത്തേക്ക് 3% സബ്സിഡിയോടുകൂടി 6% പലിശയ്ക്കാണ് കാർഷിക വായ്പകൾ ലഭ്യമാകുക. കൂടാതെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കവറിന്റെ പരിധിയിൽ വരുന്ന 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് അധിക ഈട് നൽകേണ്ടതില്ല. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, ശീതീകരണ ശൃംഖല, കാർഷിക യന്ത്രവൽക്കരണം, ഡ്രോൺ സേവന കേന്ദ്രങ്ങൾ, കാർഷിക ലോജിസ്റ്റിക്സ് തുടങ്ങി വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് AIF പദ്ധതിയിലൂടെ ധനസഹായം ലഭ്യമാക്കാം. PMFME, സ്മാം, MIDH, SHM ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന സബ്സിഡി പദ്ധതികളുമായി സംയോജിപ്പിച്ചും AIF പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. പദ്ധതിയുടെ വിശദാംശങ്ങൾക്കായി കർഷകരും കാർഷിക സംരംഭകരും സമീപത്തെ ബാങ്ക് ശാഖകളുമായോ കൃഷിഭവനുമായോ ബന്ധപ്പെടാവുന്നതാണ്. പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനതല പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റുമായി ബന്ധപ്പെടുന്നതിനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു: 8137008197. വയനാട് പൂക്കോടുള്ള കേരള വെറ്റിനറി ആന്റ് ആനിമൽ സയൻസസ് സർവകലാശാല 2026 വിവിധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. ബയോ സ്റ്റാറ്റിസ്റ്റിക്സ്, ബയോ കെമിസ്ട്രി ആന്റ് മോളിക്കുലാർ ബയോളജി, അപ്ലൈഡ് മൈക്രോബയോളജി, ആനിമൽ ബയോടെക്നോളജി, ആനിമൽ സയൻസസ്, അപ്ലൈഡ് ടോക്സിക്കോളജി, ക്വാളിറ്റി കൺട്രോൾ ഇൻ ഡയറി ഇൻഡസ്ട്രി എന്നീ MSc കോഴ്സുകളിലേക്കും വൈൽഡ് ലൈഫ് സ്റ്റഡീസിലെ MS പ്രോഗ്രാമിലേക്കും പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കൂടാതെ വെറ്റിനറി കാർഡിയോളജി, വെറ്റിനറി അനസ്തീഷിയോളജി എന്നീ PG ഡിപ്ലോമ കോഴ്സുകളിലേക്കും അപേക്ഷകൾ ക്ഷണിക്കുന്നു. പ്ലസ് ടു യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്കായി BSc പൌൾട്രി പ്രൊഡക്ഷൻ ആന്റ് ബിസിനസ് മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ ഡയറി സയൻസസ്, ഡിപ്ലോമ ഇൻ ലബോറട്ടറി ടെക്നിക്സ്, ഡിപ്ലോമ ഇൻ ഫീഡ് ടെക്നോളജി എന്നീ കോഴ്സുകളിലേക്കും പ്രവേശനം ലഭ്യമാണ്. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്നാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9562367900. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസി.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: ഇന്ന് ജൂൺ 30. ചരിത്രത്തിലെ ഈ ദിനത്തിന്റെ പ്രാധാന്യം ഇനി അറിയാം. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
4: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
5: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
7: 1855 ജൂൺ 30 ഇന്ത്യൻ ചരിത്രത്തിലെ ധീരമായ സന്താൾ ലഹള ആരംഭിച്ചത്. സിദ്ധു, കാനു, ചാന്ദ്, ഭൈരവ് എന്നീ 4 സഹോദരന്മാരാണ് ഈ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. 1855 ജൂൺ 30 ഭോഗ്നാദിഹി ഗ്രാമത്തിൽ 10,000 സന്താളുകൾ ഒത്തുകൂടി സ്വയംഭരണം പ്രഖ്യാപിച്ചതോടെയാണ് ലഹള ആരംഭിച്ചത്. ജമീന്ദാരി സമ്പ്രദായം വഴിയുള്ള അമിത നികുതി, വനഭൂമി കയ്യേറ്റം, വ്യാജ കടക്കിണികൾ എന്നിവയിലൂടെ സന്താൾ ജനത നേരിട്ട ക്രൂരമായ ചൂഷണം എന്നിവയായിരുന്നു കലാപ കാരണങ്ങൾ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് തൊട്ടുമുമ്പ് നടന്ന ഏറ്റവും വലിയ ജനകീയ സായുധ മുന്നേറ്റങ്ങളിൽ ഒന്നാണിത്. ജനാധിപത്യത്തിന്റെ കാതലായ പാർലമെന്ററി സംവിധാനങ്ങളെ ആദരിക്കുന്നതിനായി എല്ലാ വർഷവും ജൂൺ 30 അന്താരാഷ്ട്ര പാർലമെന്ററിസത്തിന്റെ ദിനമായി ആചരിക്കുന്നു. ലോകമെമ്പാടുമുള്ള പാർലമെന്റുകൾ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വിലയിരുത്താനുള്ള അവസരമാണ് ഈ ദിവസം നൽകുന്നത്. 1889 ജൂൺ 30 ലോകത്തിലെ പാർലമെന്റുകളുടെ ആഗോള സംഘടനയായ ഇന്റർ പാർലമെന്ററി യൂണിയൻ രൂപീകൃതമായത്. ഈ സംഘടനയുടെ സ്ഥാപക ദിനത്തിന്റെ ഓർമ്മപ്പെടുത്തലായാണ് ജൂൺ 30 ഈ ദിനമായി തിരഞ്ഞെടുത്തത്. 2018 യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി പ്രത്യേക പ്രമേയത്തിലൂടെയാണ് ജൂൺ 30 അന്താരാഷ്ട്ര പാർലമെന്ററിസത്തിന്റെ ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ജൂൺ 30 അന്താരാഷ്ട്ര ഉൽക്കാ ദിനമായി ലോകമെമ്പാടും ആചരിക്കുന്നു. ഉൽക്കകൾ ഭൂമിക്ക് വരുത്തിവെക്കാവുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ചും അവയിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പൊതുജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുകയാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. 1908 ജൂൺ 30 റഷ്യയിലെ സൈബീരിയയിലുള്ള തുങ്കുസ്ക നദീതീരത്ത് നടന്ന ഉൽക്കാസ്ഫോടനത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിവസം തിരഞ്ഞെടുത്തത്. രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉൽക്കാസ്ഫോടനമായിരുന്നു ഇത്. 2016 ഡിസംബറിലാണ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ജൂൺ 30 അന്താരാഷ്ട്ര ഉൽക്കാ ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഭൂമിക്ക് ഭീഷണിയായേക്കാവുന്ന ഛിന്നഗ്രഹങ്ങളെ കണ്ടെത്തുന്നതിനും ഭാവിയിൽ അവ ഭൂമിയിൽ പതിക്കുന്നത് തടയുന്നതിനുള്ള ബഹിരാകാശ സാങ്കേതിക വിദ്യകളെക്കുറിച്ചും ചർച്ചകൾ സംഘടിപ്പിക്കാൻ ഈ ദിവസം ശാസ്ത്രലോകം ഉപയോഗപ്പെടുത്തുന്നു. സോയൂസ് 11 ദൌത്യത്തിനിടെ വ്ളാഡിസ്ലാവ് വോൾക്കോവ്, ജോർജി ഡൊബ്രോവോൾസ്കി, വിക്ടർ പാറ്റ്സായേവ് എന്നീ 3 സോവിയറ്റ് ബഹിരാകാശ യാത്രികർ മരണപ്പെട്ടത് 1971 ജൂൺ 30. ചരിത്രത്തിലെ ആദ്യ ബഹിരാകാശ നിലയമായ സല്യൂട്ട് 1 വിജയകരമായി 22 ദിവസം താമസിച്ച് റെക്കോർഡിട്ട ശേഷമാണ് അവർ ഭൂമിയിലേക്ക് മടങ്ങിയത്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നതിന് തൊട്ടുമുൻപ് പേടകത്തിലെ ഒരു വാൽവ് അപ്രതീക്ഷിതമായി തുറന്നുപോവുകയും പേടകത്തിനുള്ളിലെ വായു മുഴുവൻ ചോർന്നു പോയതിനെ തുടർന്ന് മിനിറ്റുകൾക്കകം യാത്രികർ ശ്വാസം മുട്ടി മരിക്കുകയുമായിരുന്നു. കാർബൺ രേഖയ്ക്ക് മുകളിൽ ബഹിരാകാശത്ത് വെച്ച് മനുഷ്യർ മരണപ്പെട്ട ചരിത്രത്തിലെ ഒരേ ഒരു സംഭവമാണിത്. ഈ അപകടത്തിന് ശേഷം ബഹിരാകാശ യാത്രകളിൽ യാത്രികർ നിർബന്ധമായും പ്രഷർ സ്യൂട്ടുകൾ ധരിക്കണം എന്ന നിയമം കർശനമാക്കി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അതികായനായ നേതാവും ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് ആദരപൂർവ്വം വിളിക്കപ്പെടുന്നതും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് അടിത്തറ പാകിയവരിൽ ഒരാളുമായ ദാദാഭായ് നവറോജി അന്തരിച്ചത് 1917 ജൂൺ 30. ബ്രിട്ടീഷ് പാർലമെന്റിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായിരുന്നു അദ്ദേഹം. ബ്രിട്ടീഷ് ഭരണത്തിന്റെ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ എങ്ങനെയാണ് ദരിദ്രമാക്കുന്നതെന്ന് അദ്ദേഹം തന്റെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലൂടെ ശാസ്ത്രീയമായി തെളിയിച്ചു. ഇന്ത്യക്കാർക്ക് സ്വയം ഭരണത്തിനുള്ള അവകാശമുണ്ടെന്ന് ആദ്യമായി വാദിച്ച നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം.
4: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
5: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ആയുരാരോഗ്യം.
8: ആയുരാരോഗ്യത്തിൽ നിന്ന് പരിക്ക് പറ്റിയാൽ എന്ത് ചെയ്യണം, ഇതേക്കുറിച്ച് ഡോക്ടർ ജിക്കു എലിയാസ് ബെന്നി സംസാരിക്കുന്നു.
9: പൊതുവെ വീടുകളിലോ പൊതുവിടങ്ങളിലോ സ്കൂളുകളിലോ ഒരാൾക്ക് പരിക്ക് പറ്റിയാൽ ആദ്യം നമ്മൾ എന്താണ് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭൂരിഭാഗ ഇടങ്ങളിലും നമ്മൾ തിരുമുക അല്ലെങ്കിൽ ചൂട് വയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളല്ലേ ആദ്യം ചെയ്യുന്നത്. അതാണോ ശാസ്ത്രീയ രീതി? എന്താണ് പരിക്കേറ്റ ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത്? പരിക്ക് ഭേദമാക്കാനും പൂർവ്വസ്ഥിതിയിൽ കാര്യങ്ങൾ ചെയ്യാനും ശാസ്ത്രീയ രീതിയാണ് പിന്തുടരേണ്ടത്. പരിക്ക് പറ്റിയാൽ അത് ചെറുതായാലും വലുതായാലും എന്തു ചെയ്യണമെന്ന അറിവിനോളം അല്ലെങ്കിൽ അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തു ചെയ്യരുത് എന്ന അറിവ്. സ്പ്രെയിൻ അഥവാ ഉളുക്ക്, കണ്ടൂഷൻ അഥവാ ചതവ്, ഫ്രാക്ചർ അഥവാ ഒടിവ്, ഡിസ്ലൊക്കേഷൻ അഥവാ കുഴതെട്ടൽ എന്നീ അവസ്ഥകളിൽ ഉടനെ ചൂടുവയ്ക്കരുത്, തിരുമരുത്. കൂടുതൽ ആളുകളും അറിവില്ലായ്മ കൊണ്ടോ അബദ്ധധാരണകൾ കൊണ്ടോ ചെയ്യുന്ന ഈ രണ്ട് കാര്യങ്ങളും വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത്. ആയുർവേദ ശാസ്ത്രത്തിൽ സുശ്രുതാചാര്യൻ പരിക്കിന്റെ ആദ്യഘട്ടത്തിൽ ശീതപ്രയോഗം അഥവാ തണുപ്പിന്റെ പ്രയോഗം ചെയ്യാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. എല്ലുകൾ പൊട്ടിയോ സന്ധിമുക്തം അഥവാ കുഴത്തെട്ടൽ മൂലമോ സ്ഥാനചലനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വിദഗ്ധ ഡോക്ടറെ കണ്ട് നേർസ്ഥിതിയിലാക്കണം. അതിനുശേഷം ആ ഭാഗം അനങ്ങാതിരിക്കാനായി കെട്ടിവെക്കണം. കെട്ടിവെക്കുന്നതിനൊപ്പം മുറിവെണ്ണ ഉപയോഗിക്കുന്നത് ആദ്യഘട്ടത്തിലെ നീര്, വേദന തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ കുറയാനായി സഹായിക്കും. നിശ്ചിത കാലത്തിന് ശേഷം പരിശോധിച്ചു നോക്കി വേദന മാറുമ്പോൾ കെട്ടഴിക്കണം. പരിക്കനുസരിച്ച് കെട്ടിവെക്കേണ്ട കാലാവധി വ്യത്യസ്തമാണ്. പരിക്ക് പറ്റിയ ഘടനയ്ക്കനുസരിച്ച് പരിക്ക് ഭേദമായോ എന്ന് പരിശോധിച്ചു നോക്കി ബാൻഡേജ് മാറ്റുന്നതിന് ശാസ്ത്രീയമായ രീതിയുണ്ട്. പല അവസ്ഥകളിലും ബാൻഡേജിന് പകരം ഓർത്തോസിസ് എന്ന നൂതന സംവിധാനവും ഉപയോഗിച്ചു വരുന്നു. ബാൻഡേജ് അല്ലെങ്കിൽ ഓർത്തോസിസ് അഴിച്ചതിന് ശേഷം പരിക്ക് പറ്റിയ ഭാഗത്തും അടുത്തുള്ള സന്ധികൾക്കും നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ തുടരാനായി ചലനക്ഷമത്വത്തിനായി മരുന്ന് ലേപനം, ഔഷധധാര, വ്യായാമം തുടങ്ങിയ കാര്യങ്ങൾ ശീലിക്കണം. സുശ്രുതാചാര്യന്റെ ശാസ്ത്രീയമായ ഈ നിർദ്ദേശങ്ങൾക്ക് സമാനമാണ് ഇന്നത്തെ പഠന രീതിക്കും ഗവേഷണ രീതിക്കും അനുസരിച്ചുള്ള അറിവുകളും. അമേരിക്കൻ അക്കാഡമി ഓഫ് ഓർത്തോപെഡിക് സർജൻസ് നിർദ്ദേശിക്കുന്നത് പരിക്കിന്റെ ആദ്യഘട്ടത്തിൽ പ്രൈസ് എന്ന മാർഗനിർദ്ദേശമാണ്. പി പ്രൊട്ടക്ഷൻ, ആർ റെസ്റ്റ്, ഐ ഐസ്, സി കംപ്രഷൻ, ഇ എലവേഷൻ. വിശദമായി പരിശോധിക്കുമ്പോൾ പ്രൊട്ടക്ഷൻ എന്നത് പരിക്ക് പറ്റിയ ഭാഗം തുടർ പരിക്കിൽ നിന്ന് പ്രതിരോധിക്കുക എന്നുള്ളതാണ്. റെസ്റ്റ് എന്നത് പരിക്ക് പറ്റിയ ഭാഗം അനക്കാതെ വയ്ക്കുക. ഐസ് എന്നത് പരിക്ക് പറ്റിയ ഭാഗത്ത് ശാസ്ത്രീയ രീതി അനുസരിച്ച് നിശ്ചിത ഇടവേളകളിൽ തണുപ്പ് വയ്ക്കുക എന്നതാണ്. കംപ്രഷൻ എന്നാൽ പരിക്ക് പറ്റിയ ഭാഗത്തെ നീര് കുറയുന്നതിനായി കെട്ടിവയ്ക്കുക എന്നതാണ്. ഇലവേഷൻ നീര് കുറയുന്നതിനായി കാല് 15 സെന്റിമീറ്റർ മുകളിൽ പൊക്കി വയ്ക്കുന്നതും കൈ തൂക്കിയിടാതെ സ്ലിംഗ് ഉപയോഗിക്കുന്നതും ഈ ഘട്ടത്തിൽ പ്രയോജനപ്രദമാണ്. വിദഗ്ധ വൈദ്യനിർദ്ദേശത്തോടെയാണ് ഈ മാർഗനിർദ്ദേശം പിന്തുടരേണ്ടത്. പരിക്ക് പറ്റിയ ഭാഗത്തെ ശാരീരിക പരിശോധനയും എക്സ്റേ, ആവശ്യം വേണ്ട അവസരങ്ങളിൽ CT, MRI തുടങ്ങിയ പരിശോധനകൾ വിലയിരുത്തിയാണ് ചികിത്സാ സാധ്യത നിർണ്ണയിക്കുന്നത്. ചില പരിക്കുകൾ ശസ്ത്രക്രിയയിലൂടെ മാത്രമേ പരിഹരിക്കാൻ സാധിക്കൂ. എന്നാൽ എല്ലാ പരിക്കുകൾക്കും ശസ്ത്രക്രിയ ആവശ്യമില്ല. എല്ലാ പരിക്കുകളും കെട്ടിവെക്കേണ്ടവയുമല്ല. സ്വയം ചികിത്സ ഒഴിവാക്കി വിദഗ്ധ വൈദ്യനിർദ്ദേശം സ്വീകരിക്കുക എന്നുള്ളതാണ് പരിക്ക് പറ്റിയ ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത്.
8: ആയുരാരോഗ്യത്തിൽ നിന്ന് പരിക്ക് പറ്റിയാൽ എന്തു ചെയ്യണം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ജിക്കു എലിയാസ് ബെന്നി.

0: തൊഴിൽ ദർശനം.
1: മുംബൈയിലെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിൽ അപ്രന്റിസ് ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. 495 ഒഴിവുണ്ട്. 8-ാം ക്ലാസ്, 10-ാം ക്ലാസ് ITI യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. 10-ാം ക്ലാസ് പാസ്സായവർക്ക് ഒഴിവ് 100. ഡ്രാഫ്റ്റ്സ്മാൻ, മെക്കാനിക്കൽ 20, ഇലക്ട്രീഷ്യൻ 20, ഫിറ്റർ 20, പൈപ്പ് ഫിറ്റർ 20, സ്ട്രക്ചറൽ ഫിറ്റർ 20. പ്രായം 15-ും 19 വയസ്സിനും ഇടയിൽ. ITI പാസ്സായവർക്ക് ഒഴിവ് 355. ഫിറ്റർ, സ്ട്രക്ചറൽ 50, ഡ്രാഫ്റ്റ്സ്മാൻ, മെക്കാനിക്കൽ 20, ഇലക്ട്രീഷ്യൻ 50, ICTSM 20, ഇലക്ട്രോണിക് മെക്കാനിക് 30, റെഫ്രിജറേഷൻ ആൻഡ് AC 30, പെയിന്റർ ജനറൽ 25, പൈപ്പ് ഫിറ്റർ പ്ലംബർ 30, വെൽഡർ 40, കോപ്പ 30, വുഡ് വർക്ക് ടെക്നീഷ്യൻ, കാർപ്പന്റർ 30. പ്രായം 16-ും 21 വയസ്സിനും ഇടയിൽ. 8-ാം ക്ലാസ് പാസ്സായവർക്ക് ഒഴിവ് 40. റിഗർ 20, വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് 20. പ്രായം 14-ും 18 വയസ്സിനും ഇടയിൽ. അപേക്ഷാ ഫീസ് 100 രൂപയും ബാങ്ക് ചാർജും. SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷി വിഭാഗക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://masagon.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://masagon.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 1. ഉത്തർപ്രദേശിലെ കാൺപൂരിലുള്ള ഹാർഡ് കോർട്ട് ബട്ട്ലർ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവിധ വിഷയങ്ങളിലായി 116 ഒഴിവുണ്ട്. ഒഴിവുള്ള വിഷയങ്ങൾ ഓയിൽ ടെക്നോളജി, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, കെമിസ്ട്രി, പെയിന്റ് ടെക്നോളജി, പ്ലാസ്റ്റിക് ടെക്നോളജി, ഫിസിക്സ്, ഫുഡ് ടെക്നോളജി, ബയോകെമിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, ലെതർ ടെക്നോളജി, സിവിൽ എഞ്ചിനീയറിംഗ്, ഹ്യൂമാനിറ്റീസ്, കമ്പ്യൂട്ടർ സയൻസ്, ഫാർമസ്യൂട്ടിക്കൽ സയൻസ്, ബയോടെക്നോളജി, മാനേജ്മെന്റ്. അപേക്ഷാ ഫീസ് SC/ST വിഭാഗക്കാർക്ക് 500 രൂപയും മറ്റുള്ളവർക്ക് 1000 രൂപയും. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.hbtu.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.hbtu.ac.in. കേരള സ്റ്റേറ്റ് കൌൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റിന് കീഴിലുള്ള നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്ററിൽ റിസോഴ്സ് പേഴ്സൺ കൺസൾട്ടന്റിനെ എംപാനൽ ചെയ്യുന്നു. 31 ഒഴിവുണ്ട്. യോഗ്യത: ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലുള്ള MTech, MTP, MPlan അല്ലെങ്കിൽ സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദം, അല്ലെങ്കിൽ ജിയോ ഇൻഫർമാറ്റിക്സ്, ജിയോഗ്രഫി, ജിയോളജി, പ്ലാനിംഗ്, സോഷ്യൽ സയൻസ്, എൻവയോൺമെന്റൽ, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ തത്തുല്യം. നിർദ്ദിഷ്ട യോഗ്യതയ്ക്കൊപ്പം ബന്ധപ്പെട്ട മേഖലയിൽ 15 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം നിർബന്ധമായും ഉണ്ടാവണം. വിജ്ഞാപനത്തോടൊപ്പമുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം തുടങ്ങിയവ തെളിയിക്കുന്ന രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾക്കൊപ്പം ഡയറക്ടർ KSCSTE NATPAC കെ കരുണാകരൻ ട്രാൻസ്പാർക്ക്, ആക്കുളം, തുരുവിക്കൽ PO, തിരുവനന്തപുരം 695011 എന്ന വിലാസത്തിലേക്ക് തപാൽ മുഖേന അയക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 6. വിലാസം ഒരിക്കൽ കൂടി

0: CSTENATPAC കെ കരുണാകരൻ ട്രാൻസ് പാർക്ക് ആക്കുളം തുരുവിക്കൽ PO തിരുവനന്തപുരം 6950011. വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.natpac.kerala.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.natpac.kerala.gov.in.
1: തൊഴിൽ ദർശനം.

0: പുലർവട്ടത്തിൽ ഇനി വാർത്തകൾക്കുള്ള സമയമാണ്. മറ്റു പരിപാടികൾ വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. പെട്രോൾ ഡീസൽ വിൽപ്പന നിയന്ത്രണങ്ങൾ പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. പിൻവലിക്കൽ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിൽ സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ ജർമ്മനി പുറത്ത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ അനന്തപൂരിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. സെയ്ഷൽസ് സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ശക്തിപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൂന്ന് ദിവസത്തെ സെയ്ഷൽസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിൽ തിരിച്ചെത്തി. കഴിഞ്ഞ 50 വർഷത്തെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ആഴത്തിലുള്ള വിശ്വാസത്തിലും പരസ്പര പുരോഗതിയിലും അധിഷ്ഠിതമാണെന്നും എന്നാൽ വരാനിരിക്കുന്ന 50 വർഷങ്ങൾ നവീകരണം, സുസ്ഥിരത എന്നിവയാൽ രൂപപ്പെടുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഇന്ധനക്ഷാമം തടയാൻ പെട്രോൾ ഡീസൽ എന്നിവയുടെ വിൽപ്പനയിലും വിതരണത്തിലും ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. താൽക്കാലിക നിയന്ത്രണങ്ങളുടെ പിൻവലിക്കൽ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. വിശദാംശങ്ങളിലേക്ക്.
2: ഈ മാസം 12-നാണ് സർക്കാർ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇതുപ്രകാരം റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ ഒരു ഉപഭോക്താവിനോ വാഹനത്തിനോ പ്രതിദിനം പരമാവധി 200 ലിറ്റർ ഹൈസ്പീഡ് ഡീസൽ മാത്രമായി പരിമിതപ്പെടുത്തുകയും വ്യവസായ വാണിജ്യ ഉപഭോക്താക്കൾക്ക് പ്രത്യേക നിബന്ധനകൾ ബാധകമാക്കുകയും ചെയ്തിരുന്നു. കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ്, ദുരുപയോഗം എന്നിവ തടയുന്നതിനൊപ്പം റീറ്റെയിൽ ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ പെട്രോളും ഡീസലും ലഭ്യമാക്കുക എന്നതായിരുന്നു നടപടികളുടെ ലക്ഷ്യം. രാജ്യത്തുടനീളം പെട്രോളിന്റെയും ഡീസലിന്റെയും മതിയായ ലഭ്യത ഉറപ്പാക്കാനും ചില്ലറ ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും താൽക്കാലിക നടപടികളിലൂടെ സാധിച്ചതായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്നും നാളെയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തും. അസമിലെ ഗുവാഹത്തിയിൽ കേന്ദ്രമന്ത്രി ഉന്നതതല അവലോകന യോഗം ചേരും. അസമിലും പരിസര പ്രദേശങ്ങളിലും പ്രളയം മൂലമുണ്ടായ വിളനാശം, അടിസ്ഥാന സൌകര്യ മേഖലയിലുണ്ടായ നാശനഷ്ടങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്നിവ യോഗം വിലയിരുത്തും. നാളെ അരുണാചൽ പ്രദേശിലെ പ്രളയബാധിത പ്രദേശങ്ങളും കേന്ദ്രമന്ത്രി സന്ദർശിക്കും. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിലാണ് തീരുമാനം. പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയുടെ നേതൃത്വത്തിലുള്ള സമിതി ഇന്ത്യൻ സിനിമയുടെ ഭാവി സാധ്യതകളും വെല്ലുവിളികളും പഠിക്കും. സിനിമാ മേഖലയിലെ അടിസ്ഥാന സൌകര്യം വേഗത്തിലാക്കുന്നതിനായി മന്ത്രാലയം തയ്യാറാക്കിയ മാതൃകാ ചട്ടങ്ങളുടെ കരട് നടപ്പാക്കാൻ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേശീയ നിക്ഷേപ അടിസ്ഥാന സൌകര്യ ഫണ്ടിലേക്കുള്ള കേന്ദ്ര സർക്കാർ നിക്ഷേപ വിഹിതം 60,000 കോടി രൂപയായി ഉയർന്നു. രാജ്യത്തെ അടിസ്ഥാന സൌകര്യ വികസന നിക്ഷേപങ്ങൾ വേഗത്തിലാക്കാൻ ഫണ്ടിലേക്ക് 30,000 കോടി രൂപയുടെ അധിക നിക്ഷേപത്തിനുകൂടി കേന്ദ്രമന്ത്രിസഭ കഴിഞ്ഞയാഴ്ച അംഗീകാരം നൽകിയിരുന്നു. NIIF രണ്ടാമത്തെ ഇൻഫ്രാസ്ട്രക്ചർ അധിഷ്ഠിത ഫണ്ട് രൂപീകരിക്കുന്നതിനാണ് ഈ അധിക തുക വിനിയോഗിക്കുകയെന്ന് ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ ഇന്നുകൂടി അവസരം. ഇന്ന് രാത്രി 12 മണിയോടെയാണ് കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള

0: സമയപരിധി അവസാനിക്കുക. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നിയമസഭയിൽ ഇന്ന് പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളിന്മേലുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: 16 വകുപ്പുകളിലേക്കുള്ള ധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പുമാണ് നിയമസഭയിൽ ഇന്ന് നടക്കുക. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട സർക്കാർ പ്രമേയവും ഇന്ന് സഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ആയിരിക്കും അവതരിപ്പിക്കുക. ആലുവയിൽ പുതിയ ജലശുദ്ധീകരണശാല ആരംഭിക്കണം എന്നാവശ്യപ്പെട്ട് TJ വിനോദും, സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ നിയമവിരുദ്ധ ഫീസ് ഈടാക്കിയത് തിരിച്ചു നൽകണം എന്നാവശ്യപ്പെട്ട് സേവ്യർ ചിറ്റിലപ്പള്ളിയും ശ്രദ്ധ ക്ഷണിക്കും.
0: കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്നും മഴയുടെ ശക്തി കുറയും. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ട്രോളിംഗ് കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് 52 ദിവസത്തേക്ക് സൌജന്യ റേഷൻ വിതരണം ചെയ്യുന്നതിനായി സംസ്ഥാന സർക്കാർ 30 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകി. പദ്ധതി നടപ്പാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ മത്സ്യബന്ധന വകുപ്പ് ഡയറക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ വീടുവീടാന്തരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾതല പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കം. ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിനായി സർക്കാർ രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് സ്കൂൾതല പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ 2 ദിനത്തിൽ സംസ്ഥാനത്ത് 1.3 ലക്ഷം കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി വാക്സിൻ നൽകി. ഇതോടെ 5 വയസ്സിന് താഴെയുള്ള ആകെ 19.8 ലക്ഷം കുട്ടികളിൽ 18.83 ലക്ഷം കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. അവശേഷിക്കുന്ന ഏകദേശം 1 ലക്ഷം കുട്ടികൾക്ക് ഇന്ന് വീടുകളിലെത്തി മരുന്ന് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, മലപ്പുറം സ്വദേശികൾക്കാണ് രോഗബാധയുണ്ടായത്. ഈ മാസം ഇതുവരെ 197 പേർക്ക് ഷിഗല്ല ബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 12 പേർക്ക് ഇന്നലെ ഡെങ്കിപ്പനിയും 69 പേർക്ക് ചിക്കൻ പോക്സും സ്ഥിരീകരിച്ചു. എലിപ്പനി ബാധിച്ചുള്ള 2 മരണമടക്കം 4 പനിമരണങ്ങളും സംസ്ഥാനത്ത് ഇന്നലെ റിപ്പോർട്ട് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിന്നും ജർമ്മനി പുറത്തായി. ഇന്നലെ നടന്ന മത്സരത്തിൽ പരാഗ്വേയോടാണ് മുൻ ലോക ചാമ്പ്യന്മാർ പരാജയപ്പെട്ടത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-4 ഗോളുകൾക്കാണ് പരാഗ്വേയുടെ വിജയം. മറ്റൊരു പോരാട്ടത്തിൽ ജപ്പാനെ വീഴ്ത്തി ബ്രസീലും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 1-2 ഗോളുകൾക്കാണ് ബ്രസീലിന്റെ ജയം. ദക്ഷിണാഫ്രിക്കയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തി കാനഡയും പ്രീ ക്വാർട്ടറിൽ കടന്നു. മൊറോക്കോയും നെതർലൻഡ്സും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുകയാണ്. ഐവറി കോസ്റ്റും നോർവേയുമായുള്ള നോക്കൌട്ട് പോരാട്ടം ഇന്ത്യൻ സമയം രാവിലെ 10:30 ആരംഭിക്കും. 2028 ലോസ് ആഞ്ചലസിൽ നടക്കുന്ന ഒളിമ്പിക് ഗെയിംസിലേക്ക് യോഗ്യത നേടി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ടീം നേരിട്ട് യോഗ്യത നേടുന്നത്. ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ദക്ഷിണാഫ്രിക്ക ടീമുകളും യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ദേശീയ സമുദ്രോൽപ്പന്ന നൈപുണ്യ ഒളിമ്പ്യാഡിന്റെ 2 പതിപ്പ് അടുത്ത മാസം 1 മുതൽ രാജ്യത്ത് നടക്കും. സീഫുഡ് എക്സ്പോ ഭാരത് 2026 ഭാഗമായി 3 ദിവസത്തെ ഒളിമ്പ്യാഡാണ് സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി സംഘടിപ്പിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർക്ക് ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. പെട്രോൾ ഡീസൽ വിൽപ്പന നിയന്ത്രണങ്ങൾ പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. പിൻവലിക്കൽ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച്

0: പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിൽ സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ ജർമ്മനി പുറത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി പുലർവട്ടം തുടരുന്നു.

0: തത്കാലം സാക്ഷി.
1: ഗുരു ഗോപിനാഥ് ഭാരതീയ നൃത്തകലയുടെ പ്രഥമ ഗണനീയരായ ആചാര്യന്മാരിൽ ഒരാളും നർത്തകനും കേരള നടനം എന്ന നൃത്തരൂപത്തിൻ്റെ ഉപജ്ഞാതാവുമായ ഗുരു ഗോപിനാഥ് എന്നറിയപ്പെടുന്ന പെരുമാനൂർ ഗോപിനാഥൻ പിള്ള 1908 ജൂൺ 24 കുട്ടനാട് ചമ്പക്കുളത്ത് ജനിച്ചു. ചെറുപ്പത്തിലെ നൃത്തം അഭ്യസിച്ചിരുന്ന അദ്ദേഹമാണ് കഥകളിയെ സാധാരണ ജനങ്ങളിൽ എത്തിക്കാൻ പരിശ്രമിച്ചത്. കഥകളി തിരുത്തുകയോ പരിഷ്കരിക്കുകയോ ചെയ്യാതെ അതിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് ശാസ്ത്രീയമായ ഒരു നൃത്തരൂപം കേരള നടനം എന്ന പേരിൽ ഉണ്ടാക്കിയെടുത്തതാണ് ഗുരു ഗോപിനാഥിൻ്റെ പ്രധാന നേട്ടങ്ങളിലൊന്ന്. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം സ്ഥാപിക്കപ്പെട്ട കലാസ്ഥാപനമാണ് ഗുരു ഗോപിനാഥ് നടനഗ്രാമം. കേരളീയ നൃത്തകലകളുടെ സിദ്ധാന്തവും പരിശീലനവും വിശദീകരിക്കുന്ന നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കഥകളി നടനം, നടന കൈരളി, താളവും നടനവും, അഭിനയ പ്രകാശിക തുടങ്ങി നിരവധി രചനകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അദ്ദേഹം നൃത്തവും സംവിധാനവും നിർവഹിച്ച രാംലീല, 1500 തവണ അരങ്ങേറിയ രാമായണം ബാലെ ഏറെ ജനശ്രദ്ധ പിടിച്ചു പറ്റുകയുണ്ടായി. സംഗീത നാടക അക്കാദമി പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1987 ഒക്ടോബർ 9 ഗുരു ഗോപിനാഥ് അന്തരിച്ചു.
2: കഥകളി പഠിക്കുന്നതിനായിട്ട് തോന്നിയ പ്രേരണ എന്താണ്? യഥാർത്ഥത്തിൽ അന്ന് ഇതൊരു കലയാണെന്നുള്ള ബോധമൊന്നും എനിക്കില്ല. കുടുംബസ്ഥിതി അനുസരിച്ച് എന്നെ എൻ്റെ രക്ഷകർത്താക്കൾക്ക് 7ാം ക്ലാസ്സിൽ കൂടുതൽ പഠിപ്പിക്കാനുള്ള നിവൃത്തിയില്ല. പക്ഷേ 7ാം ക്ലാസ്സിൽ ഞാൻ ജയിച്ചാലും എനിക്ക് കിട്ടുന്ന ഉദ്യോഗം എന്തെന്ന് വെച്ചാൽ മീനച്ചിലോ പാലയിലോ പോയി ഈ ഒരു സ്കൂൾ മാസ്റ്ററായിട്ട് കഴിയണം. അവരുടെ പ്രതിഫലമാണെങ്കിലോ അമ്മയൊക്കെ ഈ ഓണക്കാലത്ത് അയൽവീടുകളിൽ നിന്ന് ആളിൽ പോയിട്ട് വാദ്യാരുദ്യോഗം സ്വീകരിച്ച് വരുമ്പോൾ കൊണ്ടിരുന്ന പ്രതിഫലത്തെപ്പറ്റി പുകഴ്ത്തി പറയാറുണ്ട്. അത് ഞാൻ കാണാറുണ്ട്. എന്താണെന്നറിയാമോ? 2 ചേന, 4 റാത്ത പച്ചമുളക്, 2 റാത്ത ഇഞ്ചി, ചിലപ്പോൾ വേറെ വല്ല ഈ താളോ തകരയൊക്കെ ഉണ്ടായെന്ന് വരും. അപ്പം ഏതായാലും ഈ ഉദ്യോഗത്തിന് എനിക്ക് പോകണ്ട. അതുകൊണ്ട് ഇല്ലാതെ എന്തെങ്കിലും എനിക്ക് കഥകളിയാണെങ്കിൽ കഥകളി ആകർഷിക്കാനായിട്ടൊരു കാരണമുണ്ട്. എൻ്റെ കുടുംബത്തിൽ പരമ്പരയായിട്ട് കഥകളി നിലനിന്ന് വരുന്ന ഒരു തറവാടാണ്. എൻ്റെ വല്യമ്മാവനാണ് ഗുരു കുഞ്ചുക്കുറുപ്പിൻ്റെയും മാത്തൂർ കുഞ്ഞുറുപ്പടിക്കരുടെയും ഒക്കെ ഗുരുനാഥൻ.
3: അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരെന്താണ്?
2: ചമ്പക്കുളം ശങ്കുപിള്ള. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു നാരായണമേനോൻ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. അതിനു മുമ്പും ഉണ്ട്. അതായത് ഈ കപ്ലിങ്ങാടൻ സമ്പ്രദായം ഞങ്ങളുടെ കഥകളി ശൈലിയിൽ നടപ്പാക്കിയിട്ടുള്ള ഒരു സമ്പ്രദായമാണ്. അപ്പം അങ്ങനെ കുട്ടിക്കാലം മുതൽ കഥകളി കാണുകയും അതിലെ കിരീടങ്ങളും ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ കണ്ട്. പക്ഷേ അന്ന് സ്വർണം ഏതാണ് സാധാരണ തകിടതൊന്നും അറിയില്ല. അപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ രാജാവൊക്കെ ആകാമല്ലോ എന്നുള്ളൊരു മോഹവും അന്നുണ്ടായിരുന്നു.
3: ആദ്യമായിട്ട് പഠിച്ചത് ആരുടെ കീഴിലാണ്?
2: ചമ്പക്കുളം പരമുള്ള എൻ്റെ അമ്മാവൻ്റെ മകൻ തന്നെ.
3: എത്ര കൊല്ലം അദ്ദേഹത്തിൻ്റെ കൂടെ അഭ്യസിച്ചു?
2: അദ്ദേഹത്തിൻ്റെ കൂടെ 3 കൊല്ലം പഠിച്ചു. അതിനുശേഷം മാത്തൂർ കുഞ്ഞുള്ള പണിക്കരുടെ കീഴിൽ 2 കൊല്ലം.
3: അപ്പൊ 5 കൊല്ലം.
2: 5 കൊല്ലം
3: അപ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു യാതി സാധാരണ
2: അധിവസാന സ്ത്രീ വേഷത്തിന്റെ എല്ലാമായി. അതുവരെ
3: സ്ത്രീ വേഷമാണെന്ന് കിട്ടിക്കൊണ്ടിരുന്നത്.
2: ഈ 2 ഗുരുനാഥന്മാരും മരിച്ചതിന് ശേഷം പിന്നീട് പോയിട്ട് പഠിച്ചത് ചെങ്ങന്നൂർ റാവൻപിള്ളയുടെ ഗുരുനാഥനായ തകഴി കേശവ പണിക്കരെന്ന് പറയും. ചെങ്ങന്നൂർ റാവൻപിള്ള ജ്യേഷ്ഠന്റെ വീട്ടിൽ താമസിച്ച് 3 കൊല്ലം അവിടെ പഠിക്കുകയുണ്ടായി.
3: എന്ത് വേഷമാണ് അന്ന് കൂടുതൽ കെട്ടിക്കൊണ്ടിരുന്നത്?
2: അന്ന് 2ാം തരം നളയുതവണ പുഷ്കരൻ, ബാലജീവിതത്തിൽ രാവണൻ, കത്തിയും പച്ചയും അടിസ്ഥാന സ്ത്രീ വേഷവും എല്ലാം കെട്ടിയിരുന്നു.
1: ഇന്ന് കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് ഗുരു ഗോപിനാഥിൻ്റെ ശബ്ദം.

0: വിദ്യാലയത്തിൽ അവർ പഠിക്കുവാൻ തുടങ്ങി. സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന വിദ്യാഭ്യാസത്തേക്കാൾ അച്ഛനമ്മമാരുടെ മേൽനോട്ടവും ശിക്ഷണവുമാണ് ചെറിയ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് ഗാന്ധി വിശ്വസിച്ചു. ഡർബാനിൽ താമസം തുടങ്ങി അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ ഗാന്ധിക്ക് നല്ല പ്രാക്ടീസ് ഉണ്ടായി തുടങ്ങി. കോടതിയിൽ പോയി കേസു നടത്തുന്നത് ചുരുക്കമായിരുന്നു. ആപീസിലായിരുന്നു ഗാന്ധിയുടെ ജോലി അധികവും. വസ്തുസംബന്ധമായ ആധാരങ്ങൾ എഴുതി തയ്യാറാക്കലും കക്ഷികളെ ഉപദേശിക്കലും കേസുകൾ മധ്യസ്ഥത പറഞ്ഞ് തീർക്കലുമായിരുന്നു പ്രധാന പ്രവൃത്തികൾ. എന്നാൽ പ്രാക്ടീസിനേക്കാൾ ഗാന്ധിയെ അധികം ആകർഷിച്ചത് സമുദായ സേവനമായിരുന്നു. ഒരിക്കൽ ഒരു കുഷ്ഠരോഗി ഗാന്ധിയുടെ ഭവനത്തിൽ വന്നു. അയാൾക്ക് ഭക്ഷണം കൊടുത്തതുകൊണ്ട് മാത്രം ഗാന്ധി തൃപ്തിപ്പെട്ടില്ല. അയാളെ വീട്ടിൽ താമസിപ്പിച്ചു. അയാൾക്ക് വേണ്ട ശുശ്രൂഷയും ചെയ്തു. അതിനുശേഷം കൂലിപ്പണിക്കാർക്ക് പ്രത്യേകമായുള്ള ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് അയാളെ കൂട്ടിക്കൊണ്ടുപോയി ചികിത്സയ്ക്കുള്ള ഏർപ്പാട് ചെയ്തു. ഇത്തരം സേവനങ്ങളിൽ ഗാന്ധിക്ക് വലിയ താൽപ്പര്യമായിരുന്നു. അതിനുള്ള അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. സേവനം കാര്യക്ഷമമായി നടത്തുന്നതിന് റസ്റ്റംജിയുടെ ധനസഹായത്തോടുകൂടി ഒരു ധർമ്മ ആശുപത്രി ഏർപ്പെടുത്തി. ഡോക്ടർ എഴുതി കൊടുക്കുന്ന മരുന്ന് തയ്യാറാക്കുവാനും രോഗികളെ ശുശ്രൂഷിക്കുവാനും ഗാന്ധി ആശുപത്രിയിൽ പോയി തുടങ്ങി. ദിവസേന കാലത്ത് 2 മണിക്കൂർ നേരം അതിനായി വിനിയോഗിച്ചിരുന്നു. ഈ പ്രവൃത്തി കഴിഞ്ഞതിനു ശേഷമാണ് ആഫീസിലേക്ക് പോയിരുന്നത്. സാധുക്കളുമായി സമ്പർക്കം പുലർത്തുന്നതിനും അവരുടെ കഷ്ടതകൾ നേരിട്ട് കണ്ടറിയുന്നതിനും ഇത് അവസരമുണ്ടാക്കി. ഈ പരിചയം പിന്നീട് ബൂവർ യുദ്ധകാലത്ത് മുറിവേറ്റ പട്ടാളക്കാരെ ശുശ്രൂഷിക്കുന്നതിൽ ഗാന്ധിക്ക് ഉപയോഗമായി തീർന്നു. ആഫീസിലെ ഗുമസ്തന്മാർ ഗാന്ധിയും ഒരുമിച്ചാണ് പാർത്തിരുന്നത്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഷെയ്ഖ് മഹ്താബ് പാർത്തിരുന്നതും അവിടെയായിരുന്നു. തന്നോടൊപ്പം താമസിക്കുന്നവരെ ശുശ്രൂഷിക്കുന്നതിലും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലും ഗാന്ധി വലിയ താൽപര്യം പ്രദർശിപ്പിച്ചിരുന്നു. ഇവിടെ വെച്ചാണ് ജീവിതത്തെ പാകപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഗാന്ധിജി ആരംഭിച്ചത്. ഭക്ഷണം മിതമായിരിക്കണം. കഴിയുന്നതും പാകം ചെയ്യാത്തതായിരിക്കണം. മസാല സാധനങ്ങൾ ഉപയോഗിക്കുകയുമരുത്. ഇതെല്ലാമായിരുന്നു ഭക്ഷണ സമ്പ്രദായത്തിൽ സൂക്ഷിക്കേണ്ടതായ കാര്യങ്ങൾ എന്ന് അദ്ദേഹം അറിഞ്ഞു. അതുപോലെ തന്നെ ഉപവാസവും ബ്രഹ്മചര്യത്തിന് ആവശ്യമാണെന്ന് മനസ്സിലായി. ഈ വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിതരീതി ഭേദപ്പെടുത്തുവാൻ നിശ്ചയിച്ചു. അങ്ങനെ ഒരാദർശ ജീവിതം നയിക്കാനുള്ള ഗാന്ധിയുടെ ദൃഢനിശ്ചയത്തോടുകൂടിയുള്ള ശ്രമം ആരംഭിച്ചു.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ ജെ ജോഷിലാൽ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: അഭിച്ചേച്ചി,
1: ആ
0: ചേച്ചിക്ക് ഓഫീസ് മുറി പണിക്കര് സാറിൻ്റെ മുറിയുടെ അപ്പുറത്ത് റെഡിയാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം.
1: ഞാനത് കണ്ടിരുന്നു കുട്ടപ്പായി. ഞാൻ എന്തായാലും ഇവിടെ പകൽ മുഴുവൻ ഇരിക്കാൻ സാധ്യതയില്ല. നമ്മുടെ സഹകരണ സംഘം പ്രസിഡന്റിന്റെ മുറിയില്ലേ, അവിടെ പകൽ ഇരിക്കാന്നാ വിചാരിക്കുന്നത്. അച്ഛൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അത് ഒഴിഞ്ഞുകിടക്കുന്നുവെന്നാ അറിഞ്ഞത്.
0: അവിടെ ആൾക്കാർ വന്ന് ശല്യം ചെയ്യും ചേച്ചി, ഓരോ ആവശ്യവും പറഞ്ഞു വരും. ഇവിടെ ആണെങ്കിൽ അത്തരം പ്രശ്നമൊന്നുമില്ല.
1: നാട്ടുകാരുടെ ആവശ്യത്തിനല്ലേ സൊസൈറ്റി, അതിന്റെ

0: ചുമതല എനിക്കുള്ളപ്പോ ഞാൻ അവിടെ ഇരിക്കണ്ടേ? മാത്രമല്ല, സ്കൂളിലെ മാനേജറുടെ മുറിയും വൃത്തിയാക്കിയിടണം. ആഴ്ചയിലെ ഏതെങ്കിലുമൊക്കെ ദിവസം എനിക്ക് അവിടെയും പോണം.
1: അപ്പോ സ്ത്രീകളുടെ തൊഴിൽ പരിശീലന കേന്ദ്രത്തിലും ഗാന്ധി പ്രകാശത്തിലും മുറി ശരിയാക്കണ്ടേ?
0: നീ എന്നെ കളിയാക്കുകയാണോ? എവിടെയൊക്കെ ചുമതലയുണ്ടോ അവിടെയൊക്കെ സൗകര്യം ഉറപ്പാക്കണം നീ. ആ പിന്നെ അതൊക്കെ പോട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് ആയോ ഒന്ന് ചേട്ടത്തിയോടൊന്ന് ചോദിച്ചേ.
2: കുട്ടപ്പായി, അഭിരാമി ഇനി മുതൽ സ്കൂളിലും മേൽനോട്ടത്തിന് പോകും അല്ലേ? നല്ലത് തന്നെ. പള്ളിക്കൂടമാണ് സാധാരണ ഏറ്റവും അവഗണിക്കപ്പെടുന്നത്. ഇവിടെ ഒരാൾക്ക് ആദ്യം തുടങ്ങിയിട്ടുണ്ട്.
1: പേടിക്കണം ഗംഗാരേട്ടാ, എന്നെ ഇന്ന് നിർത്തിപ്പൊരിച്ചു. ഒരു മയവുമില്ല പറയുന്നതിന്.
3: ആ, കുറച്ച് സ്ട്രിക്റ്റ് ആവണം, എന്നാലേ എല്ലാം നന്നായി നടക്കൂ.
2: ബേബി, നിനക്ക് തന്നെയാ തട്ടുകേട്. നിൽക്കുന്ന നിപ്പി സ്കൂളിൽ നിന്നിറങ്ങാനും താമസിച്ച് ചെന്ന് കയറാനും പറ്റാതെ വരും.
1: അത് ശരിയാ. ഈ ടീച്ചർ സാധാരണ അരി അടുപ്പത്തിട്ടിട്ട് സ്കൂളിൽ പോയാൽ അത് വാർക്കാൻ അടുത്ത പീരീഡ് വരാറുണ്ടല്ലോ. ഇനി അതൊന്നും നടക്കില്ല.
3: എന്റെ ജോലി നന്നായി ചെയ്യാൻ എനിക്കറിയാം. നീ ഇതൊന്നും അഭിരാമിയുടെ കാതിൽ ഓതി കൊടുക്കാതിരുന്നാ മതി.
2: അഭിരാമി ഒരേ സമയം സോഫ്റ്റ് ആയിട്ടും സ്ട്രിക്റ്റ് ആയിട്ടും പെരുമാറാൻ അറിയാവുന്ന കുട്ടിയാണ്. ഒരുപക്ഷെ നല്ലതിനായിരിക്കും ഈ വരവ്.
1: നല്ലതോ ചീത്തയോ, കാത്തിരുന്ന് കാണാം. ആ, ഞാനൊന്ന് ഇറങ്ങിട്ട് വരാം.
4: എന്തുണ്ട് ഗംഗാരേട്ടാ വിശേഷം? ബേബിച്ചേച്ചി എന്താ മൂടിക്കെട്ടി നിൽക്കുന്നത്? എന്നെ കണ്ടോണ്ടാണോ കുട്ടപ്പായി പോയിക്കളഞ്ഞത്? പുതിയ ബോസിന്റെ ഇഷ്ടക്കാരനാവാൻ കിണഞ്ഞ് പരിശ്രമിക്കുവാണ്.
3: അനുവിനെ കണ്ടില്ല? ആ, അവൻ അപ്പുറത്തെ വഴിയിലേക്കാ പോയത്. എന്തൊക്കെയുണ്ട് അനു വിശേഷങ്ങൾ?
2: അനുവിനെ കണ്ടിട്ട് കുറച്ചു ദിവസമായി.
4: കോളേജിൽ അഡ്മിഷന്റെ സമയമാണ് ഗംഗാരേട്ടാ, നിന്ന് തിരിയാൻ നേരമില്ല. ബേബിച്ചേച്ചി സ്കൂളിൽ പിടിമുറുകാൻ പോകുന്നു എന്ന് കേൾക്കുന്നുണ്ട്.
3: ആ, ഞാനും കേട്ടു. ഓരോരുത്തർ മാറി വരുമ്പോ ഓരോ ഭരണപരിഷ്കാരങ്ങൾ. ഭാവം നമ്മളാണ് വലയുന്നത്.
2: നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ കടന്നു ചിന്തിക്കുന്നത്? അഭിരാമി വന്ന് ഭരണമേറ്റതില്ലേ ഉള്ളൂ. എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കണ്ട ശേഷം പോരെ ഈ വേവലാതി.
4: ഗംഗാരേട്ടൻ കാത്തിരുന്നു. ബേബി ചേച്ചിക്ക് അങ്ങനെ സമാധാനമായിരിക്കാൻ പറ്റുമോ? ഒരു വിധത്തിലാണൊന്ന് നേരെ ആയത്. പുത്തൻ ഭരണം പഴയതൊക്കെ കുഴിച്ചെടുത്താൽ പ്രശ്നമായി. ഒന്നും വരാതിരിക്കട്ടെ.
3: ഓ, ആലോചിച്ചിട്ട് തന്നെ പേടിയാവുന്നു. എന്റെ മനസ്സ് വീണ്ടും പിടിവിട്ടു പോവുമോ എന്തോ.
2: ഒന്നും മിണ്ടാതിരുന്നേ. കുറ്റം ചെയ്തവർക്കില്ലാത്ത വേവലാതിയാണ് അതിന്റെ ഏഴ് അയലുവക്കത്ത് പോലും നിന്നിട്ടില്ലാത്തവർക്ക്. ഒരു പേടിയും വേണ്ട.
0: ഫാദർ, ഫാദർ അനാമികയുടെ എല്ലാ നോവലുകളും വായിച്ചിട്ടുണ്ടോ?
5: തിയോളജിയിലെത്തിയ ശേഷം ഫിക്ഷൻ വായന കുറവാ, പൊതുവെ വായന തന്നെ കുറഞ്ഞു. എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം?
0: അല്ല, അവളുടെ എഴുത്തും പെരുമാറ്റവും തമ്മിൽ ഒരു പൊരുത്തവും ഇല്ല. എഴുതുമ്പോ അവൾ വേറൊരാളാണ്.
5: അനാമികയെ കണ്ടാല് സീരിയസ് ആണെന്ന് തോന്നുകയേയില്ല. കളിച്ച് ചിരിച്ച് നടക്കുന്ന ഒരാളെന്നാ തോന്നുക.
0: ഏയ്, ഒട്ടുമല്ല. അവളുടെ ചിന്തകളൊക്കെ യുണീക്കാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ മോസ്റ്റ് ടാലന്റഡ്. ദേ, അവളും കൗണ്ടറും വരുന്നുണ്ടല്ലോ.
6: വണക്കമ്മാ. നാനൊരു പയണത്തിലിരുന്നേൻ. ആ, ഇന്നപ്പക്കം വര വഴിയിലേ അനാമിക മേടത്തെ പാർത്തേൻ.
4: എന്നെ എങ്ങനെ ഒപ്പം കൂട്ടിയെന്നതിനാണോ ഈ എക്സ്പ്ലനേഷൻസ്? അതിന്റെ കാര്യമില്ല.
0: നീ എന്താ, രാവിലെ തന്നെ ഇടം തിരിഞ്ഞാണല്ലോ. എന്ത് പറ്റി?
5: അനു ലൈബ്രറിയിൽ നിന്നുള്ള വരവാണെന്ന് തോന്നുന്നു. പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ.
6: ആമാ സാർ, ലൈബ്രറി മുന്നാടി താൻ നാൻ പാർത്തത്.
4: ഞാൻ ലൈബ്രറി പോയതാ ഫാദർ. എനിക്ക് പറ്റിയ പണി പഠിപ്പിക്കലും എഴുത്തും വായനയൊക്കെ ആണല്ലോ.
0: അത് നീ തന്നെ തെരഞ്ഞെടുത്ത വഴിയല്ലേ അനു. നീ അതിൽ എത്തിപ്പെട്ടു എന്ന് പറയുന്നതാണ് ശരി. അതുകൊണ്ടല്ലേ നിന്റെ പേര് ഞങ്ങളൊക്കെ ഇങ്ങനെ അഭിമാനിക്കുന്നത്.
5: അത് ശരിയാ. എവിടെ അനാമികയുടെ പേര് പറഞ്ഞാ അറിയും. എന്നും പത്രങ്ങളിൽ പേര് വരുന്നുണ്ടല്ലോ.
6: നിജം ഫാദർ, മാടത്തോടിയ ഒരു നോവൽ തമിഴിലെയും മന്ദിർക്ക് രൊമ്പ ഫേമസ് ആക്കും.
4: എന്നാലും എഴുത്തുകാര് മറ്റ് പല രംഗങ്ങളിലും പരാജയമാണെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. അതും പറയണം.
0: മോളെ, ഓരോരുത്തരും ഓരോ ഇടത്തും സ്പെഷ്യലൈസ് ചെയ്യും. അതിലെന്താ അത്ഭുതം? അത് നല്ലതല്ലേ? കൗണ്ടറെ, കടൽ പോലെ കാട് അതല്ലേ തമിഴിൽ വന്ന പുസ്തകം? അത് ഹിന്ദിയിലും കന്നഡയിലും വന്നിട്ടുണ്ട്.

0: അതൊരു പുതിയ അറിവാണല്ലോ. കൺഗ്രാറ്റ്സ് അനാമിക.
1: അതൊരു ഭയങ്കരമായ നോവലാക്കും. ഞാൻ ഒത്ത ഇരിപ്പിലേ വാസിച്ചേൻ. തമിഴ് എഴുത്താളർ സുജാത അളവുക്ക് അവ്വളവ് സൂപ്പർ.
2: അനാമികയ്ക്ക് സ്വീകരണം നൽകുന്ന സെഷൻ എപ്പോ കഴിയും? എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്.
3: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
4: രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ പി എ ബിജു, എം ശിവകുമാർ, സന്തോഷ് തിരുമല, റൂബി ബാബു, സെവിൽ ജിഹാൻ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
5: ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. വിചാരണ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയത് എസ് രമേശൻ നായരുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് ഔസേപ്പച്ചൻ.

നമുക്ക് ചുറ്റും. സർക്കാർ നഴ്സിംഗ് കോളേജുകളിലും സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജുകളിലും BSc നഴ്സിംഗ് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായി ജൂലൈ 10 വരെ അപേക്ഷിക്കാവുന്നതാണ്. വിശദവിവരങ്ങൾ www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ ഓൺലൈനായി sec.census.gov.in എന്ന പോർട്ടലിൽ ഇന്ന് രാത്രി 12 മണി വരെ വിവരങ്ങൾ നൽകാമെന്ന് സെൻസസ് അധികൃതർ അറിയിച്ചു. സംശയ നിവാരണത്തിന് വിളിക്കേണ്ട ടോൾ ഫ്രീ നമ്പർ 1855. സഹകരണ സംഘങ്ങളിലേക്കും ബാങ്കുകളിലേക്കും ഒഴിവുകളിലേക്കുള്ള നിയമനത്തിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി ജൂലൈ 30 വരെ നീട്ടി. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രവേശനത്തിനുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്ന് ആരംഭിക്കും. ജൂലൈ 4 വരെയാണ് അവസരം. 8 ആദ്യഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ഐടിഐയിലെ 13 NCVT ട്രേഡുകളിലേക്കും 2 SCVT ട്രേഡുകളിലേക്കും 2026-27 അധ്യയന വർഷത്തെ പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ഇന്ന് വൈകിട്ട് 5 മണി വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 0471241317 അല്ലെങ്കിൽ 7907370940 അല്ലെങ്കിൽ 9744900536 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. നമുക്ക് ചുറ്റും സമാപിച്ചു. ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ധ്വനി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

0: സമയം 7 മണി കഴിഞ്ഞ് 59 മിനിറ്റും 55 സെക്കൻഡും. ഇനി 8 മണിക്ക് സമാചാർ പ്രഭാത്, തുടർന്ന് മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.
1: നമസ്കാർ. ആകാശവാണി സെ സമാചാർ പ്രഭാത് കെ സാത്ത് മേ

0: നോവൽ സഞ്ചാരം.
1: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
2: വേലുമ്മാൻ ആ പറമ്പു ചാർത്തി വാങ്ങാൻ ഒരുങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ മാസ്റ്റർ അപകടം മണത്തറിഞ്ഞു. ഒന്ന് ചികഞ്ഞു നോക്കി. ആ വസ്തുവിൽ മറ്റെല്ലാ ഖണ്ഡങ്ങളും വാങ്ങുന്നത് ലക്ഷ്മിക്കുട്ടിയമ്മയാണ്. ഈ ഒരു ചെറിയ കഷ്ണം മാത്രം വേലുമ്മാൻ കയ്യിൽ വയ്ക്കാൻ കാരണം ആ മനുഷ്യന്റെ മുതലപ്പകയെപ്പറ്റി മാസ്റ്റർക്കും അറിവുണ്ട് എന്നല്ല, തന്നോട് കുറെ ഉരത്തിട്ടാണെന്നും മനസ്സിലാക്കിയിരുന്നു. കീഴടക്കാൻ ആലോചിക്കുകയാണ്. മാസ്റ്റർ വിചാരിച്ചു, റോട്ടുവക്കിൽ കിടന്നാലും ആ പിശാചിന് കീഴടങ്ങലില്ല. മാധവിയമ്മയുടെ അഭിപ്രായം മറിച്ചായിരുന്നു. അമ്മാമൻ കോപിച്ചാൽ പിന്നെ സ്വന്തം തറവാടെന്ന് വെച്ച് ഒരിടത്ത് ചെന്ന് കയറാനില്ല. താങ്ങേണ്ടവരാണ് തള്ളുതന്നത്. ഓർത്തു നിൽക്കാതിരുന്നാൽ എല്ലാം തുലയും. ഈ മൂന്ന് നാല് കുട്ടികളുടെ കൈയും പിടിച്ച് എവിടേക്ക് പോകും? അവർ ഭർത്താവിനെ സമീപിച്ചു. മലയോട് കലമെറിഞ്ഞിട്ട് കാര്യമില്ല. ഏ, മാസ്റ്റർ തലപൊക്കി ഭാര്യയെ ഒന്ന് നോക്കി. ഏതാ മല, ഏതാ കലം? അമ്മാമനോട് എതിർത്ത് നിൽക്കാൻ നമുക്ക് സാധിക്കുമോ? ഞാൻ എതിർക്കാൻ പോയില്ലല്ലോ. ഇങ്ങോട്ടെതിർത്താലും നമുക്കല്ലേ പരുക്ക്? മുള്ളും വാഴയും ചേർന്നാൽ പരുക്ക് വാഴയ്ക്കല്ലേ? മുള്ളുണ്ടെന്ന് വെച്ച് വാഴയ്ക്ക് വളരാതെ കഴിയോ? ഞാൻ നിന്റെ അമ്മാമന്റെ കാലു പിടിക്കണോ? കാര്യം നമ്മുടെയല്ലേ. ആരുടെ ആയാലും അയാളോട് കെഞ്ചാൻ എന്നെ കൊണ്ട് കഴിയില്ല. എവിടേക്ക് ഇറങ്ങും? തെണ്ടാം. എത്ര എളുപ്പം പറഞ്ഞു. ഈ നാലു കുട്ടികളെ എന്തു ചെയ്യും? എന്നുവെച്ച് ഞാൻ തൂങ്ങി മരിക്കാനോ? മാസ്റ്റർ ഇരുപ്പിൽ നിന്ന് എഴുന്നേറ്റു. ഒടുക്കം അതുണ്ടാവും. നാട്ടുകാരുടെ മുമ്പിൽ കൈമലർത്താം. എന്നാലും ആ നീചനെ സമീപിക്കാൻ എനിക്ക് കഴിയില്ല. ഈ വാശി നന്നല്ല. ആർക്ക്? നമുക്ക്. നാളേക്ക് ഭവിഷ്യത്താണ്. വാശി വിട്ട് അയാളുടെ കാലു പിടിച്ചുവെന്ന് വയ്ക്കൂ. എന്നാൽ നാളേക്ക് വേണ്ടതൊക്കെ വേലുമാൻ തരുമോ? തരും. ഒരിടിച്ചക്ക, പത്തു മാങ്ങ, ഒരു പറന്നെല്ല്. ഇവ കൊണ്ട് ജന്മം കഴിയുമോ? നമുക്ക് വേറെ എന്താ വഴി? ആ മനുഷ്യൻ കടിച്ചാൽ വിഷമിറങ്ങുകയുമില്ല. അയാളുടെ വിഷം തട്ടിത്തന്നെ ഞാൻ മരിക്കണം. നോക്ക്, ഞാനൊരു സ്കൂൾ മാസ്റ്ററാണ്, സാധുവാണ്, നാലു കാശിൻ്റെ വകയില്ല. പക്ഷേ ഞാൻ ഒരാളെയും ദ്രോഹിച്ചിട്ടില്ല. എനിക്ക് കഴിയും പോലെ നാലക്ഷരം കുട്ടികളെ പഠിപ്പിച്ചിട്ടേ ഉള്ളൂ. മാനം കെട്ട ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല. എന്നിട്ട് ഉളുപ്പുകെട്ട കാശ് നേടിയ ഈ ചെകുത്താന്റെ മുമ്പിൽ ഞാൻ കുമ്പിടണോ? ഇതെന്നല്ല പുതുമ. മാധവിയമ്മ പിന്നെയും പലതും പറഞ്ഞു നോക്കി, മൃദുവായും പരുഷമായും. മാസ്റ്റർ തരിമ്പും ഇളകിയില്ല. ഈ പരന്ന ഭൂമിയിൽ എല്ലാവരും ദുഷ്ടന്മാരല്ല. ഈശ്വരൻ നമുക്കും ഒരു വഴി കാട്ടും. ഇല്ലെങ്കിലും സുഖിക്കാനല്ല ഞാൻ പിറന്നത്. ആ വാദത്തിൽ ഉറച്ചു നിന്നു മാസ്റ്റർ. ഭാര്യ പിന്മടങ്ങി. പക്ഷേ അവരുടെ മനസ്സിൽ അളക്കലും ചൊരിയലും തന്നെ. മുതിർന്ന പെൺകുട്ടിക്ക് പ്രായം തികഞ്ഞു വരികയാണ്. അവൾക്കാണെങ്കിൽ ആരോഗ്യം നന്നേ കഷ്ടി. ഒന്നിനും പോരാതാനും. രാധയ്ക്ക് നല്ല വിരുദുണ്ട്, പക്ഷേ അവൾ ഉരുത്തിരിഞ്ഞിട്ടില്ല. ഗോപാലകൃഷ്ണനും വിശ്വത്തിനും ഒന്നും മനസ്സിലാവില്ല. ഈ പാകത്തിൽ ഇരിക്കപ്പുരകൂടി ഇല്ലാതായാലത്തെ സ്ഥിതി എന്തായിരിക്കും? വീണ്ടും ഭർത്താവിനെ സമീപിച്ചു പറഞ്ഞു, നിങ്ങൾ പോണ്ട, ഞാൻ അമ്മാമനോട് പോയി പറയാം. മരുമകൾക്കു പോവാം, പക്ഷേ എന്റെ ഭാര്യ എനിക്കിഷ്ടമില്ലാത്തടത്ത് പോവില്ല. ഇതും പറഞ്ഞ് തന്റെ വെള്ളശീലയിട്ട കുടയെടുത്ത് കൈത്തണ്ടയിൽ തൂക്കി മാസ്റ്റർ വെളിയിലേക്കിറങ്ങി. ആ പോക്ക് നോക്കി നിന്നു മാധവിയമ്മ നെടുവീർപ്പിട്ടു. ദേവരേ, ഞാൻ ആർക്കും ഒരപരാധവും ചെയ്തില്ലല്ലോ.
1: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

സ്മൃതിമധുരം. ഇന്ന് സ്മൃതിമധുരത്തിൽ ചില ആനക്കഥകൾ നിറഞ്ഞ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം പി സി അരവിന്ദൻ എഴുതി, ജെയ്സൺ ജെ നായർ സംഗീതം നൽകി, മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം, ചിത്രം ആനച്ചന്തം.

ആരയ്ക്കൊരു കുടമണിയും കെട്ടിയൊരമ്മൻ കുടവരവാണ്. ആരയ്ക്കൊരു കുടമണിയും കെട്ടിയൊരമ്മൻ കുടവരവാണ്. തക്കിട വരികള

0: സ്മൃതിമധുരം സമാപിച്ചു. ആകാശവാണി.
1: ഇന്നീ പരിപാടിയിൽ സേതു ബന്ദാസനയുടെ പ്രയോജനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ഷാൻ എസ് ബി.
2: സേതു ബന്ദാസനം അഥവാ ബ്രിഡ്ജ് പോസ് പരിശീലന ക്രമം: ആദ്യം ഇരുകാലുകളും ചേർത്ത് വെച്ച് ഇരുകൈകളും ശരീരത്തിനോട് ചേർത്ത് നീണ്ട് നിവർന്ന് കിടക്കുക. ഇങ്ങനെ നീണ്ട് നിവർന്ന് മലർന്നു കിടന്ന ശേഷം സ്വാഭാവികമായ ശ്വസന പ്രക്രിയ നിലനിർത്തുക. 3 മുതൽ 5 തവണ ഇപ്രകാരം ശ്വസന പ്രക്രിയ നിലനിർത്തിയതിനു ശേഷം മെല്ലെ ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് ഇരുകാലുകളും മടക്കി പൃഷ്ഠത്തിനോടടുപ്പിച്ച് പാദങ്ങൾ 6 ഇഞ്ച് അകലത്തിൽ മുട്ടുകൾ മേലോട്ടാക്കി

0: കുത്തിവെക്കുക. ഇപ്രകാരം കുത്തിവെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പൃഷ്ഠഭാഗത്തിനോട് ചേർന്ന് തന്നെ കാലിൻ്റെ ഉപ്പുറ്റികൾ വരണം എന്നുള്ളതാണ്. ശേഷം ഇരു കൈകൾ കൊണ്ടും ഇരു കാലിൻ്റെ കുഴകളിൽ പിടിക്കുക. വളരെ ശക്തമായും ദൃഢതയോടുകൂടിയും ഇരു കാൽ കുഴകളിലും പിടിച്ച ശേഷം ദീർഘമായി ശ്വസിച്ചുകൊണ്ട് മെല്ലെ ശ്വാസം വിട്ടുകൊണ്ട് ഉടലും അരക്കെട്ടും ചെറിയൊരു കുതിപ്പോടുകൂടി ആവുന്നത്ര മേലോട്ടുയർത്തുക. ഇപ്രകാരം 10 മുതൽ 15 സെക്കൻഡ് നിന്ന ശേഷം ശ്വാസം എടുത്തുകൊണ്ട് ഉടലും അരക്കെട്ടും താഴേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഇപ്രകാരം ചെയ്യുന്ന സമയം യാതാലൊരു കാരണവശാലും ശരീരത്തിൻ്റെ ഭാരം പൂർണ്ണമായും തലയുടെ ഭാഗത്തേക്ക് കൊടുക്കാതെ ശ്രദ്ധിക്കുക. കൈയിൻ്റെ സപ്പോർട്ടുള്ളതിനാൽ യാതാലൊരു കാരണവശാലും വീഴ്ന്നു പോകും എന്നുള്ള ഭയം ഉണ്ടാകേണ്ടതില്ല. സേതുബന്ധാസനം ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ: നടുവേദന മാറ്റുന്നതിനും അടിവയറിലെ അവയവങ്ങൾക്ക് ദൃഢത നൽകുന്നതിനും ശ്വാസകോശം, ഹൃദയം ഇവയ്ക്ക് നല്ല വ്യായാമം കിട്ടുന്നതിനും സേതുബന്ധാസനം വളരെ ഉത്തമമാണ്. ഇതോടൊപ്പം തോളെല്ലുകളുടെ ഉറപ്പിനും പേശികളുടെ ഉണർവിനും ഇത് വളരെ ഉത്തമമാണ്. ഇടുപ്പും അരക്കെട്ടും മേലോട്ടുയർത്തുന്നത് കൊണ്ട് തന്നെ സയാറ്റിക്ക പോലെയുള്ള ബുദ്ധിമുട്ടുകൾക്കും നടുവേദന, IVDP അഥവാ ഡിസ്ക് ബൾജ് പോലുള്ള അവസ്ഥകൾക്കും ഇത് വളരെയധികം ഗുണകരമായതാണ്. സേതുബന്ധാസനം ഒഴിവാക്കേണ്ട അവസരങ്ങൾ: നട്ടെല്ലുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയകൾക്ക് ശേഷം, അതുപോലെ തന്നെ വാരിയെല്ലുകളുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയകൾ, ഹൃദ്രോഗങ്ങൾ. ഹൃദ്രോഗം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് കഠിനമായ ഹൃദ്രോഗങ്ങളാണ്. അല്ലാത്ത അവസ്ഥകളിൽ സേതുബന്ധാസനം വളരെ ഗുണകരമാണെങ്കിലും കഠിനമായ ഹൃദ്രോഗമുള്ള അവസ്ഥകളിൽ ഒഴിവാക്കുന്നത് നല്ലതാണ്.
1: സേതുബന്ധാസനയുടെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ഷാൻ SB.

അറിയിപ്പ്: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495563321. മറ്റൊരു നമ്പർ 9496593321. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഷിബു ചക്രവർത്തി എഴുതിയ ഔസേപ്പച്ചൻ സംഗീതം നൽകി എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ ഗാനം. ചിത്രം മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു.

കൈതപ്രത്തിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം. സമ്മാനം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത്.

അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ അരുൺ കുമാർ. ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന മലയാള ചലച്ചിത്രത്തിലൂടെ ബാലതാരമായി അഭിനയരംഗത്തേക്കെത്തിയ അരുൺ സ്വാഭാവിക അഭിനയത്തിലൂടെയും വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെയും പ്രേക്ഷക പ്രീതി നേടി. തുടർന്ന് മീശമാധവൻ, സൈക്കിൾ, മുത്തുഗൗ, ഒരടാർ ലവ്, ധമാക്ക, വ്യസനസമേതം ബന്ധുമിത്രാദികൾ, വാഴ ടു തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. കഥാപാത്രങ്ങളെ തെരഞ്ഞെടുക്കുന്നതിലും ഓരോ വേഷവും സ്വാഭാവികതയോടെ അവതരിപ്പിക്കുന്നതിലും ശ്രദ്ധ പുലർത്തുന്ന അരുൺകുമാർ മലയാള സിനിമയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന യുവ അഭിനേതാക്കളിൽ ഒരാളാണ്.

0: ഹലോ, പ്രിയ ഗീതം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ അരുൺ. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ചെറുപ്പം മുതലേ നിങ്ങൾ കണ്ടുവന്ന ഒരാളാണ്. ഒളിമ്പ്യൻ അന്തോണി യാദവ് എന്ന സിനിമയിലെ ടോണി ഐസക് എന്ന ക്യാരക്ടർ ചെയ്തത് ഞാനാണ്. ഒരുപാട് സിനിമകൾ അതിന് ശേഷം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വാഴ 2 എന്ന് പറഞ്ഞ സിനിമയിലെ കുട്ടേട്ടൻ എന്നുള്ള ക്യാരക്ടർ ഞാനാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവരും വിളിക്കുക, നമുക്ക് തമ്മിൽ സംസാരിക്കാം. ഹലോ, പ്രിയ ഗീതം പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: ഹലോ, എന്റെ പേര് ചിത്ര എന്നാണ്.
0: ചിത്ര, ഓക്കെ.
1: വെള്ളനാട് നിന്ന് വിളിക്കുകയാണ്.
0: വെള്ളനാട്
1: കേട്ടിട്ടുണ്ടോ?
0: കേട്ടിട്ടുണ്ട്. പിന്നെ വെള്ളനാട് എനിക്ക് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ആരൊക്കെയുണ്ട് വീട്ടിൽ? ആരൊക്കെയുണ്ട് ചേച്ചി?
1: വീട്ടിലെ ഭർത്താവുണ്ട്, രണ്ട് മക്കളുണ്ട്, പിന്നെ ഭർത്താവിന്റെ അമ്മയുണ്ട്.
0: ആണോ? ഓക്കെ. ചേച്ചി എന്ത് ചെയ്യാ? വർക്കിംഗ് ആണോ?
1: വെള്ളനാട് ഹോസ്പിറ്റലിനകത്ത് തന്നെ ഒരു നീതി മെഡിക്കൽ സ്റ്റോർ ഉണ്ട്.
0: ആണോ?
1: വെള്ളനാട് സർവീസ് ധാരണ ബാങ്കിന്റെ അവിടുത്തെ ഫാർമസിസ്റ്റ് ആണ്.
0: വെള്ളനാട് ഉള്ള ഒരു ഡോക്ടറിന് എന്റെ സുഹൃത്താണ്, ഏറ്റവും അടുത്ത സുഹൃത്താണ് ഡോക്ടർ മനോജ്.
1: അതറിയാം. കടുക്കാമൂട് കടുക്കാമൂടാണ് കാര്യം. ഞങ്ങളുടെ വെള്ളനാട് ഓൾറെഡി രണ്ട് മാനേജർ ഡോക്ടർ ഉണ്ട്. ഒന്ന് വന്നിട്ട് ന്യൂറോ സർജൻ ആണ്, അതും മനോജാണ്. പിന്നെ ഈ പറയുന്ന ഡോക്ടർ ഞങ്ങൾ CHC ഡോക്ടർ ആയിരുന്നു. ഇപ്പൊ സാറ് വന്നിട്ട് വേറെ ഹോസ്പിറ്റലിലാണ്.
0: മാറിയല്ലേ?
1: ഫേമസ്
0: ഡോക്ടറാണ്.
1: അരുണാണല്ലേ?
0: അരുൺ, അതെ.
1: ഓ, ഒളിമ്പ്യൻ അന്തോണി യാദവത്തിലൊക്കെ ചെറിയ പയ്യൻ,
0: വലുതായില്ലേ? അവസാനം ഞാൻ വാഴ എന്ന് പറഞ്ഞ പടത്തിലാ ചെയ്തത്.
1: അതുപോലെ വ്യസനസമേതം ബന്ധുമിത്രാദികള്, അതിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്.
0: വളരെ സന്തോഷം.
1: ഞാൻ ഇതിൽ വിളിക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇതുവരെയും കണക്ട് ആയിട്ടില്ലായിരുന്നു.
0: ആണല്ലേ? ഞാൻ വന്നപ്പം പറയാറുണ്ട്, അതായത് ഒരുപാട് പേര് വിളിക്കാറുണ്ട്, പല കോളുകളും കണക്ട് ആവാൻ പാടായിരിക്കും ചില ദിവസങ്ങളിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായിരിക്കും കിട്ടുന്നത്.
1: ഇടയ്ക്ക് വെച്ച് ഇതുപോലെ വേറെ ആകാശവാണിയിൽ ഏതോ ഒരു പ്രോഗ്രാം, ഞാൻ ഇവിടെ ഇരുന്ന് വെറുതെ പരീക്ഷണാർത്ഥത്തിൽ ഇങ്ങനെ വിളിച്ച് വിളിച്ച് ഇങ്ങനെ പോയപ്പോഴത്തേക്കും പെട്ടെന്ന് കണക്ട് ആയി ഏട്ടാ. അപ്പോഴും ഞാൻ ഇങ്ങനെ എന്ത് പറയണമെന്നൊന്നും അറിഞ്ഞൂടാത്തൊരു അവസ്ഥയായി.
0: അപ്പം ചേച്ചി ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് അഗ്നിദേവൻ എന്ന സിനിമയിലെ നിലാവിന്റെ നീലഭക്ഷണ പൊറിയാണ് ഞാൻ പറയുന്ന ഒരു
0: പാട്ടുണ്ടല്ലോ. നല്ല പാട്ടാ. ഓക്കെ, ചേച്ചി പാടോ?
1: എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
0: പാടോ?
1: പാടാറില്ല, എഴുതാറേ ഉള്ളു. പാടാറില്ല.
0: എഴുതാറുണ്ടോ? ഓ,
1: അത്രേ. അങ്ങനെയൊന്നും എഴുതാ. നമ്മുടെ ഈ ഫേസ്ബുക്ക് എന്ന മാധ്യമം ഉണ്ടല്ലോ, അതിലൊക്കെ അത്യാവശ്യം എന്തെങ്കിലും ന്യൂസ് ആണ് കൂടുതൽ എഴുതുന്നത്. കവിതയും എഴുതാറില്ല, മനസ്സിൽ തോന്നുന്നപ്പോഴെന്തെങ്കിലും
0: വിളിച്ച് സന്തോഷം. വളരെ സന്തോഷം.
1: ഓ, എനിക്കും തിരിച്ച് വളരെയധികം സന്തോഷമുണ്ട് കിട്ടിയ.
0: ശരി ശരി. അപ്പം ചേച്ചി ചോദിച്ച പാട്ട് തീർച്ചയായിട്ടും പ്ലേ ചെയ്തുതരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.

0: ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: ഞാൻ കാശി സാർ.
0: കാശി, കാശി എവിടെ നിന്ന് വിളിക്കുന്ന? കാലടി. ഓ, തിരുവനന്തപുരത്ത് തന്നെയാണ്. ഓക്കെ കാശി, എന്ത് ചെയ്യാ?
1: ഞാൻ പ്ലസ് വൺ.
0: പ്ലസ് വൺ? ആ, ഓക്കെ. ഏതാ പഠിക്കാൻ പോകുന്നത്? പ്ലസ് വണ്ണിലേക്ക്?
1: കമ്പ്യൂട്ടർ സയൻസ്.
0: കമ്പ്യൂട്ടർ സയൻസ്, വാവ്, ഗുഡ്. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: അമ്മ, അച്ഛൻ, ചാച്ചി,
0: ആണോ? എല്ലാരും ഉണ്ട്, വലിയ ഫാമിലി. ഓക്കെ, അവരൊക്കെ എന്ത് ചെയ്യാ? അച്ഛൻ എന്ത് ചെയ്യാ?
1: അച്ഛൻ ഇവിടെ ബിസിനസ് ആണ്.
0: ആണോ? ഓ, ശരി ശരി ശരി ശരി. ഇന്നിപ്പോ എന്താ പരിപാടി?
1: നമ്മളിപ്പോ ഒരു കൂട്ടാന്റെ വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുന്നു.
0: പൊക്കോണ്ടിരിക്കുന്നു. ക്ലാസ് ഒക്കെ തുടങ്ങാറായോ? ആറാം തീയതി തുടങ്ങും. ഓക്കെ, ശരി ശരി ശരി. ഓക്കെ, വളരെ സന്തോഷം വിളിച്ചത്. അപ്പൊ കാശിനാഥിന് ഏത് പാട്ടാ വേണ്ടായിരുന്നു?
1: സെൽഫി പുള്ളേ.
0: സെൽഫി പുള്ളേ. ഓക്കെ, തമിഴ്. ഹൈഡ്രോഫോണിക് ഫ്രോം കാലിഫോർണിയ. കണ്ടായിരുന്നില്ലേ പടം? ഇഷ്ടപ്പെട്ടായിരുന്നോ?
1: ചാട്ടന്റെ സിനിമ കണ്ടത് നമ്മൾ ഇതാണ്. സൈക്കിൾ എന്ന് പറഞ്ഞ സിനിമയിലാണ് ചാട്ടൻ ആദ്യം തൊട്ട് നമ്മൾ
0: സൈക്കിളാണ് കണ്ടത്. ഓക്കെ,
1: വിനീതാത്തന്റെ കൂടെ അഭിനയിച്ചത് നല്ല സിനിമയായിരുന്നു.
0: അതെ അതെ അതെ, സൈക്കിളൊക്കെ കണ്ടതിൽ വളരെ സന്തോഷം. ഇപ്പോഴും ഓർക്കുന്നതിൽ വളരെ സന്തോഷം.
1: കൊച്ചിലിട്ട ചാട്ട അഭിനയിച്ച മറ്റേ ഒളമ്പിയ അന്തോണി.
0: ആ, അതെന്നെ എന്റെ ആദ്യത്തെ സിനിമയായിരുന്നു അത്. അതെ, താങ്ക് യു, താങ്ക് യു. എന്തായിരുന്നാലും വളരെ സന്തോഷം വിളിച്ചതിൽ. ഇനിയും വിളിക്കാം. കാശിനാഥ് ചോദിച്ച സെൽഫി പുള്ളേ എന്നുള്ള പാട്ട് പ്ലേ ചെയ്തു തരാം. ഓക്കെ, താങ്ക് യു.

புள்ள கிம்மிய செல்ஃபி புள்ள கிம்மிய செல்ஃபி.

0: ഹലോ പ്രിയ ഗീതം പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: എന്റെ പേര് സുധീഷ് എന്നാണ്.
0: സുധീഷ്,
1: ജില്ലയിലെ വർക്കലയ്ക്ക് അടുത്ത് ഞെക്കാട്.
0: ആ ഓക്കെ, സുധീഷ് ഏട്ടൻ എന്ത് ചെയ്യാം?
1: ഡ്രൈവിംഗ് ഫീൽഡ് ആണ്. പിന്നെ രണ്ടാമത് കെയർ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നു. കെയർ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നു.
0: ഓ ശരി ശരി ശരി. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് വൈഫ്, രണ്ട് മക്കള്, ഒരാള് പുറത്തു പോയി, നേഴ്സാണ്.
0: ആണോ? ഓ,
1: മോളും ബി എസ് സി നേഴ്സിംഗിന് പഠിക്കുന്നു.
0: അടുത്താളും പുറത്തേക്ക് പോവോ?
1: ആ, പുറത്തേക്ക് പോവാനുള്ള പ്ലാനാണ്.
0: ആണോ? ശരി ശരി. ഓക്കെ, വളരെ സന്തോഷം. എന്തായിരുന്നാലും വിളിച്ചത് സന്തോഷം. ചേട്ടാ, ഏത് ഏത് പാട്ടാണ് ചേട്ടന് വേണ്ടത്?
1: എനിക്ക് അമരത്തില് അഴകേ എന്നുള്ള പാട്ട്.
0: ഓ ഓക്കെ, ശരി ശരി, മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. പിന്നെ ഈ പാട്ട് ആർക്കെങ്കിലും ആ പേര് തന്നെ. ആ, ഞാനിപ്പം ഒരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം ധനുഷ്കോടി എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ട് നടക്കുകയാണ്.
1: പിന്നെ ഞെക്കാട് രാജ് എന്ന് പറഞ്ഞ ഒരു സിനിമ ആർട്ടിസ്റ്റ് ഉണ്ട് കേട്ടോ, ഞെക്കാട് രാജ്.
0: കേട്ടിട്ടുണ്ടല്ലോ.
1: അദ്ദേഹം മോഹൻലാലിന്റെ എല്ലാം ഒരുപാട് ഫിലിമിൽ, കുറെ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ്.
0: ആണോ? ഓ ശരി ശരി ശരി.
1: അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ടെലിഫിലിമിലൊക്കെ ഇപ്പൊ അഭിനയിച്ചു.
0: ആണോ? അല്ല, നിങ്ങള് നാട്ടുകാരാണ് ഇപ്പൊ വാഴയുടെ നായകന്മാരെല്ലാം. വർക്കലയുള്ളവരാണ് ഇപ്പൊ. വർക്കല എന്നാണ് ഇപ്പൊ ഒരുപാട് ഒരുപാട് ആൾക്കാർ വന്നോണ്ടിരിക്കുക. വർക്കല, ചിറയൻകീഴ് ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് നായകന്മാർ വന്നോണ്ടിരിക്കുക സിനിമയില്. അപ്പൊ ജോമോൻ ജ്യോതിരൊക്കെ. അതെ അതെ, ജോമോൻ ജ്യോതിരും അങ്ങനെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും ഒരുപാട് ആക്ടേഴ്സും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് വർക്കല. ഞാൻ തിരുവനന്തപുരം തന്നെയാണ്. ഞാൻ പൂജപ്പുരയാണ് താമസം. എന്തായാലും വളരെ സന്തോഷം സുധീഷേട്ടാ, വിളിച്ചതിന് സന്തോഷം. ചേട്ടൻ ആവശ്യപ്പെട്ട അമരത്തിലെ പാട്ട് തീർച്ചയായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും.
1: ഓക്കെ,
0: താങ്ക് യു സോ മച്ച്.

0: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: ഞാൻ ഭാസുര സജി, കരമന.
0: ആ, കരമന എവിടെയാ? ഞാൻ പൂജപുരയാ താമസം.
1: അതെ, കരമന മേലാറന്നൂർ.
0: ആ, ശരി ശരി ശരി ശരി. എന്ത് ചെയ്യാ?
1: എനിക്ക് ജോലിയില്ല.
0: ഓക്കെ, അപ്പൊ ഈ പ്രോഗ്രാം സ്ഥിരമായിട്ട് വിളിക്കാറുള്ളതാണോ?
1: വിളിക്കാറില്ല, ആദ്യമായിട്ടാണ്.
0: ആണോ? ഓക്കെ, വളരെ സന്തോഷം. ഞാൻ വന്ന ദിവസം തന്നെ ആദ്യമായിട്ട് വിളിച്ചത്.
1: എനിക്ക് വളരെ സന്തോഷം. ഞാൻ രാവിലെ ആകാശവാണി അറിയിപ്പ് കേട്ടപ്പോ തന്നെ ഞാൻ ഓർത്ത് വിളിക്കണമെന്ന്. അപ്പൊ ഞാൻ ചേട്ടന്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഒന്ന് വിളിക്കണം, എനിക്ക് ഭയങ്കര പരിപാടിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു.
0: ഓക്കെ, വളരെ സന്തോഷം. വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് അച്ഛനും അമ്മയില്ല.
0: ഓക്കെ,
1: സഹോദരിമാരാണ് ഉള്ളത്.
0: ആ, ശരി ശരി ശരി. ഓക്കെ,
1: ചേട്ടന്റെ വീട്ടില് അമ്മയും രണ്ട് പെങ്ങന്മാരും.
0: ആണോ? ഓക്കെ ഓക്കെ, ശരി ശരി ശരി. ചേട്ടൻ എന്ത് ചെയ്യാ?
1: ചേട്ടനും വിദ്യാഭ്യാസ വകുപ്പില് ജോലി ചെയ്യാണ്.
0: ആണോ, വളരെ സന്തോഷം. അപ്പൊ ഏത് പാട്ടാ ചേച്ചിക്ക്?
1: അനുഭൂതി നിറയുന്ന മിഴികളിൽ നോക്കി, അങ്ങനെയാണ് തോന്നുന്നു.
0: അനുഭൂതി പൂക്കും നിൻമിഴികളിൽ നോക്കി, ചിത്രചേച്ചി പാടിയ പാട്ടല്ലേ? ആ, ഓക്കെ ഓക്കെ. ഉത്തരം നക്ഷത്രം എന്ന സിനിമയിലുള്ള ചിത്രചേച്ചി പാടിയതാണ്. ചിത്രചേച്ചി രാജേഷ് കൂടെ പാടിയതാണ്. സണ്ണി സ്റ്റീഫൻ ആണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആണോ? വളരെ സന്തോഷം. ഓക്കെ, അപ്പൊ ആ പാട്ട് എന്തായാലും പ്ലേ ചെയ്തു തരാം. ചേച്ചി പ്രിയ ഗീതത്തിലേക്ക് വിളിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു.
1: സംസാരിക്കാൻ കഴിഞ്ഞതിന് വളരെ സന്തോഷം.
0: ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്.

0: ചലച്ചിത്ര നടൻ അരുൺകുമാർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: നമസ്കാരം.
1: നമസ്കാരം.
2: ബിന്ദു.
1: ബിന്ദു. ഓക്കെ. ബിന്ദു എവിടുന്നാ?
2: ഉന്നക്കാട്.
1: ഉന്നക്കാട്. അത് എവിടെയായിട്ട് വരും?
2: ബാലരാമപുരം.
1: ഓക്കെ, ശരി ശരി. അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: വീട്ടില് ഞാനും ഭർത്താവും മക്കളും.
1: ആണോ? ഓക്കെ. ഹസ്ബൻഡ് എന്ത് ചെയ്യാ?
2: മേസരി പണിയാ.
1: ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ?
2: ആ, ചെയ്യുന്നു. കൈത്തറി നെയ്ത്താണ്.
1: ഓ, അത് കൊള്ളാലോ. പരമ്പരാഗത തൊഴിലാണോ അതോ പഠിച്ചു തരുത്തോ? വീട്ടില് വേറെയും ആൾക്കാരുണ്ടായിരുന്നോ? ആണോ? ഓക്കെ, നൈസ് നൈസ്. അതിപ്പോഴും തുടരുന്നത് വളരെ സന്തോഷം. പിന്നെ വീട്ടില് മക്കളൊക്കെ എന്ത് ചെയ്യാ?
2: മോൻ ജോലിക്ക് പോകുന്നുണ്ട്.
1: ആണോ? ഓക്കെ.
2: മോളിക്ക്.
1: ശരി ശരി ശരി. ഓക്കെ. അപ്പൊ ചേച്ചി ഏത് പാട്ടാ വേണ്ടേ?
2: മഴയത്ത് മുൻപേലെ എന്തിനു വേറൊരു സ്റ്റുഡിയോ.
1: ആ, ഓക്കെ, നൈസ്.
2: വാഴ ടൂ ഒക്കെ കണ്ടിട്ടുണ്ട്.
1: താങ്ക് യു, താങ്ക് യു. ഓക്കെ. വീട്ടില് അമ്മയുണ്ട്, എനിക്കൊരു അനിയത്തിയുണ്ട്, പിന്നെ ഞാനും വൈഫുമാണ്. അനിയത്തി കല്യാണം കഴിഞ്ഞു, ഒരു കുട്ടിയുണ്ട്. അവര് ട്രിവാൻഡ്രത്ത് തന്നെയാണ് താമസം. അതെ അതെ. വേറെ അവിടെ മഴയുണ്ടോ? ഓക്കെ, ശരി ശരി. എന്തായിരുന്നാലും വിളിച്ചത് സന്തോഷം ചേച്ചി. ഈ പാട്ട് ചേച്ചിക്ക് വേണ്ടി പ്ലേ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.

0: ഹലോ
1: ഹലോ പ്രിയഗീതം പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
0: നമസ്കാരം, എന്റെ പേര് പ്രവീണ കുമാരി.
1: പ്രവീണ കുമാരി, ഓക്കെ. എവിടെ നിന്ന് വിളിക്കുന്നത്?
0: പിള്ളായണിക്കടുത്ത് പാലപ്പൂർ എന്ന സ്ഥലത്തുനിന്നാണ് വിളിക്കുന്നത്.
1: ആണോ? ഓക്കെ, ശരി ശരി. പ്രവീണ ചേച്ചി എന്ത് ചെയ്യാ?
0: തൊഴിലുറപ്പ് ജോലിക്കൊക്കെ പോകും.
1: മഴയായതുകൊണ്ട്

0: ഇല്ലായിരിക്കും
1: മെമ്പർ ആയിരുന്നു.
0: ആണോ? ഓ
1: മഴയല്ലേ.
0: അതെ അതെ, പഴയ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു.
1: ആ
0: ശരി ശരി, സന്തോഷം വിളിച്ചതിൽ. വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് ഞാനും എന്റെ ഭർത്താവും മാത്രം.
0: സന്തോഷം. അപ്പൊ ചേച്ചി, പ്രവീണ ചേച്ചിക്ക് ഏത് പാട്ടാ വേണ്ടേ?
1: ശാടനത്തില് കളി വീതിറങ്ങിയല്ലോ.
0: ആ ഓക്കെ, നല്ല പാട്ടാണ്. ചേച്ചി പാടൂ.
1: ഇല്ല,
0: പാട്ട് കേൾക്കാറേ ഉള്ളൂ. ഓക്കെ. അപ്പൊ റേഡിയോയുടെ സ്ഥിരം ശ്രോതാവാണോ?
1: റേഡിയോയുടെ സ്ഥിരം ശ്രോതാവാണോ.
0: ഓ ഓക്കെ, നൈസ്. എപ്പോഴും റേഡിയോ കേൾക്കാറുണ്ട്.
1: എല്ലാ പരിപാടികളും വീട്ടിലുള്ളപ്പോഴും എല്ലാ പരിപാടികളും
0: കേൾക്കാറുണ്ട്.
1: എവിടെയാ താമസിക്കുന്നത്?
0: ഞാൻ പൂജപ്പുര താമസം. അറിയാവോ? തിരുവനന്തപുരം.
1: ഇനി ഒരുപാട് സിനിമകള് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
0: താങ്ക് യു സമ്മ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. സംസാരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഓക്കെ.

0: ചലച്ചിത്ര നടൻ അരുൺകുമാർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: രാധ.
1: രാധ, ഓക്കെ. ചേച്ചി എവിടുന്നാ വിളിക്കുന്നേ?
2: കാരേറ്റ്.
1: ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്?
2: വീട്ടില് ഇളയ മോനും ഭാര്യയും കുഞ്ഞും ഞാനും.
1: അവരൊക്കെ എന്ത് ചെയ്യാ?
2: അവരൊക്കെ ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. കൊച്ചു മൂന്നി പഠിക്കുന്നു.
1: മൂന്നി പഠിക്കുന്നു. ഓ ശരി ശരി ശരി, വളരെ സന്തോഷം. വിളിച്ചത് ചേച്ചി, ഏത് പാട്ടാ വേണ്ടിയിരുന്നേ?
2: ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മേയുന്ന തിരുമിറ്റത്തെത്തുവാൻ മോഹം.
1: ഓ, ചില്ലെന്ന സിനിമയിലുള്ള പാട്ട്. നല്ല പാട്ടാ. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണോ അത്? ആ, അതാണ്. എന്തായിരുന്നാലും വീട്ടിലെല്ലാരോടും അന്വേഷണം പറയാ.
2: താങ്ക് യു,
1: താങ്ക് യു, താങ്ക് യു.

0: ഹലോ.
1: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
0: ആ, ഇത് അരൂർ പറയുന്ന രാധികയാണ് വിളിക്കുന്നത്.
1: ആ, രാധിക
0: ഹൗസ് വൈഫ് ആണ്.
1: ഹൗസ് വൈഫ് ആണ്.
0: എനിക്ക് രണ്ട് മക്കളുണ്ട്,
1: ആ
0: രാഹുല്, വിധി.
1: ഓക്കെ.
0: ആ, ഞാൻ പാഡാസും ഒക്കെ കണ്ടായിരുന്നു.
1: കണ്ടായിരുന്നു. ഓക്കെ, ഇഷ്ടപ്പെട്ടായിരുന്നോ?
0: ആ, ഇഷ്ടപ്പെട്ടായിരുന്നു.
1: ശരി ശരി ശരി ശരി ശരി. ഓക്കെ,
0: പുതിയ സിനിമ ഏതാണ് സർ?
1: പുതിയ, ഞാനിപ്പം ധനുഷ് കോടി എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടിലാണ്. പിന്നെ കൂടാതെ ഒരു വെബ് സീരീസ് ചെയ്തായിരുന്നു, ആങ്സൈറ്റി അശോക് എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ചെയ്തായിരുന്നു. രണ്ടുമാണ് എന്റെ ഇമ്മീഡിയറ്റ് പ്രോജക്റ്റുകൾ.
0: ഓക്കെ,
1: ആണോ? ഒളിമ്പ്യൻ അന്തോണി ആദം. ഓക്കെ ഓക്കെ, വളരെ സന്തോഷം. ചെറുപ്പം മുതലേ കാണുന്നതാണല്ലേ. ഓക്കെ, ഇപ്പൊ ഏത് പാട്ടാ ചേച്ചി വേണ്ടത്?
0: ആവശ്യപ്പെടുന്ന പാട്ട് വാഴാട്ടൂല.
1: ഏത് പാട്ടാ?
0: ഏത് പാട്ടായാലും
1: എല്ലാ പാട്ടും ഇഷ്ടമാണ്.
0: ഓക്കെ
1: ശരി, എന്നാ പിന്നെ ഞാൻ വാഴാട്ടൂല് ഒരു നല്ലൊരു പാട്ട് വെച്ചുതരാം.
0: ഓക്കെ,
1: താങ്ക് യു സോ മച്ച്.

ചലച്ചിത്ര നടൻ അരുൺകുമാർ അവതരിപ്പിച്ച ഹലോ പ്രിയ ഗീതം സമാപിച്ചു. നിർവഹണം എം കെ ദിലീപ്. നിർവഹണ സഹായം ഷിബിന അൻവർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TV യിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: മിസ് സീമ,
3: അതെ,
2: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
3: എന്തിന്? പക്ഷെ ഞാൻ
2: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
3: ഡിജിറ്റൽ അറസ്റ്റ്?
2: 100,000 തന്നാൽ വിട്ടേക്കാം.
3: ഇത്രയും പൈസയോ?
2: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
3: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
2: അയ്യോ,
3: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
4: ഹലോ മമ്മ.
3: ഹായ്.
5: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

അറിയിപ്പ്: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ വിവിധതരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655631, 9496596321. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കൈതപ്രം എഴുതി, ജെയ്ക്സ് ബിജോയ് സംഗീതം നൽകി. വിശാൽ മിശ്ര, ആവണി മൽഹാർ എന്നിവർ ചേർന്ന് പാടിയത് ചിത്രം പള്ളിച്ചട്ടമ്പി.

0: ചലച്ചിത്രഗാനം സമാപിച്ചു.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: സമയം 10 മണി. ആകാശവാണി ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് കുറച്ചു നാളുകളായി നാം വളരെ ഉത്കണ്ഠയോടെ ശ്രദ്ധിക്കുന്ന ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. ഈ രോഗത്തിന്റെ വ്യാപനത്തെക്കുറിച്ചും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. അമീബിക് മസ്തിഷ്ക ജ്വരം നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കൂടുതൽ കാണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഈ രോഗത്തിൽ അല്ലെങ്കിൽ രോഗവ്യാപനത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു

0: സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് മാഡത്തിന് പറയാനുള്ളത്?
1: അതായത് നമുക്ക് മസ്തിഷ്കജ്വരം, അതായത് തലച്ചോറിനെ ബാധിക്കുന്ന അണുബാധ, തലച്ചോറിനെയോ അതിൻ്റെ ആവരണത്തെയോ ബാധിക്കുന്ന അണുബാധയാണ് നമ്മൾ മസ്തിഷ്കജ്വരം എന്ന് പറയുക. അത് പനി, തലവേദന, ഛർദ്ദൽ തുടങ്ങിയ ലക്ഷണങ്ങളോടെ കാണപ്പെടും. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ, അതായത് നമ്മുടെ തലച്ചോറിന് ചുറ്റുമുള്ള ആവരണത്തിനകത്തു നിന്നുള്ള ദ്രാവകം കുത്തിയെടുത്തുള്ള പരിശോധന, നമ്മുടെ ശരീരത്തിന്റെ നടുഭാഗത്തു നിന്നുമാണ് ഈ ദ്രാവകം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത്. ഈ ദ്രാവകത്തിലെ പരിശോധന പലതരത്തിൽ, ബാക്ടീരിയയാണോ, വൈറസ് ആണോ, ഫംഗസ് ആണോ, ടി ബി ആണോ, ഇതെല്ലാം അറിയാനുള്ള പല വിധത്തിലുള്ള പരിശോധനകളുണ്ട്. കൾച്ചർ മുതൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് പി സി ആർ ടെസ്റ്റ് കഴിഞ്ഞൊരു 10 വർഷത്തിനപ്പുറം നമുക്ക് അതും ലഭ്യമാണ്. പക്ഷേ ഇതിൽ എത്ര തന്നെ നോക്കിയാലും, നമ്മൾ പി സി ആർ ടെസ്റ്റ് വരെ നോക്കിയാലും, ഒരു 30% ആൾക്കാരിൽ മാത്രമേ, ഒരു 25 മുതൽ 30% ആൾക്കാരിൽ മാത്രമേ ഈ അണുബാധ ഉണ്ടാക്കുന്ന അണു ഏതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലും അത്ര തന്നെ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു സാധാരണ രക്തപരിശോധന പോലെയോ, അല്ലെങ്കിൽ ഒരു മൂത്രത്തിൽ അണുബാധ ഉണ്ടാകുമ്പോൾ ഉള്ള പരിശോധന പോലെയോ, ഒരു കഫ പരിശോധന പോലെയോ അത്ര എളുപ്പം അണു ഈ സ്രവത്തിൽ നമുക്ക് കിട്ടാറുണ്ടായിരുന്നില്ല. ഈ 30% മാത്രമായിരുന്നു നമുക്ക് ആകെ കിട്ടിയിരുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഗൈഡ് ലൈൻസ് ചേഞ്ച് ചെയ്തപ്പോൾ, ആരെയൊക്കെ അമീബയ്ക്ക് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഗൈഡ് ലൈൻസ് ചേഞ്ച് ചെയ്തപ്പോൾ, എല്ലാ രീതിയിലും ഈ തലച്ചോറിൻ്റെ അണുബാധയുമായിട്ട് വരുന്ന എല്ലാ രോഗികളുടെയും സ്രവം അമീബ പരിശോധിക്കണം എന്നുള്ള നയം നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ വന്നു. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ഈ സ്രവത്തിനെ വെറ്റ് മൗണ്ട്, അതായത് മൈക്രോസ്കോപ്പിലൂടെ ഫ്രഷ് ആയിട്ടുള്ള സാമ്പിൾ നോക്കുന്ന വെറ്റ് മൗണ്ട് പരിശോധനയും, പിന്നെ ഈ വർഷം മാർച്ച് മുതൽ തിരുവനന്തപുരത്ത് നമ്മുടെ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിൽ പി സി ആർ പരിശോധനയും നിലവിൽ വന്നു. അതോടുകൂടി നമുക്ക് കൂടുതൽ ഈ സ്രവത്തിലെ അമീബയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ പി സി ആർ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ പ്രൈവറ്റ് ലാബുകളിൽ പോലും ലഭ്യമായിട്ടുള്ള ഒന്നല്ല. രാജ്യത്ത് തന്നെ 2-3 സ്ഥലങ്ങളിൽ മാത്രമാണ് ഇതുള്ളത്. വളരെ അപൂർവമായിട്ടാണ് ഒരു പ്രൈവറ്റ് ലാബ്സിൽ പോലും ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം അത്യപൂർവമായിട്ടുള്ള ടെസ്റ്റ് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ തന്നെ ചെയ്യാനുള്ള സൗകര്യം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം നമ്മുടേതാണെന്ന് തന്നെ പറയാം. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് നമുക്കിത് അക്യാന്തമീബയാണോ അതോ നെഗ്ലേറിയയാണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു തുടങ്ങിയത്. മാത്രമല്ല, നമ്മുടെ തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെ മൈക്രോബയോളജി വിഭാഗവും വളരെ ശക്തമായി തന്നെ, വളരെ സ്ട്രോങ് ആയി തന്നെ ഇത് കണ്ടെത്താൻ പ്രാപ്തരാണ്. അങ്ങനെ നമുക്ക് കൂടുതൽ ഇത്തരം അണുബാധകൾ ഇതാണ്, അമീബയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. മുമ്പ് നമുക്ക് 70% ആൾക്കാരിൽ അണു ഏതാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അന്ന് നമ്മൾ ബാക്ടീരിയയ്ക്കും വൈറസിനും എല്ലാം ചേർന്ന ഒരു സംയോജനമാണ് തലച്ചോറിലെ അണുബാധയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മൾ ചെയ്തിരുന്നത്. പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്തപ്പോൾ ടി ബിയുടെ ചികിത്സയും ചെയ്യേണ്ടി വരുമായിരുന്നു. ടി ബിയുടെ അണു എപ്പോഴും കിട്ടണം എന്നില്ല. പക്ഷേ ഈ പല മരുന്നുകളും അമീബിക്കെതിരെയും വർക്ക് ചെയ്യുമെന്നുള്ളതിനാൽ കുറേ പേർ രക്ഷപ്പെടുമായിരുന്നു. പിന്നെ കൃത്യമായ ചികിത്സ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അണുബാധയുള്ള, മസ്തിഷ്കത്തിന്റെ അണുബാധയുള്ള 50% ആൾക്കാർ മരണപ്പെടുകയും ചെയ്യും. അപ്പൊ ഇവരിലും പലപ്പോഴും നമുക്ക് കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് അന്ന് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ലഭ്യമായ ഈ മെച്ചപ്പെട്ട ടെസ്റ്റിംഗ് സൗകര്യങ്ങളിലൂടെയും, കൃത്യമായിട്ട് എല്ലാ ഈ അണുബാധ, മസ്തിഷ്ക അണുബാധ ഉള്ളവർക്കും അമീബ ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു നിയമം പോലും നമ്മുടെ നാട്ടിൽ വന്നതോടുകൂടി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കൃത്യമായ ടെസ്റ്റിംഗ് സ്ട്രാറ്റജിയിലൂടെ അത് നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനവും നമ്മുടേതാണ്. അങ്ങനെ നമുക്ക് ഇതിന്റെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷേ മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ മസ്തിഷ്ക അണുബാധ വന്നിട്ടുള്ളവരുടെ എണ്ണം വർദ്ധിച്ചതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. പക്ഷേ കാരണം കണ്ടെത്താൻ കഴിയുന്നുണ്ട്, കൃത്യമായ ചികിത്സ കൃത്യസമയത്ത് നൽകാനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വർദ്ധിച്ചു വരുന്നു എന്ന് നമ്മൾ പത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. കൃത്യമായ കാരണം കണ്ടെത്തി കൃത്യമായ സമയത്ത് ചികിത്സ നൽകി കൂടുതൽ രോഗികൾക്ക് രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ശരിക്കും ആശ്വാസകരമായിട്ടുള്ള കാര്യം.
0: ഇനി പ്രധാനമായും അറിയേണ്ടത് ഈ രോഗത്തിന്റെ പകർച്ച എങ്ങനെ എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ മാഡം?
1: പകർച്ചാ രീതിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനം, ഒന്ന്, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരസുഖമല്ല. 2, മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരസുഖവുമല്ല. മൃഗങ്ങളിലും ഈ അമീബകൾ പലതും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവയൊന്നും തന്നെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലോട്ടോ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലോട്ടോ വരുന്നതല്ല. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മൾ എപ്പോഴും മീഡിയയിൽ ഇപ്പോൾ കേൾക്കുന്നതുമായിട്ടുള്ളത്, പ്രധാനമായിട്ട് കെട്ടിക്കിടക്കുന്ന വെള്ളം, അത് അശുദ്ധമായിട്ടുള്ള വെള്ളമായിരിക്കാം. നമ്മൾ എവിടെയായാലും വെള്ളം കെട്ടിക്കിടന്നാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ പായൽ വരുന്നതായിട്ട് നമുക്കറിയില്ലേ. അപ്പൊ അങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം, പ്രത്യേകിച്ചും കുറച്ച് ചൂട് കൂടെയുള്ള, നമ്മുടെ സംസ്ഥാനത്ത് ഒരു 25 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ പൊതുവെയുള്ള താപനില. അപ്പൊ ആ താപനില പ്രത്യേകിച്ചും നെഗ്ലേറിയ പോലെയുള്ള അമീബയ്ക്ക് വളരാൻ കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്.

0: അപ്പൊ ഇങ്ങനെയുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നതും നമ്മൾ സ്വിമ്മിംഗ് പൂൾസിലോ അല്ലെങ്കിൽ തീം പാർക്കിലോ പോകുമ്പോഴും കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മുങ്ങിക്കുളിക്കുമ്പോൾ നമ്മുടെ മൂക്കിലൂടെ ഈ അശുദ്ധജലത്തിലൂടെ അമീബ നമ്മുടെ തലച്ചോറിലേക്ക് പ്രവേശിക്കുക. അതായത് നമ്മുടെ തലയോട്ടിയ നമ്മുടെ മൂക്കിന്റെ മുകളിൽ ഒരു നേർത്ത ഒരു പാളിയുണ്ട്, ക്രിബ്രിഫോം പ്ലേറ്റ്. പ്രത്യേകിച്ചും കുട്ടികളിൽ അത് നല്ല രീതിയിൽ വികസിച്ചിട്ടുണ്ടാവില്ല, അവിടെ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ചില ENT സർജറികളൊക്കെ ചെയ്തിട്ടുള്ള ചിലരിൽ, എല്ലാവർക്കും അല്ല, ചിലതരം ENT സർജറീസ് ചെയ്തുള്ളവർക്ക് തലച്ചോറിന് തലയോട്ടിക്ക് മുഖത്ത് ആക്സിഡന്റ് ഒക്കെ പറ്റി മൂക്കിനൊക്കെ പരിക്ക് പറ്റിയവരിലെല്ലാം ആ സുഷിരങ്ങളിലൂടെ ഈ അമീബ എളുപ്പത്തിൽ ഞരമ്പിലൂടെ നമ്മുടെ തലച്ചോറിലോട്ട് പ്രവേശിക്കാം. അതാണ് നമുക്ക് ഏറ്റവും കോമൺ, ഏറ്റവും സാധാരണയായിട്ട് അറിയാവുന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നമുക്ക് ഏറ്റവും പ്രിവെൻറ്റ് ചെയ്യാനും തടയാനും കഴിയാവുന്ന ഒരു മാർഗം ഇതാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലുള്ള, അതുപോലെ മൂക്ക് വെള്ളം വെച്ച് വലിച്ച് കഴുകുന്നവരുണ്ട് ചിലർ, അത് മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കും അല്ലാതെയും മൂക്ക് വെള്ളം വലിച്ചു കയറ്റി കഴുകുന്നതും ഒഴിവാക്കേണ്ടതാണ് അശുദ്ധമായിട്ടുള്ള ജലം ഉപയോഗിച്ച്. രണ്ടാമത്തൊരു കാര്യം, മുറിവുകൾ നമ്മൾ കഴുകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അപ്പൊ കിട്ടുന്ന വെള്ളം ഉപയോഗിച്ച് കഴുകും. പക്ഷേ ഈ മുറിവുകളിലും ഇത്തരം വെള്ളം കോണ്ടാക്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം മുറിവുള്ള കാലമായിട്ട് നമ്മൾ ചെളിയിലൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിലും ആ മുറിവിലൂടെ അമീബ നമ്മുടെ രക്തത്തിലേക്ക് പ്രവേശിച്ച് ഇതുണ്ടാക്കാം. മറ്റൊന്ന്, ഒരുപാട് പൊടിപടലങ്ങളുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ എ സിയുടെ വെന്റിനടുത്തെല്ലാം വർക്ക് ചെയ്യുമ്പോൾ ആ സമയത്ത് അമീബയുടെ സിസ്റ്റം എല്ലാം ശ്വസനത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോകാം. ഈ സിസ്റ്റ് രൂപത്തിലുള്ള അമീബ അതൊരു ചെറിയ തോട് പോലുള്ളതാണ്. ആ തോട് പൊട്ടിച്ച് അത് എപ്പോൾ വേണമെങ്കിലും ഈ അമീബ ആക്റ്റീവ് ആകാം. അത് കൂടുതൽ ആ നിർജീവമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് സജീവമായി രക്തത്തിലൂടെ കലർന്ന് നമ്മുടെ, പ്രധാനമായിട്ടും തലച്ചോറാണ് അമീബയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവയവം, അവിടേക്കാണ് കൂടുതൽ അണുബാധ ഉണ്ടാക്കുക. ഈ മൂന്ന് രീതിയിലാണ് പ്രധാനമായിട്ടും അമീബ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതും രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്.
1: മാഡം, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: നമ്മൾക്ക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണം ജ്വരം അഥവാ പനി തന്നെയാണ്. ഒന്ന്, പ്രധാനപ്പെട്ട പനി ഉണ്ടാകാം. പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് പനി ഇല്ലാതെയും മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള മറ്റു പല അസുഖങ്ങളുമായിട്ട് ഈ രോഗികൾ വരുന്നുണ്ട്. മറ്റൊന്ന് തലവേദന. ഇപ്പം മുൻപ് തലവേദന ഉണ്ടായിരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മുമ്പുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അതികഠിനമായ, തീവ്രമായ, ഒരുപക്ഷെ ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കടുത്ത തലവേദന. അതിനോടൊത്ത് ഓക്കാനമുണ്ടാകാം, ഛർദ്ദിലുണ്ടാകാം, കഴുത്തിന് വേദന, കഴുത്ത് തിരിക്കുമ്പോഴുള്ള മസിലിനൊരു പിടുത്തം, അത് ഈ തലച്ചോറിന്റെ ആവരണത്തിൽ പഴുപ്പ് വരുമ്പോൾ ഉള്ള ഒരു ആദ്യ ലക്ഷണങ്ങളിലൊന്നാണ്. മറ്റൊന്ന്, വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ കണ്ണ് പുളിക്കുന്ന പോലെ തോന്നുക, ചെവി വളരെ അസ്വസ്ഥത അനുഭവപ്പെടുക. തലച്ചോറിൽ കൂടുതൽ അണുബാധ കൂടുതൽ തീവ്രമാകുമ്പോൾ സംസാരത്തിന് കുഴച്ചിൽ, മയക്കം, ബോധക്ഷയം, ജന്നി തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകും. കുറച്ചുകൂടി കൂടുന്നൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ പലപ്പോഴും അബോധാവസ്ഥയും കൈകാലുകളുടെ പേശി ചലനക്കുറവും അങ്ങനെയുള്ള ലക്ഷണങ്ങളുമായിട്ടും ഇത്തരം രോഗികൾ വരാറുണ്ട്. ചിലർക്ക് തലച്ചോറിനകത്തെ മർദ്ദം, പ്രഷർ കൂടുന്ന ലക്ഷണമായിട്ടാണ് വരിക. ഇവർ പലപ്പോഴും രണ്ടായിട്ട് കാണുന്നത് പോലെയും ചെവിക്കുള്ളിൽ മൂളൽ, മുഴക്കം, പെട്ടെന്ന് ചിലപ്പോൾ കാഴ്ച മങ്ങുന്ന പോലുള്ള ലക്ഷണങ്ങൾ, ഇത്തരം രോഗലക്ഷണങ്ങളുമായിട്ടും ഈ രോഗികൾ വരാറുണ്ട്. അപ്പം മുൻപില്ലാത്ത രീതിയിലുള്ള പുതിയൊരു തരത്തിലുള്ള തലവേദന കഠിനമായിട്ട് വരികയാണ്, ഉറക്കം പോലും പറ്റാത്ത രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ലക്ഷണങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഡോക്ടറെ കണ്ട് വേണ്ട പരിശോധനകൾ ചെയ്യണം.
1: മാഡം, ഈ രോഗത്തിന് കൃത്യമായ ചികിത്സയുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: അതായത് നമുക്ക് ഏതൊരു രോഗത്തിനും ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെരിമെന്റൽ ട്രയൽസ് എന്നൊക്കെ പറയും, റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ, അതൊക്കെയാണ് ഏറ്റവും തെളിവ് എന്ന് പറയുന്നത്. പക്ഷേ ഈ അമീബിക് മെനിങ്കോ എൻകെഫലൈറ്റിസ് ഒന്നും അങ്ങനെ നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തിലൊരു റാൻഡമൈസ് കൺട്രോൾ ട്രയൽ ഒന്നും നടത്താൻ കഴിയുന്ന ഒരു രോഗമല്ല, അത് ലോകത്ത് ഒരിടത്തും അങ്ങനെയല്ല. അപ്പൊ നമുക്ക് ഉള്ള തെളിവുകൾ ലോകത്ത് എമ്പാടും ഉള്ള പല കേസ് റിപ്പോർട്ട്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള എവിഡൻസ്, ആ തെളിവുകൾ വെച്ച് ഓരോ രോഗികൾക്കും ഏതായിരിക്കും ഏറ്റവും പ്രയോജനപ്പെട്ടിട്ടുള്ള മരുന്നുകൾ എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള 4 മരുന്നുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്, നമ്മുടെ നാട്ടിലും ലഭ്യമാണ്. അത് വെച്ചാണ് ഒരു സെഫ്ട്രാക്സോൺ, അസിത്രോമൈസിൻ, ഡോക്സിസൈക്ലിൻ, ഫ്ലൂക്കണസോൾ, അങ്ങനെ ചിലതരം മരുന്നുകളുണ്ട്. ഇവയുടെ ഒരു സംയോജനമാണ് മിക്ക രോഗികൾക്കും നമ്മൾ ഉപയോഗിച്ചു വരിക. പിന്നെ ഈ PCR പരിശോധനയിൽ നമുക്ക് ഏത് തരം അമീബയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അതിനും നെഗ്ലേറിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അക്കാന്തമീബയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മരുന്നുകൾ, ഒരു എക്സ്ട്രാ മരുന്ന് അഡീഷണലായിട്ട് കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. പിന്നെ വേണ്ടത് രോഗിക്ക് സപ്പോർട്ടീവ് കെയർ ആണ്, അല്ലെങ്കിൽ ആ രോഗലക്ഷണം അനുസരിച്ച്. ഉദാഹരണത്തിന് അപസ്മാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ജന്നി വരാതിരിക്കാനുള്ള മരുന്ന്, തലച്ചോറിലെ മർദ്ദം കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനുള്ള മരുന്ന്, തലച്ചോറിലെ ആവരണത്തിലെ നീര് കുറയ്ക്കാനുള്ള മരുന്ന്, ഇത് ഓരോ രോഗലക്ഷണങ്ങൾ

0: അനുസരിച്ചുള്ള മറ്റ് കെയർ വേണ്ടി വരും. അപ്പൊ അബോധാവസ്ഥയിലേക്ക് പോവുകയോ ജനി വരികയോ ഒക്കെ ചെയ്യുന്ന ഒരു രോഗിയാണെങ്കിൽ നമുക്ക് അവർക്ക് ഒരു ICU കെയർ വേണ്ടി വന്നേക്കാം. ചിലപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായം വേണ്ടി വന്നേക്കാം. ഇപ്പൊ തലച്ചോറിനകത്ത് പഴുപ്പ് കെട്ടിക്കിടക്കുകയോ അല്ലെങ്കിൽ തലച്ചോറിലെ മർദ്ദം മരുന്നുകളോട് പ്രതികരിക്കാത്ത രീതിയിൽ ഉയർന്നു നിൽക്കുകയോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ന്യൂറോ സർജറിയും വേണ്ടി വന്നേക്കാം. ആ പഴുപ്പെടുത്ത് കളയാനോ അല്ലെങ്കിൽ പ്രഷർ കുറയ്ക്കാനോ ഉള്ള സർജറിയും ചില രോഗികൾക്ക് വേണ്ടി വരും.
1: മേഡം, നമുക്ക് എങ്ങനെയാണ് ഈ രോഗത്തെ പ്രതിരോധിക്കുവാനാവുക?
0: നമുക്ക് പ്രതിരോധിക്കാൻ ഏറ്റവും നന്നായിട്ട് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊന്നും തല മുങ്ങി കുളിക്കുകയോ അല്ലെങ്കിൽ അശുദ്ധമായ വെള്ളം നമ്മുടെ മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ശുദ്ധമായിട്ടുള്ള ജലം എപ്പോഴും നമ്മുടെ എല്ലാ ജലസ്രോതസ്സുകളും ശുദ്ധമായി സൂക്ഷിക്കണം. രണ്ടാമത്തേത് മുറിവുകളൊക്കെ കഴുകുമ്പോൾ അല്ലെങ്കിൽ മുറിവുള്ള കാലുമായിട്ട് നമ്മൾ ചെളിയിലും അഴുക്ക് വെള്ളത്തിൽ ചവിട്ടാതിരിക്കും. മുറിവുകളിലൂടെ പെട്ടെന്ന് അത് പ്രത്യേകിച്ചും രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരിൽ അത് അമീബ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴിയാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ.
1: മേഡം, നമ്മുടെ ജലസ്രോതസ്സുകൾ ശുദ്ധിയായി സൂക്ഷിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത ഈ രോഗത്തെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിലില്ലേ? അതിനെക്കുറിച്ച് എന്താണ് മേഡത്തിന് പറയാനുള്ളത്?
0: നമുക്ക് എവിടെയായാലും ജലത്തിൽ അമീബയും മറ്റ് ജീവികളും ഉണ്ടാകും. അത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഈ ജലസ്രോതസ്സുകൾ ശുദ്ധമായിട്ട് സൂക്ഷിക്കുക. നമ്മൾ ചിലരിൽ കണ്ടത് വീട്ടിലെ കിണറ്റിൽ മീൻ വളർത്തുന്നവരുണ്ട്. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മീൻ വളർത്തുമ്പോൾ അതിൽ അമീബ പോലുള്ള സൂക്ഷ്മജീവികൾ പെറ്റ് പെരുകാനുള്ള സാധ്യത കൂടുകയാണ്. പിന്നെ മീൻ വളർത്തുന്നു എന്ന് പറഞ്ഞ് ക്ലോറിനേറ്റ് ചെയ്യാതിരിക്കും, മീൻ ചത്തുപോകുന്നത് അതൊഴിവാക്കണം. അതുപോലെ സെപ്റ്റിക് ടാങ്ക് എല്ലാം ഇതിനടുത്തായിട്ട് കിണറിനടുത്തുണ്ടെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കാൻ നോക്കുക. അങ്ങനെയുള്ള രീതിയിൽ ഈ കിണറിലെ വെള്ളം മലിനമാകാതെ സൂക്ഷിക്കണം. കൃത്യസമയത്ത് ആരോഗ്യ പ്രവർത്തകർ പറയുന്നതനുസരിച്ച് ക്ലോറിനേഷൻ ചെയ്യണം. അതുപോലെ പല വീടുകളിലും ഈ വെള്ളം സൂക്ഷിക്കുന്ന ടാങ്കുകളുണ്ട്. ആ ജലസംഭരണികൾക്കുള്ളിലും അമീബ ഉണ്ടാകാം. അമീബ എന്നല്ല, പായലുണ്ടാകും, സ്വാഭാവികമാണ്. വെള്ളം എവിടെ കെട്ടിക്കിടന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ പായലുണ്ടാകാം. അപ്പൊ ഈ ജലസംഭരണികൾ നമ്മൾ കൃത്യമായി സൂക്ഷിക്കണം. പിന്നെ ഈ അമീബ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഒരു സംഗതി അല്ല, ഇത് ലോകമെമ്പാടും ഉള്ളത് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ടെസ്റ്റിംഗ് ഇമ്പ്രൂവ് ചെയ്തതുകൊണ്ട് മാത്രമാണ് നമുക്കിത് കൃത്യമായി നേരത്തെ കണ്ടെത്താൻ കഴിയുന്നത്. ഇത് പല രോഗികളിലെ രോഗികളല്ല, ആരോഗ്യമായിട്ടിരിക്കുന്ന സാധാരണ മനുഷ്യരിലുള്ള ആന്റിബോഡി ടെസ്റ്റിംഗ് ഉണ്ട്. നമ്മുടെ ശരീരത്തിനുള്ളിൽ ഏതെങ്കിലും അമീബയാവട്ടെ, ബാക്ടീരിയ ആവട്ടെ, ഇവയൊക്കെ പ്രവേശിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള സീറോ പ്രിവലൻസ് സ്റ്റഡീസ്, ഇത് വിദേശ രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ളവയാണ്. കഴിഞ്ഞ വർഷം ടെക്സസിൽ നടത്തിയിരുന്നു, US UKയിലും ഒക്കെ നടത്തി, ഓസ്ട്രേലിയയിലും എല്ലാം നടത്തിയിട്ടുള്ളതാണ്. അപ്പൊ ഇതിലെല്ലാം കണ്ടെത്തിയിട്ടുള്ളത് സാധാരണ മനുഷ്യരിൽ പോലും 90% ആൾക്കാരിലും നെഗ്ലേറിയയുടെ വന്നു പോയതിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ അക്കാദമിയ 95% ആൾക്കാരിലും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതായത് നമ്മൾ എല്ലായിടത്തും ഉള്ള ഒരു സൂക്ഷ്മജീവി തന്നെയാണിത്. നമ്മൾ അത്രത്തോളം ഭയക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷേ നമ്മുടെ ജലസ്രോതസ്സുകളെല്ലാം മലിനമാകാതെ ശുദ്ധമായി സൂക്ഷിക്കണം. അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. ലക്ഷണങ്ങൾ കണ്ട എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സേവനം തേടുകയും വേണം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി.

രാഗാമൃതത്തിൽ ഇന്ന് എൻ വി നാരായണ ഭാഗവതർ പാടിയ കൃതികൾ കേൾക്കാം. ആദ്യം ശംഭോ എന്നാരംഭിക്കുന്നു രാഗം. ശങ്കരാഭരണം, രൂപകതാളം. ത്യാഗരാജസ്വാമികൾ കൃതി.

അടുത്തതായി ഹരികേശ് നെല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ രചിച്ച കൗസ്തുഭ എന്നാരംഭിക്കുന്നു രാഗം കർണാടക കാപ്പി മിശ്രജാപ്പ് താളം.

0: ആകാശവാണി
1: ഹരിതവാണി

കിളിക്കൊഞ്ചൽ, ചിത്രീകരണ പരമ്പര 7-ാം ഭാഗം. രചന സീറഹീം. കാട്ടുതാറാവുകൾ.

ഗ്രാമസൗന്ദര്യത്തിന്റെ ഭാഗമായി കാണാവുന്ന പക്ഷികളാണ് കാട്ടുതാറാവുകൾ. കാട്ടുതാറാവുകൾ ചുറ്റിത്തിരിയുന്ന വയലേലകളും കായൽ പ്രദേശങ്ങളും ആരിലും സന്തോഷം കോരി നിറയ്ക്കും. കേരളത്തിന്റെ പല ഭാഗത്തും ഇവയെ ധാരാളമായി കണ്ടുവരാറുണ്ട്. ഇവിടെ കണ്ടുവരാറുള്ള കാട്ടുതാറാവുകളിൽ പലതും വിരുന്നുകാരായി വന്നുപോകുന്നവരാണ്. ശിശിരകാലത്താണ് ഇവയുടെ കൂട്ടത്തോടെയുള്ള വരവ്. പകൽനേരം ഏതെങ്കിലും ജലാശയങ്ങളിൽ വിശ്രമിച്ച ശേഷം സന്ധ്യയോടെ ഇര തേടി ഇറങ്ങുന്നതാണ് ഇവയുടെ രീതി. നൂറുകണക്കിന് കാട്ടുതാറാവുകൾ അസ്ത്രം എഴുതിവിട്ടതുപോലെ ഇരമ്പലോടെ ആകാശത്തൂടെ പറന്നുപോകുന്ന കാഴ്ച നയനമനോഹരമാണ്.

0: സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയാണ് ദേശാടകരായ കാട്ടുതാറാവുകളെ ഇവിടെ കാണാനാവുക.
1: തിരമാല പോലെയോ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വി എന്ന അക്ഷരത്തിന്റെ ആകൃതിയിലോ ആകും ഇവ കൂട്ടമായി പറക്കുക. അങ്ങനെ പറക്കുമ്പോൾ അവ കൊച്ചുവർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവ പാടുകയായിരിക്കും. ഈ പാട്ട് ശ്രദ്ധിച്ചിട്ട് ഇവ ഏത് ജാതിയാണെന്ന് നിർണയിക്കാനാകും. എന്തായാലും അന്തിമയങ്ങുന്ന നേരത്ത് വീടിന്റെ മുകളിലൂടെ കൂട്ടം കൂട്ടമായി ചിലച്ചുകൊണ്ട് കാട്ടുതാറാവുകൾ പറന്നുപോകുന്നത് കാണാനാവുക സന്തോഷകരമായ അനുഭവമാണ്. നേരം വെട്ടം വീഴുമ്പോഴേക്കും കൂട്ടമായി വന്ന ദിക്കിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നതും കാണാം. ഈ പോക്കുവരവിന് കൃത്യമായ സമയമുണ്ടായിരിക്കും. പലപ്പോഴും എരണ്ടക്കൂട്ടം ദിനവും ഒരു പുഴയോ തോടോ മുറിച്ച് ആകാശത്തൂടെ പറക്കുന്നത് മിനിറ്റുകളുടെ പോലും വ്യത്യാസമില്ലാതെയായിരിക്കും. ഇവയുടെ ഈ കൃത്യത ആരെയും വിസ്മയിപ്പിക്കും.

കാട്ടുതാറാവുകൾ എരണ്ടകൾ എന്ന പേരിലും അറിയപ്പെടും. കാട്ടുതാറാവുകളുടെ അടുത്ത ബന്ധുക്കളാണ് വീട്ടിൽ മുട്ടയ്ക്കും ഇറച്ചിക്കും മറ്റുമായി വളർത്തുന്ന താറാവുകൾ. പുരാതന കാലം മുതൽ മനുഷ്യരെ ആശ്രയിച്ച് ജീവിക്കുന്നതുകൊണ്ട് ഇവയ്ക്ക് കാട്ടുതാറാവുകളെ പോലെ ഉയരത്തിൽ പറക്കാനാവില്ലെന്ന് മാത്രം. കാട്ടുതാറാവുകളൊക്കെ സുന്ദരന്മാരും സുന്ദരികളുമാണ്. ഇവയുടെ മനോഹരമായ നിറങ്ങൾ ആരും നോക്കി നിന്നു പോകും. വാലനെരണ്ട, വരിയരണ്ട, വെള്ളക്കണ്ണി എരണ്ട, ചൂളനെരണ്ട, പച്ചയരണ്ട തുടങ്ങിയ ജാതിക്കാരെയാണ് കേരളത്തിൽ സാധാരണയായി കണ്ടുവരാറുള്ളത്.

പച്ച എരണ്ടയും ചൂള എരണ്ടയും പറക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ശബ്ദം അവയെ തിരിച്ചറിയാൻ ഏറെ സഹായിക്കും. കേരളത്തിൽ ഈ രണ്ട് ജാതി കാട്ടുതാറാവുകളും കൂടൊരുക്കാറുണ്ട്. രണ്ട് ജാതിക്കാരും മരപ്പോടുകളിലാണ് കൂടൊരുക്കി മുട്ടയിടുന്നത്. ചൂളൻ എരണ്ടകൾ ചൂളമടിച്ച് പാടത്തൂടെ പറക്കുന്നത് ഒന്ന് കാണേണ്ടതാണ്. അന്തിവെയിൽ വെട്ടത്തിലാണ് ഈ കാഴ്ചയെങ്കിൽ അതിമനോഹരമായൊരു ദൃശ്യവിരുന്നായിരിക്കും. ദേഹമാകെ തവിട്ട് നിറമുള്ള തടിച്ചുരുണ്ട ദേഹപ്രകൃതിയുള്ള പക്ഷിയാണ് ഇവ. മൂർധാവ്, പിൻകഴുത്ത്, പുറം ചിറകുകൾ, വാൽ എന്നിവ കടുത്ത മെറൂൺ ഛായയുള്ളതാണ്. ഈ നിറം അന്തിപ്പൊൻവെട്ടത്തിൽ വെട്ടിത്തിളങ്ങുന്നത് ഈ പക്ഷിക്ക് ദിവ്യമായ ഒരു പരിവേഷം നൽകും. പറക്കത്തിന് സമയത്ത് സിസിക് സിസിക് എന്നിങ്ങനെ ചൂളം വിളിച്ചുകൊണ്ടിരിക്കും. ഇവയുടെ ഇംഗ്ലീഷ് പേര് ലെസർ വിസിലിംഗ് ടീൽ എന്നാണ്. ശാസ്ത്രനാമം ഡെൻഡ്രോസിഗ്ന ജവാൻ ഐക്ക എന്നും.

0: കാട്ടുതാറാവുകൾ, അവയെ പൊതുവെ വിളിക്കുന്നത് എരണ്ടകൾ എന്നാണ്.
1: പക്ഷി നിരീക്ഷകനും ഫോട്ടോഗ്രാഫറുമായ എം എ ലത്തീഫ്.
0: ഇവയെ കേരളത്തിൽ കാണുന്നതിനെ നമുക്ക് രണ്ട് വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഒന്ന്, തദ്ദേശീയരായ എരണ്ടകൾ, അവർ താമസിക്കുന്നതും ഇവിടെ തന്നെയാണ്. മറ്റൊന്ന് ദേശാടകരായ എരണ്ടകളാണ്. ശൈത്യകാലത്ത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് അവർ ഈ സമയം കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ട് തന്നെ പോകുന്ന ഒരു വിഭാഗമാണ് ദേശാടകരായ എരണ്ടകൾ. രണ്ട് വിഭാഗത്തിലുമായിട്ട് കേരളത്തിൽ ഏകദേശം 15 ഇനങ്ങളെ കണ്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഏറ്റവും കൂടുതൽ കാണുന്നത് ചൂളൻ എരണ്ട. ഇംഗ്ലീഷിൽ അതിന് ലെസർ വിസ്ലിംഗ് ഡക്ക് എന്നാണ് പറയുക. ഇത് തിരുവനന്തപുരത്തെ പുഞ്ചക്കരിയിൽ, അതുപോലെ കോട്ടയത്ത്, കുമരകത്ത്, കുട്ടനാട്, കടലുണ്ടി, കടമക്കുടി, ഇവിടെ നിന്നൊക്കെ കേരളത്തിൽ നിന്ന് കാണാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതാണ് ഈ ചൂളൻ എരണ്ട. സംസ്ഥാനത്തിന് പുറത്ത് രാജസ്ഥാനിലെ ഭരത്പൂർ, അതുപോലെ മഹാരാഷ്ട്രയിലെ തടോബേൽ, മധ്യപ്രദേശിലെ ചമ്പൽ ഒക്കെ പോയപ്പോഴും ഈ വിഭാഗത്തെ കാണാൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊന്ന് പച്ച എരണ്ട എന്ന് പറയുന്ന കോട്ടൺ പിഗ്മി ഗൂസ് ആയിരുന്നു. പിന്നെ പുള്ളിച്ചുണ്ടൻ താറാവ് എന്ന് പറയുന്ന ഇന്ത്യൻ സ്പോട്ട് ബിൽഡക്ക് എന്ന് പറയുന്ന വിഭാഗം. ഇതൊക്കെ ഈ എരണ്ട വിഭാഗത്തിൽ പെട്ടാണ്. അതിനെ എല്ലാറ്റിനെയും ഇംഗ്ലീഷിലെ അനാറ്റിയുടെ എന്നാണ് പറയുക. അനാറ്റിയുടെ എന്ന് പറയുന്ന ഒരു ഫാമിലിയിൽ പെട്ടതാണത്. അതുകൊണ്ട് ഈ എല്ലാറ്റിനെയും ആ ഒരൊറ്റ ഫാമിലി ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ദേശാടന പക്ഷികളുടെ കൂട്ടത്തിൽപ്പെട്ട കുറേ എണ്ണം, അതിലെ പട്ടക്കണ്ണൻ എരണ്ട, കോമൺ ടീൽ അല്ലെങ്കിൽ ഗ്രീൻ വിങ്ഡ് ടീൽ എന്ന് പറയുന്ന പക്ഷി, അതുപോലെ ഗാർഗനേയ് എന്ന ഇംഗ്ലീഷ് നാമം, അതിൻ്റെ മലയാള പേര് വരി എരണ്ട, നീലച്ചിറകൻ എരണ്ട എന്നും പറയാറുണ്ട്. അതുപോലെ കോരിച്ചുണ്ടൻ എരണ്ട എന്ന് പറയുന്ന മറ്റൊന്ന്, അതിൻ്റെ ഇംഗ്ലീഷ് പേര് നോർത്തേൺ ഷോലർ എന്നാണ്. അതുപോലെ നോർത്തേൺ പിൻടെയിൽ എന്ന് പറയുന്ന ഒരു വാലൻ എരണ്ട, ഇതൊക്കെ ദേശാടകരാണ്. ഗാഡ്വാൾ എരണ്ട എന്ന് പറയുന്ന ഒന്ന്, അതുപോലെ തങ്കത്താറാവ് അല്ലെങ്കിൽ ചക്രവാകം എന്ന് പറയുന്ന റൂഡി ഷെൽഡക്ക്, ഇതൊക്കെ ആ ഒരൊറ്റ യാത്രയിൽ ഞങ്ങൾക്ക് ഈ പറഞ്ഞ രാജസ്ഥാനിൽ ഭരത്പൂർ പോയ സമയത്ത് നൂറുകണക്കിന് എണ്ണത്തെ, ഒന്നും രണ്ടും ഒന്നും അല്ല, അല്ലെങ്കിൽ ഒരു 10-20 എണ്ണമല്ല, നൂറുകണക്കിന്, അത് 200-300 ഒക്കെ കൂട്ടങ്ങളായിട്ടുള്ള അത്രയും വലിയ കൂട്ടങ്ങൾ ഒന്നിച്ച് ഒരൊറ്റ യാത്രയിൽ ഒരേ ദിവസം നമുക്ക് ഇതിനെല്ലാറ്റിനെയും കാണാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. അതുതന്നെയാണ് ഇഷ്ടം പോലെ ഫോട്ടോ എന്ന് വെച്ചാൽ ഞങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള കോമ്പോസിഷനുകളിൽ ഫോട്ടോ എടുക്കാനുള്ള അവസരം ലഭിച്ചു എന്നുള്ളതാണ് ഈ ഒറ്റ യാത്രയിൽ. ആ യാത്രയിൽ നമ്മൾ ഈ എരണ്ടകൾ മാത്രമല്ല, ജലപക്ഷികൾ ഉൾപ്പെടെ 100 മുകളിൽ ഇനം പക്ഷികളെ ആ ഒരു യാത്രയിൽ നമുക്ക് കാണാൻ പറ്റി എന്നത് വലിയ രീതിയിലുള്ള ഒരു സന്തോഷം നൽകിയ കാര്യമായിരുന്നു. ആ എരണ്ടകളെയൊക്കെ ആദ്യമായിട്ട് കാണുന്നത് ആ യാത്രയിൽ അവിടെ വെച്ചാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിലെ രസം എന്ന് വെച്ചാൽ നോർത്തേൺ പിൻടെയിൽ എന്ന് പറയുന്ന ആ ഒരു വാലൻ എരണ്ട, അവയുടെ ഭക്ഷണം തേടുന്നത് എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരുപോലെ മുങ്ങും. മുങ്ങിക്കഴിഞ്ഞാൽ തല ഒക്കെ വെള്ളത്തിനടിയിലായിട്ട് നേരെ കുത്തനെയാണ് നിൽക്കുക. അതിൻ്റെ വാലിൻ്റെ ഭാഗം മാത്രമേ ഇങ്ങനെ പൊങ്ങിയിട്ട് ഒരു പിന്ന് കുത്തി വെച്ച പോലെ ആയിരിക്കും നിൽക്കുക. ഒരുപാടെണ്ണത്തിൻ്റെ ഒന്നിച്ച് കാണുമ്പോൾ ഭയങ്കര രസമാണത്. അപ്പം ഈ എരണ്ടകളെ നമുക്ക് കാണുന്നത് ഇങ്ങനെ ഗ്രൂപ്പായിട്ടാണ്, 1-2 ഗ്രൂപ്പായിട്ടാണ് സാധാരണ കാണുക. അപ്പം നല്ല രസമുള്ള കാഴ്ചയാണത്, ഫോട്ടോക്കും അതുപോലെ തന്നെ കാണാനും നല്ലത് തന്നെയാണ്.
2: കേരളത്തിൽ കാണുന്ന കാട്ടുതാറാവുകളിൽ ഏറ്റവും ചെറുതാണ് പച്ച എരണ്ട. വിവാഹവേഷത്തിൽ ഇവയെ കാണാനാണ് ഏറെ സുന്ദരം. ഇക്കാലത്ത് പൂവന് പുറവും ചിറകുകളും തിളങ്ങുന്ന പച്ചയും തവിട്ടും നിറമാണ്. തല, കഴുത്ത്, ദേഹത്തിന്റെ അടിവശം എന്നിവയെല്ലാം തൂവെള്ളയായിരിക്കും. തലയുടെ മൂർധാവ് നല്ല കറുപ്പും. കഴുത്തിനു ചുറ്റും ഒരു കറുത്ത വളയം കാണാനാവും. പക്ഷി പറക്കുമ്പോൾ ചിറകുകളുടെ പിന്നരികിൽ വീതിയുള്ള ഒരു വെള്ളക്കര തെളിഞ്ഞു കാണാനാവും. ഈ എരണ്ട പറക്കുമ്പോൾ ക്വാക്കിക്കക് ക്വാക്കിക്കക് എന്നിങ്ങനെ പരിക്കൻ ശബ്ദം ഉണ്ടാക്കാറുണ്ട്. ഇവയുടെ ഇംഗ്ലീഷ് പേര് കോട്ടൺ ടീൽ എന്നാണ്. ശാസ്ത്രനാമം നെറ്റാപ്പസ് കോറമാൻഡലിയനസ് എന്നാണ്.
3: പൊതുവെ പക്ഷികളിൽ പൂവനുകൾക്കാണ് ഭംഗി കൂടുതലുള്ളത്. കാട്ടുതാറാവുകളിൽ ഇത് വളരെ വ്യക്തമാണ്. ആൺകാട്ടുതാറാവുകളെ നോക്കി ജാതി തിരിച്ചറിയുന്നതാണ് ഇവരുടെ കാര്യത്തിൽ നല്ലത്. മിക്ക ജാതി കാട്ടുതാറാവുകളുടെയും പിടകൾ ഏറെക്കുറെ തവിട്ട് നിറക്കാരായിരിക്കും.
2: വാലൻ എരണ്ടകളെ കേരളത്തിൽ സാധാരണ കാണാറുണ്ട്. പിറകോട്ട് ചൂണ്ടു നിൽക്കുന്ന കൂർത്ത വാലും ചോക്ലേറ്റ് നിറമുള്ള തലയും കഴുത്തും കഴുത്തിന്റെ ഇരുവശത്തുമുള്ള കൂർത്ത പട്ടയും ഇവയിലെ പൂവിനെ വേഗത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്നു. പിൻടെയിൽ ഡക്ക് എന്നാണ് ഇംഗ്ലീഷ് പേര്. അനസ് അക്യൂട്ട മെയിൽ എന്ന് ശാസ്ത്രനാമം. വരിയരണ്ടിയുടെ ഇംഗ്ലീഷിലുള്ള പേര് ഗാർഗിനെ അഥവാ ബ്ലൂ വിങ്ഡ് ടീൽ എന്നാണ്. ശാസ്ത്രനാമം അനസ് ഗർക്കിഡുല.
3: വെള്ളക്കണ്ണി എരണ്ടയുടെ ഇംഗ്ലീഷിലുള്ള പേര് വൈറ്റ് ഐഡ് പോച്ചാർഡ് എന്നാണ്. ശാസ്ത്രനാമം ഐത്യ നൈറോക്ക എന്നും. വെള്ളക്കണ്ണി എരണ്ട വെള്ളത്തിൽ മുങ്ങാങ്കുഴിയിട്ട് പോയി ഇരതേടാൻ കഴിവുള്ള കാട്ടുതാറാവാണ്. എന്നാൽ മറ്റ് ജാതികളൊന്നും ഇവയെപ്പോലെ മുങ്ങാങ്കുഴിയിടാറില്ല. വെള്ളത്തിലും ചെളിയിലും കൊക്കുകൊണ്ട് പരതിയാണ് ഇരതേടുന്നത്. കേരളത്തിൽ കാണപ്പെടുന്ന കാട്ടുതാറാവുകളേറെയും ഏതാണ്ട് സസ്യഭുക്കുകളാണ്. നെല്ലും പുൽവിത്തുകളും ജലസസ്യങ്ങളുമാണ് ഇവയുടെ മുഖ്യ ആഹാരം. അതുകൊണ്ടുതന്നെ നെല്ല് വിതയ്ക്കുന്ന കാലത്തും നെൽച്ചെടി വളരുന്ന കാലത്തും കാട്ടുതാറാവുകൾ കൂട്ടമായി വയലിലെത്തി നെൽച്ചെടി തിന്നുന്നത് കർഷകർക്ക് വലിയ ഉപദ്രവമാകാറുണ്ട്.
2: പലജാതി എരണ്ടകൾക്കും ചിറകിൽ രണ്ടോ അതിലധികമോ നിറങ്ങളുള്ളതും തിളക്കമുള്ളതുമായ ഒരു കൊടിയടയാളം കാണാം. ഈ നിറങ്ങൾ നോക്കി ഇവ ഏതിനമാണെന്ന് തിരിച്ചറിയാനാകും. കാട്ടുതാറാവുകൾ ചുറ്റിത്തിരിയുന്ന ഗ്രാമങ്ങൾ അതിവേഗം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ഭീഷണികളാണ് കാട്ടുതാറാവുകൾ നേരിടുന്നത്. വേട്ടയാടലും ആവാസ കേന്ദ്രങ്ങളുടെ നഷ്ടവും ഇവയുടെ നിലനിൽപ്പിന് ഭീഷണിയായി മാറുന്നു. കാട്ടുതാറാവുകൾ പറക്കുന്ന നാടായി കേരളത്തെ സംരക്ഷിച്ച് നിലനിർത്താൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്.

കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര ഏഴാം ഭാഗം സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ലിജി അനിൽ, സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

0: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം അനിയൻ ബാബ ചേട്ടൻ ബാബ എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും ചിത്രയും ചേർന്ന് പാടിയ ഗാനം. IS കുണ്ടൂറിന്റെ വരികൾ, SP വെങ്കടേഷിന്റെ സംഗീതം.

റഫീഖ് അഹമ്മദിന്റെ വരികൾ, നടേഷ് ശങ്കറിന്റെ സംഗീതം, ജയചന്ദ്രനും സുജാതയും ചേർന്നു പാടിയത്. ചിത്രം ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 11:45 കേൾക്കാം. ആകാശവാണി.
1: കൂട്ടുകാരി. നവജാത ശിശുക്കളെ പരിചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വതി എസ് സംസാരിക്കുന്നത് കേൾക്കാം.
2: നവജാത ശിശുക്കളെ കുളിപ്പിക്കുന്നത് ശരീരം വൃത്തിയാക്കൽ മാത്രമല്ല, കുഞ്ഞിന് നല്ല ഉറക്കവും ഉന്മേഷവും നൽകുവാൻ സഹായിക്കുന്ന ഒന്നാണ്. എന്നാൽ കുഞ്ഞിന്റെ ചർമ്മം വളരെ നേർത്തതായതിനാൽ കുളിപ്പിക്കുന്ന സമയത്ത് പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. പ്രസവശേഷം കുഞ്ഞിന്റെ പുക്കിൽക്കൊടി കുഴിഞ്ഞു പോയതിനു ശേഷം മാത്രമേ കുളിപ്പിക്കാവൂ. അതുവരെ ചെറു ചൂടുവെള്ളത്തിൽ മുക്കിയ മൃദുവായ തുണി കൊണ്ട് കുഞ്ഞിന്റെ ശരീരം തുടച്ച് വൃത്തിയാക്കാവുന്നതാണ്. കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിന് മുൻപായിട്ട് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ അരികിൽ കരുതുക. കുഞ്ഞിനെ മുലയൂട്ടിയ ഉടനെ കുളിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കുറഞ്ഞത് അരമണിക്കൂറിന് ശേഷം മാത്രം കുളിപ്പിക്കുക. എണ്ണ തേപ്പിക്കുമ്പോഴും ശ്രദ്ധിക്കുക. കുളിപ്പിക്കുന്നതിന് 10 or 15 മിനിറ്റ് മുൻപായിട്ട് ശുദ്ധമായ വെളിച്ചെണ്ണയോ ഉരുക്ക് വെളിച്ചെണ്ണയോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള എണ്ണകളോ ഉപയോഗിക്കാവുന്നതാണ്. വളരെ മൃദുവായി മാത്രം തടവിയെടുക്കുക. കുളിപ്പിക്കുന്ന വെള്ളത്തിന് ഇളം ചൂട് ഉണ്ടായിരിക്കേണ്ടതാണ്. വെള്ളത്തിന് ചൂട് കൂടിയാൽ ചർമ്മം വരണ്ടു പോകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വെള്ളത്തിന്റെ ചൂട് പരിശോധിക്കാൻ നിങ്ങളുടെ കൈമുട്ടുകൾ വെള്ളത്തിൽ തൊട്ടു നോക്കാവുന്നതാണ്. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. കുഞ്ഞിനെ പിടിക്കേണ്ട രീതി, നിങ്ങളുടെ ഒരു കൈ കുഞ്ഞിന്റെ തലയ്ക്കും കഴുത്തിനും താങ്ങായിട്ട് ഉണ്ടായിരിക്കണം. ആദ്യം കുഞ്ഞിന്റെ മുഖം വെള്ളം മാത്രം ഉപയോഗിച്ച് പതുക്കെ തുടയ്ക്കുക. കണ്ണുകൾ ഉള്ളിൽ നിന്നും പുറത്തേക്ക് എന്ന രീതിയിൽ വേണം തുടയ്ക്കുവാൻ. വളരെ മൃദുവായി മാത്രം ചെയ്യുക. തുടർന്ന് തല

നനച്ച് വൃത്തിയാക്കി തുടച്ചെടുക്കുക. കഠിനമായ കെമിക്കലുകളോ മണമോ ഉള്ള സോപ്പുകൾ ഒഴിവാക്കുക. വൈദ്യനിർദ്ദേശപ്രകാരം വീര്യം കുറഞ്ഞ ബേബി ക്ലൻസറുകൾ മാത്രം ഉപയോഗിക്കുക. പയറുപൊടി, കടലമാവ് എന്നിവ തേച്ച് കുളിപ്പിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. വരണ്ട ചർമ്മമുള്ള കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ത്വക്കിന് എന്തെങ്കിലും പ്രത്യേക രോഗാവസ്ഥയുണ്ടെങ്കിൽ പൊടികൾ തേച്ച് കുളിപ്പിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. സാധാരണ ചർമ്മമുള്ള കുഞ്ഞുങ്ങൾക്ക് വീര്യം കൂടിയ സോപ്പോ ക്ലൻസറുകളോ ഉപയോഗിക്കുന്നതിനേക്കാളും നേർമയായി തരികളില്ലാതെ പൊടിച്ചെടുത്ത പയറുപൊടിയോ കടലമാവോ ആട്ടിയ ഉടനെ എടുക്കുന്ന തേങ്ങാപ്പിണ്ണാക്ക് കുതിർത്തോ ശരീരം വൃത്തിയാക്കുവാൻ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മോയ്സ്ചറൈസറിന് പകരമായിട്ട് ഉരുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കുഞ്ഞിനെ തേച്ച് കുളിപ്പിക്കാവുന്നതുമാണ്. കഴുത്ത്, കക്ഷം, തുടയിടക്കുകൾ, കാൽമുട്ടിന് പിറകുവശം എന്നീ മടക്കുകളുള്ള ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് വൃത്തിയാക്കുക. ഇവിടെ വിയർപ്പും അഴുക്കും തങ്ങി നിന്ന് അണുബാധകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നവജാത ശിശുക്കളുടെ കുളി 5 മുതൽ 10 മിനിറ്റ് മുകളിൽ നീണ്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുളി കഴിഞ്ഞയുടൻ നല്ല മൃദുവായ കോട്ടൺ തോർത്തുപയോഗിച്ച് കുഞ്ഞിനെ പൊതിയുക. ചർമ്മത്തിൽ അമർത്തി തുടയ്ക്കാതെ പതുക്കെ ഒപ്പിയൊപ്പി വെള്ളം മാറ്റിയെടുക്കുന്നതാണ് നല്ലത്. കുളി കഴിഞ്ഞ് 3 മിനിറ്റിനുള്ളിൽ തന്നെ കുഞ്ഞിന്റെ ശരീരത്തിൽ ഒരു ബേബി മോയ്സ്ചറൈസർ ഉപയോഗിക്കാവുന്നതാണ്, അല്ലെങ്കിൽ വെളിച്ചെണ്ണ തന്നെ പുരട്ടിക്കൊടുക്കാവുന്നതാണ്. ഇത് ശരീരത്തിലെ ഈർപ്പം നിലനിർത്തുവാൻ സഹായിക്കും. കുളി കഴിഞ്ഞ ശേഷം കുഞ്ഞിന്റെ കഴുത്തിലോ ശരീരത്തിലോ പൗഡറുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ലഭ്യമാകുന്ന ചില പൗഡറുകളിൽ വിഷാംശം കണ്ടെത്തിയതിനാൽ അത് ശ്വാസകോശങ്ങളിലേക്ക് പോയി ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുഞ്ഞുങ്ങളുടെ വസ്ത്രധാരണത്തിലും കിടക്കവിരിയിലും പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. കുഞ്ഞിനെപ്പോഴും വായുസഞ്ചാരമുള്ള മൃദുവായ കോട്ടൺ വസ്ത്രങ്ങളാണ് നല്ലത്. കമ്പിളി, നൈലോൺ അല്ലെങ്കിൽ കട്ടിയുള്ള അലങ്കാരപ്പണികളുള്ള തുണികൾ ഉപയോഗിക്കുമ്പോൾ കുഞ്ഞിന്റെ ചർമ്മത്തിൽ അലർജി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുഞ്ഞു കിടക്കുന്ന ബെഡിലോ തലയിണയ്ക്ക് മുകളിലായോ വൃത്തിയുള്ള ഒരു കോട്ടൺ തോർത്ത് വിരിക്കുന്നത് കുഞ്ഞിന്റെ വിയർപ്പ് ആഗിരണം ചെയ്യുവാനും അണുബാധ ഒഴിവാക്കുവാനും നല്ലതാണ്. തുടയ്ക്കുവാനുപയോഗിക്കുന്ന തോർത്തിന്റെ കാര്യത്തിലും വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. കുഞ്ഞിനായി എപ്പോഴും നല്ല മൃദുലമായ 100% പരുത്തി കൊണ്ടുള്ള നേർത്ത കോട്ടൺ തോർത്തുകൾ തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ മസ്ലിൻ തുണികൾ ഉപയോഗിച്ചും തുടയ്ക്കാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന തോർത്തും വസ്ത്രങ്ങളും പ്രത്യേകമായി കഴുകുവാൻ ശ്രദ്ധിക്കുക. മുതിർന്നവരുടെ വസ്ത്രങ്ങൾക്കൊപ്പം ഇട്ട് അലക്കാതിരിക്കുന്നതാണ് നല്ലത്. വളരെ വീര്യം കുറഞ്ഞ സോപ്പോ കുഞ്ഞുങ്ങളുടെ വസ്ത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ക്ലൻസറുകളോ ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക. കഴുകിയതിനു ശേഷം സാധാരണ ശുദ്ധജലത്തിൽ പലവട്ടം കഴുകി അതിൽ സോപ്പിന്റെ അംശം ഇല്ല എന്ന് ഉറപ്പു വരുത്തുക. അതിനുശേഷം മേലത്തിട്ട് നന്നായി ഉണക്കിയെടുക്കുക. കുഞ്ഞിന്റെ വസ്ത്രങ്ങൾ മൃദുവാക്കി മാറ്റുവാനായി ഫാബ്രിക് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. ഇതിലടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ കുഞ്ഞിന്റെ ശരീരത്തിൽ അലർജി ഉണ്ടാക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡയപ്പറുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. വരണ്ട ചർമ്മമുള്ള കുഞ്ഞുങ്ങൾക്ക് ഡയപ്പറിന്റെ ഉപയോഗം ഡയപ്പർ റാഷ് വരുത്തുവാനുള്ള സാധ്യതയുള്ളതിനാൽ കോട്ടൺ ലെങ്കോട്ടികൾ കൂടുതലായി ഉപയോഗിക്കുക. ഡയപ്പർ മാറ്റുമ്പോഴും നനഞ്ഞ ലെങ്കോട്ടികൾ മാറ്റുമ്പോഴും തുടച്ചെടുക്കുവാൻ വെറ്റ് വൈപ്സ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. പകരം വെള്ളത്തിൽ നനച്ച കോട്ടൺ അല്ലെങ്കിൽ പഞ്ഞി ഉണ്ട് തുടച്ചെടുക്കാവുന്നതാണ്. നവജാത ശിശുക്കളുടെ ചർമ്മം വളരെ നേർത്തതും മൃദുലവുമായതിനാൽ മലമൂത്ര വിസർജനം നടത്തുന്ന ഭാഗങ്ങളിൽ ഈർപ്പം അടിയുവാനും അണുബാധയ്ക്കുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതിനാൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതുണ്ട്. ആദ്യത്തെ ഏതാനും ആഴ്ചകളിൽ വിപണിയിൽ ലഭിക്കുന്ന ഡിസ്പോസിബിൾ ഡയപ്പറുകൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിസ്പോസിബിൾ ഡയപ്പറുകൾക്ക് പകരമായി വീട്ടിൽ ഉപയോഗിക്കാവുന്ന സുരക്ഷിത മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം. കോട്ടൺ ലെങ്കോട്ടികൾ ഉപയോഗിക്കുക. പരുത്തി തുണി കൊണ്ട് തയ്ച്ചെടുക്കുന്ന ലെങ്കോട്ടികളാണ് നവജാത ശിശുക്കൾക്ക് ഏറ്റവും നല്ലത്. ഇവ വായുസഞ്ചാരം ഉറപ്പാക്കുവാനും ചർമ്മത്തിന് യാതൊരുവിധമായ അലർജി ഉണ്ടാക്കാതിരിക്കാനും നല്ലതാണ്. വളരെ മൃദുവായ മസ്ലിൻ തുണികൾ ത്രികോണാകൃതിയിൽ മടക്കി കുഞ്ഞിനെ ഉടുപ്പിക്കാവുന്നതാണ്. ഇവ പെട്ടെന്ന് വിയർപ്പും ഈർപ്പവും വലിച്ചെടുത്ത് കുഞ്ഞിന്റെ ശരീരത്തിലെ ജലാംശം ക്രമമായി നിലനിർത്തുവാൻ സഹായിക്കുന്നു. കുഞ്ഞിന് 1-2 മാസം പ്രായമായ ശേഷം വീണ്ടും കഴുകി ഉപയോഗിക്കാവുന്ന തുണി ഡയപ്പറുകൾ ഉപയോഗിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, തുണി കൊണ്ടുള്ളവ ഉപയോഗിക്കുന്ന സമയത്ത് കുഞ്ഞു മൂത്രമൊഴിച്ച ഉടൻ തന്നെ അത് മാറ്റണം. ഇല്ലെങ്കിൽ തണുപ്പടിക്കുവാനും അണുബാധയ്ക്ക്

ആരോഗ്യത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. യാത്രകളിലും രാത്രി ഉറക്കത്തിലും ഡിസ്പോസിബിൾ ഡയപ്പറുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കുഞ്ഞിനുപയോഗിക്കുന്ന ഡയപ്പറുകൾ കൃത്യമായ വലിപ്പത്തിലുള്ളവയായിരിക്കണം. കുഞ്ഞിന്റെ ഭാരത്തിന് അനുയോജ്യമായ വലിപ്പമുള്ള ഡയപ്പറുകൾ തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇറുകിയ ഡയപ്പറുകൾ വായുസഞ്ചാരം തടയുകയും ശരീരത്ത് ചുവന്ന തടുപ്പുകൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാക്കുകയും ചെയ്യുന്നു. കുഞ്ഞ് മലമൂത്രവിസർജനം നടത്തിയില്ലെങ്കിലും ഓരോ 2-3 മണിക്കൂറുകൾ കൂടുമ്പോൾ ഡയപ്പർ മാറ്റേണ്ടതാണ്. ഡയപ്പറുകൾ മാറ്റുന്ന സമയത്ത് അധികം കെമിക്കലുകൾ ചേർന്ന സുഗന്ധമുള്ള വൈപ്സ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. പകരം ജലാംശം വളരെയധികം കൂടുതലുള്ള ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ഡയപ്പറുകൾ ഉപയോഗിക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ മുക്കിയ മൃദുവായ തുണിയോ പഞ്ഞിയോ ഉപയോഗിച്ച് വൃത്തിയാക്കാവുന്നതാണ്. ഡയപ്പർ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഡയപ്പർ ഫ്രീ ടൈം ശ്രദ്ധിക്കേണ്ടതാണ്. ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും ഡയപ്പറില്ലാതെ കുഞ്ഞുങ്ങളെ കിടത്തേണ്ടതുണ്ട്. ഓരോ ഡയപ്പറും മാറ്റുന്നതിനിടയ്ക്ക് 10-15 മിനിറ്റ് കുഞ്ഞുങ്ങളെ ഡയപ്പർ ഇടാതെ ശ്രദ്ധിക്കുക. ഇത് വായുസഞ്ചാരം കിട്ടുവാനും ജലാംശം പൂർണ്ണമായും ഉണങ്ങി അണുബാധകൾ ഒഴിവാക്കുവാനും സഹായിക്കുന്നതാണ്. ഡയപ്പറുകൾ ഉപയോഗിക്കുമ്പോൾ ശരീരത്ത് ചുവന്ന തടിച്ച പാടുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഒഴിവാക്കുവാനായി വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ ശതദൗതകൃതം എന്ന പേരിൽ അറിയപ്പെടുന്ന ആയുർവേദ മരുന്നുകളോ ഉപയോഗിക്കാവുന്നതാണ്. ഇത് ചുവന്ന തടിച്ച റാഷസ് വരാതിരിക്കുവാനും വന്നിട്ടുണ്ടെങ്കിൽ ആദ്യ അവസ്ഥകളിലും ഉപയോഗിക്കാവുന്നതാണ്. പകൽ സമയത്തും വീട്ടിലുള്ള സമയത്തും പരമാവധി കോട്ടൺ ലെങ്കോട്ടികളോ തുണികളോ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. രാത്രിയിൽ കുഞ്ഞിനും അമ്മയ്ക്കും തടസ്സമില്ലാതെ ഉറക്കം ലഭിക്കുന്നതിനായി ഡിസ്പോസിബിൾ ഡയപ്പർ ഉപയോഗിക്കാവുന്നതാണ്. ഡയപ്പർ റാഷ് ഉള്ള സമയത്ത് ഇറുകിയ ഡയപ്പറിനേക്കാളും അല്പം വലിപ്പം കൂടിയ ഡയപ്പർ ഉപയോഗിക്കാവുന്നതാണ്. റാഷസ് വരുന്ന സമയത്ത് എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടിൽ പരിചരിച്ചിട്ടും 2-3 ദിവസമായിട്ടും ഈ ചുവന്ന പാടുകൾ കുറയുന്നില്ല എന്നുണ്ടെങ്കിലോ ചുവപ്പ് നിറം കൂടിക്കൂടി വരികയാണെങ്കിലോ ആ ഭാഗത്തെ തൊലി ഉരിഞ്ഞു പോവുകയോ അവിടെ കുമിളകൾ വരികയോ വെള്ളവലിപ്പുണ്ടാവുകയോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കുഞ്ഞിന് വേദന കൊണ്ട് കരയുന്നുണ്ടെങ്കിലോ പനി വരികയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ വൈദ്യനിർദ്ദേശം തേടുന്നതാണ് നല്ലത്. നവജാത ശിശുക്കളുടെ ചർമ്മ സംരക്ഷണത്തിനായി ആയുർവേദത്തിൽ പലതരം എണ്ണകൾ ലഭ്യമാണ്. അതിൽ വളരെ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന എണ്ണകളാണ് 40 കേരതൈലം, 7 കേരതൈലം, 100 കേരതൈലം തുടങ്ങിയവ. ഈ എണ്ണകൾ പൊതുവെ വെളിച്ചെണ്ണ അടിസ്ഥാനമാക്കിയാണ് നിർമ്മിക്കുന്നതിനാൽ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലെ വരൾച്ച ഒഴിവാക്കുവാനും ത്വക്കിന്റെ ആരോഗ്യം നിലനിർത്താനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. പക്ഷേ എല്ലാ കുഞ്ഞുങ്ങളുടെ ചർമ്മത്തിനും ഈ എല്ലാ എണ്ണകളും ഒരുപോലെ യോജിക്കുന്നവയല്ല. ആയതിനാൽ ഈ എണ്ണകൾ തിരഞ്ഞെടുക്കുമ്പോൾ വൈദ്യനിർദ്ദേശത്തോടുകൂടി മാത്രം ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. 40 കേരതൈലം കുഞ്ഞിന്റെ ചർമ്മത്തിന് നിറവും തിളക്കവും വർദ്ധിപ്പിക്കാൻ ഏറ്റവും മികച്ചതാണ്. ശരീരത്തിലുണ്ടാവുന്ന കറുത്ത പാടുകൾ, ചെറിയ രീതിയിലുള്ള ചർമ്മരോഗങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഇതിൽ മഞ്ഞൾ അടങ്ങിയിട്ടുള്ളത് കാരണം ചില കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ അലർജി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വരണ്ട ചർമ്മമുള്ളവർ 40 ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് വൈദ്യനിർദ്ദേശം തീർച്ചയായും തേടേണ്ടതുണ്ട്. ലാക്ഷാധികേരതൈലം കുഞ്ഞുങ്ങളുടെ ശരീരത്തിന്റെ എല്ലുകൾക്കും പേശികൾക്കും ബലം നൽകുവാൻ ഏറ്റവും ഉത്തമമായ ഒരു തൈലമാണ്. കുഞ്ഞിന്റെ ശരീര വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഉന്മേഷത്തിനും ഉപയോഗിക്കാവുന്നതാണ്. വിട്ടുമാറാത്ത പനി പോലെയുള്ള രോഗാവസ്ഥകൾക്ക് ശേഷം കുഞ്ഞിന്റെ ശരീരത്തിന്റെ ആരോഗ്യവും ഉന്മേഷവും വീണ്ടെടുക്കുവാൻ ലാക്ഷാധികേരതൈലം ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ കുഞ്ഞിന്റെ രോഗാവസ്ഥ പൂർണ്ണമായും മാറി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ എണ്ണ ഉപയോഗം തുടങ്ങാവൂ. ഏലാധികേരതൈലം കുഞ്ഞുങ്ങളിലെ കറുപ്പൻ പോലെയുള്ള അലർജി സംബന്ധമായ രോഗങ്ങൾക്കും ചൊറിച്ചിലിനും വരണ്ട ചർമ്മത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരെണ്ണയാണ് ഏലാധികേരതൈലം. നിങ്ങളുടെ കുഞ്ഞിന്റെ രോഗാവസ്ഥയ്ക്ക് ഏലാധികേരതൈലം ഉപയോഗിക്കാവുന്നതാണോ അല്ലെങ്കിൽ ഏതവസ്ഥയിൽ ഉപയോഗിച്ചു തുടങ്ങണം എന്നുള്ളത് കൃത്യമായ ഒരു വൈദ്യനിർദ്ദേശം കിട്ടിയതിനു ശേഷം മാത്രം ഉപയോഗിച്ചു തുടങ്ങേണ്ടതാണ്. സാധാരണ അലർജിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വരണ്ട ചർമ്മമുള്ള കുഞ്ഞുങ്ങൾക്ക് മഴക്കാലത്തും തണുപ്പുകാലത്തും ഏലാധികേരതൈലം തേച്ചു കുളിപ്പിക്കുവാൻ ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയെന്ന്

0: ഇട്ട് കുഞ്ഞുങ്ങളുടെ ഏതെങ്കിലും ശരീരഭാഗങ്ങളിൽ ചെറുതായി ഒന്ന് പുരട്ടി നോക്കുക. അത് കുഞ്ഞുങ്ങൾക്ക് ചൊറിച്ചിലോ അലർജിയോ മറ്റ് ത്വക്ക് രോഗങ്ങളോ ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം ദേഹം മുഴുവനും തേച്ച് കുളിപ്പിക്കാവുന്നതാണ്. കുഞ്ഞിനെ തേച്ച് കുളിപ്പിക്കുവാൻ എണ്ണകൾക്ക് പകരം ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല ഒന്നാണ് തേങ്ങാപ്പാല്. തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് 5-6 മണിക്കൂറുകൾക്ക് ശേഷം മുകളിൽ പൊങ്ങി വരുന്ന തേങ്ങാപ്പാലിന്റെ ക്രീം വേർതിരിച്ച് തണുപ്പ് മാറിയ ശേഷം കുഞ്ഞുങ്ങളുടെ ദേഹത്ത് തേച്ചു കുളിപ്പിക്കുന്നത് വരണ്ട ചർമ്മം ഒഴിവാക്കുവാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന വെണ്ണ കുഞ്ഞുങ്ങളെ തേച്ചു പിടിപ്പിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ശരീരത്ത് തിളക്കമുണ്ടാക്കുവാനും ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താനും ത്വക്ക് രോഗങ്ങൾ ഒഴിവാക്കാനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്.
1: നവജാത ശിശുക്കളെ പരിചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വതി എസ്.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം വിനായക ശശികുമാർ എഴുതി, വിഷ്ണു ശ്യാം സംഗീതം നൽകി. ചിത്രയും രാജ്കുമാർ രാധാകൃഷ്ണനും ചേർന്ന് പാടിയ ഗാനം ചിത്രം വലതുവശത്തെ കള്ളൻ.

ഒരറിയിപ്പ്, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:02 മുതൽ 12 മണി വരെ. പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495563321. മറ്റൊരു നമ്പർ കൂടി 9496596321. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:02 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി വിജയ് യേശുദാസ് പാടിയ ഗാനം, ചിത്രം ഒരു വയനാടൻ പ്രണയകഥ.

0: ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ വി പത്മകുമാർ സംസാരിക്കുന്നു.
1: രഞ്ജൻ രാജന്റെ സംഗീതത്തിൽ ഹരിചരൻ പാടിയ ഗാനമാണിനി 10 വളവ് എന്ന ചിത്രത്തിനുവേണ്ടി വിനായക് ശശികുമാർ എഴുതിയത്.

0: ആകാശവാണി സമയം 12 മണി.
1: നേർവഴി.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്ന് നേർവഴിയിൽ അധ്യാപകനായ എബി ടൈറ്റസുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
1: എല്ലാ പ്രിയപ്പെട്ടവർക്കും നേർവഴിയിലേക്ക് സ്വാഗതം. നേർവഴിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് എബി ടൈറ്റസ് സാറാണ്. സാറ് യു പി സ്കൂൾ അധ്യാപകനാണ്, ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് വരുന്നത്. സാറ് ഏത് വിഷയമാണ് മെയിനായിട്ട് എടുക്കുന്നത്?
2: ഞാന് യു പി ആണ്. യു പി ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റുകളും കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്റെ മെയിൻ സബ്ജക്ട് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ആണ്. പക്ഷെ നമുക്ക് എല്ലാം എടുക്കേണ്ടി വരും. കൂടുതലും സോഷ്യലും മലയാളം ഒക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്.
1: സാറ് ഡിഗ്രി ഒക്കെ എവിടെയാണ് പഠിച്ചത്?
2: ഞാന് യൂണിവേഴ്സിറ്റി കോളേജിലാണ്. ഞാൻ ഹിസ്റ്ററി ആയിരുന്നു എന്റെ മെയിൻ സബ്ജക്ട്. എന്റെ സ്വദേശം തിരുവനന്തപുരം ആയതുകൊണ്ട് തന്നെ കൂടുതലും തിരുവനന്തപുരത്തുള്ള സ്കൂളിലായാലും കോളേജിലൊക്കെ ആയാലും കൂടുതൽ പഠിച്ചതൊക്കെ ഇവിടെ തന്നെയാണ്.
1: ജോലിക്ക് വേണ്ടിയാണ് ആലപ്പുഴ?
2: ജോലിക്ക് വേണ്ടിയിട്ടാണ് ആലപ്പുഴ പോകുന്നത്.
1: ഏത് വർഷമാണ് ഡിഗ്രി?
2: ഞാൻ 2010-13 ഡിഗ്രി പഠിക്കുന്നത്.
1: സുഹൃത്തുക്കളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു?
2: ഇപ്പോഴും റിലേഷൻ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. സുഹൃത്തുക്കൾ നമ്മള് ഏത് കാലഘട്ടത്തിലായാലും ബലമാണ്.
1: തീർച്ചയായിട്ടും കോളേജ് കാലഘട്ടത്തിലെ കുറേ ഓർമ്മകൾ ഉണ്ടല്ലോ കോളേജുമായി
2: ബന്ധപ്പെട്ട്.
1: അങ്ങനെ സാർ ഓർത്തിരിക്കുന്ന ഏതെങ്കിലും നല്ല ഓർമ്മ നമ്മളുമായിട്ട്?
2: ഞാൻ ഡിഗ്രിയും പി ജിയും സെയിം കോളേജിൽ തന്നെ പഠിച്ചത്. അപ്പോൾ ശരിക്കും ഓർത്തു വെക്കുന്ന ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉച്ചഭക്ഷണ സമയമാണ്. കൊണ്ടുവരുന്ന ഫുഡുകളെല്ലാം കൂടെ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ഇലയിലോ ആക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് വാരി കഴിക്കുക എന്ന് പറയുന്നത് അതൊരു നമ്മളൊരു അടിയുണ്ടാക്കി കഴിക്കുന്ന ഒരു ഫീലാണ്. ചിലവർക്ക് അത് കിട്ടാതെ വരും, ആക്രാന്തത്തിൽ കഴിക്കുന്നത്. അതൊക്കെ ഒരു ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു. അത് ഇപ്പോഴും ഓർക്കുമ്പോൾ ഇന്നും ഞാൻ എങ്ങനെ ആലോചിക്കുക ആ ഒരു കാലഘട്ടം തിരികെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. അതൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു സംഭവം.
1: പിന്നെ ഒഴിവ് സമയങ്ങളിലൊക്കെ എന്തായിരുന്നു കോളേജ് കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്?
2: കോളേജ് കാലഘട്ടത്തില് ഒഴിവ് സമയങ്ങളിൽ ഏതെങ്കിലും സ്ഥലങ്ങൾ സന്ദർശിക്കുക എന്നുള്ളതാണ്. അന്ന് ഈ പറയും പോലെ നമുക്ക് സാമ്പത്തികം വളരെ കുറവായിരുന്നു. വീട്ടിൽ നിന്ന് കിട്ടുന്ന പോക്കറ്റ് മണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇതില് ഞാൻ മാക്സിമം സമയം കണ്ടെത്താറുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ ട്രാവൽ ചെയ്യാറുണ്ട്. ഞാൻ ഒരു ട്രാവലറാണ്.
1: ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്?
2: മഹാരാഷ്ട്ര വരെ
1: ഒറ്റയ്ക്ക്?
2: സ്റ്റേറ്റിന് പുറത്ത് ഒറ്റയ്ക്കായിരിക്കില്ല, ഏതെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യാണ്. 2 മാസം അവധിക്ക് ഇതുപോലെ ഓരോ സ്ഥലങ്ങൾ സന്ദർശിക്കാറുണ്ട്. പിന്നെ ഈ ശനി ഞായർ ദിവസങ്ങൾ കിട്ടുന്ന സമയത്ത് ഇതുപോലെ

0: യാത്ര ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ ഒരു ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു വർഷം കൊണ്ട് കേരളത്തിലെ 14 ജില്ലകളിലെയും സ്ഥലങ്ങളും സന്ദർശിക്കണം. അതായത് 14 ജില്ലയും കവർ ചെയ്യുക, ചിലപ്പോൾ ഒരു ജില്ലയിലെ ഒരു സ്ഥലം ആയിക്കോട്ടെ. അങ്ങനെ ചലഞ്ച് മുന്നോട്ട് വെച്ചു, ആ ചലഞ്ച് സക്സസ് ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി.
1: അപ്പൊ ഈ 14 ജില്ലകളിലും പോയ ആ ഒരു ഫീൽ എങ്ങനെയായിരുന്നു?
0: 14 ജില്ലകളും വ്യത്യസ്തമാണല്ലോ, അവിടുത്തെ അന്തരീക്ഷം ആയിക്കോട്ടെ, ഭക്ഷണ രീതി ആയിക്കോട്ടെ, അവിടുത്തെ ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ, എല്ലാം വ്യത്യസ്തമാണ്. നമുക്കിതെല്ലാം മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ശരിക്കും യാത്ര ചെയ്യുന്നത്. അവിടുത്തെ ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കുക, ഭക്ഷണ രീതി ആസ്വദിക്കുക. എനിക്ക് ഭക്ഷണം എന്ന് പറയുമ്പോൾ മലബാർ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. കോഴിക്കോട് അല്ലെങ്കിൽ കോഴിക്കോടിനപ്പുറം പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോഴിക്കോട് ഇറങ്ങും. അവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും പിന്നെ പോവുക. പിന്നെ അതുപോലെ തന്നെ ഈ പാലക്കാട് ജില്ല, അവിടുത്തെ സ്ഥലങ്ങള് ഭയങ്കര രസമാണ്. എനിക്ക് പാലക്കാടിന്റെ ഒരു പ്രകൃതി ഭംഗി ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞില്ല ഈ ചലഞ്ച്, അതിൽ ഏറ്റവും കൂടുതൽ പോയത് പാലക്കാട് ജില്ല. ഏതാണ്ട് 9 സ്ഥലങ്ങളോളം ഞാൻ കഴിഞ്ഞ വർഷം തന്നെ പാലക്കാട് പോയി. എന്റെ യാത്ര എന്ന് പറയുന്നത് ശരിക്കും ഒട്ടും പ്ലാൻഡ് ആയിട്ടുള്ളൊരു യാത്രയാണ്. അത് എന്റെ മൈൻഡ് പോലും ഒരുക്കി. എനിക്ക് ബോറടിക്കുകയാണെന്ന് തോന്നുന്നു, ഞാൻ അപ്പോഴും ഇറങ്ങി പോകാൻ പറ്റിയ സ്ഥലം ഏതാണെന്ന് നോക്കും. അപ്പൊ തീരുമാനിക്കും, കൂടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിക്കും, വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും. അത് എന്റെ മൈൻഡ് പോലും ഇരിക്കും, ഞാൻ ഒട്ടും പ്ലാൻഡ് അല്ല. പിന്നെ പ്ലാൻ ചെയ്തു പോകുന്നതുണ്ട്, പക്ഷെ പ്ലാൻ ചെയ്തു പോകുന്നതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ പ്ലാൻ ചെയ്യാതെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ പോകുമ്പോൾ എനിക്കത് ഭയങ്കര കംഫർട്ടബിൾ
1: ആണ്.
0: പിന്നെ തീർച്ചയായും ഒഴുക്കിനൊത്ത് അങ്ങ് നീന്തുക എന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് എന്താ, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം. ചില ആൾക്കാരെ കൂടെ കൂട്ടുമ്പോൾ ഉള്ള ഒരു പ്രശ്നം, അവർക്ക് സമയത്തിന് പല്ല് തേക്കണം, സമയത്തിന് കുളിക്കണം, ഫുഡ് കഴിക്കണം. എന്റെ യാത്ര എന്ന് പറയുന്നത് കൂടുതലും എല്ലാം ത്യജിച്ചുകൊണ്ടുള്ള യാത്ര. പല കാര്യങ്ങളും നമ്മൾ സാക്രിഫൈസ് ചെയ്യും. ചിലയിടത്ത് ഭക്ഷണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ശരി, കിട്ടുന്നിടത്ത് നിന്ന് കഴിക്കാം. അങ്ങനെ ഒരു ഇതാണ്. സ്റ്റേറ്റിന് പുറത്തൊക്കെ പോകുമ്പോൾ അറിയാലോ, നീറ്റല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ചിലപ്പോൾ പല്ലുപോലും തേക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. യാത്ര ചെയ്യാൻ വേണ്ടി വന്നതാണ്, നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ്. അവിടെ ഇത് ഈ പറയുന്ന തടസ്സങ്ങളൊന്നും ഒരു തടസ്സങ്ങളേ അല്ല.
1: മഹാരാഷ്ട്രയിലൊക്കെ പോയല്ലോ, മഹാരാഷ്ട്രയില് പോയതിൽ ഇഷ്ടപ്പെട്ട സ്ഥലം?
0: മഹാരാഷ്ട്രയിൽ ഞാൻ ആദ്യം പോയത് ഒരു പാക്കേജിലാണ്. അത് സ്ഥലം ഒന്ന്, ഒരു അംബോളി വാട്ടർഫോൾസ്. അംബോളി വാട്ടർഫോൾസ് പടിക്കെട്ടി കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നു, നല്ല രസമാണ് അത് കാണാൻ. പിന്നെ അതുപോലെ തന്നെ ഒരു റിവേഴ്സ് വാട്ടർഫോൾസ് ഉണ്ട്. ഈ റിവേഴ്സ് വാട്ടർഫോൾ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ എന്തിട്ടാലും അത് തിരിച്ച് നമ്മുടെ അടുത്തേക്ക് വരും, കാരണം അത്രയും കാറ്റാണ്. പിന്നുള്ള ഒരു ഹിരണ്യകേശി ടെമ്പിൾ.
1: സ്ഥലങ്ങൾ പോകുമ്പോഴേ ഇതിപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് തരിക, അല്ലെങ്കിൽ ആ ഫീൽ ഉൾക്കൊള്ളുന്നത് എങ്ങനെയാണ്?
0: കൂടുതലും എന്താ പറയാ, ഒരു കണ്ട് നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ്. പിന്നെ കൂടെ വരുന്ന ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരും, ഇന്നടുത്ത് ഇന്ന സംഭവങ്ങളുണ്ട് എന്നുള്ളത്. എനിക്ക് കാണാൻ പറ്റാത്തതൊക്കെയാണെങ്കിൽ ഞാൻ മാക്സിമം ചോദിക്കും, കാരണം ആവശ്യം നമ്മുടെയാണ്, ആസ്വദിക്കേണ്ടത് നമ്മളാണ്. അപ്പൊ ചോദിക്കും അവിടെ എന്താ എന്നുള്ളത് ചോദിക്കും. എനിക്ക് കാണാൻ പറ്റാത്തതാണെങ്കിൽ ഞാൻ ചോദിക്കും, അപ്പോൾ അവരത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും.
1: വാട്ടർഫോൾസ് ഒക്കെ ആകുമ്പോൾ നല്ലതായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ?
0: തീർച്ചയായും വാട്ടർഫോൾസ് നമ്മൾ എൻജോയ് ചെയ്യുക എന്ന് പറയുന്നത് കാണുക മാത്രമല്ലല്ലോ, നമ്മൾ അതിനകത്ത് മാക്സിമം ഇറങ്ങാനും ഇറങ്ങി കുളിക്കാനും ഒക്കെയാണല്ലോ. എല്ലാ തരത്തിലും എൻജോയ്മെന്റുകളുണ്ട്. നമ്മൾ മാക്സിമം കാണുക എന്നതിലുപരി അതിനെ അനുഭവിക്കുക എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും. സ്കൂളിൽ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലൊക്കെ എന്താ ചെയ്യുക ഒഴിവ് സമയങ്ങളിൽ?
0: എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മേഖലയാണ് ഈ മ്യൂസിക് ഡയറക്ഷൻ. 2020 എന്റെ ഫസ്റ്റ് മ്യൂസിക്കൽ ആൽബം റിലീസ് ചെയ്യുന്നത്. ഞാൻ ശരിക്കും ചെറുപ്പം മുതൽ റേഡിയോ കേട്ട് വളർന്ന ഒരാളാണ്. അപ്പോൾ പാട്ടുകൾ അന്നും ഇന്നും എപ്പോഴും, ഇപ്പം ഞാൻ എവിടെ ആയിരിക്കുന്നതിന് അവിടെ പാട്ടുണ്ടാവും. എനിക്ക് കൂട്ടെന്ന് പറയുന്നത് പാട്ടാണ്, പാട്ടിനോട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ റേഡിയോ, എൻ്റെ അപ്പൂപ്പൻ എപ്പോഴും റേഡിയോ കേൾക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വളർന്ന ഒരാളാണ്. കൂടുതലും അന്നൊക്കെ ഈ പറയുന്ന പോലെ FM-കളൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ആകാശവാണിയാണ് ഏറ്റവും മെയിൻ, പിന്നെ ആകാശവാണിയുടെ തന്നെ ആനന്ദപുരി FM എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത് രണ്ടുമായിരുന്നു ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരുന്നത്. ബാക്കിയുള്ള കുറെ FM-കൾ വന്നപ്പോൾ ഇതെല്ലാം കൂടെ മാറി മാറി കേൾക്കും. നമുക്ക് മെയിൻ പ്രോഗ്രാംസ് കേൾക്കുന്നതിലുപരി പാട്ട് കേൾക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പാട്ട് കേട്ട് കേട്ട് കേട്ട് കേട്ട് പിന്നെ നമ്മൾ അതിനെ അപ്ഡേറ്റ് ചെയ്യുമല്ലോ. നമുക്ക് സ്വന്തമായിട്ട് നമ്മളൊരു ചെറിയ റേഡിയോ വാങ്ങിച്ചു, നമുക്ക് പാട്ട് കേൾക്കാനുള്ള ഒരു എക്യുപ്മെന്റ്സിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ സ്വന്തമായിട്ടൊരു കളക്ഷൻ ഉണ്ടാക്കി, സ്വന്തമായിട്ട് കളക്ഷൻ ഉണ്ടാക്കിയതിന് ശേഷം അത് കേൾക്കാൻ തുടങ്ങി. പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു പാട്ട് ചെയ്തുകൂടാന്നൊരു ഇത് വന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു മ്യൂസിക്കിന്റെ APCD രാഗങ്ങളെ കുറിച്ച്, മ്യൂസിക്കിനെ കുറിച്ച് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. രാഗങ്ങളെ കുറിച്ച് യൂട്യൂബിലും പിന്നെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു തന്നതിന്റെ ആ ഒരു അറിവുകൾ മാത്രമേ എനിക്കുള്ളൂ. അതിപ്പോഴും എനിക്ക് കൃത്യമായിട്ടൊന്നും എനിക്കറിയില്ല. എൻ്റെ മനസ്സിലുള്ള ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ഏകദേശം 14 മ്യൂസിക്കൽ ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗായകന്മാരായിട്ടുള്ള ഭാവഗായകൻ പി ജയചന്ദ്രൻ സാറും, പിന്നെ നമ്മുടെ വിധു പ്രതാപ് സാറും, പിന്നെ അതുപോലെ പന്തളം ബാലൻ,

0: ഇവരും മൂന്ന് പേരും എൻ്റെ പാട്ടുകൾ പാടി എന്ന് പറയുന്നത് ശരിക്കും വലിയൊരു
1: വലിയൊരു
0: എന്നെ സംബന്ധിച്ചിടത്തോളം
1: അനുഗ്രഹവും അല്ലേ അവർ.
0: വലിയൊരു മൊമെന്റ് ആണ്.
1: പാട്ട് ഏതെങ്കിലും പാടുവോ നമുക്ക് വേണ്ടി?
0: ഞാനങ്ങനെ പാട്ടങ്ങനെ പാടാറില്ല, പാട്ട് പാടിപ്പിക്കാറുണ്ട് പാടാറില്ല.
1: എന്നാലും നമുക്കൊന്ന് എങ്ങനെയാണ് ഈ ട്യൂൺ കമ്പോസ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് പറയാമോ? ലിറിക്സ് ഇപ്പൊ ഒരാൾ തന്നാൽ എങ്ങനെയാ ചെയ്യുന്നത്? കമ്പോസ് ചെയ്യുമ്പോൾ അവരിങ്ങനെ ആവശ്യപ്പെടുമല്ലോ, ഇന്ന രീതിയിൽ വേണം, കൊറേ സമയം എടുത്ത് വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന ഒരു ട്യൂണോ? ചിലപ്പോ നമ്മളിങ്ങനെ ആക്സിഡന്റലി അങ്ങനെയും സംഭവിക്കാറുണ്ടല്ലോ. അപ്പൊ ആ സാർ എങ്ങനെയാണ് അതിൽ വർക്ക് ചെയ്യുന്നത് പറയുന്നത്?
0: അത് ഈ പറയുന്ന പോലെ അത് നമ്മുടെ മൈൻഡ് പോലെ ഇരിക്കും. ചില പാട്ടുകൾ നമ്മൾ ചിലപ്പോൾ ഒരു മാസം ഇരുന്നാലും ചിലപ്പോൾ സെറ്റ് ആവൂല. ചില പാട്ടുകൾ ഒരാഴ്ച ഇരിക്കേണ്ടി വരും, ചില പാട്ടുകൾ രണ്ടു ദിവസം എടുക്കും. അതിങ്ങനെ ചില ആൾക്കാർ നമുക്ക് തരുന്ന പ്രഷർ പോലെ, ഒരുപാട് പ്രഷറായാൽ നമുക്ക് ചെയ്യാനും പറ്റില്ല. മറ്റൊരാൾ പ്രഷർ തന്ന് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഇഷ്ടത്തോടെ ചെയ്യുമ്പോഴേ നമുക്ക് അതിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. ഞാൻ ഏറ്റവും പെട്ടെന്ന് ചെയ്ത ഏതാണ്ട് ഒരു മണിക്കൂറും കൊണ്ട് ചെയ്ത ഒരു പാട്ടെന്ന് പറയുന്നത്, നമ്മുടെ തിരുവനന്തപുരത്ത് മണക്കാട് ഗേൾസ് ഹൈസ്കൂളില്ലേ, ആ സ്കൂളിന്റെ ഒരു തീം സോങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ആ സമയത്ത് അവിടെ പഠിച്ചിട്ടിരുന്ന ഒരു ടീച്ചർ എഴുതിയ പാട്ട്, എന്റെ ഫ്രണ്ടാണ്, ആളും ഇതുപോലെ പാർഷ്വലി ബ്ലൈൻഡ് ആണ്. അപ്പൊ ആൾ എന്നോട് പറഞ്ഞു, അത്യാവശ്യമാണ്, മന്ത്രിയൊക്കെ വരുന്ന പരിപാടിയാണ്, പെട്ടെന്ന് സെറ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. ഒരു മണിക്കൂർ കൊണ്ടാണ് ഞാൻ ആ പാട്ട്, അങ്ങനെ ഞാൻ ഒരു പാട്ടും ചെയ്തിട്ടില്ല. എങ്ങനെ പോയാലും ഞാനൊരു പാട്ട് ചെയ്യുമ്പോൾ കുറഞ്ഞത് രണ്ടാഴ്ചയെ കൂടുതലെങ്കിലും എടുക്കും. കാരണം നമ്മളൊരു പാട്ട് ചെയ്യുന്നതിന് ചിലപ്പോൾ 10 രൂപ ട്യൂണ് വേണ്ടി വരും. ആദ്യം ചെയ്യുന്ന ട്യൂൺ എന്ന് പറയുന്നത് ചിലപ്പോ അത് നമ്മുടെ മനസ്സിൽ ആ ഒരു ദിവസം മുഴുവൻ അങ്ങ് കിടക്കും. നമ്മളിനി എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും ആ ഒരു സാധനമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ നമുക്കിത് പോവാൻ വേണ്ടി നമുക്ക് കുറെ സമയം എടുക്കും. അപ്പൊ അത് മാറ്റണം, കാരണം ആ ട്യൂണ് മാറ്റി നമുക്ക് വേറെ ഒരു ട്യൂണിലേക്ക്, ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ട്യൂണ് വേണമെങ്കിൽ കുറെ സമയം എടുക്കും. ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളല്ല, അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കുറെ പോരായ്മകളുണ്ട്.
1: ഇപ്പൊ ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും രണ്ടുപേര് പറയാവോ?
0: അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാല് പേരുടെ പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു പ്രത്യേകിച്ചൊരു വരി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം, ഈ പറയുന്ന സംഭവം എല്ലാവരും കേൾക്കുന്നവരാണ്. എനിക്ക് എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരാണ്, എല്ലാവരുടെയും പാട്ടുകൾ ഇനിയും ഞാൻ ചെയ്യേണ്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു വരി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും എന്നോട് പിണങ്ങും.
1: അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇതുവരെ നമ്മൾ പല പാട്ടുകൾ കേൾക്കുന്നുണ്ടല്ലോ, പല മ്യൂസിക് കമ്പോസേഴ്സിന്റെയും പാട്ട് കേൾക്കാം.
0: തീർച്ചയായും
1: ഇൻഫ്ലുവൻസ് ചെയ്ത മ്യൂസിക് കമ്പോസേഴ്സ് ആരൊക്കെയാണ്?
0: നമ്മുടെ വിദ്യാസാഗർ സാറ്, എ ആർ റഹ്മാൻ, അവരൊക്കെയാണ് കൂടുതലും. ഞാൻ വിദ്യാസാഗർ സാറാണ് ഏറ്റവും കൂടുതൽ
1: ഇൻഫ്ലുവൻസ്.
0: അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടുകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
1: ഇനി നമുക്കപ്പം സ്കൂളിലേക്ക് വരുമ്പോ ക്ലാസ് ഒക്കെ എടുക്കാൻ വേണ്ടി തയ്യാറെടുപ്പൊക്കെ എങ്ങനെയാണ്?
0: കൂടുതലും ഞാൻ ലാപ്ടോപ്പ് ഉപയോഗിക്കാറുണ്ട്, പിന്നെ ഫോൺ ഉപയോഗിക്കാറുണ്ട്. ഇതിലൂടെ ഒക്കെ തന്നെ നമുക്ക് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള നോട്ട്സും, ഇപ്പോഴത്തെ ആ ഒരു സിലബസ് എന്നൊക്കെ പറയുന്നത് മുമ്പത്തേക്കാൾ കുറച്ചുകൂടി ടഫാണ്. ഇതിനെ നമുക്ക് മാക്സിമം എങ്ങനെ ലഘൂകരിക്കുക എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു തയ്യാറെടുപ്പ് നടത്തും. ലഘൂകരിക്കുക എന്ന് പറയുന്നത് പിള്ളേർക്ക് എങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, അല്ലാതെ പാഠത്തിൽ ഉള്ള കാര്യങ്ങൾ പറയാതിരിക്കുക എന്നുള്ളതല്ല, പാഠങ്ങളെ എങ്ങനെ പിള്ളേർക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു രീതിയിലൊരു തയ്യാറെടുപ്പ് നടത്തും. പിന്നെ കുട്ടികൾക്ക് എങ്ങനെ മാക്സിമം എൻജോയ് ചെയ്ത് പഠിപ്പിക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള തയ്യാറെടുപ്പുകൾ മാത്രമേ ഞാൻ അങ്ങനെ നടത്താറുള്ളൂ.
1: ഇതാണെങ്കിലും വളരെ രസകരമായ കുറച്ച് സമയങ്ങളാണ്. യാത്ര പോയി, അതുപോലെ തന്നെ പാട്ടിനെ കുറിച്ച് പറഞ്ഞു, സ്കൂൾ ടൈമിൽ തയ്യാറെടുക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇനിയും സാറിന് കൂടുതൽ കൂടുതൽ പാട്ടുകൾ ചെയ്യാൻ കഴിയട്ടെ, യാത്ര പോവാൻ സാധിക്കട്ടെ, കുഞ്ഞുങ്ങളെ നന്നായിട്ട് പഠിപ്പിക്കാനുള്ള ആരോഗ്യവും ലഭിക്കട്ടെ എന്നെല്ലാം ആശംസിക്കുന്നു.
0: താങ്ക് യു.
2: അധ്യാപകനായ യബി ടൈറ്റസുമായി സിവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.
3: നേർവഴി.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. വരികൾ കൈതപ്രം, സംഗീതം ജോൺസൺ, പി ജയചന്ദ്രനും ചിത്രയും പാടിയത്. ചിത്രം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്.

നരൻ എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രയും വിനീത് ശ്രീനിവാസനും പാടിയത്, കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, ദീപക് ദേവിന്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി. ഇപ്പോൾ ബി ശോഭ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം ദർശൻ രാമൻ. ആദ്യം കളിച്ചും ചിരിച്ചും ഒരുവേള കലഹിച്ചും എന്നു തുടങ്ങുന്ന ഗാനം. രചന ഉണ്ണികൃഷ്ണൻ പഴയ വീട്.

ബി ശോഭ പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്. സംഗീതം ദർശൻ രാമൻ, രചന ഉണ്ണികൃഷ്ണൻ പഴയവീട്, സുമ രാജേന്ദ്രൻ എന്നിവർ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 59:54. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. മത്സ്യത്തൊഴിലാളികൾക്കുള്ള പഞ്ഞമാസാനുകൂല്യ വിതരണം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി നൂതന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് നിയമസഭയിൽ. സെൽഫ് എന്യൂമറേഷൻ സെൻസസ് നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്ത മാസം 6 മുതൽ കൊച്ചിയിൽ ചേരും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെതിരെ മൊറോക്കോയ്ക്ക് ജയം. മത്സ്യത്തൊഴിലാളി ആനുകൂല്യങ്ങൾ സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ട്രോളിംഗ് നിരോധനകാലത്ത് മത്സ്യത്തൊഴിലാളികൾക്കുള്ള പഞ്ഞമാസ ആനുകൂല്യം വിതരണം ചെയ്യാത്തത് സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സജി ചെറിയാനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എന്നാൽ ട്രോളിംഗ് നിരോധനകാലത്ത് സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം നൽകുന്ന 4,500 രൂപയുടെ ആദ്യ ഗഡുവായ 1,500 രൂപ നൽകി വരികയാണെന്ന് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ മറുപടി നൽകി. സൌജന്യ റേഷൻ വിതരണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ബജറ്റിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ 50 കോടി രൂപ അധികമായി അനുവദിച്ചിട്ടുണ്ടെന്നും എല്ലാ ആനുകൂല്യവും നൽകുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഗുണഭോക്തൃ വിഹിതം കൃത്യമായി വിതരണം ചെയ്തില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് കാർഷിക മേഖലയിൽ AI ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി നൂതന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ജീവിതശൈലി രോഗങ്ങളുടെ ആധിക്യം കുറയ്ക്കാൻ പരമ്പരാഗത രീതി ഉപയോഗിച്ച് കൃഷി ശക്തിപ്പെടുത്തുമെന്നും ടി സിദ്ദിഖ് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു.
2: കേരളത്തിലെ കാർഷിക മേഖലയിൽ AI ഉൾപ്പെടെയുള്ളതായ നൂതന വിജ്ഞാന മേഖലകൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ളതായ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കപ്പെട്ടിട്ടില്ല. പെപ്പർ ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ മോഡൽ അടിസ്ഥാനത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡ്രോൺ, IoT ഉൾപ്പെടെയുള്ള വിവിധ സംവിധാനങ്ങൾ അതിന്റെ ഭാഗമായി ക്രമീകരിക്കുന്നുണ്ട്. കേരളത്തിലെ കാർഷിക മേഖലയിൽ കാർബൺ ക്രെഡിറ്റ് സംവിധാനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടിയും കൃഷി വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്.
1: ഓരോ സ്കൂളിലും കുറഞ്ഞത് ഒരു കായിക ഇനമെങ്കിലും പ്രോത്സാഹിപ്പിക്കുകയും പരിശീലനത്തിനും മത്സരങ്ങൾക്കും ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന ഒരു സ്കൂളിൽ ഒരു ഗെയിം പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി O.J. ജനീഷ്. ഇതിലൂടെ വിദ്യാർത്ഥികളുടെ കായിക പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും സ്കൂൾ തലത്തിൽ കായിക മികവ് വളർത്തുന്നതിനും ലക്ഷ്യമിടുന്നതായും മന്ത്രി നിയമസഭയെ അറിയിച്ചു. മത്സരത്തിനിടെ പരിക്കേൽക്കുന്ന കായിക താരങ്ങൾക്ക് ചികിത്സ സഹായം ലഭ്യമാക്കുന്നതിന് കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇന്ദിര ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായി KSRTC 3,125 ഓർഡിനറി ബസ്സുകളിലാണ് പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നിലവിൽ നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് മന്ത്രി C.P. ജോൺ. തിരുവനന്തപുരത്ത് മാത്രമാണ് സിറ്റി ഫാസ്റ്റ് സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്തു വരുന്നത്. സിറ്റി ഫാസ്റ്റ് സർവീസുകൾ മാത്രം ഓപ്പറേറ്റ് ചെയ്തു വരുന്ന റൂട്ടുകളിൽ ഓർഡിനറി സർവീസുകൾ ആരംഭിക്കുന്നത് പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കോവിഡ് കാലത്ത് റദ്ദാക്കിയ KSRTC സർവീസുകളിൽ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് പരിശോധിക്കുമെന്നും അദ്ദേഹം സഭയിൽ വ്യക്തമാക്കി. വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിന് സെമസ്റ്റർ ഇൻ കേരള പദ്ധതിയിലൂടെ അക്കാദമിക് ടൂറിസം ശക്തിപ്പെടുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി Roji M. ജോൺ. ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വികസിപ്പിക്കുന്നതിന് സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകുമെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. സംസ്ഥാനത്തു നിന്നുള്ള അക്കാദമിക് പലായനം കുറയ്ക്കുന്നതിനും പ്രഗത്ഭരായ വിദ്യാർത്ഥികളെ കേരളത്തിൽ നിലനിർത്തുന്നതിനുമായാണ് പദ്ധതി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് ഇന്നുകൂടി അവസരം. ഇന്ന് രാത്രി 12 മണിയോടെയാണ് കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കുക. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള ബ്രിക്സ് വനിതാ ട്രാക്കിന്റെ മൂന്നാമത് മുന്നൊരുക്ക യോഗം ന്യൂഡൽഹിയിൽ വിർച്വലായി ചേർന്നു. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്ത മാസം 6 മുതൽ കൊച്ചിയിൽ ചേരുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു യോഗം. വനിതാ ട്രാക്കിന് കീഴിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതിയെ അഭിനന്ദിച്ച അംഗരാജ്യങ്ങൾ സ്ത്രീ ശാക്തീകരണത്തിലുള്ള തങ്ങളുടെ സഹകരണം ആവർത്തിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തെരുവ് നായ ശല്യം കാരണം തൃശൂർ ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിന് ഇന്നും അവധി. നായകളെ പിടികൂടാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ തുടർച്ചയായ രണ്ടാം ദിവസവും അധികൃതർ സ്കൂളിന് അവധി പ്രഖ്യാപിച്ചത്. വിശദവിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
4: തൃശൂർ ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിനും പരിസരത്തുമുള്ള മുഴുവൻ നായ്ക്കളെയും നീക്കാതെ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് അയക്കില്ലെന്ന നിലപാടിലാണ് രക്ഷിതാക്കൾ. കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക് വരികയായിരുന്ന വിദ്യാർത്ഥിയെ നായ കടിച്ചിരുന്നു. പിന്നീട് നായയെ ചത്ത നിലയിൽ കണ്ടെത്തുകയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. തെരുവ് നായ്ക്കളെ കൊണ്ട് പൊറുതിമുട്ടിയതോടെ സ്കൂൾ അധികൃതരും പ്രദേശവാസികളും നൽകിയ പരാതിയിലാണ് നായ്ക്കളെ പിടിച്ച് മറ്റൊരിടത്തേക്ക് മാറ്റാൻ തീരുമാനമായത്. എന്നാൽ ഇന്നലെ ശ്രമം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇന്നും നായ്ക്കളെ പിടികൂടുന്നതിനുള്ള ശ്രമം തുടരുകയാണ്.
1: പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ രണ്ടാം ദിനത്തിൽ സംസ്ഥാനത്ത് 1.3 ലക്ഷം കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി വാക്സിൻ നൽകി. ഇതോടെ 5 വയസ്സിന് താഴെയുള്ള ആകെ 19.8 ലക്ഷം കുട്ടികളിൽ 18.83 ലക്ഷം കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. അവശേഷിക്കുന്ന ഏകദേശം 1 ലക്ഷം കുട്ടികൾക്ക് ഇന്ന് വീടുകളിലെത്തി മരുന്ന് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നടന്ന മത്സരത്തിൽ നെതർലൻഡ്സിനെതിരെ മൊറോക്കോയ്ക്ക് ജയം. ഇതോടെ നെതർലൻഡ്സ് ടൂർണമെന്റിൽ നിന്നും പുറത്തായി. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: പൊരിഞ്ഞ പോരാട്ടത്തിൽ വമ്പന്മാരായ നെതർലൻഡ്സിനെ വീഴ്ത്തിയാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോയുടെ പ്രീ ക്വാർട്ടർ പ്രവേശം. പെനാൾട്ടി ഷൂട്ടൌട്ടിൽ 3-2 അഷ്റഫ് ഹക്കീമിയുടെ സ്ക്വാഡ് ഡച്ച് പടയെ കീഴടക്കിയത്. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകളും ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞതോടെയാണ് മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടത്. 90 മിനിറ്റ് വരെ നെതർലൻഡ്സ് മത്സരത്തിൽ 1 ഗോളിനും മുന്നിലായി. ഇഞ്ചുറി ടൈമിലാണ് മൊറോക്കോയുടെ സമനില ഗോൾ വന്നത്. പ്രീ ക്വാർട്ടറിൽ കാനഡയാണ് മൊറോക്കോയുടെ എതിരാളികൾ.
1: ഇന്നലെ നടന്ന നോക്കൌട്ട് മത്സരങ്ങളിൽ ബ്രസീൽ ജപ്പാനെയും പരാഗ്വെ ജർമ്മനിയെയും പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു. ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഐവറി കോസ്റ്റും നോർവേയുമായുള്ള നോക്കൌട്ട് പോരാട്ടം ഇന്ത്യൻ സമയം രാത്രി 10:30 തുടങ്ങും. സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി വിശ്വനാഥ് സിൻഹ ഇന്ന് ചുമതലയേൽക്കും. ചീഫ് സെക്രട്ടറി എം ജയതിലക് ഇന്ന് സ്ഥാനമൊഴിയുന്ന ഒഴിവിലേക്കാണ് അദ്ദേഹം നിയമിതനാകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഗതാഗത ലോജിസ്റ്റിക്സ് കൂട്ടായ്മയായ MSE ഗ്രൂപ്പും അദാനി പോർട്സും തമ്മിൽ സഹകരണത്തിന് ധാരണ. ഇതേ തുടർന്ന് MSE ഗ്രൂപ്പിന്റെ കണ്ടെയ്നർ ടെർമിനൽ പ്രവർത്തന നിക്ഷേപ വിഭാഗമായ TIL വിഴിഞ്ഞം തുറമുഖത്തിലെ 49% ഓഹരി സ്വന്തമാക്കും. ഏതാണ്ട് 27,000 കോടി രൂപ മൂല്യമുള്ള പദ്ധതിയിൽ TIL നിക്ഷേപിക്കുന്നത് ഏകദേശം 13,000 കോടി രൂപയാണ്. പ്രവർത്തനം ആരംഭിച്ച് 18 മാസത്തിനുള്ളിൽ തന്നെ 20 ലക്ഷം TEU കൈകാര്യം ചെയ്ത ഇന്ത്യയിലെ ആദ്യ തുറമുഖമെന്ന നേട്ടം ഇതിനകം വിഴിഞ്ഞം സ്വന്തമാക്കിയിട്ടുണ്ട്. കണ്ണൂർ പെരിങ്ങോം CRPF കേന്ദ്രത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ 160-ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് നടന്നു. പെരിങ്ങോം കേന്ദ്രം മേധാവി മാത്യു എ ജോൺ സല്യൂട്ട് സ്വീകരിച്ചു. 11 മാസത്തെ പരിശീലനം പൂർത്തിയാക്കിയ 266 പേരാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. വിഴിഞ്ഞം തീരത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോയി കാണാതായ 3 മത്സ്യത്തൊഴിലാളികളെയും സുരക്ഷിതമായ നിലയിൽ കണ്ടെത്തി. വെട്ടുകാട് സ്വദേശികളായ സനു, റോബിൻസൺ, വലിയവേളി സ്വദേശി ബാബു എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം കാണാതായത്. പ്രധാന വാർത്തകൾ വീണ്ടും. മത്സ്യത്തൊഴിലാളികൾക്കുള്ള പഞ്ഞമാസാനുകൂല്യ വിതരണം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി നൂതന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദീഖ് നിയമസഭയിൽ. സെൽഫ് എന്യൂമറേഷൻ സെൻസസ് നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്ത മാസം 6 മുതൽ കൊച്ചിയിൽ ചേരും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെതിരെ മൊറോക്കോയ്ക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
0: ആകാശവാണി

0: എർട്ടിക്കേരിയ എന്ന അലർജി രോഗത്തെക്കുറിച്ച് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ജയശ്രീ എം സംസാരിക്കുന്നു.
1: നമ്മുടെ ഇടയിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു അലർജിയാണ് എർട്ടിക്കേറിയ. പേര് പരിചിതമല്ലെങ്കിലും ഈ അവസ്ഥ നമ്മൾക്കോ നമുക്ക് ചുറ്റുമുള്ളവരിലോ ഒരിക്കലെങ്കിലും വന്നു കണ്ടിട്ടുണ്ടാവാം. ചർമ്മത്തിൽ പലയിടത്തായി ചുവന്നതോ ത്വക്കിന്റെ നിറത്തിലുള്ളതോ ആയ പുഴുവാട്ടിയതുപോലെയുള്ള ചൊറിച്ചിലുള്ള പാടുകൾ ഉണ്ടാവുന്ന അവസ്ഥയാണ് എർട്ടിക്കേറിയ എന്ന് പറയുന്നത്. ഇത് സാധാരണ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മാഞ്ഞു പോകുന്നതാണ്. ചില അവസരങ്ങളിൽ ഇതോടൊപ്പമോ അല്ലാതെയോ ചുണ്ടും കൺപോളകളും ചിലപ്പോൾ കൈകാലുകളും വീക്കം വന്ന് തടിച്ച് ആൻജിയോഡിമ എന്ന അവസ്ഥയുണ്ടാവാം. ഇതിന്റെ കുറച്ചുകൂടി തീവ്രമായ തരമാണ് അനാഫിലാക്സിസ്. ശ്വാസതടസ്സം, തൊണ്ട അടഞ്ഞ പോലെയും നെഞ്ചിൽ ഭാരം വെച്ച പോലെയും അനുഭവപ്പെടുകയും ശ്വാസനാളത്തിൽ നീർവീക്കം വന്ന് ബി പി കുറഞ്ഞ് അബോധാവസ്ഥയിലാവുകയും ചെയ്യാം. തക്ക സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന ഒരവസ്ഥയാണിത്. എർട്ടിക്കേറിയ ഉണ്ടാവുന്നത് ശരീരത്തിലെ മാസ് സെൽസ് എന്ന ഇനം കോശങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുമ്പോഴാണ്. ഇവ ഹിസ്റ്റമീൻ പോലെയുള്ള അനേകം രാസപദാർത്ഥങ്ങൾ പുറപ്പെടുവിക്കുകയും ത്വക്കിലും മറ്റു ഭാഗങ്ങളിലും നീരും ചൊറിച്ചിലും ഉണ്ടാക്കുകയും ചെയ്യുന്നു. എർട്ടിക്കേറിയയെ അക്യൂട്ട് എർട്ടിക്കേറിയ എന്നും ക്രോണിക് എർട്ടിക്കേറിയ എന്നും രണ്ടായി തരംതിരിക്കാം. 6 ആഴ്ചകളിൽ താഴെ ചൊറിച്ചിലും തടിപ്പും നീണ്ടു നിൽക്കുന്ന അവസ്ഥയെ അക്യൂട്ട് എർട്ടിക്കേറിയ എന്നും 6 ആഴ്ചകളിൽ കൂടുതൽ നാൾ ഇവ നീണ്ടു നിൽക്കുന്ന അവസ്ഥയെ ക്രോണിക് എർട്ടിക്കേറിയ എന്നും വിളിക്കുന്നു. അക്യൂട്ട് എർട്ടിക്കേറിയ ലക്ഷണങ്ങൾ ഏതാനും മണിക്കൂറുകളോ ദിവസങ്ങളോ ആഴ്ചകളോ നീണ്ടു നിൽക്കാം. ഈ കാലയളവിൽ തന്നെ ഇടയ്ക്കിടയ്ക്കോ തുടർച്ചയായോ തടിപ്പും ചൊറിച്ചിലും പ്രത്യക്ഷപ്പെടാം. അക്യൂട്ട് എർട്ടിക്കേറിയയുടെ കാരണങ്ങൾ പ്രധാനമായും ചില ഭക്ഷണ പദാർത്ഥങ്ങൾ, മരുന്നുകൾ, അണുബാധകൾ, പ്രാണികളുടെ കുത്തോ കടിയോ ഏൽക്കുന്നത്, ലാറ്റെക്സ് പൂമ്പടി പോലെയുള്ള വസ്തുക്കളുമായുള്ള സമ്പർക്കം എന്നിവയാകാം. സാധാരണ അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് ഉണക്ക മത്സ്യം, ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ച്, കക്ക, കണവ, ബീഫ്, കൂൺ, കപ്പലണ്ടി, കശുവണ്ടി.

0: തിരുപ്പതി കാട്ടുകീറിയാണ്. അതായത് കൃത്യമായി കാരണങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത തരം. മറ്റൊരു വിഭാഗം ക്രോണിക് ഇൻഡ്യൂസിബിൾ ഒട്ടിക്കേറിയാണ്. ഇവ ഫിസിക്കൽ അല്ലെങ്കിൽ ഭൗതികമായ കാരണങ്ങൾ മൂലമുണ്ടാവുന്നവയാണ്. ഉദാഹരണത്തിന് ചൂട്, തണുപ്പ് എന്നിവ ഹീറ്റ് ഒട്ടിക്കേറിയ, കോൾഡ് ഒട്ടിക്കേറിയ എന്നിവ ഉണ്ടാക്കാം. വെള്ളവുമായുള്ള സമ്പർക്കം അക്വാജനിക് ഒട്ടിക്കേറിയയ്ക്ക് കാരണമാവാം. ശരീരത്തിൽ പ്രഷർ അല്ലെങ്കിൽ മർദ്ദം വരുമ്പോൾ, ഉദാഹരണത്തിന് മുറുകിയ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ഭാരമുള്ള ബാഗ് തോളിൽ തൂക്കുമ്പോൾ ചുർച്ചിലും തടിപ്പും ഉണ്ടാവാം. ഇതാണ് പ്രഷർ ഒട്ടിക്കേറിയ. അമർത്തി പിടിക്കുമ്പോഴോ പേനയോ മറ്റോ വെച്ച് അമർത്തി ഉരയ്ക്കുമ്പോഴോ ത്വക്കിൽ ഉണ്ടാകുന്ന തടിച്ച വരകളെ ഡെർമോഗ്രാഫിസം എന്ന് പറയുന്നു. വിയർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒട്ടിക്കേറിയയാണ് കോളിനർജിക് ഒട്ടിക്കേറിയ. സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗത്ത് വരുന്ന ഒട്ടിക്കേറിയ സോളാർ ഒട്ടിക്കേറിയ എന്ന് പറയുന്നു. ഒരു ചെറിയ ശതമാനം പേരിൽ ഭക്ഷണമോ മരുന്നുകളോ അലർജി ഉള്ളവയാണെന്ന് തിരിച്ചറിയാതെ തുടർന്ന് കഴിക്കുന്നത് മൂലം ക്രോണിക് ഒട്ടിക്കേറിയ ഉണ്ടാവാം. ശ്രദ്ധിക്കാതെ പോകുന്ന നീണ്ടു നിൽക്കുന്ന അണുബാധകൾ, ഉദാഹരണത്തിന് ക്രോണിക് സൈനസൈറ്റിസ്, ചെവിക്കകത്തെ അണുബാധ, പല്ലിലെ പോടുകൾ, മൂത്രത്തിലെ അണുബാധ, ഹെപ്പറ്റൈറ്റിസ് ബി സി എന്നിവ, വിരശല്യം, ഉദരത്തിലെ ഹെലിക്കോബാക്ടർ പൈലോറി അണുബാധ എന്നിവ ക്രോണിക് ഒട്ടിക്കേറിയയ്ക്ക് കാരണമായേക്കാം. ഒരു ചെറിയ ശതമാനം രോഗികളിൽ മറ്റ് ഓട്ടോ ഇമ്യൂൺ അസുഖങ്ങളോടൊപ്പവും ക്രോണിക് ഒട്ടിക്കേറിയ കണ്ടുവരുന്നു. ഉദാഹരണത്തിന് എസ് എൽ ഇ, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, വാസ്കുലൈറ്റിസ് എന്നീ വാദരോഗങ്ങളോടൊപ്പവും ഒട്ടിക്കേറിയ കാണാം. തൈറോയ്ഡ് ഗ്രന്ഥികളുടെ അസുഖങ്ങളും ലിംഫോമ മുതലായ അസുഖങ്ങളും ഒട്ടിക്കേറിയ ഉണ്ടാക്കാം. ഒട്ടിക്കേറിയ രോഗനിർണയം രോഗമുള്ള സമയത്തെ പരിശോധനയും രോഗവിവരണം കൊണ്ടും സാധ്യമാണ്. എന്നാൽ ഇതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ പരിശോധനകൾ വേണ്ടിവരുന്നു. ഇവ ക്രോണിക് ഒട്ടിക്കേറിയയിലാണ് ആവശ്യമായി വരുന്നത്. ശരീരത്തിൽ എവിടെയെങ്കിലും അണുബാധയുടെ ലക്ഷണം ഉണ്ടോ എന്നറിയാൻ രക്തവും മൂത്രവും പരിശോധിക്കാം. തൈറോയ്ഡ് ഫംഗ്ഷൻ, എ എൻ എ, പെരിഫറൽ സ്മിയർ, വൈറൽ മാർക്കേഴ്സ് മുതലായ ടെസ്റ്റുകൾ അനുബന്ധ രോഗങ്ങൾ കണ്ടുപിടിക്കാൻ സഹായിക്കും. ഐ ജി ഇ എന്ന രക്തത്തിലെ അലർജിക്ക് കാരണമായ ഇമ്യൂണോഗ്ലോബുലിൻ ടെസ്റ്റ് ചില സാഹചര്യങ്ങളിൽ ചികിത്സ നിശ്ചയിക്കാനും മറ്റുമായി ഉപകാരപ്പെടാം. എന്നാൽ ഇതൊരു രോഗനിർണയത്തിനായുള്ള ടെസ്റ്റ് അല്ല. സ്കിൻ പ്രിക് ടെസ്റ്റ് എന്നത് അലർജി ഉണ്ടാക്കുന്നതായി സംശയമുള്ള പദാർത്ഥങ്ങൾ കണ്ടുപിടിക്കാൻ ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ ടെസ്റ്റിൽ അലർജി ഉണ്ടാക്കുന്നതായി കണ്ടെത്തുന്ന പദാർത്ഥങ്ങൾ എപ്പോഴും പ്രശ്നമാകണമെന്നില്ല. ഓട്ടോലോഗസ് സിറം സ്കിൻ ടെസ്റ്റ് എന്നത് ഓട്ടോ ഇമ്യൂൺ ഒട്ടിക്കേറിയ കണ്ടുപിടിക്കാനുള്ള ഒരു ടെസ്റ്റാണ്. ചുരുക്കം ചില സന്ദർഭങ്ങളിൽ സ്കിൻ ബയോപ്സി വേണ്ടിവരാം. ഇത് പലപ്പോഴും ആവശ്യമായി വരുന്നത് 24 മണിക്കൂറുകൾക്ക് മുകളിൽ ഒട്ടിക്കേറിയ പാടുകൾ നിലനിൽക്കുമ്പോഴും അവയ്ക്ക് വേദന ഉണ്ടാവുമ്പോഴുമാണ്. ഒട്ടിക്കേറിയയുടെ ചികിത്സയുടെ പ്രധാന പടി അലർജി ഉണ്ടെന്ന് കണ്ടെത്തുന്ന വസ്തുക്കൾ ഒഴിവാക്കുക എന്നാണ്. ഒരു ഒട്ടിക്കേറിയ ഡയറിയിൽ നമ്മുടെ ഭക്ഷണം, മരുന്നുകൾ, ചെയ്യുന്ന കാര്യങ്ങൾ, സന്ദർശിച്ച സ്ഥലങ്ങൾ എന്നിവ അന്നന്ന് എഴുതി സൂക്ഷിക്കാം. ഇവയിൽ നിന്നും ഒട്ടിക്കേറിയയുടെ കാരണങ്ങൾ കണ്ടുപിടിച്ചെടുക്കാൻ സാധിച്ചേക്കാം. ആന്റി ഹിസ്റ്റമീൻസ് എന്ന ഇനം മരുന്നുകളാണ് ഒട്ടിക്കേറിയയ്ക്ക് സാധാരണയായി കൊടുക്കുന്നത്. അവിൽസെട്രിസിൻ തുടങ്ങിയ ഫസ്റ്റ് ജനറേഷൻ ആന്റി ഹിസ്റ്റമീൻസ് ചെറിയ മയക്കം പലരിലും ഉണ്ടാക്കുമെങ്കിലും സെക്കൻഡ് ജനറേഷൻ ആന്റി ഹിസ്റ്റമീൻസ് ആയ ലിവോസെട്രിസിൻ, ഡെസ്ലോറാറ്റിഡിൻ, ഫെക്സോഫെനാഡിൻ എന്നിവ താരതമ്യേന ഉറക്കക്ഷീണം കുറവുള്ളതും കൂടുതൽ ഫലപ്രദവുമാണ്. ഇവ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഡോസിലും കാലയളവിലും ഉപയോഗിക്കേണ്ടതാണ്. നീണ്ട കാലയളവിലെ ചികിത്സ പലരിലും വേണ്ടിവരാം. അസുഖം നിയന്ത്രണത്തിലാക്കാൻ പലപ്പോഴും കൂടുതൽ ഡോസും വേണ്ടിവരാം. എന്നാൽ മറ്റു പാർശ്വഫലങ്ങൾ പൊതുവെ കുറഞ്ഞ മരുന്നുകളായതിനാൽ ദീർഘകാലം ഇവ ഉപയോഗിക്കുന്നതിൽ പ്രശ്നമുണ്ടാവാറില്ല. ഇതോടൊപ്പം സ്റ്റിറോയിഡ്സ്, അഡ്രിനാലിൻ എന്നീ ഇഞ്ചക്ഷനുകൾ തീവ്രതയേറിയ അനാഫിലാക്സിസ് ചികിത്സയ്ക്ക് ആവശ്യമായി വരുന്നു. ക്രോണിക് ഒട്ടിക്കേറിയ നിയന്ത്രണത്തിലാവാൻ ചുരുക്കം ചിലരിൽ ഇമ്യൂണോ സപ്രസീവ് മരുന്നുകളായ സൈക്ലോസ്പോറിൻ, അസതയോപ്രിൻ, ഒമാലിസുമാബ് എന്നിവ ആവശ്യമായി വരാം. ഇതിനെല്ലാം പുറമെ മാനസിക സമ്മർദ്ദം കുറയാനുള്ള നടപടികൾ എടുക്കുന്നത് അസുഖം നിയന്ത്രണത്തിലാകാൻ സഹായിക്കും. ഒട്ടിക്കേറിയയെ കുറിച്ചുള്ള അവബോധം അസുഖത്തെ കുറിച്ചുള്ള ഭയം ഒഴിവാക്കാനും അസുഖം നിയന്ത്രിച്ചു നിർത്താനും വളരെയധികം പ്രയോജനപ്പെടും. ഒറ്റപ്പെട്ട സാഹചര്യങ്ങൾ ഒഴിവാക്കി ചികിത്സാ ലഭ്യത ഉറപ്പാക്കുന്ന സ്ഥലങ്ങളിലും മറ്റുള്ളവരുടെ സാമീപ്യത്തിലും മാത്രമേ ഒട്ടിക്കേറിയ വരാൻ സാധ്യതയുള്ള ആളുകൾ പുതിയ മരുന്നുകളും ഭക്ഷണപദാർത്ഥങ്ങളും പരീക്ഷിക്കാൻ മുതിരാവൂ.
1: ഒട്ടിക്കേറിയ എന്ന അലർജി രോഗത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ജയശ്രീ എം.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭം

ഉദാഹരണത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 54 സെക്കൻഡും. ഇനി വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 2 ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പെട്രോൾ ഡീസൽ വിതരണത്തിൽ ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ 4 മുതൽ പിൻവലിക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ധനസഹായത്തിന്റെ ആദ്യഗഡു 3 ജില്ലകളിൽ വിതരണം ചെയ്തതായി ഫിഷറീസ് മന്ത്രി. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. നാളെ അനന്തപൂരിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. പെട്രോൾ ഡീസൽ എന്നിവയുടെ വിൽപ്പനയിലും വിതരണത്തിലും ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ 4 മുതൽ പിൻവലിക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഇന്ധനക്ഷാമം തടയാൻ ലക്ഷ്യമിട്ട് ജൂൺ 12 റീട്ടെയിൽ ഔട്ട്ലെറ്റുകളിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇതുപ്രകാരം ഒരു ഉപഭോക്താവിന് പ്രതിദിനം പരമാവധി വാങ്ങാനാവുന്ന ഡീസലിന്റെ അളവ് 200 ലിറ്ററായി പരിമിതപ്പെടുത്തിയിരുന്നു. മാറിയ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ തുടരേണ്ടതില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വന്നിരുന്ന ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്തു നിന്നും സജി ചെറിയാനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന 4500 രൂപ ധനസഹായത്തിലെ ആദ്യഗഡുവായ 1500 രൂപ 3 ജില്ലകളിൽ വിതരണം ചെയ്തതായും സൌജന്യ റേഷൻ വിതരണത്തിന് ഉത്തരവ് നൽകിയതായും ഫിഷറീസ് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ പറഞ്ഞു.
2: മത്സ്യത്തൊഴിലാളികളുടെ ഗഡുവായ 1500 രൂപയും സംസ്ഥാന സർക്കാരിന്റെ 1500 രൂപയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ 1500 രൂപയും ഉൾപ്പെടെ മൊത്തം 4500 രൂപയാണ് സാർ കൊടുക്കാനുള്ളത്. അതിൽ 1500 രൂപയാണ് ആദ്യ ഗഡുവായി നൽകാനുള്ളത്. ആ 1500 രൂപ ഇപ്പോൾ ഏകദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ് സാർ. 3 ജില്ലകളിൽ അത് പൂർത്തിയായിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ അത് പൂർത്തിയായിട്ടുണ്ട്. ബാക്കിയുള്ള ജില്ലകളിൽ ഈ വരുന്ന ദിവസങ്ങളിൽ അത് പൂർത്തിയാവുകയും ചെയ്യും.
1: മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു കുറവും ഉണ്ടാകാത്ത വിധത്തിൽ സർക്കാർ മുൻഗണന നൽകി വരുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. അതേസമയം മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ കണ്ണിൽ ചൊറയില്ലാത്ത നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് സജി ചെറിയാൻ വിമർശനമുന്നയിച്ചു.
3: കഴിഞ്ഞ സർക്കാർ ഈ 4500 രൂപ 6000 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി അതിൽ തിരുത്തൽ വരുത്തണം. എന്നാൽ ഈ സീസണിൽ ഈ ആനുകൂല്യം അവർക്ക് നൽകിയില്ല എന്നതാണ് ഈ പ്രമേയത്തിന്റെ കാരണം. ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ 1500 രൂപ കൊടുത്തത് അവരുടെ വിഹിതം മാത്രമാണ്. സംസ്ഥാന ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ കൊടുക്കേണ്ട ഒരു പൈസയും അവർക്ക് ഈ സമയം വരെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഉന്നയിക്കുന്ന വിഷയം. സാർ, ഇത് കണ്ണിൽ ചോരയില്ലാത്തൊരു നടപടിയായിട്ടാണ് ഞാൻ കാണുന്നത്.
1: അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിന് പിന്നാലെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ആനുകൂല്യങ്ങൾ യഥാസമയം വിതരണം ചെയ്യാത്തത് മത്സ്യത്തൊഴിലാളി

0: മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. 4 പതിറ്റാണ്ടിലേറെ നീണ്ട സേവനത്തിന് ശേഷം ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്ന് സ്ഥാനമൊഴിഞ്ഞു. ഉപമേധാവിയായിരുന്ന ജനറൽ ധീരജ് സേത്താണ് കരസേനയുടെ പുതിയ മേധാവി. ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തി വ്യക്തികേന്ദ്രീകൃതമല്ലെന്നും സൈനികരും കമാൻഡർമാരും രാജ്യത്തെ പൌരന്മാരും അർപ്പിക്കുന്ന അടിയുറച്ച വിശ്വാസമാണ് സേനയുടെ കരുത്തെന്നും ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. ജനറൽ ധീരജ് സേത്തിന്റെ നേതൃത്വത്തിൽ സൈന്യം കൂടുതൽ ഉയരങ്ങളിലെത്തുമെന്നും അദ്ദേഹം പ്രത്യാശ പങ്കുവച്ചു. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയ പാക് നടപടി അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഡൽഹിയെ വായു മലിനീകരണത്തിൽ നിന്ന് മുക്തമാക്കാൻ ലക്ഷ്യമിട്ട് പുതിയ ഇലക്ട്രിക് വാഹന നയത്തിന് അംഗീകാരം നൽകി ഡൽഹി സർക്കാർ. നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നയപ്രകാരം 30 ലക്ഷം രൂപ വരെയുള്ള ഇലക്ട്രിക് കാറുകൾക്ക് രജിസ്ട്രേഷൻ ഫീസും റോഡ് നികുതിയും പൂർണ്ണമായും ഒഴിവാക്കി. പഴയ വാഹനങ്ങൾ പൊളിച്ച് പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് 1 ലക്ഷം രൂപ ഇൻസെന്റീവ് ലഭിക്കും. 2028 ഏപ്രിൽ മുതൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ മാത്രമേ ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്യാനാകൂ എന്നും നിർദ്ദേശമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കോഴിക്കോട് മാവൂരിൽ ജോലിക്കായി എത്തിയ 3 ബംഗ്ലാദേശി പൌരന്മാർ പോലീസ് പിടിയിൽ. അനധികൃതമായി രാജ്യത്ത് തങ്ങിയതിന് ഇവർക്കെതിരെ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് പ്രകാരം മാവൂർ പോലീസ് കേസെടുത്തു. വരും ദിവസങ്ങളിൽ ഊർജിതമായ പരിശോധനകൾ മാവൂർ മേഖലയിൽ നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. പശ്ചിമബംഗാളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. അടുത്തമാസം 2 നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ബില്ല് സംബന്ധിച്ച് കരട് നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, അസം എന്നീ സംസ്ഥാനങ്ങളുടെ മാതൃക പിന്തുടർന്നായിരിക്കും തുടർ നടപടികളെന്നും സുവേന്ദു അധികാരി വ്യക്തമാക്കി. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് ഇന്നുകൂടി അവസരം. July 1 മുതൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട സെൻസസ് എന്യൂമറേറ്റർമാർ ഓരോ വീടുകളിലുമെത്തി വിവരശേഖരണം ആരംഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
2: കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി ഇന്ന് രാത്രി 12 മണിയോടെ അവസാനിക്കും. സ്വന്തം വീടിന്റെയും കുടുംബാംഗങ്ങളുടെയും വിവരങ്ങൾ സ്വന്തമായി തന്നെ രേഖപ്പെടുത്താൻ അവസരമൊരുക്കുന്ന സെൽഫ് എന്യൂമറേഷൻ നിരവധി പേർ ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. SC.census.gov.in എന്ന പോർട്ടലിൽ ലോഗിൻ ചെയ്താണ് വിവരങ്ങൾ നൽകേണ്ടത്. മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ നടപടികൾ പൂർത്തിയാക്കാം. ഇതിനായി ആദ്യം സംസ്ഥാനം തെരഞ്ഞെടുത്ത ശേഷം ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ പേരും മൊബൈൽ ഫോൺ നമ്പറും നൽകണം. 34 ചോദ്യങ്ങളാണ് സെൻസസ് വിവരശേഖരണത്തിന്റെ ഭാഗമായുള്ളത്. ഇവ നൽകിക്കഴിഞ്ഞ ശേഷം ലഭിക്കുന്ന സെൽഫ് എന്യൂമറേഷൻ ഐഡി വീട്ടിൽ സെൻസസ് ഉദ്യോഗസ്ഥർ വിവരശേഖരണത്തിനെത്തുമ്പോൾ നൽകിയാൽ മതിയാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഗ്രീസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പണമിടപാടുകൾക്കായി UPI സേവനം ആരംഭിച്ച യൂറോ ബാങ്ക്. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ആഗോളതലത്തിൽ വ്യാപിക്കുന്നതിലെ സുപ്രധാന നാഴികക്കല്ലാണിതെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള ബ്രിക്സ് വനിതാ ട്രാക്കിന്റെ 3-ാമത് മുന്നൊരുക്ക യോഗം ന്യൂഡൽഹിയിൽ വെർച്വലായി ചേർന്നു. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്തമാസം 6 മുതൽ കൊച്ചിയിൽ ചേരുന്നതിന്റെ ഭാഗമായാണ് യോഗം നടന്നത്. വനിതാ ട്രാക്കിന് കീഴിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതിയെ അഭിനന്ദിച്ച അംഗരാജ്യങ്ങൾ സ്ത്രീ ശാക്തീകരണത്തിൽ സഹകരണം ഉറപ്പുനൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 മൊറോക്കോയുടെ വിജയം. ഇന്നലെ രാത്രി നടന്ന മത്സരങ്ങളിൽ ബ്രസീൽ ജപ്പാനെയും പരാഗ്വേ ജർമ്മനിയെയും പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇന്ന് രാത്രി 10:30 മത്സരത്തിൽ ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. നാളെ പുലർച്ചെ 6:30 മെക്സിക്കോ ഇക്വഡോർ മത്സരം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. 19 മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മംഗളൂരു തീരത്ത് അപകടത്തിൽപ്പെട്ട മത്സ്യബന്ധന ബോട്ടിൽ നിന്ന് 6 പേരെ തീരസംരക്ഷണ സേനയുടെ കപ്പലായ സച്ചേത് രക്ഷപ്പെടുത്തി. മോശം കാലാവസ്ഥയെ തുടർന്ന് മഞ്ജുമാത എന്ന മത്സ്യബന്ധന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. അന്താരാഷ്ട്ര പാർലമെന്ററി ദിനത്തിൽ ലോകമെമ്പാടുമുള്ള

0: ജനപ്രതിനിധികൾക്കും ജനാധിപത്യ സ്ഥാപനങ്ങൾക്കും ആശംസകൾ നേർന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ജനവിശ്വാസത്തിന്റെയും പൌരാവകാശങ്ങളുടെയും പരമോന്നത വേദിയാണ് പാർലമെന്റെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ എന്യൂമറേഷൻ ഫോമുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. ഇന്നു തുടങ്ങി അടുത്ത മാസം 29 വരെ ബൂത്ത് ലെവൽ ഓഫീസർമാർ എല്ലാ വീടുകളും സന്ദർശിച്ച് ഫോമുകൾ വിതരണം ചെയ്യും. അന്തിമ വോട്ടർ പട്ടിക 7 ഒക്ടോബർ പ്രസിദ്ധീകരിക്കും. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയുടെ നേതൃത്വത്തിലുള്ള സമിതി ഇന്ത്യൻ സിനിമയുടെ ഭാവി സാധ്യതകളും വെല്ലുവിളികളും പഠിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പെട്രോൾ ഡീസൽ വിതരണത്തിൽ ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ നാളെ മുതൽ പിൻവലിക്കാൻ തീരുമാനിച്ച കേന്ദ്ര സർക്കാർ. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ധനസഹായത്തിന്റെ ആദ്യഗഡു 3 ജില്ലകളിൽ വിതരണം ചെയ്തതായി ഫിഷറീസ് മന്ത്രി. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി സമയം 1:00. ഇപ്പോൾ മഞ്ഞണിപ്പൂനിലാവ്.

വ്യൂ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ബി വസന്തയും പാടിയ ഗാനമാണ് മഞ്ഞണിപ്പൂനിലാവിൽ ഇന്നാദ്യം. വരികൾ വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

പി ഭാസ്കരന്റെ വരികൾ, എം എസ് ബാബുരാജിന്റെ സംഗീതം, എസ് ജാനകി പാടിയത്. ചിത്രം അന്വേഷിച്ചു കണ്ടെത്തിയില്ല.

യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ, ചിത്രം ചന്ദ്രകാന്തം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: മഞ്ഞണിപ്പൂനിലാവിൽ ഇനി വാഴ്വേ മായം എന്ന ചിത്രത്തിനുവേണ്ടി പി ജയചന്ദ്രനും പി സുശീലയും പാടിയ ഗാനം. വയലാർ രാമവർമ്മയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

ശ്രീകുമാരൻ തമ്പി വരികളെഴുതി, എം കെ അർജുനൻ ഈണം പകർന്ന്, യേശുദാസ് പാടിയ ഗാനം ചിത്രം പുഷ്പാഞ്ജലി.

സ്കൂൾ മാസ്റ്റർ എന്ന ചിത്രത്തിനുവേണ്ടി പി സുശീല, എ എം രാജ എന്നിവർ പാടിയ ഗാനം ഇനി കേൾക്കാം. വരികൾ വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

ഒരു അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:02 മുതൽ 12 വരെ വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, അടുത്ത നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:02 മുതൽ 12 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

മൂലധനം എന്ന ചിത്രത്തിലെ ഗാനമാണ് മഞ്ഞണിപ്പൂനിലാവിൽ അടുത്തത്. പി സുശീല പാടിയത്. പി ഭാസ്കരന്റെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

ഭരണിക്കാവ് ശിവകുമാർ വരികളെഴുതി, എം കെ അർജുനൻ ഈണം പകർന്ന്, വാണി ജയറാം പാടിയ ഗാനം. ചിത്രം ആശീർവാദം.

0: ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ വി പത്മകുമാർ സംസാരിക്കുന്നു.
1: മഞ്ഞണി പൂനിലാവിൽ ഇനി എങ്ങനെ നീ മറക്കും എന്ന ചിത്രത്തിനുവേണ്ടി ചുനക്കര രാമൻകുട്ടി വരികളെഴുതി ശ്യാം ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

യേശുദാസ് പാടിയ ഗാനം. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം ജി ദേവരാജൻ. ചിത്രം കാലചക്രം.

യേശുദാസ് പാടിയ മറ്റൊരു ഗാനം, വരികൾ ഏറ്റുമാനൂർ ശ്രീകുമാർ, സംഗീതം ശങ്കർ ഗണേഷ്, ചിത്രം പ്രഭു

0: last came in. And now before we end the bulletin, the headlines once again. Eurobank launches UPI-based remittance service from Greece to India. Commerce Minister Piyush Goyal calls it a milestone in India's digital payments expansion. Special intensive revision of electoral rolls begins in Delhi and four states. India reaffirms strong support for Financial Action Task Force after Pakistan criticizes grey list monitoring by agency. Uncertainty looms over US and Iran peace negotiations as Tehran rejects US President Trump's claim of meeting in Doha. And Germany knocked out of 2026 FIFA World Cup after facing defeat from Paraguay in a 4-3 penalty shootout. With that, we end the midday news.
1: Agashavani. ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 59-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, നിതുന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
2: അവരോഹണത്തിലെ അവസാന വളവു തിരിയുകയാണ് കുറ്റവും ശിക്ഷയും. അരനാഴിക അകലെ അഴിമുഖമാണ്. കൊലയാളി നിക്കോവാണ് യാത്രികൻ. മനസാക്ഷിക്ക് മുകളിൽ പടർന്ന ചോര കഴുകിക്കളയാൻ എത്ര സ്നാനഘട്ടങ്ങൾ വേണ്ടിവന്ന അയാൾക്ക്. ഇരട്ടക്കൊലപാതകം ചെയ്തെന്ന കുറ്റബോധത്തിന്റെ വറചട്ടിയിൽ കരിഞ്ഞു തീരും മുമ്പ് പശ്ചാത്താപത്തിന്റെ തണുജലം ഒഴിച്ച അയാളെ തിരികെ വിളിക്കുന്നത് ജീവിക്കാൻ വേണ്ടി ശരീരം വിറ്റുകൊണ്ടിരുന്ന സോണിയ എന്ന പെൺകുട്ടിയാണ്. നാടക നദിയുടെ അവസാന വളവിലെ ആദ്യ കടവിൽ അനുജത്തി ഡോണിയയല്ലേ കാത്തുനിൽക്കുന്നത്? രണ്ടാം കടവിൽ സ്വയം തീർത്ഥമായി മാറിയ സഖി സോണിയ. കുരിശിന്റെ വഴിയിൽ നായകൻ വീണുപോകാതിരിക്കാൻ വിടാതെ പിന്തുടരുന്ന ആ രണ്ടു കണ്ണുകൾ മറിയം മഗ്ദലനയുടേതോ? ആഴമുള്ള ജലാശയങ്ങൾ പോലെ ആ മിഴിയാഴിയിൽ മുട്ടുകുത്തുകയാണ് അയാൾ അന്തിമ സ്നാനത്തിനായി.

0: ആരോ വീട്ടിലുണ്ടല്ലോ. ഡോണിയ, എന്റെ മുറിയിൽ കാത്തിരിപ്പാണോ?
1: ഇന്ന് മുഴുവൻ ഞാൻ സോണിയയുടെ കൂടെ ആയിരുന്നു. ഞങ്ങൾ ഇരുവരും അവിടെ ചേട്ടനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. തീർച്ചയായും ചേട്ടൻ വരുമെന്നാ ഞങ്ങൾ കരുതിയത്. കാണാതിരുന്നപ്പോ ഇങ്ങോട്ട് പോന്നു.
0: ഞാൻ ആകെ തകർന്നു കഴിഞ്ഞു ഡോണിയ. എനിക്ക് വല്ലാത്ത ക്ഷീണം, സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല.
1: ഇന്നലെ രാത്രി മുഴുവൻ ചേട്ടൻ എവിടെയായിരുന്നു?
0: ഞാൻ വ്യക്തമായി ഓർക്കുന്നില്ല. നോക്കു ഡോണിയ, ഉറച്ച ഒരു തീരുമാനത്തിലെത്താൻ എന്റെ മനസ്സ് കൊതിക്കുന്നു. നേവിയുടെ തീരത്തുകൂടി പല പ്രാവശ്യം ഞാൻ നടന്നു. എല്ലാം അവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്ന് കരുതിയതാണ്. എന്നാൽ ഇല്ല, എനിക്ക് കഴിയുന്നില്ല.
1: അമ്മയോട് പറഞ്ഞു?
0: ഇല്ല, അമ്മയോടൊന്നും പറഞ്ഞില്ല. ഞാൻ അമ്മയെ കാണാൻ പോയത് തെറ്റായി. എന്തിനു പോയി എന്ന് എനിക്കറിയില്ല. എനിക്ക് ഉടനെ പോകണം ഡോണിയ, എനിക്ക് കീഴടങ്ങണം. ഏയ്, നീ കരയുകയാണോ അനിയത്തി? ഏയ്, നീ നിന്റെ കൈയൊന്ന് നീട്ടു, ഞാനൊന്ന് പിടിച്ചോട്ടെ.
1: ചേട്ടാ.
0: അനിയത്തി.

0: മോളെ, എന്നെ ഒന്ന് ആലിംഗനിക്കൂ.
1: സ്വയം പീഡനത്തിലൂടെ ചെയ്ത കുറ്റത്തിന് പാതി പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞില്ലേ?
0: കുറ്റം? എന്തു കുറ്റം? ആർക്കും ഉപകാരമില്ലാത്ത പണ്ടപ്പണയക്കാരി വൃദ്ധയെ, ഉപദ്രവകാരിയായ ആ കീടത്തെ കൊന്നത് കുറ്റം. അവരെ കൊല്ലുന്നത് 40 പാപകർമ്മങ്ങൾക്കുള്ള പ്രായശ്ചിത്തത്തിന് തുല്യമാണ്. ദരിദ്രരുടെ ജീവൻ ഊറ്റിക്കുട്ടിക്കുകയായിരുന്ന വൃദ്ധ, അതൊരു കുറ്റകൃത്യമാണ്. ഞാനതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അതിനെക്കുറിച്ചുള്ള പ്രായശ്ചിത്തത്തെ പറ്റിയും ചിന്തിക്കുന്നില്ല. കുറ്റകൃത്യം! ഇപ്പോൾ മാത്രമാണ് എന്റെ ഭീരുത്വത്തെ പറ്റി ഞാൻ ബോധവാനായത്.
1: ചേട്ടാ, ചേട്ടൻ എന്തേ പറയുന്നേ?
0: അതൊഴുകിക്കൊണ്ടിരിക്കുന്നു, ഷാമ്പെയിൻ പോലെയാണ് ചീറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിനുത്തരവാദികളായവരെ കാലം അഭിനന്ദിക്കും. പിൽക്കാലത്ത് അവരെ മാനവ സമുദായത്തിന്റെ രക്ഷകരെന്ന് വാഴ്ത്തും. പരാജയപ്പെട്ടതെന്തും മനുഷ്യർക്ക് മണ്ടത്തരമായി തോന്നും. എന്നെ സ്വതന്ത്രനാക്കാൻ വേണ്ടിയാണ് ആ മണ്ടത്തരം ചെയ്തത്. ആദ്യ ചുവടുവയ്പ്പ്.
1: ചേട്ടാ, ചേട്ടൻ എന്തൊക്കെയായി പറയുന്നത്?
0: ഡോണിയ, നീ നോക്കിക്കാണുന്നത് പോലെയല്ല ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. ഞാൻ ചെയ്തതൊരു പാതകമായി ഇപ്പോഴും കരുതുന്നില്ല. ഇപ്പോഴത്തെ പോലെ ആത്മവിശ്വാസമോ കരുത്തോ ഒരിക്കലും എനിക്കുണ്ടായിട്ടില്ല. എനിക്ക് പോണം.
1: ആത്മവിശ്വാസമോ കരുത്തോ?
0: ഡോണിയ, പ്രിയപ്പെട്ടവളെ, ഞാൻ തെറ്റുകാരനാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. തെറ്റുകാര് മാപ്പ് അർഹിക്കുന്നില്ലെങ്കിലും നീ എനിക്ക് മാപ്പ് തരണം. ഇനി നമ്മൾ വഴക്കിടില്ല. എനിക്ക് പോകാതെയുമായി. നേരം വൈകുന്നു. എന്നെ ഒരിക്കലും നീ പിന്തുടരരുത്. നീ വേഗം പോയി അമ്മയോടൊപ്പം ഇരിക്കൂ. നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? കരയല്ലേ? ഓ, നമ്മൾ എന്നേക്കുമായി പിരിയുകയല്ല. ഇന്ന് പോയാൽ 20 തടവ് ശിക്ഷയുടെ കഷ്ടപ്പാടിൽ ഞാൻ തകർക്കപ്പെടും. എനിക്ക് കൂടുതൽ വിവേകമുണ്ടാകുമോ? അപ്പോൾ ഞാൻ എന്തിനു വേണ്ടി ഇനി ജീവിക്കണം? പുലർച്ചയ്ക്ക് നേവയിലേക്ക് കണ്ണുനിട്ട് നിൽക്കുമ്പോൾ ഞാനൊരു നിന്ദ്യനാണെന്ന് സ്വയം മനസ്സിലായി. മോളെ, പൊയ്ക്കോളൂ. ഞാൻ ക്രൂരനാണ്, എനിക്കതറിയാം. അവൾ പോകുകയാണ്. വീണ്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നു അവൾ. വീണ്ടും അവസാന നോട്ടം. 20 തടവ് ജീവിതം ഒരാളെ നിശേഷം തകർത്ത് കളയില്ലേ? വെള്ളം കല്ലിന് തേയ്മാനം വരുത്തുന്നതുപോലെ, അതിനുശേഷം എന്തിന് ഞാൻ ജീവിക്കണം? എനിക്ക് കാണണം, സോണിയെ കാണണം.

0: സോണിയ, ഞാൻ വന്നു.
1: എന്തിന്?
0: ജീവിക്കാൻ.
1: ഭീരുത്വവും മരണവും ഭയവുമാണോ നിങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്?
0: സോണിയ, ഞാൻ നിന്റെ കുരിശു വാങ്ങാൻ വന്നതാണ്.

0: നീയാണ് എല്ലാം ഏറ്റുപറയാൻ എന്നെ ഉപദേശിച്ചത്. എന്നിട്ട് അടുത്തെത്തിയപ്പോൾ നീ എന്തിനാണ് പേടിക്കുന്നത്?
1: എന്തുകൊണ്ടാണ് ഇയാൾ എന്റെ കണ്ണുകളിൽ നോക്കാത്തത്?
0: ആ കുരിശുമാല എന്റെ കഴുത്തിൽ അണിയിക്ക് സോണിയ. അതിങ്ങെടുത്തതൊരു സോണിയ, നേരമായി.
1: ഞാനിതാ ഈ മാല കഴുത്തിലിട്ട് തരുന്നു.
0: ഞാൻ കുരിശു ചുമക്കുന്നതിന്റെ പ്രതീകമാണിത്. ഞാൻ പോയി. സ്വയം നിയമത്തിന് കീഴടങ്ങണമെന്ന് നീ ആഗ്രഹിച്ചു. കൊള്ളാം, ഞാനിപ്പോൾ ജയിലിലേക്കാണ് പോകുന്നത്. നിന്റെ ആഗ്രഹം സഫലമാകട്ടെ. ശരി. അല്ല, നീ എന്തിനാണ് കരയുന്നത്? അരുത്, കരച്ചിൽ നിർത്തൂ. നീ എന്തിനിത്ര മാത്രം ദുഃഖിക്കുന്നു? നിനക്ക് ഞാൻ ആരാണ്? നീ എന്തിനാണ് എനിക്ക് വേണ്ടി ഇങ്ങനെ കണ്ണീരൊഴുക്കുന്നത്? നീ എന്തിനെന്നെ എന്നെ ശുശ്രൂഷിക്കുന്നു?
1: കുരിശു വരച്ച് ഒരു പ്രാർത്ഥനയെങ്കിലും ചൊല്ലൂ.
0: തീർച്ചയായും, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ.
1: നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എവിടേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്?
0: വേണ്ട സോണിയ, ഞാൻ ഒറ്റയ്ക്ക് പോകും. നീ വരണ്ട.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 59-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, സോണിയ നിതുന നെവിൽ, ഡോണിയ കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ അവസാന ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

യുവാക്കൾക്കും സംരംഭകർക്കുമായുള്ള പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. ഏകദേശം 100,000 കോടി രൂപ വകയിരുത്തിയ ഈ പദ്ധതി രാജ്യത്ത് 3.5 കോടിയിലധികം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാൻ ലക്ഷ്യമിടുന്നു. എല്ലാ മേഖലകളിലും തൊഴിലുറപ്പും സാമൂഹിക സുരക്ഷയും വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. തൊഴിൽ മന്ത്രാലയം വഴി EPFO ആണ് ഇത് നടപ്പാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി PMVBRY.EPFIndia.gov.in എന്ന പോർട്ടൽ സന്ദർശിക്കുക.

0: അറേ പപ്പി ഏറ്റവും പിച്ച ലോക്കുച്ച് മദ്ദെടുക്കണോ?
1: താൽ ഖോദനേ മേ ഇസ് ജംഗൽ മേ ഖുദേഗാ താലാബ്. അറേ വാ ജനാബ്, താല കെ അന്ദർ മിട്ടി ഹോഗി, പാനി ഭി ഗന്ദാ ഹി ഹോഗാ, ഛീ ഛീ കൗൺ പിയേഗാ ഉസ്കോ? അരെ കാലേ കൗവേ മുജ്കോ ബക്ഷോ.
0: കാ കാ കാ,
2: കൗവാ മദദ് മാംഗ്നേ ആയാ, പപീഹേ നേ ഡാട് കർ ഉസേ ഭഗായാ. രിംഛിം രിംഛിം ബർഖാ ആയി, പപീഹേ നേ ഝൂം കർ ഗായാ.

ആകാശവാണി സമയം 3 മണി. ഇപ്പോൾ ഗാനോപഹാരം. സ്വപ്നലോകത്തെ ബാലഭാസ്കർ എന്ന ചിത്രത്തിനുവേണ്ടി പി ജയചന്ദ്രനും അരുന്ധതിയും പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിൽ ഇന്നാദ്യം. വരികൾ എസ് രമേശൻ നായർ, സംഗീതം എസ് പി വെങ്കിടേഷ്.

0: പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് സന്തോഷവാർത്ത. ആദ്യമായി EPFO രജിസ്റ്റർ ചെയ്യുന്ന ജീവനക്കാർക്ക് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന വഴി പ്രോത്സാഹന ആനുകൂല്യം ലഭിക്കും. ഒരു മാസത്തെ EPF വേതനത്തിന് തുല്യമായ തുക പരമാവധി 15,000 രൂപ വരെ നേരിട്ടുള്ള ആനുകൂല്യമായി ലഭിക്കുന്നതാണ്. പ്രതിമാസം 1,00,000 രൂപ വരെ വേതനമുള്ളവർക്കാണ് ഈ ആനുകൂല്യത്തിന് അർഹത. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി PMVBRY.EPFIndia.gov.in എന്ന പോർട്ടൽ സന്ദർശിക്കുക.
1: വർണ്ണക്കാഴ്ചകൾ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം ഇനി കേൾക്കാം. യൂസഫലി കേച്ചേരിയുടെ വരികൾ, മോഹൻ സിതാരയുടെ സംഗീതം.

ഷിബു ചക്രവർത്തി വരികളെഴുതി എസ് പി വെങ്കിടേഷ് ഈണം പകർന്ന് യേശുദാസും സുജാതയും ആലപിച്ച ഗാനം ചിത്രം ധ്രുവം.

ഒരു അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495964321. അടുത്ത നമ്പർ 9495563321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593321. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

കൗരവർ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം ഇനി കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾ, സംഗീതം SP വെങ്കിടേഷ്.

ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന ചിത്രത്തിനുവേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി വിദ്യാസാഗർ ഈണം പകർന്ന് വിധു പ്രതാപും സുജാതയും പാടിയ ഗാനം ഇനി കേൾക്കാം.

യേശുദാസ് ആലപിച്ച മറ്റൊരു ഗാനം കൈതപ്രത്തിന്റെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം. ചിത്രം മഹാസമുദ്രം.

0: ഗാനോപഹാരം സമാപിക്കുന്നു. ആകാശവാണി, സമയം 4 മണി.
1: നേർമൊഴി
2: ഇന്ന് നേർമൊഴിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ വി.പി. ജഗതിരാജുമായി ജി.

0: സന്തോഷ്കുമാർ നടത്തുന്ന അഭിമുഖം കേൾക്കാം.
1: യോഗ്യരായ എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക എന്ന ഗുരുവചനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ നമ്മോട് സംസാരിക്കുന്നത് പ്രൊഫസർ വി പി ജഗതിരാജ്. അദ്ദേഹം വൈസ് ചാൻസലറാണ് യൂണിവേഴ്സിറ്റിയുടെ. അദ്ദേഹത്തോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തന ലക്ഷ്യം എന്താണ്?
2: പഠിക്കാൻ താല്പര്യമുള്ള ആർക്കും ഏജ് ലിമിറ്റില്ലാതെയും ഹയർ എഡ്യൂക്കേഷൻ അവസരം കൊടുക്കുക എന്നുള്ളതാണ്. ഈ പഠിക്കുന്നത് നമ്മൾ ജോലിക്ക് വേണ്ടി മാത്രമല്ലല്ലോ. നമ്മളിവിടെ 18 വയസ്സ് തൊട്ട് 85 വയസ്സ് വരെയുള്ളവർ പഠിക്കുന്നുണ്ട്. എലിജിബിളിറ്റി ആയിട്ടുണ്ട്, അതായത് പ്ലസ് ടു അല്ലെങ്കിൽ തുല്യതാ പരീക്ഷ അല്ലെങ്കിൽ 10-ാം ക്ലാസ് കഴിഞ്ഞ് മിനിമം 2 വർഷത്തെ ഗവൺമെൻറ് ഡിപ്ലോമ ഉണ്ടെങ്കിൽ അവർക്ക് ഏത് യു ജി പ്രോഗ്രാമും ചെയ്യാം. അതുപോലെ ഏത് ഡിഗ്രി ഉണ്ടെങ്കിൽ അവിടെ ഏത് പി ജി പ്രോഗ്രാം ചെയ്യാം. പണ്ട് നമുക്ക് ഈ എം എ മലയാളം വേണമെങ്കിൽ ബി എ മലയാളം വേണ്ട, ഇവിടെ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ബി എ ഹിന്ദി എടുത്തവർക്ക് വേണമെങ്കിൽ അവിടെ എം ബി എക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ എം സി എക്ക് ജോയിൻ ചെയ്യാം. എന്തെങ്കിലും പഠിക്കാൻ ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ നമ്മൾ ബ്രിഡ്ജ് കോഴ്സ് നടത്തി.
1: ഇപ്പം ഈ പ്രധാനമായിട്ടും യൂണിവേഴ്സിറ്റി എയിം ചെയ്യുന്നത് ഏതെങ്കിലും സർവീസ് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണോ?
2: അത് മാത്രമല്ല സാറേ, നമ്മുടെ 50% റെഗുലർ സ്റ്റുഡൻസാണ്. മറ്റുള്ള കോളേജിൽ അഡ്മിഷൻ കിട്ടും. നമ്മുടെ പാസ് പെർസെൻറ്റേജ് നിങ്ങൾ കണ്ടിട്ടില്ലേ പ്ലസ് ടുവിൻ്റെ? 90-95% അത്ര എല്ലാവർക്കും നമുക്ക് റെഗുലർ കോളേജിൽ കാറ്റർ ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ ഒരു അത്താണിയാണ് നമ്മൾ. അപ്പം അങ്ങനെ തന്നെ വരുന്നൊരു 50%. പിന്നെ സാറ് പറഞ്ഞോണം എല്ലാ ഇടയ്ക്ക് വെച്ച് പഠിത്തം നിർത്തി പോയവർ ഇപ്പം ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നു, കേരളത്തിൽ ഡിഫൻസിൽ വർക്ക് ചെയ്യുന്നവർ ജോയിൻ ചെയ്യുന്നുണ്ട്, പിന്നെ റിട്ടയറായിട്ടൊരു ജോയിൻ ചെയ്യുന്നു, പണ്ട് ഡിഗ്രി എടുക്കാൻ പറ്റാത്തവർ ജോയിൻ ചെയ്യുന്നു, വീട്ടമ്മമാർ ജോയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ ആൾക്കാർക്കും പഠിക്കാനുള്ള ഒരു അവസരം ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ തുടങ്ങിയിട്ട് 4 വർഷമായുള്ളൂ. ഇപ്പം 84,000 സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ട്.
1: കൊല്ലത്താണ് ആസ്ഥാനം?
2: കൊല്ലത്ത് ആസ്ഥാനം. അടുത്ത വർഷം ഇപ്പോൾ അഡ്മിഷൻ തുടങ്ങിയിട്ട് ജൂലൈ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. നമ്മുടെ സൈറ്റ് പോർട്ടലിൽ പോയാൽ എൻ്റെ കംപ്ലീറ്റ് കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. നമ്മൾ ഈ വർഷം 1.5 ലക്ഷം സ്റ്റുഡൻസിനാണ് പ്രതീക്ഷിക്കുന്നത്.
1: ഇപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ ഇപ്പം കേരളത്തിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ഹയർ എഡ്യൂക്കേഷൻ ചെയ്യുന്ന കുട്ടികളുടെ എത്ര പെർസെൻറ്റേജ് ഒരു പക്ഷേ
2: ഈ യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് കാറ്റർ ചെയ്യുന്നുണ്ട്? എല്ലാ യൂണിവേഴ്സിറ്റി, ഈ അഫിലിയേറ്റഡ് കോളേജ് അല്ല ഞാൻ ഈ പറയുന്നത്, അതിനകത്ത് വന്നത്. ഇപ്പം കഴിഞ്ഞ ഏപ്രിൽ ഒരു ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ സർവേ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് അതായത് 24-25 ഡേറ്റ വെച്ചിട്ടാണ്, അന്ന് 64%. അപ്പം നമ്മൾ 43% ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കാറ്റർ ചെയ്യുന്നത്. അതിപ്പോൾ ഈ 26 ആകുമ്പോൾ ഇപ്പം തന്നെ 84, അതന്ന് 50% പോവും. 4 വർഷം കൊണ്ടുള്ള ഡെവലപ്മെൻറ്റാണ്.
1: പ്രധാനമായിട്ടും ഈ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന്?
2: 31 പ്രോഗ്രാമുണ്ട്, അത് 17 UG 14 PG. അതിൽ 6 എണ്ണം നമ്മൾ 4-ഇയർ പ്രോഗ്രാമിലുണ്ട്, NEP പ്രകാരമുള്ള. അത് ഇന്ത്യയിൽ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഞങ്ങളത്. അതെന്ന് വെച്ചാൽ NEP അറിയാമല്ലേ, നമ്മളിപ്പം ഈ ഗവൺമെൻറ് റൂൾസ് അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. NEP ഫുള്ളായിട്ട് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ലല്ലോ. നമ്മളിപ്പോൾ ഈ 4-ഇയർ ജോയിൻ ചെയ്തെങ്കിൽ 3-ഇയർ എക്സിസ്റ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡിഗ്രി ആയിട്ട് ഇറങ്ങാം, അത് 4-ഇയർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ വിത്ത് ഓണേഴ്സ്. പിന്നെ 11 എണ്ണം നമ്മൾ 3-ഇയറിലാണ് കണ്ടെങ്കിൽ അടുത്ത വർഷം ഈ 17 പ്രോഗ്രാമും 4-ഇയറിലോട്ട് പോകണം. അതിൻ്റെ എല്ലാം റെഗുലേഷനെല്ലാം റെഡിയായി. ഡിഗ്രി പ്രോഗ്രാം BA മലയാളം, ഇംഗ്ലീഷ്, സംസ്കൃതം, ഹിസ്റ്ററി, ജോഗ്രഫി, പിന്നെ അതുപോലെ സോഷ്യോളജി, പിന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഹിന്ദി, അങ്ങനെയുള്ള എല്ലാ ഒരുവിധം. നമ്മൾ യൂണിവേഴ്സിറ്റി തുടങ്ങിയത് മറ്റുള്ള യൂണിവേഴ്സിറ്റി നടത്തിയിരുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എല്ലാം കൂടെ ഒരു അമ്പലയുടെ കീഴിൽ. അപ്പോൾ ഫസ്റ്റ് ഫേസായിട്ട് നമുക്ക് ആ കോഴ്സ് എല്ലാം തുടങ്ങണമായിരുന്നു, അത് തുടങ്ങി. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഫേസായിട്ട് ഇപ്പം BSc ഡാറ്റാ സയൻസ് ആൻഡ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞൊരു കോഴ്സ് തുടങ്ങി, മൾട്ടിമീഡിയ തുടങ്ങി, MBA MCA തുടങ്ങി, BBA BCA തുടങ്ങി, പിന്നെ പബ്ലിക് ഇതുപോലെ നമ്മളിപ്പം മൾട്ടിമീഡിയ തുടങ്ങാൻ പോകണം. അടുത്ത വർഷം നമ്മൾ BS MSW BSW, BA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, BED NCT അപ്രൂവൽ കിട്ടുകയാണെങ്കിൽ BED തുടങ്ങാൻ പരിപാടിയുണ്ട്. നമ്മളിപ്പോൾ സയൻസ് സ്ട്രീമിലോട്ട് പോവുക. MSc മാത്തമാറ്റിക്സ് അടുത്ത വർഷം ഓഫർ ചെയ്യുന്നുണ്ട്. ബാക്കി ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം അടുത്ത വർഷം. നമ്മളൊരു വിർച്വൽ ലാബ് ക്രിയേറ്റ് ചെയ്യുന്നു, ഇവർക്ക് പ്രാക്ടിക്കൽ വേണമല്ലോ. ഇപ്പോൾ ഒരു AI ബേസ്ഡ് ഒരു വിർച്വൽ ലാബിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സയൻസ് സബ്ജക്റ്റോടെ,
1: സയൻസ് സബ്ജക്റ്റുകളാകുമ്പോൾ പ്രാക്ടിക്കൽ കമ്പൾസറി ആണല്ലോ.
2: കമ്പൾസറി. അത് 5 LSE ലേണിങ് സപ്പോർട്ട് സെൻറ്റേഴ്സ് ആൾ ഓവർ ദ കേരളയുണ്ട്. അതെന്ന് പറഞ്ഞ എയ്ഡഡ് കോളേജും മറ്റ് അഫിലിയേറ്റഡ് കോളേജൊക്കെ അവിടെ ഈ ലാബ് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. അവർ ഞായറാഴ്ചകളിലല്ലേ നമ്മൾ നടത്തുന്നത്. അപ്പോൾ ആ ഫെസിലിറ്റീസ് ഉപയോഗിച്ച് നമ്മൾ ഈ ലാബ് എല്ലാം നടത്തുന്നത്.
1: അപ്പോൾ ഇങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്ക് ആ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയും.
2: പിന്നെ
1: അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഫീസ് കൊടുക്കുക അങ്ങനെ?
2: പിന്നെ നമ്മൾ നല്ലൊരു ഓണറേറിയം കൊടുക്കുന്നുണ്ടല്ലേ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്. അതുകൊണ്ടല്ലേ അവർ അസോസിയേറ്റ്. നമ്മളെല്ലാം നമുക്ക് ഓൺ ഫെസിലിറ്റീസ് ഇല്ലല്ലോ, നമ്മളിത് എല്ലാ ഹയർഡ് ഫെസിലിറ്റീസാണ്. അപ്പോൾ അവർക്ക് നല്ലൊരു പാക്കേജാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ അത് ഇപ്പോൾ 47 എണ്ണമാണ്, അത് നമ്മളൊരു 65-70 ആക്കാൻ ഇപ്പോൾ ഇൻസ്പെക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കുട്ടികളെ കൺവീനിയൻസ് വെച്ചിട്ട് വീട്ടിൽ നിന്ന് വന്നു പോയി പഠിക്കുക എന്ന് വെച്ചാൽ ഈ പ്രായമായുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വലിയ യാത്ര ചെയ്ത് വരാത്ത രീതിയിൽ അത് ഇപ്പോൾ ഞാൻ ചാർജ് എനിക്ക് 22 എണ്ണമേ ഉള്ളത്. 2 വർഷം കൊണ്ട് ഞാനിപ്പോൾ 45 ആക്കി, അടുത്ത വർഷം അത് 10-65 എണ്ണം ആക്കും. അപ്പം കുട്ടികളെ കൺവീനിയൻസ് വലിയ യാത്ര ചെയ്യാതെ വന്ന് ഞായറാഴ്ചകളല്ലേ പോയി പഠിക്കാനുള്ള സൗകര്യം നമ്മൾ എടുക്കുന്നത്. അതുപോലെ എക്സാം

0: തന്നെ 60 എണ്ണം ഉണ്ട്. അവരെ വീട്ടിനടുത്ത് ഏകദേശം വന്ന് പരീക്ഷ എഴുതാനുള്ള എല്ലാ അവസരവും.
1: യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ്റെ നടപടിക്രമം എങ്ങനെയാണ്?
0: ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എലിജിബിലിറ്റി ഒരു പോർട്ടലുണ്ട്, ERP.SGOE.AC. അതിൽ കയറി രജിസ്റ്റർ ചെയ്യുമ്പോൾ പോർട്ടൽ ഓപ്പൺ ആണ്. ഫീസൊക്കെ വളരെ കുറവ്, 15,000 to 20,000 രൂപ വരുന്നുണ്ട്. MBAക്ക് നമ്മൾ 40,000 രൂപ ഉള്ളു മൊത്തം, ഒരു സെമസ്റ്റർ 10,000 രൂപ.
1: 15,000 to 20,000 പറഞ്ഞ ഏത് കോഴ്സുകൾക്ക്?
0: അത് ഡിഗ്രി പ്രോഗ്രാമും PG ഉണ്ട്. അത് ചില കോഴ്സിന് ലാഭം ഉണ്ടെങ്കിൽ ചെറിയൊരു വ്യക്തി, അതാ ഞാൻ റേഞ്ച് പറഞ്ഞു. മറ്റേതല്ലെങ്കിൽ 15,000 to 16,000 രൂപ
1: മൊത്തം.
0: അതിൽ MBA MCA 40,000 രൂപ ഉള്ളു. എന്ന് വെച്ചാൽ ഇതിനകത്ത് ക്വാളിറ്റി കോംപ്രമൈസ് ഒന്നും ഇല്ല കേട്ടോ. നമ്മുടെ എഴുതി ഒരു കുട്ടിക്ക് IAS കിട്ടി ഇത്തവണ. പിന്നെ നെറ്റ് ക്വാളിഫൈഡ് പെർസെൻറ്റേജ് എടുത്താൽ, ടോട്ടൽ നമ്പർ അല്ല എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയെ പെർസെൻറ്റേജ്, നമ്മുടെ USP എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ അല്ല, അത് മാത്രം വായിച്ചിട്ടാണ് ഇവർ നെറ്റും GRF ഒക്കെ എഴുതുന്നത്. നമുക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ LSE എന്ന് പറഞ്ഞ മഹാരാജാസ്, അല്ല മാറിബാനിയസ്, അതുപോലെ ഫേമസ് കോളേജാണ് നമ്മുടെ. ഇപ്പം പണ്ട് കുട്ടികൾ ഈ മഹാരാജാസ് പഠിക്കാൻ താല്പര്യം പെട്ടിരുന്നത്, അപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് മഹാരാജാസിലൊന്ന് പഠിക്കണം, അതുകൊണ്ട് ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്.
1: ഓക്കെ, അപ്പോൾ ഈ കോഴ്സുകൾക്ക് അഡ്മിഷന് ആർക്കൊക്കെയാണ് യോഗ്യതയുള്ളത്? എൻ്റെ യോഗ്യത
0: പഠിക്കാൻ താല്പര്യമുള്ള ആർക്കും അവിടെ പഠിക്കാം. 18 വയസ്സ് കഴിഞ്ഞ് അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല. പിന്നെ അത് ഡിഗ്രിക്കാണെങ്കിൽ ഇനി S+2 അല്ലെങ്കിൽ തുല്യതാ പരീക്ഷ, ഈ ഓപ്പൺ സ്കൂൾ വഴി, സാക്ഷര അഡ്മിഷൻ വഴി, അല്ലെങ്കിൽ
1: +2 പാസ്സായിരിക്കണമെന്ന് നിർബന്ധമില്ല.
0: പാസ്സാവണം,
1: പാസ്സായിരിക്കണം, അല്ലെങ്കിൽ അല്ലെങ്കിൽ
0: തുല്യതാ കോഴ്സ് പാസ്സായാലും മതി. പിന്നെ അല്ലെങ്കിൽ ഇപ്പം ഞാൻ പുതിയൊരു എലിജിബിലിറ്റി കൊണ്ടുവന്ന്, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക്, 2-year diploma, ഈ ഫാർമസി ഗവൺമെൻറ് ഡിപ്ലോമ അല്ലെങ്കിൽ, അവർക്ക് നമ്മൾ എലിജിബിലിറ്റി ആക്കി, ഇക്വലൻസി അല്ല എലിജിബിലിറ്റി, അവർക്ക് ഡിഗ്രിക്ക് പഠിക്കുക. എന്ന് പറഞ്ഞാൽ 10,000-ക്കണക്കിന് സ്റ്റുഡൻസ്, ഇതൊന്നും ആരും അഡ്രസ് ചെയ്യാത്ത ഏരിയ.
1: പല യൂണിവേഴ്സിറ്റികളിലും ഒരു ബ്രിഡ്ജ് കോഴ്സ് നടത്താറുണ്ട്. അപ്പം അതായത് +2 പാസ്സായിട്ടില്ലാത്ത കുട്ടിക്ക് അവരൊരു പരീക്ഷ നടത്തിയിട്ട്
0: അതൊക്കെ ഭാവിയിൽ ആലോചിക്കും. അതായത് നമ്മളിപ്പം റെക്കഗ്നേഷൻ ഓഫ് ഹയർ ലേണിംഗ് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവരാൻ പോകണം. അപ്പം അതിനകത്ത് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ അങ്ങനെയുള്ളവരെ ഈ ബ്രിഡ്ജ് കോഴ്സ് അതുപോലെ അല്ലെങ്കിൽ പാരമ്പര്യ നോളജ് ഒക്കെ എടുത്തിട്ടൊരു ക്രിയേറ്റ് ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ എലിജിബിലിറ്റി അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തുകൊണ്ട്. അതുപോലെ ഇപ്പം പുതിയതായിട്ട് ഞാൻ വേറെണ്ണം കൊണ്ടുവരാൻ പോകുന്ന, ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് ITI കഴിഞ്ഞ കുട്ടികളുണ്ട്. ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് ഇങ്ങനെ എടുക്കുന്നവർക്ക് PSC ടെസ്റ്റിനോ UPSCക്കോ അല്ലെങ്കിൽ ബാങ്ക് ടെസ്റ്റിനോ ഒന്നിനും എഴുതാൻ പറ്റത്തില്ല, ഡിഗ്രി ഇല്ലാത്തതുണ്ട്. അങ്ങനെ 10,000-ക്കണക്കിന് ആറ് പുറത്തുനിന്നിപ്പോണ്ട്. അപ്പം നമ്മൾ ITI കഴിഞ്ഞ കുട്ടികൾക്കും 10ാം ക്ലാസ് ITI കഴിഞ്ഞവർക്കും നമ്മൾ എലിജിബിലിറ്റി ആയിട്ട് കൊണ്ട്. അപ്പോൾ അവിടെ ഈ സാറ് പറഞ്ഞാണ് ഒരു ബ്രിഡ്ജ് കോഴ്സ് ചെയ്യണം, 12 ക്രെഡിറ്റ് ലാംഗ്വേജ് പ്രോഗ്രാം. അപ്പം അത് റൂളായിട്ടുണ്ട് അത് ചെയ്യുമ്പോൾ. ഇത് ഈ രണ്ട് പുതിയ എലിജിബിലിറ്റി ഞാൻ കൊണ്ടുവന്നത് 10,000-ക്കണക്കിന് പാവപ്പെട്ട കുട്ടികൾക്ക് ഗുണം കിട്ടാൻ പോകുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് ഡിഗ്രി എഴുതി എടുക്കാം, ജോലി ചെയ്യുന്ന കൂടെ ഡിഗ്രി എഴുതി എടുത്തിട്ട് നാളെ ഏതെങ്കിലും ഒരു ഹയർ ഓപ്ഷന് PSCയോ അല്ലെങ്കിൽ ഇതുപോലെ സിവിൽ സർവീസോ സ്റ്റാഫ് സെലക്ഷനോ ഒക്കെ എഴുതാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതായത് ഞാൻ നേരത്തെ സാറ് പറഞ്ഞില്ലേ, വിദ്യ കൊണ്ട് സ്വതന്ത്രം എല്ലാ അർത്ഥത്തിലും, അല്ലാതെ എന്തെങ്കിലും പഠിപ്പിച്ച് വിദ്യ മാത്രം എന്ന് പറഞ്ഞാൽ ജോലിക്കല്ലല്ലോ സാറേ, എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രത എന്നുള്ള രീതിയിലാണ് ആ അർത്ഥവാക്യം മുറുകെ പിടിച്ചുകൊണ്ട് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്നത്.
1: ഈ യൂണിവേഴ്സിറ്റി നൽകുന്ന ഡിഗ്രികൾക്ക് ഉള്ള
0: അതാണ് കറക്റ്റ് ക്വസ്റ്റ്യൻ. അത് എല്ലാ ജോയിൻ ചെയ്യുന്ന എല്ലാ കുട്ടികളും ചോദിക്കുന്ന എല്ലാവരും അപ്രിഹെൻഷൻ അതാ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഈക്വൽ വെയിറ്റേജ് ആണ്, ഈ ജോലിക്കായാലും ഹയർ സ്റ്റഡീസിനായാലും. എത്രയോ പേര് നമ്മുടെ ഇവിടെ പഠിച്ചിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ PhD അതുപോലെ MPG പ്രോഗ്രാമിനെല്ലാം ഈക്വൽ വെയിറ്റേജ്, അങ്ങനെ ഒരു അപ്രിഹെൻഷൻ വേണ്ട. പിന്നെ അതുപോലെ ഈ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റി നിൽക്കുമ്പോൾ എല്ലാവർക്കും ഈ ശ്രീനാരായണ എന്തോ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, ഇത് ഗവൺമെൻറ് അപ്രൂവ്ഡ് UGC അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റിയാണ്. അവിടെ കൊടുത്ത എല്ലാ കോഴ്സിനും UGC അപ്രൂവലും നമുക്ക് തുടങ്ങാൻ പറ്റും.
1: ഇപ്പോഴത്തെ പുതിയൊരു മാറിയൊരു സാഹചര്യത്തിൽ, തൊഴിൽ സാഹചര്യത്തിൽ, ഈ നൈപുണ്യ വികസനം അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള ആൾക്കാരെ നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്നില്ല, അവിടെ ആവശ്യമുള്ള നോളജ് അവർക്കില്ല. അപ്പോൾ ഒരു ഡിഗ്രി പാസ്സായിട്ട് വരുന്ന ആൾക്ക് ഒരു ഇൻഡസ്ട്രിയിൽ ചെല്ലുമ്പോൾ അയാൾക്ക് ആ അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. തൊഴിലധിഷ്ഠിതമായിട്ടുള്ള കോഴ്സുകൾ എന്തെങ്കിലും
0: ഇപ്പോഴത്തെ നീഡ് ഓഫ് ദ ഡേ സാറ് പറഞ്ഞത്, അതായത് സ്കിൽ ബേസ്ഡ് ജോബ്സ് ആണ്. സിലബസ് എടുത്ത് നല്ല ഉഗ്രം സിലബസ്, അതിനകത്ത് നമ്മൾ സ്കിൽ കമ്പോണൻ്റ് ഉണ്ട്, മൾട്ടി ഡിസിപ്ലിനറി കമ്പോണൻ്റ് ഉണ്ട്, എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഒരു എംപ്ലോയബിലിറ്റി എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ള രീതിയിലാണ്. നമ്മൾ ഇന്റേൺഷിപ്പിനുള്ള ഫെസിലിറ്റീസ് എല്ലാം ആയിട്ട്, അതുപോലെ MOOC കോഴ്സ് പഠിക്കാനുള്ള, അതായത് IIT പോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന കറണ്ട് ഏരിയയിലുള്ള കോഴ്സ് പഠിച്ചിട്ട് ആ ക്രെഡിറ്റ് നമ്മൾ കൂട്ടുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ നമ്മൾ 10-40 5-6 ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ സ്കിൽ സർട്ടിഫിക്കറ്റ് തുടങ്ങി ഒരു 10-50, അത് ഇൻഡസ്ട്രി ടൈപ്പിലാണ് ചെയ്യുന്നത്. വെറുതെ ഒരു പൈസ വാങ്ങിച്ച് പേപ്പർ വാല്യൂ ഉള്ള കൊടുത്തൊക്കെ അതല്ല നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്ന് കൂടുതലും പാവപ്പെട്ട കുട്ടികളൊക്കെ നമ്മുടെ അവർക്ക് നാളെ ഒരു ഏതെങ്കിലും രീതിയിലുള്ളൊരു തൊഴിലോ അല്ലെങ്കിൽ ഒരു ലൈവ്ലിഹുഡ് ഉണ്ടാവുന്ന രീതിയിൽ തന്നെ ലേണർ സെൻട്രിക് യൂണിവേഴ്സിറ്റിയാണ്. നമ്മൾ മറ്റുള്ള യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് അങ്ങോട്ട് ചെല്ലിയത് പഠിക്കാൻ താല്പര്യം, ഇത് നമ്മൾ സ്റ്റുഡൻസിൻ്റെ ഇടയിലോട്ട് ചെന്നിട്ട് എന്തൊക്കെയാണ് വേണ്ടത്. എൻ്റെ 85,000 സ്റ്റുഡൻസിലല്ലേ എൻ്റെ പേഴ്സണൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവർക്ക് എപ്പം വേണമെങ്കിലും എന്നെ വിളിക്കാം, ഏത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. ഒരു ഞാനത് കയ്യടി വാങ്ങാനല്ല, അത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. എനിക്ക് തോന്നിയോണ്ട് ഞാൻ കൊടുത്തത്. അതിനുള്ള

0: റെസ്പോൺസ് എങ്ങനെയാണ് സാർ?
1: പിന്നെ ഇഷ്ടം പോലെ. ഇന്ന് തന്നെ ഒരു 10-15 സ്റ്റുഡൻസ് വിളിച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ പേഴ്സണലി അറ്റൻഡ് ചെയ്ത്, നമ്മൾ എന്നെ മാത്രമല്ല അവിടുത്തെ സ്റ്റാറ്റ്യൂട്ടറി ഓഫീസേഴ്സ് എന്നെ വിളിക്കാം. ആ രീതിയിലാണ് ചെയ്യുന്നതാണ് ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്നത്. ആർക്കും എന്നെ നേരിട്ട് വിളിക്കാം, എന്നെ വന്ന് കാണാം.
0: അപ്പം ഈ പുതിയ കോഴ്സുകളുടെ കാര്യം സാർ പറഞ്ഞു, സാർ സൂചിപ്പിക്കുകയുണ്ടായി ഡാറ്റ സയൻസ് പോലെയുള്ള കോഴ്സുകൾ, അതുപോലെ തന്നെ AI ബേസ്ഡ്
1: ആയിട്ട്
0: കോഴ്സുകൾ ഏതൊക്കെയാണ് ഇപ്പോൾ സാർ തുടങ്ങിയിട്ടുള്ളത്?
1: ഇപ്പം ഡാറ്റ സയൻസ് ആണ് തുടങ്ങി, മൾട്ടിമീഡിയ തുടങ്ങുന്നുണ്ട്, AIയുടെ പ്രോഗ്രാം തുടങ്ങുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മളിപ്പോൾ ഒത്തിരി ഡിപ്ലോമ തുടങ്ങില്ലേ, ഡ്രോൺ ടെക്നോളജി തൊട്ട് മ്യൂസിക്, ഡ്രാമ, ഈ കെയർ ഗീവിംഗ് നമ്മളിപ്പം തുടങ്ങാൻ പോവാണ്, പിന്നെ യോഗ, അതുപോലെ എല്ലാ ഏരിയയിലും നിങ്ങൾക്ക് ഏതൊക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടാകുന്ന എല്ലാം അവിടെ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ പ്രോഗ്രാം. ഡിഗ്രി തുടങ്ങണമെങ്കിൽ നമുക്ക് UGC അപ്രൂവ് വേണം. ആ രീതിയിലാണ് ചെയ്യുന്നത്. അത് ഇതെല്ലാം ഭാവിയിൽ തുടങ്ങുന്ന ഈ ഡിപ്ലോമ പ്രോഗ്രാം എല്ലാം ഭാവിയിൽ നമ്മൾ ഡിഗ്രി ആയിട്ട് കൺവേർട്ട് ചെയ്യും.
0: ഈ ഇപ്പം ഇങ്ങനെയുള്ള കോഴ്സുകൾ, പുതിയ പുതിയ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ തുടങ്ങുമ്പോൾ അതിനുള്ള ലൈബ്രറി സംവിധാനങ്ങൾ, റിസോഴ്സസ്, അതൊക്കെ
1: ഞങ്ങൾ അക്കാഡമി കൊളാബറേഷൻ വെച്ചിട്ടുണ്ട്. അപ്പം കെൽട്രോൺ, അസാപ്പ്, ICT അക്കാഡമി, അതുപോലെ പല TK എഞ്ചിനീയറിംഗ് കോളേജ്, അങ്ങനെ എല്ലാ എസ്റ്റാബ്ലിഷ്ഡ് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കൊളാബറേഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഫെസിലിറ്റീസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നോൺ പ്രോഫിറ്റ് രീതിയിലാണ് ഇത് പോകുന്നത്. ജയിൽ ഇൻമേഴ്സിന് പല കാരണങ്ങളുണ്ട്, ജയിലിൽ പോയി ഇപ്പോൾ 200-200 ജയിൽ ഇൻമേഴ്സ് ഞങ്ങളുടെ UGPG പ്രോഗ്രാം ഫ്രീ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർ നാളെ ശിക്ഷ കഴിഞ്ഞ് പിന്നെയും കുറ്റകൃത്യങ്ങളോട് പോകാതെ MBA, MCA, PG പ്രോഗ്രാം വരെ അവിടെ ജയിൽ ഇൻമേഴ്സ് പഠിക്കുന്നുണ്ട്.
0: ശരി, അപ്പോൾ അതിന് ഈ ജയിലിൽ കിടക്കുന്നവർക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ലേ?
1: ഇല്ല, പഠിക്കാൻ തന്നെ നമ്മൾ അവരുമായിട്ട് സൈൻ എല്ലാം ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ജയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എക്സാം സെൻ്ററാണ്. മറ്റുള്ള ജയിലിൽ ആൾ കുറവേണ്ട, അവർ പോലീസ് സെക്യൂരിറ്റി സെൻ്ററിൽ കൊണ്ടുവന്ന് പരിശോധിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോകും. പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് പ്രീ എഡ്യൂക്കേഷൻ, ഡിഫറൻറ്റ് ലെവലിന് പ്രീ എഡ്യൂക്കേഷൻ, അങ്ങനെ പിന്നെ ഈ ഗ്രാൻഡ് ഫെസിലിറ്റീസ് ഉണ്ട്. ഫിഷറി സ്കോളർഷിപ്പിന് എലിജിബിൾ ഉണ്ട് നമ്മുടെ സ്റ്റുഡൻസ്. അങ്ങനെ പിന്നെ റെഗുലർ സ്റ്റുഡൻസ് കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും നമ്മളുണ്ട്. അതുകൂടാതെ സാറെ, നമ്മൾ 18 ഓപ്പൺ ചെയ്യുന്നത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് കലോത്സവം നടത്തും, സ്പോർട്സ് മീറ്റ് നടത്തി, കൾച്ചറൽ സ്പീച്ച് നടത്തി. അതിനകത്ത് ഈ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിൽ 75 വയസ്സുള്ളവരൊക്കെ വന്ന്, ഞങ്ങൾ ഏജ് വൈസ് ചെയ്യുന്നത് ഭയങ്കര സാറേ. 75 വയസ്സുള്ള നീന്തൽ മത്സരത്തെ റേസ്
0: വാങ്ങിച്ചിട്ടുണ്ട്.
1: ഇത് എറണാകുളത്ത് വെച്ച് സ്പോർട്സ് കൾച്ചറൽ ഫെസ്റ്റ് നടത്തിയത് മീൻചന്ത കോളേജ് കോഴിക്കോട് വെച്ച് ആർട്ട് ഫെസ്റ്റിവൽ. അത് ഈ 60-70 വയസ്സുള്ളവരെ ഇത് പങ്കെടുത്തിട്ട് ഇത് പ്രൈസ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. നമ്മൾ കാറ്റഗറീസ് ചെയ്താണ് ചെയ്യുന്നത്, ഏജ് വൈസ്, 25 വയസ്, 25 അങ്ങനെ. അപ്പോൾ ആ അവർക്ക് പ്രൈസ് കിട്ടും, അവർ ചെറുപ്പക്കാരോട് കോമ്പീറ്റ് ചെയ്യണ്ട. പിന്നെ സാറ് നോക്കിയാൽ മതി, ഈ ജയിലെ കോളേജിൽ പല പിയർ പ്രഷറോ അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അന്നാ പോയി പഠിച്ചോളാം. ഞങ്ങളുടെ അവിടെ അങ്ങനെയല്ല വരുന്നത്, പഠിക്കാൻ താല്പര്യമുള്ളവരാണ്. യോഗ നമ്മളിപ്പോൾ ഈ യോഗയുടെ അല്ലായിരുന്നു അന്ന്, നമ്മൾ ഈ 44 സെൻറ്ററിൽ ഓൺലൈനിൽ നമ്മളിവിടുന്ന് ട്രെയിനറെ വെച്ചിട്ട് യോഗ കാണിച്ച് 44 ടെലികാസ്റ്റ് ചെയ്ത് 44 സെൻറ്ററിൽ ഞങ്ങൾ ഓൺലൈനിൽ യോഗ നടത്തി,
0: പരീക്ഷ നടത്തി, കുറ്റമറ്റതായ രീതിയിൽ നടപ്പാക്കുക എന്നുള്ളത്. അതെങ്ങനെയാണ് നടപ്പാക്കുന്നത്?
1: അത് നമുക്ക് 60 എക്സാം സെൻറ്റർ ആൾറെഡി വെക്കുന്നുണ്ട്. അപ്പം കുട്ടികളെ കൺവീനിയൻസ് വെച്ചിട്ട് വന്നിട്ട് പരീക്ഷ എഴുതാൻ പറ്റും. പരീക്ഷ കഴിഞ്ഞ് നമ്മൾ ക്യാമ്പ്
0: സെമസ്റ്റർ സിസ്റ്റമാണോ?
1: സെമസ്റ്റർ സിസ്റ്റം ക്യാമ്പ് നടത്തി എത്രയും പെട്ടെന്ന് വാലി ചെയ്ത് കൊടുത്ത് റിസൾട്ട് സമയബന്ധിതമായിട്ട് ചെയ്യാറുണ്ട്.
0: ആരാണ് ഈ പരീക്ഷ നടത്തിപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്?
1: കൺട്രോൾ ഓഫ് എക്സാമിനേഷൻ
0: അല്ല, അത് അതിന്റെ
1: നമ്മൾ ഓൺ യൂണിവേഴ്സിറ്റി ഡയറക്ടർ
0: സ്റ്റാഫ് അങ്ങനെ അത്രത്തോളം
1: ഇല്ല.
0: എങ്ങനെയാണ്?
1: ചില വേറൊരു കോളേജ് എടുത്ത് അഫിലിയേറ്റഡ് കോളേജ് ഇല്ലാത്ത ഒരു യൂണിവേഴ്സിറ്റിയിൽ 200-200 സ്റ്റാഫ് ഉണ്ട് എക്സാം നടത്തുക. ഈ അഫിലിയേറ്റഡ് കോളേജുള്ള വേറെ വലിയ യൂണിവേഴ്സിറ്റിയിൽ അവിടെ 400-500 100 സെഷൻസ് തന്നെ ഉണ്ട് ഇത് നടത്താൻ വേണ്ടി. ഞങ്ങളുടെ അവിടെ 30 പേരെ ഉള്ളൂ. എന്നിട്ട് 30 പേരെ വെച്ചാണ് ഒരു DR, ഒരു അസിസ്റ്റന്റ് DR, കൺട്രോളറും വെച്ചാണ് നമുക്ക് 86 പേരെ പരീക്ഷ നടത്തുന്നത്. നമ്മൾ സമയബന്ധിതമായി
0: നടത്തുന്നത്. എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്?
1: ക്വസ്റ്റ്യൻ എല്ലാം അല്ല, അന്ന് രാവിലെ ഇമെയിൽ അയച്ചു കൊടുത്ത് അവർ പ്രിന്റ് എടുത്ത് ലോക്കലി ചെയ്യുന്നത്. അപ്പോൾ ഒരു രീതിയിലും ക്വസ്റ്റ്യൻ ഔട്ട് ആവാത്ത രീതി.
0: ഓക്കെ,
1: ഈ ലാംഗ്വേജ് ഒഴിച്ച് ബാക്കി എല്ലാം മലയാളത്തിൽ എഴുതാം.
0: ക്വസ്റ്റ്യൻ മലയാളത്തിലായിരുന്നു,
1: അതിപ്പോൾ ഈ വർഷം മുതൽ മലയാളത്തിലാക്കുന്നു. അതുപോലെ SLM നമ്മൾ ഇത്തവണ മലയാളത്തിലാക്കാനുള്ള പരിപാടി ഇട്ടിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് എക്സാം തുടങ്ങിയ ഞങ്ങളാണ്. ഇനിയിപ്പോൾ പുതിയ രണ്ട് സ്കീം കൂടെ ഓൺ സ്ക്രീൻ വാല്യുവേഷൻ, പിള്ളേരെ എഴുതുമ്പോൾ അന്നേരം തന്നെ സ്കാൻ ചെയ്ത് അപ്പോൾ ഒരു 2 റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റും. അതിന് ഓൺ സ്ക്രീൻ വാല്യുവേഷൻ്റെ സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പുതിയൊരെണ്ണം കൊണ്ടുവന്ന് എക്സാം കൊണ്ട് ചെയ്യുമ്പോൾ, ഇപ്പം നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസും ഈ കേരളത്തിൻ്റെ വെളിയിലും ഡിഫൻസിലും അതുപോലെ ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവർ ഇപ്പം നമ്മൾ ഞായറാഴ്ചകളിലെ പരീക്ഷ എടുത്തു. അപ്പോൾ അവർ ആ സമയത്ത് വരുമ്പോൾ അവർക്ക് ഒത്തിരി ലീവ് എടുത്തിരുന്നു. അപ്പോൾ അവർ അതിന് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവർ വരും, ലീവിന് വരുമ്പോൾ ഒരു മിനിമം പീരീഡ് കഴിഞ്ഞാൽ ഞാൻ ഇന്ന ദിവസം വരുന്നുണ്ട്, ഞാൻ നമ്മളൊരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാക്കി AI വെച്ചിട്ട് ചെയ്യാൻ പോകണം. അത് ആൾറെഡി ക്വസ്റ്റ്യൻ ബാങ്ക് ഡെവലപ്പായി വരുന്നുണ്ട്. അപ്പം അവരെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് നമുക്ക്
0: മിനിമം എത്ര സ്റ്റുഡൻസ് ആവശ്യപ്പെടുന്നു?
1: ഇല്ല, ഒന്നോട്ട് ഒരാളും ആയാലും മതി. പിന്നെ നമ്മൾ വരണം, ഇപ്പം ആലോചിച്ചിരിക്കുന്നത് ഇപ്പം NEP ഈ പരീക്ഷ ഡ്യൂറേഷൻ കുറയ്ക്കുന്നത്, ഈ എല്ലാം പണ്ടത്തെ നമ്മൾ കാണാതെ പഠിച്ച് മെമ്മറി ടെസ്റ്റിൻ്റെ അപ്പം അതിനായിട്ട് NEP നല്ലൊരു മോഡലല്ലേ. അപ്പം അതിനകത്ത് 3 എന്നുള്ള പരീക്ഷ മാറ്റിയിട്ട് 2 ആക്കിക്കൊണ്ട് നമ്മുടെ ഈ ഉദ്യോഗസ്ഥരുടെയൊക്കെ കൺവീനിയൻസിൻ്റെ PSC ടെസ്റ്റ് എടുത്ത് 7-9 വരെ, അപ്പോൾ അന്ന് തന്നെ പരീക്ഷ ചെയ്തിട്ട് അവർക്ക് ജോലിക്ക് പോകുന്ന രീതിയിലൊരു സിസ്റ്റം കൊണ്ടുവരാൻ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഇതൊരു ജനകീയ യൂണിവേഴ്സിറ്റിയാണ് സാർ. ഒരു സാറ് നോക്കിക്കോളെ, ഒരു 3-4 കഴിയുമ്പോൾ ഇപ്പം തന്നെ 50% ക്യാറ്റർ ചെയ്യുന്ന ഞങ്ങളാണ് യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് ചെയ്യുന്നത്
0: സംസ്ഥാനത്ത്. അപ്പോൾ ഇതിൻ്റെ പരീക്ഷയുടെ റിസൾട്ട്, ഫലപ്രഖ്യാപനം, സമയബന്ധിത

0: സമയ ബന്ധിതമായി
1: പാസ്പോർട്ട്
0: എത്രയാണ്
1: നടത്തുന്നുണ്ട് സാർ.
0: ഇപ്പോൾ എങ്ങനെയാണ് പരീക്ഷ കഴിഞ്ഞാൽ എത്ര ദിവസത്തിനകം എൻ്റെ റിസൾട്ട് വരും? എങ്ങനെ എങ്ങനെ
1: ഒരു മാസമൊക്കെ എടുക്കുന്നുണ്ട്. അത് നമ്മൾ രണ്ടാഴ്ച കൊണ്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രീൻ വരച്ചത്. ചിലപ്പോൾ ചില എക്സാമൊക്കെ സാറ് പറഞ്ഞില്ലേ, ഇത് നമുക്ക് ഓൺ ഫെസിലിറ്റീസ് ഇല്ല, അപ്പോൾ നമ്മൾ വേറെ കോളേജ് അധ്യാപകരെ കൊണ്ടേക്കുന്നു, അപ്പോൾ അവർ ഡിലേ ആകുമ്പോൾ ചിലപ്പോഴൊക്കെ ഡിലേ ആവും. നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞ് റിസൾട്ട് പബ്ലിഷ്, അതാണ് നമ്മളിപ്പോൾ ഓൺ സ്ക്രീൻ വാല്യുവേഷൻ കൊണ്ടുവന്ന് ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴൊക്കെ ഇച്ചിരി ഒരു മാസമോ ചിലപ്പോൾ ഇച്ചിരി കൂടുതലൊക്കെ എടുക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ ഓൺ ഫെസിലിറ്റീസ് ഇല്ല, അധ്യാപകർ കിട്ടാൻ വാലിയാനുള്ള ബുദ്ധിമുട്ട്, അസൈൻമെൻറ്റ് ചിലപ്പോൾ ഈ LSE അപ്ലോഡ് ചെയ്തില്ല, അപ്പോൾ അങ്ങനെ വരുമ്പോൾ റിസൾട്ട് കുറേ ഡിലേ ആകും.
0: ഈ ഒരേ സമയത്ത് ഒരു വ്യക്തിക്ക് രണ്ട് കോഴ്സുകൾ ചേരാൻ പറ്റുമോ?
1: പറ്റും. അതായത് UGC അത് പുതിയ റൂൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ മലയാളം അല്ലെങ്കിൽ സാംസ്ക്രിറ്റ് പഠിക്കുന്നത് ആ സമയത്ത് ഇവിടെ ജോയിൻ ചെയ്യാം. അതുകൊണ്ട് നമ്മൾ TC ഇല്ലാതാക്കി, ഏജ് ലിമിറ്റ് ഇല്ലാതാക്കി.
0: പക്ഷേ നമ്മുടെ റെഗുലർ കോളേജുകളിൽ അങ്ങനെ പഠിക്കാൻ പറ്റത്തില്ല.
1: പഠിക്കാം, ഇപ്പം റൂളുണ്ട് സാറേ, അത് ചെയ്യാത്തതുകൊണ്ട് അത് റൂളുണ്ട്. UGC അത് അംഗീകരിച്ചിട്ടുണ്ട്,
0: അംഗീകരിച്ചിട്ടുണ്ട്
1: ഡ്യുവൽ ഡിഗ്രി ഓപ്ഷൻസ്.
0: അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സ്റ്റുഡൻസ് കൂടുതലായിട്ടുണ്ടോ?
1: കൂടി കൂടി വരുന്നു. ഇത്തവണയൊക്കെ ഒരുപാട് കൂടും. എന്നാ ചേട്ടൻ, ഇപ്പം തന്നെ എന്നെ ഒരുപാട് പേര് വിളിച്ചു.
0: ഈ സാറ് പഠന കേന്ദ്രങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, കേരളത്തിലെ വിവിധ പഠന കേന്ദ്രങ്ങളുണ്ട്, ഏതൊക്കെയാണ്, അത് എവിടെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്?
1: എല്ലാ ജില്ലയിലും ഉണ്ട്, 46 ഉണ്ട്, 2-3 വെച്ചിട്ട്. ഇവിടെ ട്രിവാൻഡ്രത്ത് എടുത്തു കഴിഞ്ഞാൽ നാഷണൽ കോളേജ് ഉണ്ട്, മാറിവാനിസ് ഉണ്ട്, സെന്റ് സേവിയേഴ്സ് ഉണ്ട്, ഹിന്ദി പ്രചാര സഭ ഉണ്ട്. ഇപ്പം നമ്മൾ 2 കൂടെ എടുത്തിട്ടുണ്ട്. അതുപോലെ ഓരോ ഡിസ്ട്രിക്ട്സിനും സ്റ്റുഡൻസിന്റെ കൺവീനിയൻസ് വന്ന്
0: അവിടെ എന്തെല്ലാം സൗകര്യങ്ങളാണ് ലഭ്യമാകുന്നത്?
1: അവിടെ കൗൺസിലിംഗ് ക്ലാസ്, ഫിസിക്കൽ കൗൺസിലിംഗ്, ഇതൊരു സ്റ്റെപ്പ് സ്റ്റഡി മോഡാ സാർ. നമ്മൾ മെറ്റീരിയൽ കൊടുത്ത് കുട്ടികളുടെ സംശയം ഉണ്ടെങ്കിൽ ഞായറാഴ്ച നടക്കുന്നത്, നമ്മളിവിടെ ലേണേഴ്സ് ആൻഡ് കൗൺസിലേഴ്സാണ്, മറ്റേ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് അല്ലേ. അപ്പോൾ വന്നിട്ട് നമ്മളവിടെ ഫിസിക്കൽ കൗൺസിലിംഗ് നടത്തി കൊടുക്കുന്ന സംശയം. പക്ഷേ നമ്മൾ ഫിസിക്കൽ കൗൺസിലിംഗ് നമ്മൾ റെഗുലർ ക്ലാസ്സിലെടുക്കുന്ന രീതി തന്നെ പോകുന്നത് ആദ്യം പോലെ. അതൊന്ന് ആ കോളേജിൽ പഠിക്കുന്ന UGC ക്വാളിഫൈഡ് അധ്യാപകർ തന്നെ കൗൺസിലേഴ്സ് എടുക്കുന്നത്. അത് ക്വാളിഫൈഡ് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞ തവണ 850 പേരായിരുന്നു പെർ അവർ കൊടുത്തോണ്ടിരുന്നത് PG. അത് നമ്മൾ ഒറ്റയടിക്ക് 1200 ആക്കി. എന്ന് വെച്ചാൽ ഞായറാഴ്ചകളിൽ പൈസ കുറവുണ്ട്, അധ്യാപകർ വരാത്തതുകൊണ്ട് നമ്മൾ ഇതൊന്നും ഫീസൊന്നും കൂട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു അധ്യാപകൻ ഒരു സമയം 3600 എല്ലാവരും 4000 രൂപ കിട്ടും. അപ്പോൾ അതുകൊണ്ട് UGC ക്വാളിഫൈഡ് അധ്യാപകർ തന്നെ ക്ലാസ് എടുക്കുന്നു. റെഗുലർ കോളേജ് പഠിപ്പിക്കുന്ന അതേ അധ്യാപകരാണ് നമ്മുടെ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നത്.
0: അപ്പോൾ ഒരു സെന്ററിലെ വിവിധ സബ്ജക്റ്റുകൾക്ക് പ്രത്യേകം
1: 10-30 ക്ലാസ് റൂംസ് ഞായറാഴ്ചയിൽ നടക്കും പാരലായിട്ട്.
0: ആ ശരി.
1: നമ്മൾ നല്ലൊരു വിഹിതം, നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ നമ്മുടെ നാട്ടിലെന്ന് പറയുന്ന ലേണിംഗ് സപ്പോർട്ട് സെൻറ്റേഴ്സ്, അവർ നമ്മുടെ റവന്യൂവിൻ്റെ ഒരു നല്ല ഷെയർ ഇത് മാനേജ് ചെയ്യാനാണ് പോകുന്നത്. ചിലവർ LSE എടുത്താൽ 5 ലക്ഷം രൂപ പെർ മാസം വരുന്നുണ്ട്.
0: ഈ പഠന സാമഗ്രികൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് എത്തിക്കുന്നത്?
1: അതായത് നമ്മൾ സെൽഫ് സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞത്, അത് നല്ല നമ്മുടെ USP എന്ന് പറഞ്ഞത് തന്നെ സ്റ്റഡി മെറ്റീരിയൽ. അത് പണ്ട് നമ്മൾ ഈ ഗവൺമെൻറ് പ്രസ്സിൽ അടിച്ചുകൊണ്ടിരുന്നത്, അവിടെ നിന്ന് പ്രിൻറ് ചെയ്തിട്ട് ഓരോ LSE വഴി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം കുട്ടികൾ ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ വർഷം മുതൽ അത് പിന്നെ പോസ്റ്റൽ ആൻഡ് അക്കാഡമിയുടെ ഞാൻ പോസ്റ്റ് എന്ന് പറഞ്ഞ സ്കീം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഞാൻ പോസ്റ്റ്. അത് ഇപ്പം ഡയറക്റ്റ് കുട്ടികളെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുക കഴിഞ്ഞ വർഷം മുതൽ. നമ്മൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ഒരു ഗൈഡ് പോലല്ല, അവർക്ക് നാളെ എന്തെങ്കിലും ഈ സ്റ്റാഫ് സെലക്ഷനോ അല്ലെങ്കിൽ ഇതുപോലുള്ള നെറ്റ് UGC ഒക്കെ എഴുതണമെങ്കിൽ ഇതൊരു റെഫറൻസ് മെറ്റീരിയൽ പോലെ ഒരു നല്ല രീതിയിലാണ് നമ്മളത് പ്രിപ്പയർ ചെയ്തേക്കുന്നത്.
0: ഈ ഗവേഷണ പ്രോഗ്രാമുകൾ,
1: ഗവേഷണം ആണെങ്കിൽ പെർമനൻ്റ് അധ്യാപകർ വേണം, അത് കോൺട്രാക്റ്റിലേ ഉള്ളൂ. ഇപ്പം ഗവൺമെൻറ് ഇപ്പോൾ ഉടനെ അത് പാസ്സാക്കും, പാസ്സായി നമ്മൾ റെഗുലേഷനൊക്കെ ആൾമോസ്റ്റ് റെഡിയായി. പെർമനൻ്റ്
0: ഇതുവരെ തുടങ്ങിയിട്ടില്ല.
1: ഇല്ല ഇല്ല, പെർമനൻ്റ് അധ്യാപകർ വരുന്ന മുറയ്ക്ക് അത് ഈ അക്കാഡമിക് ഇയർ തുടങ്ങും. നമ്മൾ തുടങ്ങിയിട്ട് സാറേ 4 വർഷം. KRF റാങ്കിങ്ങിൽ 11th വന്നു, പതിനെട്ട് യൂണിവേഴ്സിറ്റി കേരളത്തിലുള്ള 11th വന്നു കഴിഞ്ഞ. NIR റാങ്കിങ്ങിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒരു റീസണബിൾ സ്കോറും പ്രതീക്ഷിച്ചു. ഇത്തവണ തീർച്ചയായിട്ടും നമ്മൾ NIR റാങ്കിങ്ങിൽ ഒരു സ്കോർ കിട്ടും.
0: ഇത്തരം ഗവേഷണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർവകലാശാല നടപ്പാക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്?
1: നമ്മളൊരു സെൻറ്റർ ഫോർ റിസർച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോയ റിസർച്ച് സ്റ്റഡീസ്, അതിൻ്റെ ബഡ്ജറ്റിൽ 50 പൈസ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വിർച്വൽ ലാബും അതുപോലുള്ള AI ടൂൾസ് എല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ അധ്യാപകർ, നമ്മൾ അവിടെ ക്വാളിഫൈഡ് അധ്യാപകർ ആൾറെഡി ഉണ്ട്. ഈ പിന്നെ JNU അതുപോലെ പഠിച്ച നല്ല 70 അധ്യാപകരുള്ള 50 പേർക്ക് ആൾറെഡി അവർ ക്വാളിഫൈഡ് റിസർച്ച് ഗൈഡാവാൻ. അവരൊരു പെർമനൻറ്റ് പോസ്റ്റിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ ഏരിയയിലും റിസർച്ച് തുടങ്ങുന്ന രീതിയിൽ നമ്മളിപ്പം സെൻറ്റർ ഫോർ റിസർച്ച് ഡയറക്ടറേറ്റ് തുടങ്ങാൻ പോകണം. പിന്നെ നമ്മളൊരു ഡിജിറ്റൽ പബ്ലിക് ലൈബ്രറി ഉണ്ടാക്കുന്നുണ്ട്. അതായത് നമ്മൾ ഈ മെറ്റീരിയലെല്ലാം അതിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് അത് കൊച്ചിൻ ഷിപ്പ് യാർഡ്സിൻ്റെ CSR ഫണ്ട് ഉപയോഗിച്ച് കൊച്ചിൻ യൂണിവേഴ്സിറ്റി അത് ചെയ്യുന്നത്. അത് ആൾറെഡി അതിൻ്റെ എഗ്രിമെൻ്റ് ആയി, സൈൻ, അതിൻ്റെ ഡെവലപ്മെൻറ്റ് തുടങ്ങി. അപ്പോൾ അത് ലോകത്ത് എവിടെ ഇരുന്നാലും ഈ മെറ്റീരിയലെല്ലാം കിട്ടും. പിന്നെ നമ്മൾ അത് കൂടാതെ നമ്മൾ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ കീഴിലുള്ള ഒരു 2500 A-class ലൈബ്രറി ഇതുമായിട്ട് ലിങ്ക് ചെയ്യാൻ പോകും സെക്കൻഡ് ഫേസായിട്ട്. അപ്പോൾ പാവപ്പെട്ട കുട്ടികൾക്ക് വീട്ടിൽ നെറ്റ് ഇല്ലെങ്കിൽ ഈ ലൈബ്രറി വന്നിട്ട് നമ്മുടെ മെറ്റീരിയൽ മൊത്തം ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന രീതിയിലുള്ള ഒരു
0: സിസ്റ്റം.
1: ഡിജിറ്റൽ ലൈബ്രറി നമ്മുടെ അവിടെ, എന്നിട്ട് ഈ 2500 ലൈബ്രറീസ് ഉണ്ട് സ്റ്റേറ്റ് ലൈബ്രറി. അവരുമായിട്ട് എംഒ ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞിരിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു ടെർമിനൽ അവിടെ കെട്ടക്ക രീതിയിൽ നെറ്റ് വിത്ത് നെറ്റ് കണക്ഷൻ. അപ്പോൾ ഈ വീട്ടിലെ പാവപ്പെട്ട കുട്ടികൾക്ക് തൊട്ടടുത്ത ലൈബ്രറി ഇതെല്ലാം ആക്സസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ നമ്മൾ സെക്കൻഡ് ഫേസ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്.
0: ഭാവിയിൽ സർവകലാശാലയുടെ വികസനത്തിനും വിപുലീകരണത്തിനുമായിട്ട് എന്തെല്ലാം പദ്ധതികളാണ് ആസൂത്രണം?
1: ഇപ്പോൾ ആദ്യത്തെ ഞങ്ങളുടെ ഓൺ ക്യാമ്പസ്, അത് മുണ്ടയ്ക്കല്ല് വില്ല എടുത്തു കഴിഞ്ഞ ഗവൺമെൻറ്

0: പൈസ 26 കോടി ഒന്ന് സ്ഥലം വാങ്ങിച്ചു, ഡയറക്റ്റ് പർച്ചേസ്
1: കൊല്ലത്ത് തന്നെയാണ് അല്ലേ?
0: കൊല്ലത്ത് തന്നെ. ഇപ്പം 90 കോടി രൂപ പിന്നെ ഹൈപവർ കമ്മിറ്റി അപ്രൂവ് ചെയ്ത് ഈ ബജറ്റിൽ പൈസ ഇട്ടിട്ടുണ്ട്. നമ്മളതിൻ്റെ തറക്കല്ലിടും, അതാണ് ആദ്യമേ ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ഒരുപാട് ഫെസിലിറ്റി, ഇതെന്ന് പറഞ്ഞാൽ അതിനകത്ത് സ്പോർട്സ് ഫെസിലിറ്റീസ് ഉണ്ട്, നല്ലൊരു നോളജ് സെൻ്ററുണ്ട്, ലൈബ്രറി കം നോളജ് സെൻ്ററുണ്ട്, ഒരു പ്രിൻറ്റിംഗ് പ്രസ്സുണ്ട് നമ്മൾ തുടങ്ങാൻ വേണ്ടി. പിന്നെ നമ്മൾ ഒരുപാട് ഇന്നോവേറ്റീവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഈ സെൻറ്റർ ഫോർ സസ്റ്റൈനബിലിറ്റി സ്റ്റഡീസ്, സെൻറ്റർ ഫോർ വുമൺ സ്റ്റഡീസ്, അങ്ങനെ റീസെൻ്റായിട്ട് പിന്നെ സെൻറ്റർ ഫോർ ഇന്നോവേറ്റീവ് ഇനിഷ്യേറ്റീവ്സ്, അങ്ങനെ പിന്നെ സെൻറ്റർ ഫോർ AI എണ്ണം തുടങ്ങാൻ പരിപാടി ഇടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പുതിയ സെൻറ്റേഴ്സ് നമ്മൾ തുടങ്ങുന്നുണ്ട്. ഇവിടെല്ലാം മെയിൻലി നമ്മൾ സ്കില്ലിന് ഇമ്പോർട്ടൻസ് കൊടുത്തും, ഈ സസ്റ്റൈനബിലിറ്റി സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ UN സസ്റ്റൈനബിലിറ്റി ഇതുണ്ടല്ലോ, അതിൻ്റെ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഈ വർഷം തന്നെ ഇതെല്ലാം തുടങ്ങുന്നുണ്ട്. പിന്നെ ഒരുപാട് വേറെ ഒരുപാട് സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാം തുടങ്ങുന്നുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ ഈ ഇൻഡസ്ട്രിയായിട്ട് ചേർന്നിട്ട് ഇപ്പം IBM ചേർന്ന് നമ്മളൊരു സെൻറ്റർ ഓഫ് എക്സലൻസ് തുടങ്ങാൻ പോകുക. ഗൂഗിളും IBM കൂടെ അത് അസോസിയേറ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഡിസ്കഷൻ ഒരു സ്റ്റേജ് കഴിഞ്ഞു. ഇനി ഗൂഗിളുമായിട്ടൊരു മീറ്റിംഗ്, അവരുമായിട്ട് ചേർന്നൊരു സെൻറ്റർ ഓഫ് എക്സലൻസ് നമ്മൾ തുടങ്ങാം. ഓൺലൈൻ എഡ്യൂക്കേഷൻ തുടങ്ങാനൊരു ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആൾറെഡി ഡെവലപ്പ് ചെയ്തു. പിന്നെ AI VR വെച്ച് അല്ലെങ്കിൽ മെറ്റാവേഴ്സ് വെച്ചിട്ട് ഒരു വിർച്വൽ ലാബ്സ് ഉണ്ടാക്കാൻ പോകാണ്. അത് നമുക്കങ്ങനെ സയൻസ് ലാബ് റിയലായിട്ട് ലാബ് ചെയ്യുന്നതിനെക്കാട്ടും കുട്ടികൾക്ക് എവിടെ ഇരുന്നാലും ഇതിനകത്ത് റിപ്പീറ്റഡായിട്ട് ചെയ്തു നോക്കാനുള്ള ഒരു വിർച്വൽ ലാബ് കൺസെപ്റ്റ് നമ്മൾ അതിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ ഇതെല്ലാം സയൻസ് സബ്ജക്റ്റും എല്ലാം തുടങ്ങി. ഇതൊരു മോഡേൺ ഡിജിറ്റൽ എനേബിൾഡ് പബ്ലിക് വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി കമ്പയർ ചെയ്ത്.
1: ഒരു ഈ സർവകലാശാല ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്ഥാപനമായി ഉയർത്തുകയാണ്, അതാണ്
0: അതാണ് ലക്ഷ്യം. അതെന്ന് വെച്ചാൽ നമ്മുടെ ആക്ട് തന്നെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഫോറിൻ യൂണിവേഴ്സിറ്റിയായിട്ട് അക്കാഡമിക് കൊളാബറേഷൻ. അപ്പം ഞാൻ രണ്ടു മൂന്നെണ്ണം ഇങ്ങനെ സംസാരിച്ചു. അപ്പം നമുക്ക് ഈ ഓൺ ഫെസിലിറ്റീസ് ഒന്ന് സിസ്റ്റമായി വരാത്തതുകൊണ്ടും ഈ മാൻ പവറിൻ്റെ ഷോർട്ടേജ് കൊണ്ട് അത് ഡിലേ ആയി ഡിലേ പോകുന്നത്. രണ്ട് മൂന്ന് യൂണിവേഴ്സിറ്റിയായിട്ട് ഞാൻ ഇങ്ങനെ അപ്രോച്ച് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അതൊരു അന്താരാഷ്ട്ര അവരുമായിട്ട് കൊളാബറേഷനുമായിട്ട് ജോയിൻ്റ് ആയിട്ട് പ്രോഗ്രാം ചെയ്യാനും ഈ ഫാക്കൾട്ടി എക്സ്ചേഞ്ച്, റിസർച്ച് കൊളാബറേഷൻ, പ്രോജക്റ്റ് ഇമ്മീഡിയറ്റായിട്ട് ഈ വർഷം നവംബറിൽ ഖത്തർ യൂണിവേഴ്സിറ്റി, മലേഷ്യയുടെ ഒരു യൂണിവേഴ്സിറ്റി, ഞങ്ങൾ ഇങ്ങോട്ട് ചേർന്നിട്ട് ഒരു ഇൻ്റർനാഷണൽ സെമിനാർ ഓർഗനൈസ് ചെയ്യും ഈ ഡിജിറ്റൽ ടെക്നോളജിയിൽ. അത് ആൾറെഡി ഡിസ്കഷൻ കഴിഞ്ഞാൽ അത് ഫിക്സ് ചെയ്തു. ഇതുപോലെ പല യൂണിവേഴ്സിറ്റിയായിട്ട് ടീമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് യൂണിവേഴ്സിറ്റിയായിട്ട് ഭാവിയിൽ ചെയ്യണം.
1: ഈ അടുത്ത 5 വർഷത്തിനുള്ളിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ദർശനവും അതിൻ്റെ ലക്ഷ്യങ്ങളും എന്താണ്?
0: ഒരു ഇന്റർനാഷണലി അക്ലൈൻഡ്, ഡിജിറ്റലി എനേബിൾഡ്, ഒരു ഫ്ലെക്സിബിൾ, ഡൈനാമിക്, ലേണർ സെൻട്രിക് യൂണിവേഴ്സിറ്റി ആക്കി മാറ്റിയെടുക്കാം.
1: ഓക്കെ, ഇപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഒരുപക്ഷെ പല രീതിയിലുള്ള സംശയങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ അവരോട് ഒക്കെ സാറിന് പറയാനുള്ള എന്താണ്?
0: ഈ ലൈഫ് ലൈൻ ലേണിംഗ് ആണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഒരിക്കലും ഒരു പഠിത്തം മരിക്കുന്നവരെ പഠിക്കേണ്ട. പിന്നെ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുക, എല്ലാത്തിനെ പറ്റി അറിയണം. ചൈൽഡ് ലൈഫ് ക്യൂരിയോസിറ്റി എന്നാണ് പറയുന്നത്. മരിക്കുന്നവരെ ചൈൽഡ് ലൈഫ് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുക. ഒരു കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ചേഞ്ചസ് ആർ വെരി ഫാസ്റ്റ്. പിന്നെ ടെക്നോളജി ജീവിതത്തിൻ്റെ ഒരു പാർട്ടാക്കുക. റെക്കഗ്നേഷൻ ഓഫ് ഹയർ ലേണിംഗ്, നമ്മുടെ കേരളത്തിൽ ഒരുപാട് പാരമ്പര്യമുള്ളത് ഇപ്പോൾ ആയുർവേദം, ഈ കളരിപ്പയറ്റ്, അതുപോലെ ഈ നാട്ടുവൈദ്യം, ജ്യോത്സ്യം. അപ്പോൾ അവർക്കൊന്നും 40 വർഷമൊക്കെ ആയിട്ട് അവർക്കൊന്നും ഒരു സർട്ടിഫിക്കറ്റ് ഒരു റെക്കഗ്നേഷൻ കിട്ടുന്നത്. അപ്പോൾ അവരെ പ്രീവിയസ് നോളജ് റെക്കഗ്നൈസ് ചെയ്ത് അവരെ എല്ലാം ഒരു സർട്ടിഫിക്കറ്റ്, നമ്മളൊരു അക്കാഡമി ഒരു സിലബസ് ഒരു അക്കാഡമി ഫ്രെയിം ഉണ്ടാക്കും, അതിലോട്ട് അവരുടെ നോളജ് വെച്ചിട്ട് ഒരു ഇവാലുവേഷൻ നടത്തിയിട്ട് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോകും. അപ്പോൾ അവർക്ക് ഈ നാട്ടുവൈദ്യം അല്ലെങ്കിൽ ആയുർവേദം ഒക്കെ പഠിച്ചവർക്ക് ഒരു റെക്കഗ്നേഷൻ കിട്ടും. അവർക്ക് ഇപ്പോൾ ഏറ്റവും വലിയ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് അത് നമ്മളിപ്പോൾ ഇംപ്ലിമെൻ്റ് അതിൻ്റെ ഫ്രെയിം വർക്കായി വരുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് അതിൻ്റെ ഗൈഡ്ലൈൻസ് എല്ലാം ഇറക്കിയിടും, നമ്മളത് ചെയ്യുകയാണ്.
1: അപ്പോൾ ഈ വർഷത്തെ കോഴ്സുകൾ അഡ്മിഷൻ
0: ജൂലൈ 31 ലാസ്റ്റ് ഡേറ്റ്.
1: ജൂലൈ 31 ലാസ്റ്റ് ഡേറ്റ് അല്ലേ?
0: പക്ഷേ നമ്മൾ 1.5 ലക്ഷത്തോളം സ്റ്റുഡൻസിനെ പ്രതീക്ഷിക്കുന്നുണ്ട് ടോട്ടൽ നമ്മുടെ എൻറോൾമെന്റ്. പിന്നെ നമ്മൾ ഒരു കോഴ്സ് കൂടെ ഉണ്ട്, ഒരു BA നാനോ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞ് ഒരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് ലെവലിൽ എൻ്റർപ്രണർഷിപ്പ് പറഞ്ഞത്. PG ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കുടുംബശ്രീ അല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാർ ചെറിയ ചെറിയ ബിസിനസ്. അപ്പോൾ ഈ കോഴ്സിന് പഠിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ വലുതാക്കാൻ പറ്റും എന്നുള്ള കംപ്ലീറ്റ് മാർക്കറ്റിംഗ് ഉണ്ട്, ഓപ്പറേഷൻസ്, ടെക്നോളജി, ഫിനാൻസ്, ബാലൻസ് ഷീറ്റ് എങ്ങനെ ചെയ്യുന്നത്, ഒരു പ്രോഫിറ്റ് എങ്ങനെ ചെയ്യുന്നത്, അതെങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാങ്കിൽ എങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, ഏതൊക്കെയാണ് ഫണ്ടിങ് സോഴ്സ്, അങ്ങനെയുള്ള അതിനകത്ത് ഇന്റേൺഷിപ്പും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. പ്രോജക്റ്റ് എല്ലാം ഉണ്ട്. അത് കടിക്കുമ്പം അത് കിട്ടും. അത് കൂടാതെ അവർക്കൊരു ഡിഗ്രിങ്ങളെ കിട്ടും. നാളെ ഏതെങ്കിലും ഡിഗ്രി വെച്ചുള്ള ഓപ്ഷൻ വരുമ്പോൾ അവരെ ജീവിതം വേറെ നിലയിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതല്ല, പുതിയ ബിസിനസ് ആയിട്ട് തുടങ്ങുന്നവർക്ക് ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഗ്രാജുവേറ്റ് ലെവലിൽ എൻ്റർപ്രണർഷിപ്പ് പ്രോഗ്രാം യൂണിവേഴ്സിറ്റി ലെവലിൽ തുടങ്ങുന്നത്. UGC അപ്രൂവ് മോഡ് എന്ന് പറയുന്നത് ഒന്ന് റെഗുലർ മോഡ്, ഒന്ന് ഞങ്ങൾ നടത്തുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡ്, ഒന്ന് ഓൺലൈൻ മോഡ്. ഈ 3 മോഡേ ഉള്ളൂ UGC അപ്രൂവ്. അപ്പം കുട്ടികൾ ശ്രദ്ധിക്കേണ്ട, ഒരു ഏത് കോഴ്സിന് എവിടെ ആയാലും ഏത് യൂണിവേഴ്സിറ്റി, ഇത് ഒത്തിരി പേർക്ക് അബദ്ധം വരുന്നുണ്ട്, ജോയിൻ ചെയ്താൽ UGC അപ്രൂവ്ഡ് മോഡാണോ എന്ന് നോക്കണം. അതിൽ പഠിച്ചില്ലെങ്കിൽ ഡിഗ്രി ഇൻവാലിഡ്. ഇപ്പം പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് പല ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. പക്ഷെ അത് ശരിക്കും ഇന്നലെ ഒരു RT എനിക്ക് കിട്ടി, റിപ്ലൈ കിട്ടിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ

0: അങ്ങനെ ഒരു മോഡില്ല. അതിൽ പഠിക്കുന്ന കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് ഇൻവാലിഡ് ആണ്.
1: എന്ത് മോഡായിരുന്നു അത്?
0: പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട്,
1: പ്രൈവറ്റ് രജിസ്ട്രേഷൻ മോഡ്.
0: അത് അത് ശരിക്കും ഇപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ തട്ടിപ്പ് നടക്കുന്നതുകൊണ്ട് യു ജി സി ഒരു പുതിയ റൂള് കൊണ്ടുവന്നിട്ടുണ്ട്. സർട്ടിഫിക്കറ്റിൻ്റെ പുറവിന് ഏത് മോഡിലാണ് ഡെലിവറി ചെയ്യുന്നത്, ഇപ്പോൾ ഓപ്പൺ ആണെങ്കിൽ അത് വെക്കണം, ഡിസ്റ്റൻസ് ആണെങ്കിൽ അത് വെക്കണം, വേറെ വേറെ ഏതെങ്കിലും മോഡാണെങ്കിൽ അത് വെക്കണമെന്നും പറഞ്ഞിട്ട് സ്ട്രിക്റ്റ് റൂള് കൊണ്ടുവന്നിട്ടുണ്ട്. ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ പുറകിൽ ഏത് മോഡിലാണ് പഠിച്ചതെന്നുള്ളത് കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ ഏത് കോഴ്സിന് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാലും അത് വാലിഡ് ആണോ റെക്കഗ്നൈസ്ഡ് ആണോ നോക്കിയിട്ട് പഠിക്കുക.
1: അപ്പം നിരവധി യുവതി യുവാക്കൾ ഇതുപോലെ അവരുടെ നല്ല സമയത്ത് പഠിക്കുന്ന സമയത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കാതെ വേറെ ഏതെങ്കിലും ജീവിതമാർഗം തേടി പോയ ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് നല്ലൊരു അവസരമാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രദാനം ചെയ്യുന്നത്. അത് അവർ എല്ലാവരും പ്രയോജനപ്പെടുത്തുക. താങ്കൾ ഇവിടെ വരികയും ഇത്രയും കാര്യങ്ങൾ വളരെ വിശദമായിട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്തു. താങ്കളോട് ആകാശവാണിയുടെയും അതുപോലെ തന്നെ നമ്മുടെ ശ്രോതാക്കളുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: താങ്ക് യു സർ.
2: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് വൈസ് ചാൻസലറിനെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9847220016. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ വി പി ജഗതിരാജുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖമാണ് നേർമൊഴിയിൽ കേട്ടത്.
3: നേർമൊഴി സമാപിക്കുന്നു.

ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9496553321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593321. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

യുവാക്കൾക്കും സംരംഭകർക്കുമായുള്ള പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. ഒരു മാസത്തെ EPF വേതനത്തിന് തുല്യമായ തുക രണ്ടു തവണകളായിട്ടാണ് നൽകുന്നത്. ആറുമാസത്തെ തുടർച്ചയായ സേവനത്തിന് ശേഷം ആദ്യ ഗഡു ലഭിക്കും. തുടർന്ന് 12 മാസം പൂർത്തിയാക്കുമ്പോൾ രണ്ടാമത്തെ ഗഡു ലഭിക്കുന്നതാണ്. സൌജന്യ സാമ്പത്തിക സാക്ഷരതാ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയാൽ മാത്രമേ രണ്ടാമത്തെ ഗഡു ലഭിക്കുകയുള്ളൂ. ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൌണ്ട് മുഖേനയാണ് തുക കൈമാറുന്നത്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി PMVBRY.EPFIndia.gov.in എന്ന പോർട്ടൽ സന്ദർശിക്കുക.

ആകാശവാണി. ഇപ്പോൾ മഴവില്ല്. ചൽത്തേ ചൽത്തേ എന്ന ഹിന്ദി ചിത്രത്തിലെ ഒരു ഗാനമാണ് മഴവില്ലി ഇന്നാദ്യം. അഭിജീത്, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയത്.

ഉദിത് നാരായണും സുജാതയും സംഘവും പാടിയ തമിഴ് ഗാനം ഇനി കേൾക്കാം. ചിത്രം ഗില്ലി.

0: സമയം 5 മണി.
1: ഏ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹേ ആജ് കെ ഹിന്ദി പ്രസാരൺ മേ ആയി സുനത്തെ ഹെ അഞ്ജന എം കി വാർത്ത സ്വാതന്ത്ര്യോത്തർ ഹിന്ദി നാടകവും മേം രംഗമഞ്ചിയത.
2: സ്വതന്ത്രതാ പ്രാപ്തിക്ക് ബാദ് ഹിന്ദി നാടക് ഓർ രംഗമഞ്ചിക്ക് ക്ഷേത്രമേം വ്യാപക പരിവർത്തൻ ദേഖ്നക്കുമില്ലേ. സ്വാതന്ത്ര്യോത്തർ ഹിന്ദി നാടക് കേവൽ മനോരഞ്ജൻ കാ സാധൻ നഹി രഹ ബൽക്കി വോ സമാജ് കി ജടിലതാവും സംഘർഷവും ഓർ മാനവീയ സംവേദനാവും കാ സശക്ത മാധ്യം ബൻ ഗയ. ഇസി കാൽമേം ഹിന്ദി നാടകം കി രംഗമഞ്ചിയതാ കാ ഭി ഉല്ലേഖനീയ വികാസ് ഹുവ. സംവാദ്, അഭിനയ്, ദൃശ്യവിധാൻ, പ്രകാശ്, ധ്വനി, മഞ്ച് സജ്ജ, പ്രതീക്, സംഗീത് തഥാ ദർശകോം കെ സാത്ത് താതാത്മ്യ സ്ഥാപിത കർണേക്ക് ക്ഷമത ഈ സബി രംഗമഞ്ചയിതാക്കെ ആവശ്യക തത്വ ഹേ. സ്വാതന്ത്ര്യോത്തർ ഹിന്ദി നാടകകാരോനെ ഇൻ തത്വം കാ

അത്യന്ത് കലാത്മക് ഓർ പ്രയോഗശീൽ ഢംഗ് സേ ഉപയോഗ കിയ. സ്വതന്ത്രതാ കെ ബാദ് ഹിന്ദി നാടകോ മേ യഥാർത്ഥവാദി ദൃഷ്ടികോൺ പ്രമുഖ രൂപ സേ ഉഭർകർ സാമനേ ആയ. പാത്ര അബ് രാജാവും ഓർ ദേവതാവും കെ സ്ഥാൻ പർ സാമാന്യ മധ്യവർഗീയ പരിവാരം സേ ലിയേ ജാനേ ലഗി. മോഹൻ രാഗേഷ് ഇസ് യുഗ കെ ഏസേ നാടകാർ ഹേ ജിനോനെ ഹിന്ദി നാടക കോ ആധുനിക രംഗബോധ് പ്രദാൻ കിയ. ഉൻകാ നാടക് ആദ്യ അധൂരെ സ്വാതന്ത്ര്യോത്തർ ഹിന്ദി രംഗമഞ്ച് കാ അത്യന്ത് മഹത്വപൂർണ്ണ ഉദാഹരണ ഹേ. ഇസ് നാടകമേ ഏക് ടൂട്ടേ ഹുയേ മധ്യവർഗീയ പരിവാർ കി കഹാനി പ്രസ്തുത കി ഗേ ഹേ. നാടക കി സബ്സേ ബഡി വിശേഷത ഇസ്കി രംഗമഞ്ചീത ഹേ. സീമിത പാത്ര ഏക് സാധാരണ ഘരേലു മഞ്ച് സജ്ജ ചോട്ടെ ഓർ തീക്കെ സംവാദ് തഥാ പാത്രം കി മാനസിക കുണ്ട മഞ്ച് പർ അത്യന്ത പ്രഭാവശാലി ടങ്ക് സേ വ്യക്ത ഹോത്തി ഹേ. നാടകമേം ബാഹ്യ ഘടനാവും കി അപേക്ഷ ആന്തരിക തനാവ് അധിക മഹത്വപൂർണ ഹേ. സംവാദം കി കടുത ഔർ മൗന കി ഗഹരായി ദർശകം കു പാത്രം കി മാനസിക സ്ഥിതി സേ ജോഡ് ദേത്തി ഹേ. ഇസ് പ്രകാർ ആദ്യ അധൂരെ ഹിന്ദി രംഗമഞ്ചുമേം യഥാർത്ഥവാദി രംഗമഞ്ചീയതാക്ക ഉത്കൃഷ്ട ഉദാഹരണം മാനാ ജാത്ത ഹേ. ഇസി പ്രകാർ ആഷാഢക ഏകദിൻമേം ഇതിഹാസ് ഓർ ആധുനിക സംവേദനാക്ക സുന്ദർ സമന്വയെ ദിക്കായി ദേത്ത ഹേ. കാളിദാസ് ഓർ മല്ലികാക്ക് സംബന്ധം കെ മാധ്യം സേ കലാകാർ കെ ജീവൻ സംഘർഷക്കോ പ്രസ്തുത കിയ ഗയാ ഹേ. ഇസ് നാടകമേം പ്രകൃതി ക അത്യന്ത് പ്രഭാവശാലി മഞ്ചി ഉപയോഗ ഹുവാ ഹേ. വർഷ പർവത് ബാദൽ ഔർ ഗ്രാമീൺ വാതാവരൺ കേവൽ ദൃശ്യ നഹി ഹേ ബൽക്കി പാത്രവും കി ഭാവനാവും കെ പ്രതീക് ബഞ്ചാത്തെ ഹൈൻ. പ്രകാശ് ഔർ ധ്വനി ക പ്രയോഗ് നാടക കി ഭാവനാത്മകതാക്കോ ഓർ അധിക പ്രഭാവശാലി ബനാത്ത ഹേ. മഞ്ചിപ്പർ മൗനിക ക്ഷണഭി സംവാദവും ജിത്തിനി ഹി മഹത്വപൂർണ്ണ ഹോജാത്തെ ഹൈൻ. ഇസ് പ്രകാർ നാടക കി രംഗമഞ്ചേത ഉസ്കി സംവേദനാത്മക ഗഹരായിക്കോ ബഡാത്തി ഹേ. സ്വാതന്ത്ര്യോത്തർ ഹിന്ദി നാടകമേം പ്രതീകാത്മക് ഓർ കാവ്യാത്മക രംഗമഞ്ചേത കാഭി മഹത്വപൂർണ്ണ സ്ഥാൻ ഹേ. ധർമ്മവീർ ഭാരതി ക പ്രസിദ്ധ നാടക് അന്തായുക് ഇസ്ക സർവോത്തം ഉദാഹരണ ഹേ. മഹാഭാരത് യുദ്ധക്ക് ബാധക്ക് പൃഷ്ഠഭൂമി പർ ആധാരിത് എഹ് നാടക് ആധുനിക മാനവിക്ക് നിരാശ ഹിംസ ഔർ നൈതിക പതൻകോ പ്രസ്തുത കർത്ത ഹേ. ഇസ്കി ഭാഷ അത്യന്ത് കാവ്യാത്മക ഹേ ഓർ മഞ്ച് സജ്ജ പ്രതീകാത്മക ഹേ. നാടകമേം അന്ധകാർ കേവൽ ഭൗതിക നഹീം ബൽക്കി മാനസിക് ഓർ സാംസ്കൃതിക അന്ധകാർ ക പ്രതീക ഹേ. പ്രകാശ് ഓർ ധ്വനി ക ഉപയോഗ വാതാവരണ നിർമ്മാണമേം അത്യന്ത് പ്രഭാവശാലി സിദ്ധ ഹോത്ത ഹേ. യുദ്ധക്ക് ധ്വനിയാം ശംഖനാദ് കരുൺ പുക്കാർ ഔർ മന്ദ് പ്രകാശ് ദർശകം കോ ഗഹരെ മാനസിക തനാവക്ക് അനുഭൂതി കരാത്തെ ഹൈം. ഇസ് നാടകമേം കോറസ് ക പ്രയോഗ ഭി വിശേഷ ഉല്ലേഖനീയ ഹേ. കോറസ് ന കേവൽ കടനാം ക വർണ്ണൻ കർത്ത ഹേ ബൽക്കി ദർശകം കി സംവേദനാം കോ ഭി ദിശാ ദേത്ത ഹേ. അന്തായുഗിനെ ഹിന്ദി രംഗമഞ്ച് കോ ഏക് നൈ കാവ്യാത്മക് ഓർ പ്രതീകാത്മക ദൃഷ്ടി പ്രദാൻ കി. ആധുനിക രംഗമഞ്ചിനെ ലോകശൈലിക്കോ അപ്നാക്കർ നാടകം കോ അധിക ജീവന്ത് ഓർ ജനസാമാന്യക്ക് നികട ബനായ. ഹബീബ് തൻവീറിനെ ഇസ് ദിശാമീം ഉല്ലേഖനീയ കാര്യകീയ. ഉൻക നാടക് ചരൺദാസ് ചോർലോക് രംഗമഞ്ചീയതാക്ക ശ്രേഷ്ഠ ഉദാഹരണ ഹേ. ഇസ്മീം ഛത്തീസ്ഗഡി ലോകഭാഷ ലോകഗീത് നൃത്യ ഓർ പാരമ്പര്യക അഭിനയ ശൈലിക്ക അത്യന്ത് പ്രഭാവശാലി പ്രയോഗ ഹുവാ ഹേ. മഞ്ച് സജ്ജ അത്യന്ത് സരൾ ഹേ കിന്ദു അഭിനയ ഓർ സംഗീതക്കെ കാരൺ നാടക് അത്യന്ത് ജീവന്ത് ബഞ്ചാത്ത ഹേ. ദർശകം സെ പ്രത്യക്ഷ സംവാദ സ്ഥാപിത കർണേക്കി ശൈലി ലോകനാട്യ പരമ്പരാക്കി വിശേഷത ഹേ. ജിസേ ഹബീബ് തൻവീറിനെ ആധുനിക സന്ദർഭവുമേം പ്രസ്തുത കിയ. ഉൻകെ നാടകവുമേം രംഗമഞ്ച് കേവൽ ദൃശ്യ പ്രദർശൻ നഹീം രഹത്ത ബൽക്കി വ ഉത്സവ ഓർ സാമൂഹിക അനുഭവക രൂപ ലേ ലേത്ത ഹേ. സ്വാതന്ത്ര്യോത്തർ ഹിന്ദി നാടകോമേം സാമാജിക് ഓർ രാജനീതിക ചേതനാഭി മഹത്വപൂർണ്ണ രൂപസേ വ്യക്ത ഹുയി. ഭീഷ്മസൈനിക്ക് നാടക് ഇസ് ദൃഷ്ടി സേ അത്യന്ത് മഹത്വപൂർണ്ണ ഹേ. ഉൻകാ നാടക് കബീര ഖട ബാസാർമേം സാമാജിക സംഘർഷ് ഓർ വൈചാരിക പ്രതിരോധ ക സശക്ത ഉദാഹരണ ഹേ. കബീർ കെ വ്യക്തിത്വ കെ മാധ്യം സേ ധാർമ്മിക് ആഡംബർ സാമാജിക വിഷമത ഔർ സത്താക്കെ വിരോധ കോ മഞ്ച് പർ പ്രസ്തുത കിയ ഗയാ ഹേ. നാടകമേം ജൻഭാഷ സമൂഹ ദൃശ്യം ഓർ സംഗീത ക പ്രഭാവി പ്രയോഗ ഹുവാ ഹേ. മഞ്ചീ സംരചന അത്യന്ത് സരൾ ഹോത്തെ ഹുയേ ഭി

അത്യധിക പ്രഭാവശാലി ഹെ. ഇസി പ്രകാർ ഉൻഗ നാടക് ഹാനൂഷ് കലാകാർ ഓർ സത്താ കെ സംഘർഷ കോ പ്രസ്തുത കർത്താ ഹെ. ഘടി നിർമ്മാണ കി പ്രക്രിയ നാടകമേം ഏക് മഹത്വപൂർണ്ണ ദൃശ്യാത്മക പ്രതീക ബഞ്ചാത്തി ഹെ. മഞ്ച് പർ വസ്തുവും ഓർ പ്രതീകം കെ മാധ്യം സെ വിചാരം കോ വ്യക്ത കർണ സ്വാതന്ത്ര്യോത്തർ രംഗമഞ്ചിക്ക് വിശേഷത രഹി ഹെ. ഇസ് കാൽമേം സ്ത്രീ ചേതന ഓർ മനോവൈജ്ഞാനിക സംഘർഷം കോഭി രംഗമഞ്ച് പർ പ്രഭാവശാലി ടംഗ് സെ പ്രസ്തുത കിയാ ഗയ. സുരേന്ദ്ര വർമ്മ ക നാടക് സൂര്യക്ക് അന്തിം കിരൺ സെ സൂര്യക്ക് പഹലി കിരൺ തക് സ്ത്രീ മനോവിജ്ഞാൻ ഔർ സത്താ സംബന്ധം ക അത്യന്ത മഹത്വപൂർണ്ണ നാടക് ഹെ. ഇസ്മീം പ്രകാശ് മൌൻ ഓർ സീമിത് മഞ്ചീയ സഞ്ചേജന കെ മാധ്യം സെ പാത്രം കി മാനസിക സ്ഥിതി കോ വ്യക്ത കിയാ ഗയ ഹെ. സംവാദോമേം നാടകീ തനാവ് ഓർ പ്രതീകാത്മകത നാടകക്ക് രംഗമഞ്ചീയതാക്കോ സശക്ത ബനാത്തി ഹെ. സ്വതന്ത്രതാക്കെ ബാദ് ഹിന്ദി രംഗമഞ്ച് മീം തക്നീക്കി വികാസ് ഭീ തേസി സെ ഹുവ. മഞ്ച് സജ്ജ അബ കേവൽ സജാവട്ട് ക മാധ്യം നഹി രഹി ബൽക്കി അർത്ഥ സൃജൻ ക ഉപകരൺ ബൻഗി. ഭാരി ഭർക്കം സജ്ജ കെ സ്ഥാൻ പർ സാങ്കേതിക ഓർ ന്യൂനതം മഞ്ച് സജ്ജ ക പ്രയോഗ ബട. പ്രകാശ് യോജന കോ വിശേഷ മഹത്വ ദിയാ ജാനേ ലഗ. പ്രകാശക്കെ മാധ്യം സെ സമയ വാതാവരൺ മാനസിക തനാവ് ഓർ ഭാവനാവും കോ വ്യക്ത കിയാ ജാനേ ലഗ. ധ്വനി ഓർ സംഗീത ഭി രംഗമഞ്ചയിതാക്കെ മഹത്വപൂർണ്ണ അംഗ ബൻഗേ. ലോകഗീത് പാർശ്വഗീത് യുദ്ധധ്വനിയാം പ്രകൃതിക്ക് ആവാസയും തഥാ മൗനിക പ്രയോഗ് നാടകവും കോ അധിക പ്രഭാവശാലി ബനാത്താ ഹെ. സ്വാതന്ത്ര്യോത്തര ഹിന്ദി രംഗമഞ്ചക്കെ വികാസമേം രാഷ്ട്രീയ നാട്യവിദ്യാലയക്കെ ഭൂമിക അത്യന്ത മഹത്വപൂർണ്ണ രഹി. ഈ സംസ്ഥാനെ അഭിനയ് നിർദ്ദേശൻ മഞ്ച് സജ്ജ ഓർ പ്രകാശ് തക്നീക്കെ ക്ഷേത്രമേം വ്യവസ്ഥിത പ്രശിക്ഷൺ പ്രദാൻ കിയ. ഇബ്രാഹിം അൽകാജി ജയ്സെ നിർദ്ദേശകോനെ ഹിന്ദി രംഗമഞ്ചക്കോ ആധുനിക ദൃഷ്ടി പ്രദാൻ കി. യദ്യപി സ്വാതന്ത്ര്യോത്തർ ഹിന്ദി നാടകനെ അനേക ഉപലബ്ധിയാം പ്രാപ്തിക്കി ഫിർഫി കുച്ച് സമസ്യായും ബനീ രഹി. ആർത്ഥിക സംസാധനവും കി കമി സ്ഥായി രംഗമഞ്ചം ക അഭാവ് ദർശകം കി സീമിത സംഖ്യ തഥാ സിനിമ ഓർ ടെലിവിഷൻ ക ബടുത്ത പ്രഭാവ് ഹിന്ദി രംഗമഞ്ചക്കേലിയെ ചുനൌത്തി ബനെ. ഫിർഫി ഹിന്ദി നാടകകാരവും ഓർ രംഗകർമ്മിയോനെ അപ്പിനി സൃജനാത്മകത ഓർ പ്രയോഗശീലത കെ ബൽപ്പർ രംഗമഞ്ചക്കോ ജീവന്ത് ബനായരക. മോഹൻ രാഗേഷ് ധർമ്മവീർ ഭാരതി ഹബീബ് തൻവീർ തഥാ ഭീഷ്മ സാഹിനി ജയ്സിൻ നാടകകാരോനെ ഹിന്ദി രംഗമഞ്ചക്കോ സമൃദ്ധ ഓർ ആധുനിക സ്വരൂപ പ്രദാൻ കിയ. സ്വാതന്ത്ര്യോത്തർ ഹിന്ദി നാടകം കി രംഗമഞ്ചയതാക്ക ഏക് മഹത്വപൂർണ്ണ പക്ഷ് എഹ്ബി ഹേക്കി ഇസ് കാൽക്കെ നാടകകാരോനെ ഭാരതീയ രംഗ പരമ്പര ഓർ പാശ്ചാത്യ രംഗചേതന കെ ബീച്ച് സന്തുലൻ സ്ഥാപിത കർണേക്ക പ്രയാസ് കിയ. സ്വതന്ത്രതാക്കെ ബാദ് ഭാരതീയ സമാജ് ആധുനികതാക്കി ഓർ ബഡരഹാത ഇസ്ലേ രംഗമഞ്ച് ബി നൈ വിചാർധാരാവും ഓർ കലാത്മക പ്രയോഗം സെ പ്രഭാവിത ഹുവ. ഹിന്ദി നാടകകാരോനെ ഇൻ പ്രഭാവം കോ ഭാരതീയ സാമാജിക സന്ദർഭം കെ സാത്ത് ജോഡ്കർ പ്രസ്തുത കിയ. പരിണാം സ്വരൂപ് ഹിന്ദി രംഗമഞ്ചുമേം ഏസി ശൈലി വികസിത ഹുയി ജിസ്മേം ഭാരതീയ ലോകധർമ്മിത ഓർ ആധുനിക പ്രയോഗധർമ്മിത ദോനോം കാ സുന്ദർ സമന്വയ ദിക്കായി ദേത്താ ഹെ. സ്വതന്ത്രതാക്കെ ബാദ് അഭിനയ അധിക സ്വാഭാവിക് ഓർ മനോവൈജ്ഞാനിക് ഹോഗയ. അഭിനേത കേവൽ സംവാദ ബോൽനേ വാല വ്യക്തി നഹി രഹ ബൽക്കി ഫു ചരിത്രക്ക് മാനസികത കോ ജീനേ വാല കലാകാർ ബൻകിയ. ഇസ് പരിവർത്തനെ ഹിന്ദി രംഗമഞ്ച് കോ അധിക പ്രഭാവശാലി ഓർ യഥാർത്ഥവാദി ബനായ. സ്വാതന്ത്ര്യോത്തര ഹിന്ദി നാടകവുമേം മഞ്ച് കി സംരചനാമേ ഭി പരിവർത്തൻ ദിക്കായി ദേത്താ ഹെ. പാരമ്പര്യ രംഗമഞ്ചുമേം പർദോം ഓർ സ്ഥിർ ദൃശ്യം ക പ്രയോഗ് അധിക ഹോത്താത ലേക്കിൻ ആധുനിക ഹിന്ദി രംഗമഞ്ചിനെ ഖുലി മഞ്ച് വ്യവസ്ഥ കോ അപ്നായ. ഇസസെ മഞ്ചീയ ഗതിശീലത ബഡി ഓർ ദൃശ്യ പരിവർത്തൻ അധിക സഹജ ഹോഗേ. ആധുനിക നിർദ്ദേശകോനെ മഞ്ചുക്കോ കേവൽ ഭൗതിക സ്ഥാൻ ന മാൻകർ ഏക സക്രിയ കലാത്മക മാധ്യമ കെ രൂപമേന്തേക്ക. മഞ്ചുക്ക പ്രത്യേക കോന അർത്ഥപൂർണ്ണ ബൻഗിയ. കഹീം പ്രകാശക്കെ മാധ്യം സെ വാതാവരൺ രചാ ഗയ തോ കഹീം ഖാലി മഞ്ചുക്ക പ്രയോഗ് അകേലാപ്പൻ ഓർ ശൂന്യത കോ വ്യക്ത കർണേ കെലിയെ കിയാ ഗയ. സ്വാതന്ത്ര്യോത്തര ഹിന്ദി നാടകക്കി രംഗമഞ്ചയിതാമീം സംഗീതക്കി ഭൂമിക ഭി അത്യന്ത മഹത്വപൂർണ്ണ രഹി. സംഗീത് അവ കേവൽ മനോരഞ്ജൻ കേലി പ്രയുക്ത് നഹി ഹുവ
बल्कि वो नाटक की संवेदना और वातावरण निर्माण का साधन बन गया।

0: ലോകധർമ്മി നാടകോമി ഠോൽ മഞ്ജീര ബാസുരി ഓർ ലോക ഗീതോം കാ പ്രയോഗ് ദർശകോം കോ ഭാരതീയ സാംസ്കൃതിക പരിവേഷ സേ ജോഡ്താ ഹേ വഹീം ആധുനിക നാടകോമീം ധ്വനി പ്രഭാവം കാ പ്രയോഗ് തനാവ് ഭയ ഓർ ബേചൈനിക്കോ അഭിവ്യക്ത കർണേ കെ ലിയേ കിയാ ഗയ ഉദാഹരണ കെ രൂപമേ യുദ്ധ വിസ്ഫോട് മഷീനോം കെ ആവാസ് യാ അചാനക് ചാ ജാനേ വാല മൗന ദർശകോം കെ മൻ പർ ഗഹര പ്രഭാവ ചോർത്താ ഹേ ഇസ് പ്രകാർ സംഗീത് ഓർ ധ്വനി രംഗ മഞ്ജേതാ കെ സശക്ത ഉപകരൺ ബൻ ഗേ സ്വാതന്ത്ര്യോത്തർ ഹിന്ദി നാടകോം മേ സംവാദ ശൈലി മേ ഭി മഹത്വപൂർണ പരിവർത്തൻ ആയ സ്വതന്ത്രതാപൂർവ നാടകവും മേം സംസ്കൃത നൃഷ്ട് ഓർ ആലങ്കാരിക ഭാഷാ കാ പ്രയോഗ് അധിക ഹോത്താത കിന്തു സ്വതന്ത്രതാ കെ ബാദ് സംവാദ് അധിക ബോൾചാൽ കി ഭാഷാ മേം ലിഗേ ജാനേ ലഗേ ഇസസേ നാടക കി മഞ്ചീയത ഓർ സംപ്രേഷണീയത ദോനോം ബഡി ആധുനിക നാടകക്കാരോനെ ഭാഷക്കോ പാത്രം കെ സാമാജിക് പരിവേഷ് ഓർ മാനസിക സ്ഥിതി കെ അനുസാർ ഢാല മധ്യവർഗീയ പാത്രം കി ഭാഷ അലഗ് ഹേ ഗ്രാമീൺ പാത്രം കി അലഗ് ഓർ ശിക്ഷിത് ഷഹരി വർഗ് കി അലഗ് എഹി കാരണ ഹേ കി സ്വാതന്ത്ര്യോത്തർ ഹിന്ദി നാടക് അധിക സ്വാഭാവിക് ഓർ വിശ്വസനീയ പ്രതീത ഹോത്തെ ഹൈ സ്വാതന്ത്ര്യോത്തർ ഹിന്ദി രംഗമഞ്ചമേ ദർശകോം കി ഭൂമിക കോഭി നയേ ടംഗ് സേ ദേഖാ ഗയ പഹലെ ദർശക കേവൽ പ്രസ്തുതി ദേഖ്നേ വാല നിഷ്ക്രിയ വ്യക്തി മാനാ ജാത്താത കിന്തു ആധുനിക രംഗമഞ്ചിനെ ഉസേ പ്രസ്തുതി കാ സഹഭാഗി ബനാദിയ ലോകനാട്യ പരമ്പരാസെ പ്രേരിത ഹോക്കർ കൈ നാടകവുമേം അഭിനേത സീതേ ദർശകം സെ സംവാദ് കർത്തേ ഹൈം ഇസസേ മഞ്ച് ഓർ ദർശക കെ ബീച്ച് കി ദൂരി കം ഹോ ജാത്തി ഹേ ദർശക കേവൽ ഭാവുക് ഹോക്കർ നാടക നഹി ദേഖ്ത ബൽക്കി സാമാജിക് ഓർ രാജനീതിക പ്രശ്നവും പർ വിചാർ ഭി കർത്താ ഹേ ഇസ് പ്രകാർ സ്വാതന്ത്ര്യോത്തർ ഹിന്ദി രംഗമഞ്ചിനെ ദർശകം കി ചേതനാക്കോ സക്രിയ ബനാനേക്ക പ്രയാസ് കിയ അന്ധത കഹാ ജാ സക്താ ഹേ കി സ്വാതന്ത്ര്യോത്തർ ഹിന്ദി നാടകം കി രംഗമഞ്ചേത ബഹുആയാമി പ്രയോഗശീൽ ഓർ ജീവൻ സാപേക്ഷ ഹേ
1: അഭിയാ അഞ്ജന എം കി വാർത്താസുൻ രഹേ ഥേ സ്വാതന്ത്ര്യോത്തർ ഹിന്ദി നാടകോ മേ രംഗ മഞ്ജിയത ഇസി കെ സാത്ത് ആജ് കാ ഹിന്ദി പ്രസാരൺ യഹി സമാപ്ത ഹോത്താ ഹേ നമസ്കാർ.

പ്രധാനമന്ത്രി വികസിത ഭാരത് റോസ്ഗാർ യോജന പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ 2025 ഓഗസ്റ്റ് 1 മുതൽ 2027 ജൂലൈ 31 വരെ സൃഷ്ടിക്കപ്പെടുന്ന തൊഴിലുകൾക്കാണ് ബാധകം. ജീവനക്കാർക്ക് ഇതിനായി പ്രത്യേകം അപേക്ഷ നൽകേണ്ടതില്ല. നിങ്ങളുടെ തൊഴിൽ ദാതാവ് EPFOയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഈ ആനുകൂല്യങ്ങൾക്ക് നിങ്ങൾ അർഹരാകും. പ്രധാനമന്ത്രി വികസിത ഭാരത് റോസ്ഗാർ യോജനയുടെ രണ്ടാം ഘടകം തൊഴിൽ ദാതാക്കൾക്കുള്ളതാണ്. ഓരോ പുതിയ ജീവനക്കാരനും പ്രതിമാസം പരമാവധി 3,000 രൂപ വരെ പ്രോത്സാഹനമായി സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ആനുകൂല്യം 2 വർഷത്തേക്ക് ലഭിക്കും.

0: ആകാശവാണി
1: തുടിത്താളം. തുടിത്താളത്തിൽ ഇന്ന് തായമ്പക, അവതരിപ്പിക്കുന്നത് മാർഗി അരവിന്ദ് കൃഷ്ണനും സംഘവും.

തൊടിതാളത്തിൽ ഇന്ന് തായമ്പക അവതരിപ്പിച്ചത് മാർഗി അരവിന്ദ് കൃഷ്ണനും സംഘവും. പങ്കെടുത്തവർ മാർഗി അനന്തകൃഷ്ണൻ, കലാമണ്ഡലം സായികൃഷ്ണ, കലാനിലയം വിഷ്ണു.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ആകാശവാണി. ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
1: ഇന്ത്യയിലെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ് ഗാന്ധിക്ക് തെക്കേ ആഫ്രിക്കയിൽ ആരംഭിക്കേണ്ടി വന്നത്. പത്നി കസ്തൂർബായിയും 9-5 വയസ്സായ തന്റെ പുത്രന്മാരും ഒരു മകനും ഒരു മരുമകനും ഗാന്ധിയുടെ ഒപ്പമുണ്ടായിരുന്നു. ഇന്ത്യക്കാരുടെ കുട്ടികൾക്കായി ഗാന്ധി ആരംഭിച്ച ഒരു വിദ്യാലയത്തിൽ അവർ പഠിക്കുവാൻ തുടങ്ങി. സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന വിദ്യാഭ്യാസത്തെക്കാൾ അച്ഛനമ്മമാരുടെ മേൽനോട്ടവും ശിക്ഷണവുമാണ് ചെറിയ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് ഗാന്ധി വിശ്വസിച്ചു. ഡർബാനിൽ താമസം തുടങ്ങി അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ ഗാന്ധിക്ക് നല്ല പ്രാക്ടീസ് ഉണ്ടായി തുടങ്ങി. കോടതിയിൽ പോയി കേസു നടത്തുന്നത് ചുരുക്കമായിരുന്നു.

0: ആപീസിലായിരുന്നു ഗാന്ധിയുടെ ജോലിയാധികവും വസ്തുസംബന്ധമായ ആധാരങ്ങൾ എഴുതി തയ്യാറാക്കലും കക്ഷികളെ ഉപദേശിക്കലും കേസുകൾ മധ്യസ്ഥത പറഞ്ഞ് തീർക്കലുമായിരുന്നു പ്രധാന പ്രവൃത്തികൾ. എന്നാൽ പ്രാക്ടീസിനേക്കാൾ ഗാന്ധിയെ അധികം ആകർഷിച്ചത് സമുദായ സേവനമായിരുന്നു. ഒരിക്കൽ ഒരു കുഷ്ഠരോഗി ഗാന്ധിയുടെ ഭവനത്തിൽ വന്നു. അയാൾക്ക് ഭക്ഷണം കൊടുത്തതുകൊണ്ട് മാത്രം ഗാന്ധി തൃപ്തിപ്പെട്ടില്ല. അയാളെ വീട്ടിൽ താമസിപ്പിച്ചു, അയാൾക്ക് വേണ്ട ശുശ്രൂഷയും ചെയ്തു. അതിനുശേഷം കൂലിപ്പണിക്കാർക്ക് പ്രത്യേകമായുള്ള ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് അയാളെ കൂട്ടിക്കൊണ്ടുപോയി ചികിത്സയ്ക്കുള്ള ഏർപ്പാട് ചെയ്തു. ഇത്തരം സേവനങ്ങളിൽ ഗാന്ധിക്ക് വലിയ താൽപ്പര്യമായിരുന്നു. അതിനുള്ള അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. സേവനം കാര്യക്ഷമമായി നടത്തുന്നതിന് റസ്റ്റംജിയുടെ ധനസഹായത്തോടുകൂടി ഒരു ധർമ്മ ആശുപത്രി ഏർപ്പെടുത്തി. ഡോക്ടർ എഴുതി കൊടുക്കുന്ന മരുന്ന് തയ്യാറാക്കുവാനും രോഗികളെ ശുശ്രൂഷിക്കുവാനും ഗാന്ധി ആശുപത്രിയിൽ പോയി തുടങ്ങി. ദിവസേന കാലത്ത് 2 മണിക്കൂർ നേരം അതിനായി വിനിയോഗിച്ചിരുന്നു. ഈ പ്രവൃത്തി കഴിഞ്ഞതിനു ശേഷമാണ് ആപീസിലേക്ക് പോയിരുന്നത്. സാധുക്കളുമായി സമ്പർക്കം പുലർത്തുന്നതിനും അവരുടെ കഷ്ടതകൾ നേരിട്ട് കണ്ടറിയുന്നതിനും ഇത് അവസരമുണ്ടാക്കി. ഈ പരിചയം പിന്നീട് ബൂവർ യുദ്ധകാലത്ത് മുറിവേറ്റ പട്ടാളക്കാരെ ശുശ്രൂഷിക്കുന്നതിൽ ഗാന്ധിക്ക് ഉപയോഗമായി തീർന്നു. ആപീസിലെ ഗുമസ്തന്മാർ ഗാന്ധിയും ഒരുമിച്ചാണ് പാർത്തിരുന്നത്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഷെയ്ഖ് മഹ്താബ് പാർത്തിരുന്നതും അവിടെയായിരുന്നു. തന്നോടൊപ്പം താമസിക്കുന്നവരെ ശുശ്രൂഷിക്കുന്നതിലും അവർക്ക് വേണ്ട സൌകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലും ഗാന്ധി വലിയ താൽപര്യം പ്രദർശിപ്പിച്ചിരുന്നു. ഇവിടെ വെച്ചാണ് ജീവിതത്തെ പാകപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഗാന്ധിജി ആരംഭിച്ചത്. ഭക്ഷണം മിതമായിരിക്കണം, കഴിയുന്നതും പാകം ചെയ്യാത്തതായിരിക്കണം, മസാല സാധനങ്ങൾ ഉപയോഗിക്കുകയുമരുത്. ഇതെല്ലാമായിരുന്നു ഭക്ഷണ സമ്പ്രദായത്തിൽ സൂക്ഷിക്കേണ്ടതായ കാര്യങ്ങൾ എന്ന് അദ്ദേഹം അറിഞ്ഞു. അതുപോലെ തന്നെ ഉപവാസവും ബ്രഹ്മചര്യത്തിന് ആവശ്യമാണെന്ന് മനസ്സിലായി. ഈ വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിതരീതി ഭേദപ്പെടുത്തുവാൻ നിശ്ചയിച്ചു. അങ്ങനെ ഒരാദർശ ജീവിതം നയിക്കാനുള്ള ഗാന്ധിയുടെ ദൃഢനിശ്ചയത്തോടുകൂടിയുള്ള ശ്രമം ആരംഭിച്ചു.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം NJ ജോഷിലാൽ.

0: ആകാശവാണി.
1: പ്രിയ ശ്രോതാക്കളെ, ഇടവ ബഷീർ ആലപിച്ച ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യഗാനം സർവലോകനായക സുബഹാനെ എന്നാരംഭിക്കുന്നു.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇടവ ബഷീർ ആലപിച്ച ഭക്തിഗാനങ്ങൾ.
1: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. ഇന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് സീഡ് പദ്ധതി, 6:30 ലക്ഷദ്വീപ് വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നിയമസഭയിൽ ഇന്ന്, 6:50 മുതൽ ICC വിമൺസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ലണ്ടനിലെ ഓവലിൽ വെച്ച് ഓസ്ട്രേലിയയും വെസ്റ്റിൻഡീസും തമ്മിൽ നടക്കുന്ന 1-ാം സെമിഫൈനൽ മത്സരത്തിന്റെ തത്സമയ വിവരണം കേൾക്കാം ഡൽഹിയിലെ. 7:25 വാർത്തകൾ, 8:35 വാർത്താ ബുള്ളറ്റിൻ, 11 മണിക്ക് സ്പോട്ട്ലൈറ്റ് പരിപാടി, 11:15 മുതൽ FM Gold. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം തോംസൺ ആന്റണി അവതരിപ്പിക്കുന്നു. 6 മണിക്ക് ഉഷമലരിയിൽ നാലാങ്കൽ കൃഷ്ണപിള്ളയുടെ അപൂർണ ചിത്രം എന്ന കവിത ആലാപനം അർച്ചന ഗോപിനാഥ്. 6:15 ഉദയഗീതം H രാജേഷ് പാടിയത്. 6:30 പ്രഭാതഭേരി. 7 മണി മുതൽ 8 മണി വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, മനോയാനം, ഗ്രാമകേരളം, നമുക്കു ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 മലയാളത്തിൽ വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 65. 8:35 സ്മൃതിമധുരം. 8:45 യോഗ സൗഖ്യം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9 മണിക്ക് അക്ഷരച്ചെപ്പ്. 10 മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം. VV സുബ്രഹ്മണ്യം വയലിനിൽ വായിച്ച കൃതികൾ. 11:02 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. വിവിധ തരം പകർച്ചപ്പനിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. 12 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 12:20 ലളിതഗാനങ്ങൾ, മനോജ് PG പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, ദേശീയ ഡോക്ടർ

ദിനം ഡോക്ടർ ബി പത്മകുമാർ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, ഉച്ചയ്ക്ക് 1 ചലച്ചിത്ര ഗാനങ്ങൾ, 2:15 തുടർനാടകം. ദസ്തോവിസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം കുറ്റവും ശിക്ഷയും അവസാന ഭാഗം, നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 ഉമംഗ് സിഐടി സ്പോൺസേഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 ചലച്ചിത്ര ഗാനങ്ങൾ. 4:30 മഴവില്ല, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 ഹിന്ദി പാഠം. 5:15 പാട്ടുകളം. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 5:40 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഭക്തിഗാനങ്ങൾ. മാരായമുട്ടം ജോണിയും സംഘവും അവതരിപ്പിച്ചത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സ്കീം. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും. കർഷകർക്കായി ഓണാട്ടുകര വികസന ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ, ബിനേഷ് വിആറുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 തൊഴിലാളി മണ്ഡലം. റേഡിയോ മെക്കാനിക്കായ കൃഷ്ണൻ നായരുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം. 7:50 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ഫീച്ചർ. മഴയായി പുഴിയാം, രചന പി എൽ വിജയകുമാർ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ആയുഷ്മാൻ ഭാരത് യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം ഇന്റർവെൽ, പ്രത്യേക പരിപാടി പ്രതിരോധം അതിജീവനം. 9:30 സംഗീത പരിപാടി.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സീഡ് പദ്ധതി.
1: ഇന്ത്യ ഗവൺമെന്റിന്റെ സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിൽ ഡീ നോട്ടിഫൈഡ് നോമാഡിക് സെമി നോമാഡിക് കമ്മ്യൂണിറ്റികൾക്കായുള്ള ഒരു സംരംഭമാണ് സീഡ്. ഇത് ഒരു സാമ്പത്തിക ശാക്തീകരണ പദ്ധതിയാണ്. ഈ പദ്ധതിയിലൂടെ ഡീ നോട്ടിഫൈഡ് ട്രൈബ്സ്, നോമാഡിക് ട്രൈബ്സ്, സെമി നോമാഡിക് ട്രൈബ്സ് എന്നിവയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പൊതു സ്വകാര്യ മേഖലയിൽ ഉചിതമായ ജോലി നേടുന്നതിനായി മത്സര പരീക്ഷകളിൽ പങ്കെടുക്കാനും മെഡിസിൻ, എഞ്ചിനീയറിംഗ്, MBA തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം നേടാനും പ്രാപ്തരാക്കുന്നു. മത്സര പരീക്ഷകളിൽ വിജയിക്കാനായി ഉയർന്ന നിലവാരമുള്ള പരിശീലനവും ഈ പദ്ധതിയിലൂടെ ലഭ്യമാക്കുന്നു. സീഡ് പദ്ധതിയിലൂടെ നിലവിൽ 12ാം ക്ലാസ്സിൽ പഠിക്കുന്നവരോ 12ാം ക്ലാസ് പാസ്സായവരോ ആയ മുൻപറഞ്ഞ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് നീറ്റ്, JEE മെയിൻ, ക്ലാറ്റ്, സാറ്റ്, RRB മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിന് കോച്ചിംഗ് ഫീസും അധിക ആനുകൂല്യങ്ങളും ലഭിക്കും. ഈ പദ്ധതിയിലൂടെ ആനുകൂല്യത്തിനായി സാധുവായ ഒരു DNT, NT, SNT സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. നിലവിൽ വിദ്യാർത്ഥി 12ാം ക്ലാസ് പഠിക്കുകയാണെങ്കിലോ ഫലം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലോ മുൻ ബോർഡ് പരീക്ഷയുടെ മാർക്ക് പരിഗണിക്കും. 2 ഘട്ടങ്ങളുള്ള, അതായത് പ്രിലിമിനറി, മെയിൻ പരീക്ഷകൾക്ക് പ്രാഥമിക ഘട്ടത്തിൽ ഒരു തവണയെങ്കിലും യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകും. മത്സര പരീക്ഷയ്ക്ക് എത്ര തവണ ശ്രമിച്ചാലും ഒരു വിദ്യാർത്ഥിക്ക് പരമാവധി 2 തവണ വരെ ഈ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായോ ഓഫ്ലൈനായോ ഇഷ്ടമുള്ള ഏത് കോച്ചിംഗ് സ്ഥാപനത്തിലും ചേരാം. ഈ പദ്ധതിയിൽ ചേരാൻ അപേക്ഷകർ യാതൊരു ഫീസും നൽകേണ്ടതില്ല. മുഴുവൻ അപേക്ഷാ പ്രക്രിയയും സൗജന്യമാണ്.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ 9495964321. മറ്റൊരു ഫോൺ നമ്പർ 9496556321. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashvani, the news read by Anuja Kumar. India has signed 28 migration and mobility partnership agreements with over 26 countries. Speaking at the Human Resource Mobility Forum in New Delhi, External Affairs Minister Dr. S. Jaishankar today said the collective responsibility of nations is to combat illegal migration, exploitative practices, fraudulent intermediaries and human trafficking. He said India's commitment to safe and legal mobility is reflected in the e-migrate platform.
2: One key pillar which has brought about a transformation in the governance of migration has been the use of digital systems and tools. India's commitment to safe and legal mobility is reflected in the e-migrate platform. And since its inception, more than 5 million immigration clearances have been issued. This digital ecosystem has become a global example of leveraging technology to protect migrant workers while facilitating mobility.
1: President Draupadi Murmu has called upon students to use education as a means to build an equitable and inclusive society. She said educated youth should not work only for their own progress, but also strive to uplift the weaker sections and contribute to nation building. The president said this while addressing the first convocation of the Central Tribal University of Andhra Pradesh in Visakhapatnam. The president said every educated youth should help bring forward those left behind and contribute towards achieving the goal of a developed India by 2047. Union Education Minister Dharmendra Pradhan urged the students to become job creators rather than job seekers. The Special Intensive Revision SIR of Electoral Rolls has begun in Delhi, Karnataka, Meghalaya, Maharashtra and Jharkhand today. As part of the exercise, in Delhi, over 13,000 booth-level officers will visit every household till the 29th of next month to distribute pre-printed enumeration forms in duplicate to all existing electors for verification and updation of the electoral rolls. Addressing the media, Chief Electoral Officer of Delhi Ashok Kumar said that claims and objections can be filed from the 5th of August to the 4th of September. The final electoral roll will be published on the 7th of October. General Dheeraj Seth today took charge as the 31st Chief of the Army Staff from General Upendra Dwivedi, who superannuated after more than 4 decades of distinguished service to the nation. General Seth is an alumnus of the National Defence Academy, Pune, and was commissioned into the Armoured Corps in December 1986. He has a distinguished military career spanning nearly 4 decades. India has reaffirmed its strong support for the Financial Action Task Force, FATF, describing it as an indispensable pillar of the global fight against terrorism, financing and money laundering. The statement came after Pakistan criticized the task force following the neighboring country's placement on the organization's grey list for increased monitoring. Speaking at a UN event on the sidelines of the Counter-Terrorism Week, India's permanent representative to the UN, P. Harish, said attempts to question FATF's credibility reflect fear of scrutiny rather than genuine concerns. On the occasion of Hul Divas today, Prime Minister Narendra Modi has paid tributes to Sidho Kanhu, Chand Bhairav, Phulo Jhano and all the brave tribal warriors who stood firm against the injustice of foreign rule. In a social media post, Mr. Modi said that Hul Divas is a powerful symbol of the extraordinary courage and unwavering spirit of tribal communities who laid down their lives for their motherland. Benchmark domestic equity indices ended the final trading session of the quarter around 4.3% lower today. The Sensex fell 250 points to close at 76,479, while the Nifty lost 81 points to settle at 23,866. However, the broader market on the National Stock Exchange ended in a positive territory. In the FIFA World Cup, Morocco and Paraguay have advanced to the round of 16. Morocco defeated Netherlands 3-2 on penalties after a thrilling 1-1 draw in Guadalupe, Mexico. Tonight, Ivory Coast will take on Norway in Texas, United States. The match is scheduled to begin at 10:30 p.m. Indian time. And that is the end of this news bulletin.
3: ആകാശവാണി കോഴിക്കോട് ലക്ഷദ്വീപ് വൃത്താന്തം.
4: കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കുമ്പോൾ ലക്ഷദ്വീപിലും വിദ്യാഭ്യാസം, വിവരസാങ്കേതികം, കുടിവെള്ള വിതരണം ഉൾപ്പെടെ പ്രാഥമികമായ എല്ലാ മേഖലകളിലും മികച്ച പുരോഗമനങ്ങൾ കൈവരിച്ചതായി കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. കഴിഞ്ഞ 18-ാം തീയതി മുതൽ 21-ാം തീയതി വരെ ലക്ഷദ്വീപിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുകയായിരുന്നു അദ്ദേഹം. ലക്ഷദ്വീപിൽ പുരോഗമിക്കുന്ന വികസിത് ഇന്ത്യ സങ്കൽപ് സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രത്യേക ജനസമ്പർക്ക പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. തുടർന്ന് പ്രഗതി പത് യാത്രയുടെ ഭാഗമായി നിർമ്മാണ പുരോഗതിയിലുള്ള കവരത്തി ദ്വീപിലെ രാജ്യത്തെ ആദ്യ ഓഷൻ തെർമൽ എനർജി കൺവെർഷൻ അധിഷ്ഠിത കുടിവെള്ള ശുചീകരണ പ്ലാന്റ്, പുതിയ സ്കൂൾ കെട്ടിട സമുച്ചയം എന്നിവ കേന്ദ്ര സഹമന്ത്രി സന്ദർശിച്ചു. ഏക് പേട് മാക്കേ നാം യജ്ഞത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളോടൊപ്പം അദ്ദേഹം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. തുടർന്ന് ലക്ഷദ്വീപിന്റെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരുമായി സെക്രട്ടേറിയറ്റിൽ നടന്ന പ്രത്യേക അവലോകന യോഗത്തിലും കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് തലസ്ഥാന ദ്വീപായ കവരത്തിയിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ പുരോഗമിക്കുന്ന പ്രവേശന ഉത്സവങ്ങളുടെ ഭാഗമായി പങ്കെടുത്തു. പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി വിദ്യാർത്ഥികളിലും അധ്യാപകരിലും മികച്ച പരിവർത്തനങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ പദ്ധതി ഏറ്റവും മികച്ച രീതിയിൽ രാജ്യത്ത് നടപ്പിലാക്കിയ പ്രദേശം എന്ന ബഹുമതി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്നും ലക്ഷദ്വീപിന് ലഭിച്ചതായി വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അവനീഷ് കുമാർ ചടങ്ങിൽ സന്തോഷം പങ്കിട്ടു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും വിപുലമായ യോഗാ പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചു. അഗത്തി ദ്വീപിൽ സംഘടിപ്പിച്ച യോഗാ പരിശീലന പരിപാടികളിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. തുടർന്ന് നടന്ന സൈക്കിൾ റാലി അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. ഒപ്പം വൃക്ഷത്തൈകളും നട്ടുപിടിപ്പിച്ചു. തലസ്ഥാന ദ്വീപായ ഗാന്ധി സ്ക്വയർ ബീച്ചിൽ നടന്ന പരിപാടികളിൽ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അവനീഷ് കുമാർ, ആരോഗ്യ വകുപ്പ് ഡയറക്ടർ എം ഭരണി ഉൾപ്പെടുന്നവർ പങ്കെടുത്തു. ചടങ്ങിൽ സംയുക്തമായി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. ഇന്ത്യൻ നേവി, കോസ്റ്റ് ഗാർഡ്, ലക്ഷദ്വീപ് പോലീസ്, IRBN, CRPF ഉൾപ്പെടുന്ന വിവിധ സേനാ വിഭാഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, വനിതാ സ്വയം സഹായ സംഘങ്ങൾ, സന്നദ്ധ സംഘടനകൾ എന്നിവർ യോഗാ പരിശീലനത്തിൽ പങ്കെടുത്തു. ലക്ഷദ്വീപിൽ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന 2 രോഗികളെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് വിദഗ്ധ ചികിത്സകൾക്കായി വ്യോമയാന മാർഗം കൊച്ചിയിലെത്തിച്ചു. ലക്ഷദ്വീപ് ഭരണകൂടവുമായി ചേർന്നാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് കവരത്തിയും കൊച്ചി കോസ്റ്റ് ഗാർഡ് എയർ എൻക്ലേവും ചേർന്ന് ഈ മെഡിക്കൽ ഇവാക്വേഷൻ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കിയത്. അഗത്തി ദ്വീപിൽ നിന്നും കവരത്തി ദ്വീപിൽ നിന്നുമുള്ള 60ഉം 66 വയസ്സുള്ള 2 രോഗികളെയാണ് അടിയന്തര ചികിത്സകൾക്കായി പ്രതികൂല കാലാവസ്ഥയെ മറികടന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡോണിയർ വിമാനത്തിൽ കൊച്ചിയിലെത്തിച്ചത്. ഈ വർഷം 5 ദ്വീപ് നിവാസികളുടെ വിലപ്പെട്ട ജീവനാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഇത്തരം ദൗത്യത്തിലൂടെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. ലക്ഷദ്വീപ് എക്സൈസ് റെഗുലേഷൻ 2026 ആക്ട് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലക്ഷദ്വീപ് MPയും ലക്ഷദ്വീപ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ഹംദുള്ള സയ്യിദ് രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമുവിന് കത്തയച്ചു. ദ്വീപിലെ ജനങ്ങളുടെ തനതായ ഗോത്ര സംസ്കാരം, സാമൂഹിക ഘടന, സമാധാനപരമായ അന്തരീക്ഷം എന്നിവയ്ക്ക് ഈ പുതിയ നിയമം ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നതായി അദ്ദേഹം കത്തിൽ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 46 വർഷമായി ലക്ഷദ്വീപിൽ നിലനിൽക്കുന്ന മദ്യ നിരോധന നയം ദ്വീപിന്റെ സാമൂഹിക സുരക്ഷിതത്വവും പൊതുജനാരോഗ്യവും സംരക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും ജനങ്ങളുമായോ ജനപ്രതിനിധികളുമായോ യാതൊരുവിധ ചർച്ചകളും നടത്താതെയാണ് പുതിയ റെഗുലേഷൻ കൊണ്ടുവന്നിട്ടുള്ളതെന്നും MP കത്തിൽ ചൂണ്ടിക്കാട്ടി. ആയതിനാൽ ഈ റെഗുലേഷൻ അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്നും ഭാവിയിൽ ദ്വീപിനെ ബാധിക്കുന്ന നയങ്ങൾ രൂപീകരിക്കുമ്പോൾ ഗ്രാമസഭകളുമായും ജനപ്രതിനിധികളുമായും കൃത്യമായ കൂടിയാലോചനകൾ നടത്തണമെന്നും ലക്ഷദ്വീപ് MP രാഷ്ട്രപതിയോട് കത്തിലൂടെ അഭ്യർത്ഥിച്ചു. ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ പൾസ് പോളിയോ രോഗപ്രതിരോധ മരുന്ന് വിതരണ പരിപാടികൾ എല്ലാ ദ്വീപുകളിലും സംഘടിപ്പിച്ചു. കവരത്തി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ നടന്ന പരിപാടിയിൽ മെഡിക്കൽ സൂപ്രണ്ടന്റ് ഡോക്ടർ എം സി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപ് ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാർ, നഴ്സുമാർ, എ എൻ എം, ആശാപ്രവർത്തകർ ഉൾപ്പെടുന്നവരുടെ പങ്കാളിത്തത്തോടെ ദ്വീപുകളിലെ ആശുപത്രികൾ, ഒപ്പം സ്കൂളുകൾ ഉൾപ്പെടെയുള്ള പൊതുസ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണ പരിപാടികൾ സംഘടിപ്പിച്ചു.
3: ലക്ഷദ്വീപ് വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ 9495964321. മറ്റൊരു ഫോൺ നമ്പർ 9496556321. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ വി പത്മകുമാർ സംസാരിക്കുന്നു. ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധി ഝാ. ആദൌ മുഖ്യാഃ വാർത്താഃ. യൂറോബാങ്ക് സംസ്ഥയാ ഗ്രീസതഃ ഭാരതം പ്രതി UPI ആധാരിത ധനപ്രേഷണ സേവാ സമാരബ്ധ. ഉപക്രമോയം ഐതിഹാസികഃ വർത്തതെ ഇതി വാണിജ്യോദ്യോഗ മന്ത്രി പീയൂഷ ഗോയലഃ സബലം അവോചത്. പാകിസ്ഥാനസ്യ FATF സംസ്ഥയാഃ ഗ്രേ ലിസ്റ്റ് ഇത്യസ്യ നിരീക്ഷണസ്യ ആലോചനായാഃ അനന്തരം ഭാരതേന ഏതാം സംസ്ഥാം പ്രതി സ്വീയ ദൃഢ സമർഥനം പുനഃ പ്രകടീകൃതം. ജനറൽ ധീരജ് സേഠ ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഭാരതീയ സേനയാഃ ഏകത്രിംശത്തമ സേനാധ്യക്ഷത്വേന പദഭാരം ഗൃഹീതവാൻ. അമേരിക്ക ഇറാനയോഃ ശാന്തി വാർത്തയാഃ ഭവിഷ്യം പ്രതി അനിശ്ചിതത വർത്തതെ യതോ ഹി തെഹ്റാൻ പ്രശാസനേന അമേരിക്ക രാഷ്ട്രപതിനഃ ട്രംപസ്യ ദോഹാ നഗരെ മേലനസ്യ വിഷയഃ ദൃഢതാപൂർവകം ഖണ്ഡിതഃ. ഭാരതീയ ഋതു വിജ്ഞാന വിഭാഗേന ഉത്തരപ്രദേശ് ബിഹാര മധ്യ മഹാരാഷ്ട്ര കൊങ്കണ് ഗോവാ രാജ്യേഷു അതിവൃഷ്ടേഃ പൂർവാനുമാനം പ്രഖ്യാപിതം. അപി ച ക്രീഡാ വാർത്താസു ഫിഫ വിശ്വകപ്പ് സ്പർധാ മാലികായാം മൊറക്കോ ദേശേന നീതർലാൻഡ് ദലം പരാഭൂയ റൌണ്ട് ഓഫ് 16 ഇത്യത്ര പ്രവേശം അവാപ്തം. അഥ വാർത്താഃ വിസ്തരേണ. ഗ്രീസ് ദേശസ്യ യൂറോബാങ്ക് ഇതി സംസ്ഥയാ ഭാരതേ സീമാപാര ധന പ്രേഷണായ UPI ആധാരിത സേവാ സമാരബ്ധ. യേന ഭാരതീയ ഗ്രാഹകാഃ അത്യല്പവ്യയേന അതീവ തീവ്രഗത്യാ ധനം സ്ഥാനാന്തരിതം കർത്തും ശക്നുവന്തി. അയം അഭിനവ പദക്ഷേപഃ യൂറോബാങ്ക് സംസ്ഥായാഃ ഭാരതസ്യ നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇത്യസ്യ ച അന്താരാഷ്ട്രിയ ശാഖയാ സഹ കൃതേന രണനീതിക സഹയോഗേന സംഭവോ ജാതഃ. സാമാജികാന്തർജാലീയ പട്ടലെ പ്രസൃതെ സന്ദേശേ ഭാരതസ്യ വാണിജ്യോദ്യോഗ മന്ത്രി പീയൂഷ ഗോയലഃ സംസൂചയത് യത് യൂറോബാങ്ക് സംസ്ഥായാം അസ്യാഃ സേവായാഃ ഉദ്ഘാടനം ഭാരതസ്യ അംഗീയ പാരിസ്ഥിതികീ തന്ത്രസ്യ വൈശ്വിക വിസ്താരെ ഏകം അപരം മഹത്വപൂർണം ഐതിഹാസികം സോപാനം വർത്തതെ. തേന അഗ്രേ ഗതിതം യത് ഗ്രീസ് ദേശെ UPI സേവായാഃ സാക്ഷാത് പ്രസാരണേന സഹ അധുനാ അർഹാഃ ഗ്രാഹകാഃ സുരക്ഷിതരൂപേണ നിർബാധം തത്ക്ഷണമേവ ധനം പ്രേഷയിതും ശക്ഷ്യന്തി. യസ്മാത് പാരമ്പരിക സ്ഥാനാന്തരണ വ്യയസ്യ അപേക്ഷയാ വ്യവഹാര ശുൽക്കം ന്യൂനീഭൂയ കേവലം ലഘുഭാഗഃ ഏവ അവശിഷ്യതേ. ഭാരതേന ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് FATF ഇതി സംസ്ഥായാഃ പ്രതി സ്വസ്യ ദൃഢ സമർഥനം പുനഃ പ്രകടീകൃതം. സാ ച സംസ്ഥാ ആതങ്കവാദി വിത്ത പോഷണസ്യ അഥ ധനശോധനസ്യ വിരുദ്ധം വൈശ്വിക സംഘർഷെ ഏക അപരിഹാര്യ ആധാര സ്തംഭത്വേന വർത്തതെ. ഇതം വക്തവ്യം തദാ ആഗതം യദാ പാകിസ്ഥാനേന തീവ്ര നിരീക്ഷണാർത്ഥം സംസ്ഥായാഃ ഗ്രേ ലിസ്റ്റ് ഇത്യത്ര FATF ഇത്യസ്യ ആലോചന കൃതാ. സംയുക്തരാഷ്ട്രസംഘസ്യ ഏകസ്മിന് കാര്യക്രമേ സംഭാഷണം കുർവന് ഭാരതസ്യ പ്രതിനിധിഃ പി ഹരീശഃ അവോചത് യത് FATF സംസ്ഥായാഃ വിശ്വസനീയതായാഃ ഉപരി ആക്ഷേപം കർത്തും പ്രയാസാഃ വാസ്തവിക ചിന്താം ന അപിതു നിഷ്പക്ഷ സമീക്ഷായാഃ ഭയമേവ ജനയതി. തേന സ്പഷ്ടീകൃത

0: प्रथाः कपटपूर्त मध्यस्थतां च प्रतिरोद्धुं राष्ट्राणां सामूहिक उत्तरदायित्वं प्रति विशेषरूपेण उपादिष्टम्। हूल दिवसावसरे प्रधानमंत्री नरेन्द्र मोदी विदेश शासनस्य न्यायस्य विरुद्धं दृढतया समुपस्थितेभ्यः सिंधो काहू चंद भैरव फूलो झानू इत्यादिभ्यः सहैव सर्वेभ्यः वीर जनजातीय जनेभ्यः भावपूर्णां श्रद्धांजलिं समर्पितवान्। फीफा विश्व कप स्पर्धा मालिकायां मोरक्को पैराग्वे देशौ राउंड ऑफ 16 चरणे स्वस्थानं सुरक्षितवन्तौ। मैक्सिको देशस्य ग्वाडालूप नगरे आयोजिते रमणीये द्वन्द्वे मोरक्को दलेन नीदरलैंड दलं 3-2 इत्यंकैः पराजितम्। अद्य रात्रौ अमेरिका देशस्य टेक्सास प्रान्ते आइवरी कोस्ट तथा नॉर्वे इत्यनयोः मध्ये स्पर्धा भविष्यति इति वार्ताः।
1: ആകാശവാണി സമയം 6:30 അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ദേശീയ പരീക്ഷാ സംവിധാനത്തിൽ സമഗ്ര പരിഷ്കരണം ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കി. പകർച്ചവ്യാധി പ്രതിരോധത്തിനായുള്ള സ്കൂൾതല പ്രചാരണ പരിപാടിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചർച്ച നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. തുല്യതയിലൂന്നിയ സമൂഹത്തിന്റെ സൃഷ്ടിക്കായി വിദ്യാഭ്യാസത്തെ പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ആന്ധ്രാപ്രദേശിലെ സെൻട്രൽ ട്രൈബൽ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. 373 വിദ്യാർത്ഥികൾ രാഷ്ട്രപതിയിൽ നിന്ന് ബിരുദം സ്വീകരിച്ചു. ട്രോളിംഗ് നിരോധന കാലയളവിൽ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് സജി ചെറിയാനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
3: ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്ന് സജി ചെറിയാൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യം സർക്കാർ ലഭ്യമാക്കേണ്ടതാണെന്നും മത്സ്യത്തൊഴിലാളികൾക്കുള്ള വായ്പകൾക്ക് മൊറട്ടോറിയം നടപ്പാക്കുന്ന നടപടി സർക്കാർ സ്വീകരിച്ചില്ലെന്നും പിണറായി വിജയൻ ആരോപിച്ചു. ബജറ്റിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ 50 കോടി രൂപ അധികമായി അനുവദിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കുന്ന 4,500 രൂപയിൽ ആദ്യ ഗഡുവായ 1,500 രൂപ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ആദ്യഗഡു വിതരണം പൂർത്തിയായതായും മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ മറുപടിയായി പറഞ്ഞു. മറ്റു ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ആദ്യഗഡു വിതരണം പൂർത്തിയാകുമെന്നും സൌജന്യ റേഷൻ വിതരണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
2: നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം സംസ്ഥാന നിയമസഭ പാസാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത ആവർത്തിച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. ബിജെപി അംഗം വി മുരളീധരൻ നിർദ്ദേശിച്ച ഭേദഗതി വോട്ടിനിട്ട് തള്ളിക്കൊണ്ടാണ് പ്രമേയം സഭ പാസാക്കിയത്. പ്രിയദർശിനി സൌജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ഒരുമിച്ചോടുന്ന ചില റൂട്ടുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. പൊതുഗതാഗത സംവിധാനം എല്ലാവരിലേക്കും എത്തണമെന്ന നിലപാടാണ് സർക്കാരിനുള്ളതെന്നും മന്ത്രി പറഞ്ഞു.
4: പ്രിയദർശിനി സ്കീം എന്നുള്ളത് ഒരു വലിയ വിജയമാണ്. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് ചില മേഖലയിലുള്ള സ്വകാര്യ സർവീസുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി.
5: കെഎസ്ആർടിസി ഓർഡിനറിയും ലോക്കൽ പ്രൈവറ്റ് ബസ്സും ഒരുമിച്ചോടുന്ന കുറെ റൂട്ടുകളിൽ ഉണ്ട്. അവരുടെ പ്രതിനിധികൾ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്യും, ഏതൊക്കെ റൂട്ടിലാണ് പ്രശ്നം, അപ്പൊ അവിടുത്തെ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ പരസ്പരം മത്സരിക്കാതെ നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാം.
2: പകർച്ചവ്യാധി പ്രതിരോധത്തിൽ വിദ്യാർത്ഥികൾക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന പകർച്ചവ്യാധി പ്രതിരോധ സ്കൂൾതല പ്രചാരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് ആഴ്ചയിൽ 3 ദിവസം ഡ്രൈഡേ ആചരിച്ച് കൊതുക് വളരാൻ സാധ്യതയുള്ള ഇടങ്ങൾ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കോഴിക്കോട് ജില്ലയിൽ നിപ്പ ഭീതി ഒഴിഞ്ഞതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിലവിൽ ചികിത്സയിലുള്ള രോഗിയുടെ 2 സ്രവ സാമ്പിളുകളും നെഗറ്റീവായി. രോഗബാധിതന്റെ സമ്പർക്കപ്പെട്ടികയിലുണ്ടായിരുന്ന എല്ലാവരും ക്വാറന്റൈൻ വിജയകരമായി പൂർത്തിയാക്കിയതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 8 പേർക്ക് ഷിഗല്ലയും 155 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12,000-ലേറെ പേർ പനിയെ തുടർന്ന് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇന്ന് ചികിത്സ തേടി. എലിപ്പനി ബാധിച്ചുള്ള 2 മരണവും ഇന്ന് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: ദീർഘകാലത്തെ സേവനത്തിനുശേഷം സർവീസിൽ നിന്ന് വിരമിച്ച ചീഫ് സെക്രട്ടറി എ ജയതിലക്, അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോബ്രഗഡെ എന്നിവർക്ക് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ യാത്രയയപ്പ് നൽകി. മുഖ്യമന്ത്രി വി ഡി സതീശനും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. നിസ്തുല സേവനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ നന്ദി മുഖ്യമന്ത്രി ചടങ്ങിൽ രേഖപ്പെടുത്തി. 1992 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനായ വിശ്വനാഥ് സിൻഹയാണ് സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി. തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിൽ തുടരുന്ന നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിൽ നാളെ വൈകുന്നേരം ചർച്ച നടക്കും. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയും ആരോഗ്യമന്ത്രി കെ മുരളീധരനും സംയുക്തമായാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളും UNA തൊഴിലാളി യൂണിയൻ ഭാരവാഹികളും ചർച്ചയിൽ പങ്കെടുക്കും. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി സംസ്ഥാനത്ത് ഇന്ന് രാത്രി 12 മണിയോടെ അവസാനിക്കും. SC.census.gov.in എന്ന പോർട്ടലിൽ ലോഗിൻ ചെയ്താണ് വിവരങ്ങൾ നൽകേണ്ടത്. നാളെ മുതൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട സെൻസസ് എന്യൂമറേറ്റർമാർ ഓരോ വീടുകളിലുമെത്തി വിവരശേഖരണം ആരംഭിക്കും. രണ്ടാംവിള നെല്ല് സംഭരണത്തിൽ June 20 വരെയുള്ള PRS-കളിൽ വില വിതരണത്തിന് അനുമതിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
7: വില വിതരണത്തിന് ആവശ്യമായ തുക ലഭ്യമാക്കിയതായി സപ്ലൈകോ അറിയിച്ചു. ഇതോടുകൂടി പാലക്കാട് ജില്ലയിലെ ഭൂരിഭാഗം കർഷകർക്കും നെല്ലുവില ലഭ്യമാകും. നേരത്തെ May 15 വരെയുള്ളതാണ് അനുവദിച്ചിരുന്നതെങ്കിലും കർഷകരുടെ ആവശ്യത്തെ തുടർന്നാണ് തീയതി നീട്ടി നൽകിയത്. August 1 മുതൽ അടുത്ത 1st നെല്ലെടുപ്പ് നടപടികൾക്ക് തുടക്കമാകുമെന്നും സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട്.
2: കണ്ണൂർ മട്ടന്നൂരിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ബോർഡിൽ എഴുതിയത് പകർത്തിയെഴുതാൻ വൈകിയതിനാലാണ് അധ്യാപകൻ കുട്ടിയെ മർദ്ദിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. നാളെ പുലർച്ചെ 6:30 മെക്സിക്കോ ഇക്വഡോർ മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ മൊറോക്കോ നെതർലാൻഡ്സിനെയും പരാഗ്വേ ജർമ്മനിയെയും പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 249 പോയിന്റ് താഴ്ന്ന് 76,478 നിഫ്റ്റി 80 പോയിന്റ് ഇടിഞ്ഞ് 23,865 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില വർദ്ധിച്ചു. പവന് 1,400 രൂപ വർദ്ധിച്ച് 1,04,160 ഗ്രാമിന് 13,020 ഇന്നത്തെ വില. മലയാള മനോരമ മുൻ സീനിയർ ഫോട്ടോഗ്രാഫർ PR ദേവദാസ് അന്തരിച്ചു. 70 വയസ്സായിരുന്നു. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സ്വദേശാഭിമാനി അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. കൊച്ചി വാട്ടർ മെട്രോയുടെ മാതൃകയിൽ ആലപ്പുഴ കൊല്ലം ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. ഇതിന്റെ സാധ്യതകളെക്കുറിച്ച് കൊച്ചി മെട്രോ റെയിൽ മുഖേന പഠനം നടത്തി റിപ്പോർട്ട് ദേശീയ ജലപാത അതോറിറ്റിക്ക് സമർപ്പിച്ചതായും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ മാതൃകയിൽ സംസ്ഥാനത്തുടനീളം MVD സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്നും ഗതാഗതമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം പാങ്ങോട് സൈനിക ആസ്ഥാനത്തിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾ ഇന്നലെ നടന്നു. യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്ര സമർപ്പണത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് നടന്ന പ്രത്യേക സൈനിക സമ്മേളനത്തിൽ പാങ്ങോട് സൈനിക കേന്ദ്ര മേധാവി ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ മികച്ച ഉദ്യോഗസ്ഥരെ ആദരിച്ചു. കേരള സർവകലാശാലയുടെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൌൺസിലായി അഡ്വക്കേറ്റ് ഗിരിജ ഗോപാലിനെ നിയമിച്ചു. നിലവിൽ സ്റ്റാൻഡിംഗ് കൌൺസിലറായിരുന്ന അഡ്വക്കേറ്റ് തോമസ് എബ്രഹാമിന് പകരമായാണ് നിയമനം. തിരുവനന്തപുരം പാറശാല താലൂക്ക് ആശുപത്രിയിൽ ഉദ്ഘാടനം കഴിഞ്ഞ പുതിയ കെട്ടിടം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഒഴിഞ്ഞുകിടക്കുന്ന ഡോക്ടർമാരുടെ നിയമനം 4 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാനും കേടായ ആംബുലൻസ് ഉടൻ നന്നാക്കാനും കമ്മീഷൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകി. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ എടുത്ത കേസിലാണ് നടപടി. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ദേശീയ പരീക്ഷാ സംവിധാനത്തിൽ സമഗ്ര പരിഷ്കരണം ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കി. പകർച്ചവ്യാധി പ്രതിരോധത്തിനായുള്ള സ്കൂൾതല പ്രചാരണ പരിപാടിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചർച്ച നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
8: ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ആർ പ്രദീപ്. ചീഫ് റിപ്പോർട്ടർ ജന്മഭൂമി തിരുവനന്തപുരം. അവതരണം മഹേഷ് ദിവാകരൻ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ കൊണ്ടുവന്ന പ്രമേയവും പഞ്ഞമാസക്കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യം നൽകുന്നില്ലെന്നാരോപിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസും ധനാഭ്യർത്ഥനകൾക്ക് മേലുള്ള ചർച്ചയുമെല്ലാം ഇന്ന് നിയമസഭയെ സജീവവും ശബ്ദായമാനവുമാക്കി. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ കൊണ്ടുവന്ന പ്രമേയം നിയമസഭ പാസാക്കിയെങ്കിലും 2 BJP അംഗങ്ങൾ ഉയർത്തിയ എതിർശബ്ദവും ശ്രീ വി മുരളീധരന്റെ ഭേദഗതിയും ശ്രദ്ധേയമായി. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയും രക്ഷാകർത്താക്കളെയും ആശങ്കയിലാക്കിയ ക്രമക്കേടിൽ ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്നും പരീക്ഷാ സമ്പ്രദായം സമഗ്രമായി പരിഷ്കരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ റോജി എം ജോൺ ആണ് പ്രമേയം അവതരിപ്പിച്ചത്. വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസ സ്വപ്നങ്ങളെയും ഭാവി ജീവിതത്തെയും നിർണയിക്കുന്ന അതീവ പ്രാധാന്യമുള്ള പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത നിരന്തരം ചോദ്യം ചെയ്യപ്പെടുകയാണെന്ന് പ്രമേയം അവതരിപ്പിച്ച മന്ത്രി പറഞ്ഞു. പരീക്ഷാ നടത്തിപ്പിലെ ഗുരുതരമായ ക്രമക്കേടുകൾ പുറത്തുവന്നിട്ടും അവയുടെ ഗൌരവം അംഗീകരിക്കാതെ ഫലപ്രദമായ തിരുത്തലുകൾ വരുത്തുന്നതിൽ കേന്ദ്ര സർക്കാർ വീഴ്ച വരുത്തിയെന്നും ഇത് പ്രതിഷേധാർഹമാണെന്നും മന്ത്രി പ്രമേയത്തിൽ കുറ്റപ്പെടുത്തി. കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന വിവിധ പ്രവേശന പരീക്ഷകളിലും വീഴ്ച പതിവാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി വിദ്യാർത്ഥികൾ ജീവനൊടുക്കുന്ന സാഹചര്യമുണ്ടായി. ദേശീയ പ്രവേശന പരീക്ഷകളുമായി ബന്ധപ്പെട്ട നയരൂപീകരണത്തിൽ സംസ്ഥാനങ്ങളുടെ അഭിപ്രായം തേടണം. പരീക്ഷാ സമ്പ്രദായം സമഗ്രമായി പരിഷ്കരിക്കാൻ കേന്ദ്രം നടപടി സ്വീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. ശ്രീ പ്രേംകുമാർ, ശ്രീ ആരയണൻ ഷൌക്കത്ത്, ശ്രീ വി മുരളീധരൻ എന്നിവരാണ് ഭേദഗതികൾ അവതരിപ്പിച്ചത്. BJPക്ക് വേണ്ടി ശ്രീ വി മുരളീധരൻ അവതരിപ്പിച്ച ഭേദഗതി നിർദ്ദേശങ്ങൾ വോട്ടിനിട്ട് തള്ളിയാണ് പ്രമേയം പാസാക്കിയത്. പരീക്ഷാ നടത്തിപ്പിൽ ഏതാനും പേർ വരുത്തിയ വീഴ്ചയിൽ സമയോചിതമായി ഇടപെട്ട് ക്രമക്കേടിൽ കൃത്യമായ നടപടിയെടുത്ത കേന്ദ്ര സർക്കാരിനെ സഭ പ്രശംസിക്കുന്നു എന്ന് പ്രമേയത്തിൽ ഉൾപ്പെടുത്തണം എന്നായിരുന്നു ശ്രീ വി മുരളീധരന്റെ ആവശ്യം. ശബ്ദവോട്ടിൽ ഭേദഗതി തള്ളിയ ശേഷം പ്രമേയം പാസാക്കിയതായി സ്പീക്കർ അറിയിക്കുകയായിരുന്നു. മത്സ്യത്തൊഴിലാളി സമ്പാദ്യ സമാശ്വാസ പദ്ധതിയിൽ കേന്ദ്രവിഹിതം വൈകിയാൽ പണം സർക്കാർ നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ പറഞ്ഞു. 2ാം ഗഡു അടുത്ത മാസം നൽകും. ഒരു കുറവും മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാവില്ല. 1ാം ഗഡുവിനായി ജില്ലാ ഓഫീസുകളിൽ പണം എത്തിയിട്ടുണ്ടെന്നും ശ്രീ സതീശൻ വ്യക്തമാക്കി. ട്രോളിംഗ് നിരോധന കാലത്ത് പഞ്ഞമാസ ആനുകൂല്യം നൽകുന്നില്ലെന്ന് ആരോപിച്ച് ശ്രീ സജി ചെറിയാൻ അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. മത്സ്യത്തൊഴിലാളികൾക്ക് സമ്പാദ്യ സമാശ്വാസ പദ്ധതി വഴി സഹായവും സൌജന്യ റേഷനും നൽകാറുണ്ടെന്ന് ഫിഷറീസ് മന്ത്രി VE അബ്ദുൽ ഗഫൂർ മറുപടി നൽകി. ആദ്യഗഡു 1500 രൂപ 3 ജില്ലകളിൽ നൽകി. ബാക്കിയെടുത്ത് അധികം വൈകാതെ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ആദ്യഗഡു നൽകാറുള്ളത്. 2ാം ഗഡു കേന്ദ്ര സഹായമാണ്. അത് കിട്ടാനുള്ള നടപടി തുടങ്ങി. കഴിഞ്ഞ സർക്കാർ പോയ പോക്കിന് സഹായം 6000 രൂപയാക്കി ഉയർത്തിയിരുന്നു. ഉയർത്തിയ തുക UDF സർക്കാരാണ് നൽകേണ്ടതെന്നും മന്ത്രി വ്യക്തമാക്കി. 1.5 ലക്ഷത്തോളം ഗുണഭോക്താക്കളും ഗുണഭോക്തൃ വിഹിതം 21 കോടിയോളമുള്ള പദ്ധതി കൃത്യമായി നടപ്പാക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ജൂലൈ വരെ 3 ഗഡുകളായാണ് നൽകേണ്ടിയിരുന്നത്. LDF സർക്കാർ 4500 രൂപയുടെ ആനുകൂല്യം 6000 ആക്കിയതും നൽകുന്നില്ല. ഉണ്ടാകില്ല. കേന്ദ്രവിഹിതം എല്ലാ കാലത്തും വൈകാറുണ്ട്. അതുകൂടി സംസ്ഥാനം നൽകുകയാണ് വേണ്ടത്. ട്രോളിംഗ് നിരോധന കാലത്ത് വായ്പകൾക്ക് മോറട്ടോറിയം പ്രഖ്യാപിക്കാറുണ്ടെന്നും ഇത്തവണ ഉണ്ടായില്ല. പാവപ്പെട്ടവരുടെ വയറ്റത്തടിക്കുന്ന നടപടിയാണിതെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. സമാശ്വാസ നടപടികൾ കൃത്യമല്ല എന്നാരംഭിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രസംഗത്തിനിടെ സ്പീക്കർ നടത്തുന്ന ചില കമന്റുകൾ വളരെ മോശപ്പെട്ട വിധത്തിലുള്ള നിലപാടുകളും ട്രോളുകളും ഉണ്ടാക്കുന്നെന്ന് ശ്രീ കെ രാജൻ സഭയിൽ പറഞ്ഞു. വാക്കൌട്ട് പ്രസംഗത്തിന്റെ സമയം നീണ്ടുപോയെന്ന് സ്പീക്കർ ചൂണ്ടിക്കാട്ടി.

ായിരുന്നു ഈ മറുപടി. ചെയറിനെ ചോദ്യം ചെയ്യരുതെന്നും വാക്കോട്ട് പ്രസംഗത്തിനിടെ സ്പീക്കറെ അപമാനിക്കുന്നത് പറ്റില്ലെന്നും സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മറുപടി നൽകി. വിഷയത്തിൽ മാത്രം പ്രസംഗിക്കാം, അതിൽ നിന്ന് വ്യതിചലിക്കരുതെന്ന് നിർദ്ദേശവും നൽകി. താൻ പറയാറുള്ളത് പറയുമെന്നും അത് അവകാശമാണെന്നുമായിരുന്നു രാജന്റെ മറുപടി. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കായിക വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്നത് പഠിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റുമടങ്ങിയ നാലംഗ വിദഗ്ധ സമിതി രൂപീകരിച്ചതായി മന്ത്രി എൻ ശംസുദ്ദീൻ പറഞ്ഞു. 6 മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. കായിക അധ്യാപകരുടെ തസ്തിക മാനദണ്ഡം കാലോചിതമായി പരിഷ്കരിക്കുന്നതും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സ്ഥിരം കായികാധ്യാപക തസ്തിക സൃഷ്ടിക്കുന്നതും ദേശീയ മാനദണ്ഡ പ്രകാരം യോഗ്യതകൾ ഏകീകരിക്കുന്നതുമടക്കം സമിതി പഠിക്കും. സ്കൂളുകളിൽ 500 കുട്ടികൾക്ക് ഒരു കായികാധ്യാപകൻ ആയിരുന്നത് തസ്തിക സംരക്ഷിക്കാനായി കഴിഞ്ഞ വർഷം മുതൽ 300 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്നാക്കിയെന്നും ആബിദ് ഹുസൈൻ തങ്ങളുടെ സബ്മിഷന് മന്ത്രി മറുപടി നൽകി. കൊച്ചിയിൽ 2050 വരെയുള്ള ശുദ്ധജല ആവശ്യം കണക്കാക്കി ആലുവയിൽ 190 MLT പ്ലാന്റ് നിർമ്മിക്കുമെന്ന് മന്ത്രി ശ്രീ മോൻസ് ജോസഫ് നിയമസഭയിൽ പറഞ്ഞു. പെരിയാറിനോട് ചേർന്ന പമ്പ് ഹൌസ്, ശുദ്ധീകരണശാല എന്നിവയും തയ്യാറാക്കും. 523 കോടിയാണ് ചെലവ്. ഇതുവഴി കൊച്ചി നഗരത്തിലും സമീപത്തെ മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകളിലേക്കും ആവശ്യമായ ശുദ്ധജലം ലഭ്യമാക്കും. മരടിലെ 100 MLT പ്ലാന്റിൽ നിന്ന് പശ്ചിമ കൊച്ചിയിലേക്ക് വിതരണം നടത്തുന്നുണ്ട്. ADB സഹായത്തോടെ 2511 കോടിയുടെ ജലവിതരണ പദ്ധതിക്ക് ഭരണാനുമതി നൽകിയിട്ടുണ്ടെന്നും ശ്രീ TJ വിനോദിന്റെ സബ്മിഷന് മന്ത്രി മറുപടി നൽകി. സൈബർ തട്ടിപ്പുകൾ ഫലപ്രദമായി തടയാൻ സമഗ്രമായ പദ്ധതി നടപ്പിലാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നിയമസഭയിൽ പറഞ്ഞു. സുരക്ഷിതമായ ഡിജിറ്റൽ ഇടപാടുകളെ കുറിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകും. ജില്ലകളിൽ 1000-ലേറെ കേസുകൾ ഉണ്ടാവുന്നുണ്ട്. അതീവ ഗുരുതര സ്വഭാവത്തിലെ കേസുകളാണ് ഇവ. വ്യാജ ലോൺ ആപ്പ് തട്ടിപ്പ് തടയാൻ പോലീസ് കർശന നടപടികൾ എടുക്കുന്നു. റിസർവ് ബാങ്കിന്റെ അനുമതിയില്ലാതെ പ്രവർത്തിച്ചിരുന്ന 1836 വ്യാജ ലോൺ ആപ്പുകളും 5857 വ്യാജ ലോൺ വെബ്സൈറ്റുകളും നീക്കം ചെയ്തു. വ്യാജ ഇൻസെന്റ് ലോൺ ആപ്പുകളും തട്ടിപ്പിന് വഴിയൊരുക്കുന്ന പരസ്യങ്ങളും പ്രൊഫൈലുകളും നീക്കും. തട്ടിപ്പുകാരുടെ മൊബൈൽ ഫോണുകൾ പ്രവർത്തനരഹിതമാക്കും. ഡിജിറ്റൽ ഫോറൻസിക് അന്വേഷണം, അന്തർ സംസ്ഥാന ഏകോപനം എന്നിവയിലൂടെ നടപടികൾ ഫലപ്രദമാക്കും. തട്ടിയെടുക്കുന്ന പണം മ്യൂൺ അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയും പിന്നീട് ക്രിപ്റ്റോ കറൻസിയായി മാറ്റി മറ്റ് സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും മാറ്റുകയാണ്. അന്താരാഷ്ട്ര ബന്ധമുള്ള കുറ്റകൃത്യങ്ങളാണ് ഇവ. അന്യസംസ്ഥാനങ്ങളിലെ പ്രതികളെയും അറസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും ശ്രീ അബിൻ വർക്കിയുടെ സബ്മിഷന് മന്ത്രി മറുപടി നൽകി. മെഡിക്കൽ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം

ചർച്ചയിൽ എം വിൻസെന്റ്, പി പി സുമോദ്, എ കെ എം അഷ്റഫ്, ഗീതാ ഗോപി, റെജി ചെറിയാൻ, ബി ബി ഗോപകുമാർ, ഉല്ലാസ് കോവൂർ, പി കെ പ്രവീൺ, ജി സുധാകരൻ, സി ആർ മഹേഷ്, എം എം നസീർ, ടി പി അഷ്റഫ് അലി, ജ്യോതികുമാർ ചാമക്കല, കെ പ്രേംകുമാർ, ടി ജെ വിനോദ്, പി കെ നവാസ്, സേനാപതി രേണു, വിനോദ് ജോബ് കുഴിമണ്ണിൽ, കുർക്കോളി മൊയ്തീൻ, ഐ സി ബാലകൃഷ്ണൻ, പി എ മുഹമ്മദ് റിയാസ് എന്നിവർ പങ്കെടുത്തു. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ആർ പ്രദീപ്. ചീഫ് റിപ്പോർട്ടർ ജന്മഭൂമി തിരുവനന്തപുരം.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 49 മിനിറ്റും 50 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ ICC വിമൺസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ലണ്ടനിലെ ഓവലിൽ വെച്ച് ഓസ്ട്രേലിയയും വെസ്റ്റിൻഡീസും തമ്മിൽ നടക്കുന്ന ഒന്നാം സെമി ഫൈനൽ മത്സരത്തിന്റെ തത്സമയ വിവരണം കേൾക്കാം ഡൽഹിയിലെ ന്യൂസ് ഓൺ എയർ ആപ്പിൽ അനന്തപുരി FM പരിപാടികളും.
1: വയനും വേടും
2: എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. തിരിച്ചടികളും തടസ്സങ്ങളും ജീവിതത്തിന്റെ ഭാഗമാണ്. അവസ്ഥ എന്തുമാകട്ടെ, പ്രതീക്ഷ കൈവിടാതിരിക്കുക. ഈ വാക്കുകൾ ഓർത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ. എന്താണ് റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റം? ഈ വിഷയത്തെക്കുറിച്ച് വിഴിഞ്ഞം സെൻട്രൽ മെറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ MK അനിലുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖമാണ് ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: കോഴി വസന്ത രോഗത്തിനുള്ള പ്രതിരോധ കുത്തിവെപ്പ് ഏതു പ്രായത്തിലാണ് കോഴികൾക്ക് നൽകേണ്ടത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. മത്സ്യ ഉൽപാദന രംഗം ഇന്ന് മാറ്റങ്ങളുടെ പാതയിലാണ്. പുതിയ ധാരാളം സാങ്കേതിക വിദ്യകൾ ഈ രംഗത്ത് ഇന്ന് നിലവിലുണ്ട്. അത്തരത്തിലുള്ള ഒരു മത്സ്യ ഉൽപാദന രീതിയാണ് റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റം അഥവാ RAS. ധാരാളം ഗുണങ്ങളുണ്ട് ഈ രീതിക്ക്, ഒപ്പം അല്പം ചില ദോഷവശങ്ങളും. വൻകിട മത്സ്യ ഉൽപാദനത്തിന് ഈ രീതിയാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. മത്സ്യകൃഷിയുടെ മറ്റു രീതികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഈ സമ്പ്രദായത്തിൽ ജലത്തിന്റെ ഉപയോഗം വളരെ കുറവാണ്. റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇന്ന് കേൾക്കാം. ഈ വിഷയത്തെക്കുറിച്ച് വിഴിഞ്ഞം സെൻട്രൽ മെറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ MK അനിലുമായി ഷിബു ജോർജ് സംസാരിക്കുന്നു.

0: RAS റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റം, ഇത് കേൾക്കുമ്പോഴേ നമ്മൾ ഒരു സഫോസ്റ്റിക്കേറ്റഡ് ഏതാണ്ട് ഒരു സിസ്റ്റം ആണെന്ന് തോന്നുന്നു. ഇത് എന്തുവാ ഇത്?
1: ഇത് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റും, കോംപ്ലിക്കേറ്റഡ് ആയിട്ടും ചെയ്യാൻ പറ്റും, ഇൻഡസ്ട്രിയൽ സ്കെയിലും ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇത്.
0: മീൻ വളർത്തുന്ന സിസ്റ്റമാണ്,
1: മീൻ വളർത്തുന്ന സിസ്റ്റമാണ്. മീൻ മാത്രമല്ല, നമുക്ക് ചെമ്മീൻ വളർത്താം, കക്ക വർഗത്തിൽ ഉൾപ്പെട്ട ആനിമൽസിനെ വളർത്താം, പ്ലാന്റ്സിനെ വളർത്താം. പിന്നെ ഈ RAS-നോട് ചേർത്ത് അക്വാപോണിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയും പ്ലാന്റ് അഗ്രികൾച്ചറും കൂടെ ചേർത്തും ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ് ഇത്. കുറച്ചൊരു മോഡേൺ ആയിട്ടുള്ള കൃഷി രീതിയാണ്. പക്ഷേ ഇത് ആദ്യമൊക്കെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് ടെക്നോളജി എന്നാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വന്നത്. പിന്നെ അത് അക്വേറിയത്തിലേക്ക് വന്നു, പിന്നെ അത് ഫാമിംഗിലേക്ക് വന്നിട്ട് കുറച്ചൊരു 10-25 കൊല്ലമായിട്ട് ഫാമിംഗിൽ ഇത് വളരെ ഇതായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങൾ വളരെ ഇതായിട്ട് ഉപയോഗിക്കുന്നുണ്ട്.
0: ബേസിക്കലി ഇതിൽ എങ്ങനെയാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്?
1: സിസ്റ്റം വർക്ക് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്ന പോലെയാണ്, സെയിം ബ്ലഡ് ആണല്ലോ സർക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇതും റീസർക്കുലേറ്റ് അക്വാകൾച്ചർ സിസ്റ്റത്തിൽ ടാങ്കിൽ ഉപയോഗിച്ച വെള്ളം പിന്നെയും ഫിൽട്ടർ ചെയ്ത് അല്ലെങ്കിൽ അതിനെ ശുദ്ധീകരിച്ച് തിരിച്ചു കൊണ്ടുവരും. അതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യും. ഒരു പമ്പുണ്ടാവും, പിന്നെ ഫിൽട്ടറേഷന് വേണ്ടിയിട്ടുള്ള വെള്ളം ശുദ്ധീകരിക്കാൻ. അപ്പം ഒരു ടൺ സാധാരണ വെള്ളത്തിൽ 1 കിലോ വളർത്താൻ പറ്റി, 100 കിലോ വരെ വളർത്താൻ പറ്റുന്ന സംവിധാനമാണ്.
0: അതേ വെള്ളം നമ്മൾ പിന്നെയും പിന്നെയും ഫിൽട്ടർ ചെയ്ത് ഉപയോഗിക്കുക.
1: സാധാരണഗതിയിൽ ഒരു മിനിമം നമ്മൾ 1 മണിക്കൂറിൽ ആ 1 ടൺ വെള്ളം ഫിൽട്ടർ ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ 1 ദിവസം കൊണ്ട് 1 ടൺ ടാങ്കിലെ വെള്ളം 24 തവണ ഫിൽട്ടർ ചെയ്തിട്ടുണ്ടാവും. 1 മണിക്കൂർ ഫിൽട്ടറേഷൻ പമ്പ് ചെയ്യുന്ന വെള്ളം എന്ന് വെച്ചാൽ 1 ടൺ വെള്ളം നമ്മൾ പമ്പ് ചെയ്ത് ശുദ്ധീകരിച്ചിരിക്കുകയാണ്. 24 മണിക്കൂർ കൊണ്ട് 24,000 ലിറ്റർ വെള്ളം എന്ന് വെച്ചാൽ 24 ടൺ വെള്ളം നമ്മൾ ഉപയോഗിച്ചു. അപ്പം ഈ 1 ടണ്ണിനകത്ത് കിടക്കുന്ന ഫിഷിനുള്ള അനുഭവം എന്ന് വെച്ചാൽ 24 ടൺ വെള്ളത്തിൽ കിടക്കുന്ന അനുഭവമാണ് അതിന്. അപ്പോൾ 24 ടണ്ണിൽ വളർത്താൻ പറ്റുന്ന മീനുകളെ ഇതിനകത്ത് നമുക്ക് 1 ടണ്ണിനകത്ത് വളർത്താൻ പറ്റും.
0: ഓക്കെ, ഇതൊക്കെ ഇതിന്റെ അഡ്വാൻറ്റേജസ്. അതിന് വേറെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയുണ്ട്?
1: ഹൈ പ്രൊഡക്ഷൻ, ഉയർന്ന ഉൽപാദനക്ഷമത. സാധാരണഗതിയിൽ നമ്മൾ പോണ്ടിൽ കൃഷി ചെയ്യുമ്പം 1 ഹെക്ടറിൽ നമുക്ക് സാധാരണ ഒരു 2,000-5,000 മാക്സിമം. നമ്മൾ സാധാരണഗതിയിൽ ഒരു കഠിന കൃഷിയൊക്കെ ചെയ്യുമ്പോൾ സാധാരണ കാർപ്പ് കൃഷിയിലൊക്കെ നമുക്കൊരു 10,000 ടൺ, അതെന്ന് വെച്ചാൽ 10,000 ടൺ 1 ഹെക്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു 20,000 വരെയൊക്കെ പ്രൊഡക്ഷൻ ഒക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ആവറേജ് 5,000 ടണ്ണാണ്. 5,000 ടൺ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 1/2 കിലോ പെർ മീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. ഒരു 10,000 കിലോ 1 ഹെക്ടറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുകയെന്ന് വെച്ചാൽ 1 കിലോ പെർ മീറ്റർ സ്ക്വയർ. നമ്മൾ ഈ 1 കിലോയിൽ നിന്ന് നമ്മൾ 100 കിലോ വരെ 1 ടണ്ണിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് RAS. അതുപോലെ തന്നെ അതിൻ്റെ ജലത്തിൻ്റെ ഉപയോഗം വളരെ കുറവാണ്. നമ്മൾ ഈ 10 ടൺ ടാങ്കിനകത്ത് 24 പ്രാവശ്യം വെക്കുകയാണെങ്കിൽ 240,000 ലിറ്റർ വെള്ളത്തിൽ വളർത്താവുന്ന മത്സ്യങ്ങൾ വളർത്താൻ പറ്റും. നമ്മൾ 24 തവണ എങ്കിലും മിനിമം സർക്കുലേറ്റ് ചെയ്ത് ശുദ്ധീകരിക്കുന്നുണ്ട്. അത്രയും വെള്ളം ശരിക്കും ആക്ച്വലി 10,000 ലിറ്ററേ ഉള്ളെങ്കിലും നമ്മൾ 24,000 ഇതിന്റെ ഇഫക്റ്റ് കിട്ടും. ശുദ്ധീകരിച്ച വെള്ളമാണ്.
0: അത് നോർമൽ ആണെങ്കിൽ നമുക്ക് 10,000 ലിറ്റർ വെള്ളം അത് മാറ്റിയിട്ട് പിന്നെ ഒരു 10,000 ലിറ്റർ നമുക്ക് ഇട്ടിട്ട് അങ്ങനെ ചെയ്യണം.
1: അങ്ങനെ ചെയ്യണം. പെട്ടെന്ന് തന്നെ വെള്ളം ചീത്തയായി പോവുകയും ചെയ്യും. നമ്മൾ അതിനെ പെട്ടെന്ന് തന്നെ ശുദ്ധീകരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിനുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വേസ്റ്റ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ നമുക്ക് അമോണിയ, ഇതിന്റെ ഗില്ലി കൂടെയും സ്കിന്നിൽ കൂടെ അമോണിയയും
0: കാഷ്ടങ്ങളും
1: അതുപോലെ മാറ്റർ, അതുപോലെ തന്നെ ഫീഡിന്റെ ബാക്കി ഇതെല്ലാം അപ്പം തന്നെ നമ്മൾ ഫിൽട്രേഷൻ കൂടെ റിമൂവ് ചെയ്യാണ്. ഒരു സർക്കുലേഷൻ ഉള്ളതുകൊണ്ട് ഇതിനെ റിമൂവ് ചെയ്ത് ശുദ്ധീകരിച്ച് പിന്നെയും കൊണ്ടുവരും. അപ്പൊ അവിടെ കിടന്ന് വെള്ളം ചീത്തയാവാനുള്ള സാധ്യത ഇല്ല. അപ്പം വെള്ളത്തിന്റെ അളവ് കുറവ്, പിന്നെ ഒരു നിശ്ചിത അളവിലുള്ള സ്ഥലത്തുള്ള പ്രൊഡക്ഷൻ വളരെ ഹൈ ആണ്. അതാണ് പ്രധാനമായിട്ട് 2 അഡ്വാൻറ്റേജ്. പിന്നെ നമുക്കെന്ന് വെച്ചാൽ ഇത് എവിടെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. നമുക്കിപ്പം ഈ സാമൻ എന്ന് പറയുന്ന മത്സ്യമൊക്കെ തണുപ്പ് രാജ്യങ്ങളിൽ വളരുന്ന മത്സ്യം, നമുക്ക് അതിനെ വേണമെങ്കിൽ ട്രോപ്പിക്കൽ കണ്ടീഷൻ കൊണ്ട് വളർത്താം. എന്ന് വെച്ചാൽ നമ്മുടെ ഈ സിസ്റ്റത്തിലുള്ള വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറോ അതുപോലെ തന്നെ ഉപ്പിൻ്റെ അളവ്, pH, ആൽക്കലിനിറ്റി ഇതെല്ലാം തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് കംപ്ലീറ്റ്ലി അണ്ടർ കൺട്രോളാണ് ഇതിനകത്തുള്ള എല്ലാ പാരാമീറ്റേഴ്സും. അപ്പം നമുക്ക് ഇവിടുത്തെ മത്സ്യങ്ങളെ കൊണ്ട് ആർട്ടിക്കിൽ വളർത്തുകയോ അവിടുത്തെ ഉള്ള മത്സ്യങ്ങളെ കൊണ്ട് ഇവിടെ വളർത്തുകയോ ചെയ്യാം. അങ്ങനെ ഒരു വളരെ
0: ഹൈ വാല്യൂ ഫിഷസിനെ നമുക്ക്
1: സ്യൂട്ടബിൾ ആണ്, ഹൈ ഡെൻസിറ്റിയിൽ വളർത്താൻ പറ്റും, നല്ല പ്രൊഡക്ഷൻ. അതുപോലെ തന്നെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കടലിലോ കായലിലോ കൃഷി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പോണിലോ കൃഷി ചെയ്യുമ്പോൾ മഴ പെയ്യും, അപ്പോൾ ഉപ്പിൻ്റെ അംശം കുറയും, pH-ന്റെ വ്യത്യാസം വരാം, മീൻ ചത്തുപോകാം, അസുഖങ്ങൾ പിടിക്കാം, പ്രകൃതിക്ഷോഭങ്ങൾ ഇതൊക്കെ ഉണ്ടാകുമ്പം മീനെല്ലാം ഒഴുകിപ്പോകാം, കടലിൽ കിടക്കുന്ന കേജികൾ പൊട്ടിപ്പോകാം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നല്ല കണ്ടീഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഫിഷിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിന് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പം മാക്സിമം ഗ്രോത്ത്, ഏറ്റവും കൂടുതൽ ഉൽപ്പാദനവും അതിൻ്റെ വളർച്ചയും ഓപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫീഡ് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പോണ്ടിൽ കൊണ്ടുവന്ന് മീൻ ഇട്ടിട്ട് അതിന് ഫീഡ് കൊടുക്കുകയാണെങ്കിൽ കുറേ അങ്ങ് അടിയിപ്പോവും, കുറേ വേറെ മീനുകൾ കൊണ്ടുപോകും, നമുക്കറിയത്തില്ല ഫീഡ് അതെല്ലാം എടുത്തോ എന്നറിയത്തില്ല, കുറേ അഴിയിപ്പോവും. ടാങ്കിലായതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള അതിനുള്ള പെല്ലറ്റൈസ്ഡ് ഫീഡുണ്ട്, അത് അതിന് കൊടുക്കുക, എത്ര കഴിച്ചു നമുക്കറിയാം, അധികമാണെങ്കിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി പ്ലാന്റഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എപ്പോഴാണ് പ്രൊഡക്ഷൻ വേണ്ടുന്നതനുസരിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓണത്തിന് ഹാർവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ക്രിസ്മസിന് ഹാർവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഡിമാൻഡിനനുസരിച്ച്

0: ഹാർവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ മൊത്തമായിട്ട് ഫിഷ് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ ഒരു വലിയൊരു ഒരേക്കർ കുളത്തിൽ നിന്ന് മീൻ പിടിക്കുന്നത് തന്നെ ഭയങ്കര ചിലവുള്ളതുമാണ്. അതുപോലെ തന്നെ എല്ലാ മെഷീനിൽ നിന്ന് കിട്ടത്തുമില്ല. അങ്ങനെയുള്ള ഹാർവെസ്റ്റിങ്ങിലും ഇതിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള എന്താണ് ഈ അന്യം നിന്ന് പോകുന്ന മത്സ്യങ്ങളും അങ്ങനെയുള്ളതിനെയൊക്കെ കൺസർവേഷന് വേണ്ടിയിട്ട് ഇതിനെ വളർത്താൻ പറ്റും. പിന്നെ മെയിനായിട്ട് ഒരു ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ഈ പബ്ലിക് അക്വേറിയം, ഓഷനറിയും ഇതെല്ലാം കടലിൽ പോകുന്നുള്ള അനുഭവമൊക്കെ തോന്നുന്നെങ്കിൽ അതൊക്കെ വലിയൊരു ടാങ്കിലാണ്, ഒരു റൂം പോലെ വലിയ റൂമിലുള്ള ടാങ്കാണ്. അതിനകത്ത് നിന്ന് RIS സിസ്റ്റമാണ്, വെള്ളം വെളിയിൽ കൊണ്ടുപോയി ഫിൽട്ടർ ചെയ്ത് തിരിച്ചുകൊണ്ട് വലിയ ഷാർക്കിനെ ഒക്കെ ഇട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. സിംഗപ്പൂരിലും
1: മോഡൽ അക്വേറിയംസ്
0: എല്ലാം ചെയ്യുന്ന എല്ലാം RIS സിസ്റ്റമാണ് അതിനെല്ലാം ഉപയോഗിക്കുന്നത്.
1: അപ്പൊ ഇതൊക്കെ ഇതിന്റെ അഡ്വാൻറ്റേജസ്, കുറച്ച് പോരായ്മകളും കാണും.
0: പോരായ്മകളും ഉണ്ട് ഇതിന്റെ. മെയിനായിട്ടുള്ള ഒരു പോരായ്മ എന്ന് വെച്ചാൽ ഉയർന്ന മൂലധനം വേണം ഇതിന്. നമ്മൾ ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കണം, നമുക്ക് ടാങ്ക് വേണം, ഫിൽട്ടർ സിസ്റ്റം വേണം, അതിനായിട്ടുള്ള മോഡേൺ സാധനങ്ങൾ വേണം. പക്ഷേ അതും നമ്മുടെ ഇതിനനുസരിച്ച് നമുക്ക് ചെറിയ രീതിയിലുള്ളതും ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ കുറച്ച് മത്സ്യങ്ങളെ അക്വേറിയം ടാങ്കി ഇട്ട് ഒരു ഫിൽട്രേഷൻ സിസ്റ്റം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചിലവ് കുറവാണ്. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതനുസരിച്ചുള്ള ഇത് വേണം.
1: നമ്മൾ തീരുമാനിക്കുന്ന സൈസിനനുസരിച്ചുള്ള ചിലവ്
0: മതി. ബാക്കിയുള്ള കൃഷി രീതികളെ അപേക്ഷിച്ച് ചിലവ് കൂടുതലാണ്. നമുക്ക് ടാങ്ക് വേണം, പമ്പ്
1: വേണം.
0: വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. പിന്നെ ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റിലും കുറച്ചൊരു ഹൈ ഇതുണ്ട്. എനർജി യൂസ് ചെയ്യുന്നുണ്ട്, ഊർജ്ജ ചെലവ് കൂടുതലാണ്. നമുക്ക് കറണ്ട് വേണം, മിനിമം ഒരു 1/2 HP അല്ലെങ്കിൽ 1.5 HP പമ്പാണ്. ചെറുതാണെങ്കിൽ നമുക്കൊരു വലിയൊരു സിസ്റ്റമാണെങ്കിൽ മിനിമം ഒരു 1 HP ഇത് വേണം. അത് 24 hours വർക്ക് ചെയ്യണം. നമുക്കൊരു റിസ്ക് ഉള്ളതെന്ന് വെച്ചാൽ ഇതിങ്ങനെ കറണ്ടൊക്കെ പോവുകയും മെഷീൻ ചീത്തയാവുക പോയാൽ ഇറ്റ് ഈസ് യു ആർ അണ്ടർ കംപ്ലീറ്റ് റിസ്ക് ആണ്. ഒരു മണിക്കൂർ കൂടുതലൊന്നും ഹൈ ഡെൻസിറ്റിയിലാണെങ്കിൽ ഇറ്റ് കൺട്രോൾ റേറ്റ് എല്ലാം കൂടെ ചത്തുപോകും. അങ്ങനെയുള്ളതിന് നമുക്ക് അതിനുള്ള ബാക്കപ്പ് കൂടെ ഉണ്ടാവും. പിന്നെന്ന് വെച്ചാൽ നമുക്കിത് ഏതിനൊക്കെയാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത്. ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ഒന്നു വെച്ചാൽ ഹൈ റിസ്ക് ഉണ്ട്, കുറച്ച് റിസ്ക് ഉണ്ട്. ഇതുപോലെ കറണ്ടോ മെഷീനോ തകരാറ് ഇതിനെ വളരെയധികം ബാധിക്കാൻ ചാൻസ് ഉണ്ട്.
1: സ്കില്ല് വേണം, ട്രെയിനിങ് ഒക്കെ വേണം,
0: കുറച്ച് സ്കില്ല് വേണം. ഈ പമ്പ് മോട്ടർ ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ, അതിന്റെ ഓക്സിജൻ pH ഇതൊക്കെ ഒന്ന് നോക്കാനും അതൊക്കെ സാധാരണ വിദ്യാഭ്യാസമുള്ള നമ്മുടെ കേരളത്തിലുള്ള യുവാക്കൾക്കും യുവതികൾക്കും എല്ലാം ചെയ്യാൻ പറ്റുന്ന
1: ബേസിക് ട്രെയിനിങ് പക്ഷേ വേണം. അപ്പൊ ഇത് RIS സിസ്റ്റം സാർ പറഞ്ഞതിന് അഡ്വാൻറ്റേജസ് ഒത്തിരി ഉണ്ട്, ചില പോരായ്മകളും ഉണ്ട്. അപ്പൊ ഇത് എവിടെ നമ്മൾ എഫക്റ്റീവ്ലി ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും?
0: ഇതിന് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതിന്റെ നോക്കിയിട്ട് നമുക്ക് ബ്രൂഡ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് സീഡ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ വിത്ത് മത്സ്യങ്ങളുടെ പരിപാലനവും വിത്ത് ഉൽപാദനവും. അതെന്ന് വെച്ചാൽ ഈ എപ്പോഴും ചെമ്മീനിന്റെ കുഞ്ഞായാലും മീനിന്റെ കുഞ്ഞായാലും ഈ കുഞ്ഞിനെ ഉൽപാദനം, അതുപോലെ നഴ്സറി ആയാലും ഈ കൃഷിയേക്കാളും വളരെയധികം പ്രോഫിറ്റബിൾ ഉള്ള കാര്യമാണ് നഴ്സറി ഇതും വിത്ത് ഉൽപാദനവും ഒക്കെ. നമുക്കറിയാൻ പറ്റും ഫാമിംഗിൽ ഒരുപാട് ഫെയിലിയേഴ്സ് ഒക്കെ ഉണ്ടാകുന്നതിലും ഹാച്ചറി പ്രൊഡക്ഷൻ നല്ല ലാഭമുള്ള ബിസിനസ്സാണ്. നമുക്കിപ്പം ബ്രൂട്ട് സ്റ്റോക്കിന് നമുക്കൊരു വലിയ മറൈൻ ഹാച്ചറി ഉണ്ട്, നമ്മൾ ഒരുപാട് മീനെ വെക്കേണ്ട കാര്യമില്ല. നല്ല സെലക്ട് ചെയ്ത മത്സ്യങ്ങളാണ് മത്സ്യങ്ങളും മെച്ചുറായതിനെ നല്ല കണ്ടീഷനിൽ ഫീഡൊക്കെ കൊടുത്ത് നമുക്ക് കീപ്പ് ചെയ്യണം. നമ്മൾ പോണ്ടിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് ഇതിനേക്കാളും നല്ല നമ്മൾ സെലക്ട് ചെയ്ത ഫിഷിനെ വെച്ചിട്ട് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ RIS സിസ്റ്റം വളരെ സ്യൂട്ടബിൾ ആണ്. നമ്മുടെ വിഴിഞ്ഞത്തുള്ള ഈ പൊമ്പാന മത്സ്യത്തിൻ്റെയൊക്കെ വിത്ത് ഉൽപാദനം എല്ലാം ചെയ്യുന്ന നമ്മൾ ഇതാണ്. നമ്മൾക്കൊരു ബ്രൂഡ് ബാങ്ക് ഉണ്ട്. നമ്മൾ ഈ ബ്രൂഡ് ബാങ്കിൽ വിത്ത് ഉൽപ്പാദിപ്പിച്ചതെന്ന് വെച്ചാൽ മുട്ട ഇടിയിച്ചിട്ട് ആ മുട്ട സ്റ്റേറ്റ് ഫിഷീസിന്റെ ഹാച്ചറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്ലാൻ നമുക്ക്. ശരിക്കും പറഞ്ഞാൽ ബ്രൂഡ് സ്റ്റോക്കിനെ കീപ്പ് ചെയ്യുക, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതിനുള്ള മാനിപ്പുലേഷൻ ചെയ്യുക, അത് കുറച്ചൊരു സയന്റിഫിക് ഇത് വേണ്ടുന്നതാണ്. ഇതിന് മുട്ട ആയിക്കഴിഞ്ഞാൽ എവിടെയും കൊണ്ടുപോകും. അപ്പം ഈ ഒരു ബ്രൂഡ് സ്റ്റോക്കിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ ബ്രൂഡ് സ്റ്റോക്ക് നമുക്ക് വളരെ 4-5 വർഷം വളർത്തിയെങ്കിലേ നമുക്കൊരു ബ്രൂഡ് സ്റ്റോക്ക് മെച്ചറായിട്ടുള്ള
1: ബ്രൂഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മുടെ മുട്ടയിടാൻ
0: വേണ്ടിയിട്ടുള്ള
1: മത്സ്യങ്ങൾ.
0: നമ്മുടെ വിത്ത് കാളെന്നൊക്കെ പറഞ്ഞാൽ വിത്ത് മത്സ്യം, ആൺ മത്സ്യമുണ്ട്, പെൺമത്സ്യമുണ്ട്. അത് ചിലവേറിയതാണ് അതിനെ കീപ്പ് ചെയ്യാതെ ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് വളരെ നഷ്ടമാണ്. 10 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 30 ദിവസം കൂടുമ്പോഴോ അത് മുട്ടയിടുന്നതാണ്. ഓരോ മുട്ടയിടുമ്പോഴും നമുക്കൊരു 1.5-2 lakh മുട്ടയുണ്ടാവും. അതിനകത്തൊരു മേബി ഒരു 50,000-75,000 കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടും. അപ്പൊ അതിനൊരു 10 രൂപയെങ്കിലും മിനിമം നമുക്ക് നല്ല ഒരു പ്രോഫിറ്റബിൾ. അത് നഷ്ടപ്പെടുന്നത് വളരെ ഇതാണ്, നമുക്ക് വലിയൊരു ലോസാണ് ഒരു ബ്രൂട്ട് ഫിഷ് നഷ്ടപ്പെടുക. അതുപോലെ തന്നെ നമ്മൾ ഈ കേജി ഫാമിംഗ് കൂട് കൃഷിക്കൊക്കെ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പോണ്ടിലിടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് കുറച്ച് വലിയ കുഞ്ഞുങ്ങളാണ് വേണ്ടുന്നത്,
1: ഫിംഗർലിംഗ് സൈസ്
0: എന്ന് പറയും. അപ്പൊ ആ സൈസ് വരെ വളർത്തുന്നത് നമ്മൾ സാധാരണ രീതിയിൽ വളർത്താൻ വലിയ ചിലവേറിയതാണ്. അപ്പൊ നമുക്ക് ഹൈ ഡെൻസിറ്റിയിൽ ഷോർട്ട് ടൈമിൽ ഇതിനകത്ത് ഒരു ഫിംഗർലിംഗ് സൈസിലേക്ക് വളർത്തിയെടുക്കാം. നമുക്കിങ്ങനെ സി ഗ്രൂപ്പുകൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി അനുസരിച്ചൊക്കെ ഇതുണ്ടാകും. അപ്പൊ നമ്മൾ 1-2 units ഇതുപോലെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ചെറിയ കുഞ്ഞുങ്ങളെ ഒരു 30 ദിവസമായത് അല്ലെങ്കിൽ 40 ദിവസമായി കൊടുക്കും. അവർ 2 മാസം വളർത്തി, ഇപ്പം വാങ്ങിക്കുമ്പോൾ 2-3 രൂപയൊക്കെയാണ് നമ്മൾ ഈ കൊടുക്കുന്നത്. അവർക്കത് 2 മാസം വളർത്തിയിട്ട് ഈ RIS സിസ്റ്റത്തിൽ വെച്ച് ഫിംഗർലിംഗ് പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ്, RIS സിസ്റ്റമാണ്. അപ്പൊ അതിനകത്ത് വെച്ച് വളർത്തിയിട്ട് ഒരു 2 മാസം കഴിയുമ്പോൾ അവർക്ക് 10 രൂപയ്ക്കോ 15 രൂപയ്ക്കോ വിൽക്കാൻ പറ്റും. അപ്പോൾ 2 മാസം കൊണ്ട് നല്ലൊരു ചേഞ്ച് പ്രൈസിൽ വരുത്താൻ പറ്റും. പിന്നെ നമ്മൾ വളർത്താൻ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ലോങ് ടൈം ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഓർണമെന്റൽ ഫിഷിൽ വളരെ എന്ന് വെച്ചാൽ ഓർണമെന്റൽ ഫിഷ് ക്വാണ്ടിറ്റി ഇല്ലെ പ്രൈസ്. അപ്പൊ നമുക്ക് 1 കിലോ മത്സ്യത്തിന് കിട്ടുന്നത് 200 മുതൽ 400 അങ്ങനെ പല വിലയിലുണ്ട്.

0: ഓർണമെന്റൽ ഫിഷ് ഒരു നാല് ഫിഷ് മതി. നാല് ഫിഷ് തന്നെ ചിലപ്പോൾ 1000 രൂപയോ അതിൽ കൂടുതലോ, ഒരു ഫിഷിന് തന്നെ 1000 രൂപയോ അതിൽ കൂടുതൽ കിട്ടും. അങ്ങനെയുള്ള ഹൈ വാല്യൂ ആയിട്ടുള്ള ഓർണമെന്റൽ ഫിഷിന്റെ എല്ലാം ബ്രൂട്ട് സ്റ്റോക്ക് ഡെവലപ്മെന്റിനോ, ഈ വിത്തുൽപാദനത്തിന്, കുഞ്ഞുങ്ങളെ വെക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഈ അക്വേറിയം ഷോപ്പുകാർ ഡിസ്പ്ലേ ആയിട്ട് വെക്കത്തില്ല, അതിനെല്ലാം RIS സിസ്റ്റം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡെൻസിറ്റിയിൽ വളർത്താൻ പറ്റും ഇതിനെ. അപ്പൊ ഹൈ വാല്യൂ ആയതുകൊണ്ട് നമുക്ക് ആ വെയിറ്റിനല്ല നോക്കുന്നത്, നമുക്ക്
1: നമ്പറിന്
0: നല്ല വാല്യൂ ഉണ്ട്. അപ്പൊ ആ സിസ്റ്റത്തിൽ ഇത്രയും ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നടത്തിയാലും അത് പ്രോഫിറ്റബിൾ ആയിട്ട്. അതുപോലെ തന്നെ പബ്ലിക് അക്വേറിയംസ് വീട്ടിൽ വെക്കുന്ന നമ്മുടെ അക്വേറിയം, ചെറിയൊരു പമ്പ് പോയതിന് ചിലവ് കുറവാണ്. നമുക്ക് മറൈൻ അക്വേറിയം വെക്കാം, ഫ്രഷ് വാട്ടർ അക്വേറിയം വെക്കാം. ഇപ്പൊ RIS സിസ്റ്റം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവന് വെള്ളം മാറ്റേണ്ട, 6 മാസത്തിലൊരിക്കൽ നമുക്ക് വെള്ളം മാറ്റിയാൽ മതി. ഫ്രഷ് വാട്ടർ അക്വേറിയം ആണെങ്കിൽ, മറൈൻ അക്വേറിയം ആണെങ്കിൽ കുറച്ചുകൂടെ മെയിൻ്റെനൻസ് വരും, അതിന്റെ ആവിയാവുമ്പോൾ ഉപ്പൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ നോക്കി കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ് മറൈൻ അക്വേറിയം. പക്ഷേ മറൈൻ അക്വേറിയം ശരിക്ക് സാധ്യമാണെങ്കിൽ അതിനകത്ത് ഇതുപോലെ RIS സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിലേ മറൈൻ അക്വേറിയം വർക്ക് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ മറൈൻ അക്വേറിയം ഇന്ത്യയിലൊക്കെ കുറവാണ്, വിദേശ രാജ്യങ്ങൾ വളരെ വ്യാപകമായിട്ട്.
1: അപ്പൊ ഈ RIS സിസ്റ്റമിൽ ഹൈ വാല്യൂ ഫിഷസ് ആണെങ്കിൽ നമുക്ക് ലാഭകരമായിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഹൈ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ എങ്ങനത്തെ ഫിഷസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്?
0: കുറച്ച് ലോ വാല്യൂ ഫിഷാണ് നമ്മുടെ ഫിഷുകളെല്ലാം. നമുക്ക് ഹൈ വാല്യൂ എന്ന് പറഞ്ഞാലും നമുക്ക് കരിമീനാണ് ഇപ്പോൾ ഒരു ഹൈ വാല്യൂ ഫിഷ് ഉള്ളത്. നമുക്ക് നെമ്മീനൊക്കെ ഉണ്ട് ആവൂലിയൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു സാങ്കേതിക വിദ്യ ഇതുവരെ
1: ഡെവലപ്പ് ആയിട്ടില്ല,
0: പ്രൊഡക്ഷൻ ആയിട്ടില്ല. നമുക്കുള്ളതിൽ ഹൈ വാല്യൂ എന്ന് വെച്ചാൽ കരിമീനാണ്. പക്ഷെ കരിമീനൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, കരിമീൻ സ്ലോ ഗ്രോയിങ് ആണ്. ഒരു വർഷം കൊണ്ട് ഒരു 250-300 ഗ്രാമേ വളരത്തുള്ളൂ. പക്ഷേ നല്ല സീസണിൽ 700-800 രൂപ വരെ വിൽക്കാൻ പറ്റുന്നുണ്ട്. നമ്മളങ്ങനെ 1-2 യൂണിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൂടുതലും ഇപ്പം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അല്ലാത്ത പദ്ധതികളെ കൂടുതലും തിലാപ്പിയാണ് ചെയ്യുന്നത്. തിലാപ്പിയയിൽ ഒരു പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിലുള്ള ആൾക്ക് തിലോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ലോ വാല്യൂ ഫിഷാണ്, അതിന് വലിയ വില
1: കിട്ടില്ല,
0: അക്സെപ്റ്റൻസ് ഇല്ല. പിന്നെ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ കുളത്തിലന്ന് വളരെ ഇതായിട്ട് വളർത്തിക്കൊണ്ട് വരുന്ന മത്സ്യങ്ങൾ 100 രൂപയ്ക്കൊക്കെ കിട്ടും. അപ്പോൾ ആ ഒരു സ്ഥിതിയിൽ ഈ 100 രൂപ 150 രൂപയ്ക്ക് വരുമ്പോൾ നമ്മളിത് RIS ഹൈ ഡെൻസിറ്റി ചെയ്താൽ പോലും അത്ര ഒരു പ്രോഫിറ്റബിൾ ആവത്തില്ല, എപ്പോഴും ഒരു റിസ്ക് ആണ്.
1: പക്ഷെ നമ്മുടെ ഇവിടെ എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് സാർ പറഞ്ഞ മാതിരി നമ്മുടെ വിത്ത് ഉൽപാദനത്തിന് വേണ്ടി
0: വേണ്ടിയിട്ടാണ് നല്ലതായിട്ട് വരാനുള്ളത്. പിന്നെ ഞണ്ട് വളർത്തലിനൊക്കെ, ഞണ്ട് ക്രാബ് ഫാറ്റനിങ് എന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ ഇപ്പം RIS യൂസ് ചെയ്യാൻ തുടങ്ങി. അതിനൊക്കെ നല്ല ടേൺ ഓവർ ഉണ്ട്, വിത്തിന് ഷോർട്ട് ടൈം കുറച്ച് ക്യുക്കായിട്ടുള്ള ഗ്രോത്ത് കിട്ടും. അത് കൺട്രോൾ ചെയ്ത് ചെയ്താൽ നല്ലതാണ്. അങ്ങനെ ഞണ്ട് വളർത്തലിനും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെമ്മീൻ വളർത്തലില് ആദ്യത്തെ ഒരു സ്റ്റേജിൽ, അത് തന്നെ സീഡുമായിട്ടുള്ള സീഡ് PL എന്ന് പറഞ്ഞൊരു PL10, PL20 ആണ് സീഡ് നമുക്ക് കിട്ടുന്നത്. അതിനെ RIS കൊണ്ടുവന്ന് 1 മാസത്തോളം വളർത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ നമ്മൾ പോണ്ടിലേക്ക് റിലീസ് ചെയ്താൽ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. ചെറിയ കുഞ്ഞുങ്ങളെ PLനെ വാങ്ങിയിട്ട് നമ്മൾ പോണ്ടിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഫീഡ് ഒരുപാട് വേസ്റ്റ് ആവും. നമ്മളൊരു ഹെക്ടറിലിടുന്ന എത്രമാത്രം ഫീഡ് ഇട്ടെങ്കിലും അതിന് എന്തെങ്കിലും ഒന്ന്
1: കിട്ടത്തുള്ളൂ.
0: അപ്പൊ ഇത് ഹൈ ഡെൻസിറ്റിയിൽ നമ്മൾ RIS സിസ്റ്റത്തിലോ
1: സർവൈവലും
0: സർവൈവലും കുറവാണ്, ചെറിയ മീനുകളെ പിടിച്ച. അപ്പൊ ഒരു 1 ഗ്രാം ആവുന്നവരൊക്കെ വളർത്തി, 1 മാസം 1.5 മാസം RIS സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ബയോഫ്ലോക്കിലോ വളർത്തിയിട്ട് പിന്നെ നമ്മൾ ഇടുന്നത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്.
2: എന്താണ് റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റം? ഈ വിഷയത്തെക്കുറിച്ച് വിഴിഞ്ഞം സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ MK അനിലുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: ഭാരതത്തിൽ അതിപുരാതന കാലം മുതൽ എണ്ണക്കുരുവായി വളർത്തിയിരുന്ന ഒരു സസ്യമാണ് എള്ള്. ആയുർവേദത്തിൽ ഇതിനെ സ്നേഹവർഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വിത്തിൻ്റെ നിറമടിസ്ഥാനമാക്കി ഇതിനെ കറുത്ത എള്ള്, വെളുത്ത എള്ള്, ചാരനിറമുള്ള എള്ള് എന്നിങ്ങനെ മൂന്നായി തരം തിരിച്ചിരിക്കുന്നു. വിതയ്ക്കുന്ന കാലം കണക്കാക്കി മൂപ്പ് കുറഞ്ഞത്, ഇടത്തരം മൂപ്പുള്ളത്, മൂപ്പ് കൂടിയത് എന്നിങ്ങനെ മൂന്നായി തരം തിരിച്ചിട്ടുണ്ട്. എള്ളിൽ നിന്നും എടുക്കുന്ന പ്രധാന ഉൽപ്പന്നമാണ് എള്ളെണ്ണ. ഇതിന് നല്ലെണ്ണ എന്നും പേരുണ്ട്. പ്രധാനമായും എണ്ണയ്ക്ക് വേണ്ടി കൃഷി ചെയ്യുന്ന ഒരു വിളയാണിത്. എള്ള് വിത്തിൻ്റെ 50% വരെ എണ്ണ അടങ്ങിയിരിക്കുന്നു. 2 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഏകവർഷ ഔഷധി വർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണിത്. സസ്യത്തിൽ മുഴുവനും രോമങ്ങൾ പോലെ വെളുത്ത നാരുകൾ കാണപ്പെടുന്നു. സാധാരണ 3 മാസമാണ് എള്ള് കൃഷിക്ക് വേണ്ടി വരുന്ന സമയം. ചെടി മൂടോടെ പിഴുതെടുത്ത് കായകൾ വേർതിരിച്ചാണ് വിളവെടുക്കുന്നത്. എള്ളിൻ്റെ കായകൾക്ക് കത്തിക്ക എന്ന നാടൻ പേരുകൂടിയുണ്ട്.
2: ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. ഇന്ത്യയിലെ ഡയറി മേഖല ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. കർഷകർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിലും പോഷക സുരക്ഷയിലും ഈ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഡയറി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി

0: ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് അഥവാ DIDF കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ഡയറി സഹകരണ സംഘങ്ങളെയും കർഷക ഉൽപ്പാദക സംഘടനകളെയും ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പാൽ ശേഖരണം മുതൽ പ്രോസസ്സിംഗ്, സംഭരണം, വിപണനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുകയാണ് DIDF ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി പാൽ ശീതീകരണ കേന്ദ്രങ്ങൾ, ബൾക്ക് മിൽക്ക് കൂളറുകൾ, ആധുനിക ഡയറി പ്രോസസ്സിംഗ് യൂണിറ്റുകൾ, മൂല്യവർദ്ധിത പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്ലാന്റുകൾ എന്നിവ സ്ഥാപിക്കാൻ ധനസഹായം ലഭിക്കുന്നു. ഇതിലൂടെ പാൽ ചീത്തയാകാതെ സംരക്ഷിക്കാനും ഗുണനിലവാരം നിലനിർത്താനും കഴിയും. DIDF വഴി ഡയറി സ്ഥാപനങ്ങൾക്ക് ദീർഘകാലത്തേക്ക് കുറഞ്ഞ പലിശ വായ്പകൾ ലഭ്യമാകുന്നു. ഇതുവഴി അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിലാകുകയും കർഷകർക്ക് പാലിന് നല്ല വില ഉറപ്പാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഗ്രാമീണ മേഖലയിൽ തൊഴിൽ സാധ്യതകളും വർദ്ധിക്കുന്നു. മൃഗസംരക്ഷണവും ഡയറി വികസനവും ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാൽ ഈ പദ്ധതി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ദേശീയ ലക്ഷ്യത്തിനും സഹായകമാണ്. കൂടാതെ ഗുണമേന്മയുള്ള പാൽ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനും DIDF സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഡയറി മേഖലയെ കൂടുതൽ ശക്തവും മത്സരക്ഷമവും സുസ്ഥിരവുമാക്കുന്ന ഒരു നിർണായക പദ്ധതിയാണ്. ഇത് കർഷകന്റെ ജീവിതത്തെയും രാജ്യത്തിന്റെ പോഷക സുരക്ഷയെയും ഒരുപോലെ ഉയർത്തുന്നു.
1: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. മഴക്കാലത്ത് തെങ്ങിനെ ബാധിക്കുന്ന കുമൾ രോഗങ്ങളാണ് ചെന്നീരൊലിപ്പ്, കൂമ്പുചീയൽ എന്നിവ. ചെന്നീരൊലിപ്പ് ബാധിച്ച തെങ്ങിന് 5 കിലോഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം. കറ ഒലിക്കുന്ന ഭാഗത്തെ തൊലിച്ചെത്തിമാറ്റി ഉരുക്കിയ ടാറോ ബോർഡോ കുഴമ്പോ തേക്കുക. കാറ്റുവീഴ്ച ബാധിച്ച തെങ്ങിൻ തോട്ടങ്ങളിൽ കൂമ്പുചീയൽ രോഗവും സാധാരണ കാണാറുണ്ട്. നടുനാമ്പിന്റെ അഴുകിത്തുടങ്ങിയ ഭാഗം ചെത്തിമാറ്റി തീയിട്ട് നശിപ്പിക്കുക. പിന്നീട് ബോർഡോ കുഴമ്പ് പുരട്ടി വെള്ളമിറങ്ങാത്ത വിധം മൺചട്ടി കൊണ്ട് മൂടിവെക്കുക. കൂടാതെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തെങ്ങോലകളിൽ തളിച്ചു കൊടുക്കുകയും വേണം. വർഷത്തിൽ 10 തേങ്ങയിലും കുറവ് ലഭിക്കുന്ന തെങ്ങുകളും സാരമായ രോഗബാധയുള്ള തെങ്ങുകളും വെട്ടിമാറ്റി നശിപ്പിച്ചതിനു ശേഷം രോഗപ്രതിരോധ ശേഷിയും അത്യുൽപാദന ശേഷിയുമുള്ള ഇനങ്ങളുടെ തൈകൾ നടണം. മൂടിക്കെട്ടിയ അന്തരീക്ഷസ്ഥിതി തുടരുന്നതിനാൽ നെല്ലിൽ ഓലചുരുട്ടി പുഴുവിന്റെ ആക്രമണം കാണാനിടയുണ്ട്. അതിനാൽ 1 ഏക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രാമ കാർഡ് വീതം ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച് വയലിന്റെ പല ഭാഗത്ത് ഓലയുടെ അടിഭാഗത്തായി സ്ഥാപിക്കുക. ഓലചുരുട്ടി പുഴുവിന്റെ ആക്രമണം കാണുകയാണെങ്കിൽ 1 മില്ലി ഫ്ലൂബെൻഡയമിഡ് 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 3 മില്ലി ക്ലോറാൻഡ്രാനിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. കുരുമുളകിന്റെ കൊടിത്തലകൾ ഇളകി വീണിട്ടുള്ളവ പിടിച്ചുകെട്ടണം. തണൽ കൂടിയാൽ പൊള്ളുവണ്ടിന്റെ ആക്രമണവും കുമിൾ രോഗങ്ങളും കൂടും. തന്മൂലം കായ്പിടുത്തം കുറയും. അതുകൊണ്ട് താങ്ങുമരത്തിന്റെ ചില്ലകൾ മുറിച്ചുമാറ്റി കഴിയുന്നത്ര സൂര്യപ്രകാശം കൊടിയിൽ പതിക്കാൻ ആവശ്യമായ സൗകര്യം ചെയ്യണം. കുരുമുളക് തോട്ടത്തിൽ ദ്രുതവാട്ടത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കണം. ദ്രുതവാട്ടം വന്ന് ഉണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചുമാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡെർമ എന്ന കുമിളിന്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. 1 കിലോഗ്രാം ട്രൈക്കോഡെർമ, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ഉണക്കിപ്പൊടിച്ച ചാണകം എന്നിവ ചേർത്ത് നല്ല തണലുള്ളതും വെള്ളം കയറാത്തതുമായ സ്ഥലത്ത് കൂട്ടിക്കലർത്തി 2 ആഴ്ച ഇടുക. ഇടയ്ക്ക് ഇളക്കിക്കൊടുക്കുകയും ചെറിയ ഈർപ്പം നിലനിർത്താൻ വെള്ളം തളിക്കുകയും വേണം. ഈ മിശ്രിതം കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ ചേർത്ത് കൊടുത്താൽ വാട്ടരോഗം വരാതിരിക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും. അല്ലെങ്കിൽ സ്യൂഡോമോണസ് 1 കിലോഗ്രാം 20 കിലോഗ്രാം ചാണകപ്പൊടിയുമായി കൂട്ടിക്കലർത്തി ഇട്ടുകൊടുക്കുന്നതും രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും.
2: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നറിയാനുള്ള സമയമാണ്. ചോദ്യം ഇതായിരുന്നു: കോഴി വസന്ത രോഗത്തിനുള്ള പ്രതിരോധ കുത്തിവയ്പ് ഏത് പ്രായത്തിലാണ് കോഴികൾക്ക് നൽകേണ്ടത്? ഉത്തരം: വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് 5 മുതൽ 7 ദിവസം വരെ പ്രായമെത്തുമ്പോൾ കോഴി വസന്ത തടയാനുള്ള RDF വാക്സിൻ 1 തുള്ളി കണ്ണിലോ മൂക്കിലോ നൽകണം. തുടർന്ന് 3 മുതൽ 4 ആഴ്ച വരെ പ്രായമെത്തുമ്പോൾ കോഴിവസന്തയ്ക്കെതിരെയുള്ള ബൂസ്റ്റർ വാക്സിനായ ലസോട്ട വാക്സിൻ കുടിവെള്ളത്തിൽ ലയിപ്പിച്ച് നൽകണം. മുട്ടക്കോഴികൾക്ക് 56 ദിവസം അല്ലെങ്കിൽ 8 ആഴ്ചയും 16 മുതൽ 18 ആഴ്ചയും പ്രായമെത്തുമ്പോൾ കോഴിവസന്ത തടയാനുള്ള അടുത്ത പ്രതിരോധ കുത്തിവയ്പ് നൽകണം. ഇതിന് RDK, R2B തുടങ്ങിയ വാക്സിനുകൾ ഉപയോഗിക്കാം.
3: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം 695014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.
4: വയലും വീടും സമാപിക്കുന്നു.
5: സമയത്ത് വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് വമ്പൻ വിളവ് കിട്ടുമെന്ന് ഉറപ്പാണ്.
6: കർഷകനേക്കാൾ നന്നായി കൃഷി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ മാസ്റ്ററെ? സമയത്ത് തന്നെ വിത്ത് വിതച്ചത്?
5: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, NPS സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
6: ഏ മാസ്റ്ററെ, NPS സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
5: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ PFRDA നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് NPS സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൗണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ NPS സഞ്ജയിൽ സമ്പാദ്യം ആരംഭിക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ നിങ്ങളുടെ ബാങ്കുമായോ ബന്ധപ്പെടുക. ഭാവിയിലേക്ക് തയ്യാറാകൂ NPS സഞ്ജയ്ക്കൊപ്പം.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചർച്ച കേൾക്കാം. ഏകീകൃത തൊഴിൽ കോഡുകൾ, വ്യവസായ സൌഹൃദ തൊഴിൽ സംസ്കാരത്തിലേക്കുള്ള ചുവടുവയ്പ്. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ അഡ്വക്കേറ്റ് ജി എസ് പ്രകാശ്, അഡ്വക്കേറ്റ് അരവിന്ദ് ശിവൻ, സ്റ്റുഡിയോയിൽ ജി സന്തോഷ് കുമാർ.
1: രണ്ടായിരത്തി 2047 നമ്മുടെ രാജ്യത്തെ ഒരു വികസിത രാഷ്ട്രം ആക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെ കേന്ദ്ര ഗവൺമെന്റ് സമസ്ത മേഖലകളിലും വലിയ തരത്തിലുള്ള പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ നമ്മുടെ തൊഴിൽ മേഖലയിൽ വളരെ അടിസ്ഥാനപരമായ പല പരിഷ്കാരങ്ങൾക്കും നാന്ദി കുറിച്ചുകൊണ്ട് നിലവിലുണ്ടായിരുന്ന 29 തൊഴിൽ നിയമങ്ങളെ ഏകീകരിച്ച് ഒരു 4 തൊഴിൽ കോഡുകളായി ഇപ്പോൾ നടപ്പാക്കി വരികയാണ്. അത് നമ്മുടെ തൊഴിൽ മേഖലയെ അങ്ങേയറ്റം പുരോഗതിയിലേക്ക് നയിക്കുന്നതും അതുപോലെ നമ്മുടെ വ്യാവസായിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നതുമായിട്ടുള്ള ഒരു വലിയ ചുവടുവയ്പ്പായിട്ടാണ് നാം ഇതിനെ കാണുന്നത്. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ ഉള്ളത് അഭിഭാഷകനും സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാൻഡിംഗ് കൌൺസിലുമായ അഡ്വക്കേറ്റ് ജി എസ് പ്രകാശ്, അഭിഭാഷകനും നിയമ ഗവേഷകനുമായ അഡ്വക്കേറ്റ് അരവിന്ദ് ശിവൻ എന്നിവരാണ്. അപ്പോൾ നമ്മുടെ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു കോഡ് കൊണ്ടുവരേണ്ടതിന്റെ ഒരു ആവശ്യകത എന്തായിരുന്നു?
2: നമ്മുടെ ഇന്ത്യയിൽ പല തൊഴിൽ നിയമങ്ങളും നേരത്തെ നിലനിന്നിരുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവുമായി കുറച്ച് നിയമങ്ങൾ വന്നിട്ടുണ്ടായി.
0: അഡ്വക്കേറ്റ് അരവിന്ദ് ശിവൻ.
2: പക്ഷേ ഓരോ നിയമത്തിനും അതിൻ്റെതായ സങ്കീർണതകൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന്, പല പല നിയമത്തിന്റെ കീഴിലുള്ള ലൈസൻസിങ്, രജിസ്ട്രേഷൻ, അങ്ങനെ സങ്കീർണകരമായിട്ടും തൊഴിലാളികൾക്കും തൊഴിൽദാതാക്കൾക്കുമൊക്കെ ആയിട്ട് പല പ്രയാസങ്ങൾ ഉണ്ടായിട്ട് വന്നു. അപ്പോൾ 2014-15 മുതൽ തന്നെ അന്നത്തെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച് തൊഴിൽ നിയമങ്ങളിൽ എന്തുകൊണ്ടും ഒരു വലിയൊരു വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൂടാ. അതിന്റെ ഭാഗമായിട്ടാണ് നിലനിന്നിരുന്ന 29 തൊഴിൽ നിയമങ്ങളെ 4 കോഡുകളായി വിഭാഗം ചെയ്ത് ഒരു പുതിയ ലേബർ കോഡ് അല്ലെങ്കിൽ തൊഴിൽ കോഡ് എന്ന നിയമം വരുന്നത്. അതിൽ പ്രധാനമായിട്ടും 4 കോഡുകളാണ് ഉള്ളത്. കോഡ് ഓൺ വേജസ് 2019 ഒരു നിയമം, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് 2020, കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി 2020, ഒക്യുപ്പേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് 2020. ഈ പ്രധാനപ്പെട്ട 4 കോഡുകളാണ് പുതിയ ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം നമ്മുടെ തൊഴിൽ നിയമങ്ങളിൽ വന്നത്.
1: നമ്മുടെ ഈ തൊഴിൽ നിയമങ്ങൾ തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഏതൊക്കെ രീതിയിലാണ് പ്രയോജനപ്പെടുന്നത്? അഡ്വക്കേറ്റ് ജി എസ് പ്രകാശ്, ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ?
3: ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും ഏകദേശം ഒരു 1930-1950 കാലഘട്ടത്തിനിടയ്ക്കാണ് ഈ തൊഴിൽ നിയമങ്ങൾ, നേരത്തെ പറഞ്ഞ 29 തൊഴിൽ നിയമങ്ങൾ, അതിൽ ഭൂരിപക്ഷവും നിയമമാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള പല വൈകല്യങ്ങളും അതിനകത്തുണ്ടായിരുന്നു. നാച്ചുറലി 2014 നമ്മുടെ മോഡി ഗവൺമെന്റ് വന്നതിന് ശേഷം വിപ്ലവകരമായ പരിവർത്തനം തന്നെ നിയമവ്യവസ്ഥയിൽ ഉണ്ടാക്കി, യാതൊരു പ്രയോജനവുമില്ലാതെ. എന്നാൽ അതേസമയം സാധാരണ ജനങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾ വളരെയധികം ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ ഏകദേശം 100 നിയമങ്ങളെയാണ് പൂർണ്ണമായിട്ട് അത് റദ്ദി ചെയ്ത് കളഞ്ഞു. എന്നിട്ട് പുതിയ എഫക്റ്റീവായിട്ട് ഇന്നത്തെ സാഹചര്യം അത് പ്രാവർത്തികമാക്കാൻ പറ്റും, പ്രായോഗികമാകുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുത്തു. അത്തരത്തിലാണ് നമുക്ക് ഈ 4 കോഡുകളായിട്ട് ഇതിനെ തിരിച്ചതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിക്കും ഈ ഒരു ഇത് വന്നത് വഴി നമുക്ക് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയാം. അതായത് പ്രധാനമായിട്ട് ഒരു തൊഴിലിനെ ഒരു ഔദ്യോഗികമാക്കി, അത് ഏറ്റവും വലിയൊരു ഇതാണ്. ഇതിനു മുമ്പ് ഈ നിർബന്ധിത നിയമന കത്തുകൾ ഇല്ലായിരുന്നു,
1: അത് കൊടുക്കാതെ തന്നെ ആൾക്കാരെ
3: എംപ്ലോയ് ചെയ്യിക്കാമായിരുന്നു. നോക്കൂ, അതൊരു വലിയൊരു മാറ്റമാണ് ഇവിടെ സംഭവിച്ചത്. അതായത് എല്ലാ തൊഴിലാളികൾക്കും അത് പെർമനന്റോ അതോ ടെമ്പററിയോ കോൺട്രാക്ട് ബേസിലോ സ്വിഗ്ഗി പോലുള്ള പ്ലാറ്റ്ഫോം പ്രവർത്തനങ്ങളിലോ എംപ്ലോയീസിനോ സർവ കാര്യങ്ങളിലും ഒരു നിയമന ഉത്തരവ് നിർബന്ധമാണ്. അപ്പോൾ അത് അവർക്ക് വളരെയധികം ഗുണം ചെയ്യും, യാതൊരു സംശയവുമില്ല. 2, ഒരു സാമൂഹിക സുരക്ഷ ഉറപ്പാക്കി. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പ്ലാറ്റ്ഫോം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള എല്ലാ തൊഴിലാളികൾക്കും പ്രൊവിഡന്റ് ഫണ്ട് അതുപോലെ തന്നെ ESI തുടങ്ങി ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുന്ന രീതിയിലേക്ക് സാമൂഹികമായ ഒരു സുരക്ഷ അവർക്ക് ഉറപ്പാക്കി. അതുപോലെ നേരത്തെ ഈ കുറഞ്ഞ വേതനം അതിന് ഒരു നിശ്ചിത ഇതില്ല, സൗകര്യം പോലെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, അതിലും മാറ്റങ്ങൾ. അതായത് പണ്ട് ഈ ചില തൊഴിലുകൾക്ക് മാത്രമേ കുറഞ്ഞ വേതനം നിർബന്ധിതമായിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ഈ കോഡ് വരുന്നത് വഴി എല്ലാ തൊഴിലാളികൾക്കും നിയമപരമായ കുറഞ്ഞ വേതനം, അതായത് ഒരു സ്റ്റാറ്റ്യൂട്ടറി മിനിമം വേജ് ലഭിക്കാൻ അവർക്ക് അവകാശമുണ്ട്. അതുപോലെ ആരോഗ്യ സംരക്ഷണം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് തൊഴിലാളികൾക്ക് സൗജന്യ വാർഷിക ആരോഗ്യ പരിശോധന നൽകാൻ തൊഴിലുടമകൾക്ക് നിയമപരമായ ബാധ്യതയില്ലായിരുന്നു മുൻപിനാലെ. എന്നാൽ ഇപ്പോൾ 40 വയസ്സിന് മുകളിലുള്ള എല്ലാ തൊഴിലാളികൾക്കും തൊഴിലുടമകൾ സൗജന്യ വാർഷിക ആരോഗ്യ പരിശോധന നൽകിയിരിക്കണം.
4: അത് സ്ഥിരം തൊഴിലാളിയായാലും അല്ലാതെ
3: സ്ഥിരമായാലും അല്ലാതെ ആയാലും ഞാൻ അത് നേരത്തെ പറഞ്ഞതുപോലെയാണ്, അത് ടെമ്പററി ആണെങ്കിലും ഇടക്കാലമാണെങ്കിലും പെർമനന്റ് ആണെങ്കിലും എംപ്ലോയി ആണെങ്കിലും ഇത് ബാധകമാണ്. അതുപോലെ തന്നെ ഒരാളിന് ഒരു സാലറി ലഭിക്കേണ്ടത്, അത് കൃത്യസമയത്ത് സാലറി ലഭിക്കണമെന്നുള്ളത് നിർബന്ധമാക്കി നോക്കൂ. അതൊരു വലിയൊരു കാഴ്ചപ്പാടാണത്. കാരണം മറ്റേതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മാസത്തിൽ 5-ാം തീയതി കൊടുക്കാം, 7-ാം തീയതി കൊടുക്കാം, 25-ാം തീയതിയും കൊടുക്കാം. ഇതിനെ മാത്രം നോക്കി നിൽക്കുന്ന ഒരു എംപ്ലോയിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ സംഭവിച്ചത് അത് നിർബന്ധിതമാക്കി. നേരത്തെ ഈ വേതനം നൽകുന്ന ഒരു നിർബന്ധവും പാലനവും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോഴതല്ല. ഈ വേതന കോഡ് വന്നതുവഴി കൃത്യസമയത്ത് വേതനം നൽകുന്നത് നിർബന്ധമാക്കി. നാച്ചുറലി അവരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കും. അത് എന്ത് നമുക്ക് വർദ്ധിപ്പിക്കും എന്നറിയാലോ, ഉൽപ്പാദനക്ഷമത നാച്ചുറലി കൂട്ടുകയും ചെയ്യും, ഒരു സംശയവുമില്ല. കാര്യം അവരുടെ മനസ്സിൻ്റെ സന്തോഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിൽ അത് പ്രതിഫലിക്കും. ഇത് ശരിക്കും ജനങ്ങളെ മനസ്സിലാക്കി എംപ്ലോയീസിനെയും അതുപോലെ തന്നെ എംപ്ലോയറിനെയും രണ്ടുപേരെയും മനസ്സിലാക്കിയിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. വേറൊരു വിപ്ലവകരമായ കാര്യം വനിതാ തൊഴിലാളികളുടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പണ്ട് അതായത് ഒരു ജെൻഡർ പ്രശ്നമുണ്ടായിരുന്നു, ആൺ പെൺ അതുപോലെ തന്നെ
4: പല തൊഴിലിലും സ്ത്രീകളെ കയറ്റാത്ത ഒരു
3: അവസ്ഥയുണ്ടായിരുന്നു. ആ ജെൻഡർ ന്യൂട്രലാക്കി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വേർതിരിവേ എടുത്തു കളഞ്ഞു.
4: ട്രാൻസ്ജെൻഡറിനും
3: ഇത് ബാധകമാക്കി. എന്റെ അഭിപ്രായത്തിൽ ഈ ഓരോ കാര്യവും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിപ്ലവകരമായ മാറ്റമാണ് സംഭവിക്കുന്നത്. എന്താണ് സ്ത്രീകളുടെ ഉദാഹരണം, നമുക്ക് ഈ രാത്രി ഷിഫ്റ്റുകളിലൊക്കെ പണ്ട് സ്ത്രീകളെ അവർക്ക് കൊടുക്കില്ല, അത് ആണുങ്ങൾക്ക് മാത്രമായിട്ട്. എന്നാൽ ഇന്ന് ഇപ്പോ ആ സ്ത്രീയുടെ ആകപ്പാടെ ചില കാര്യങ്ങൾ, അതിനൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ ഒരു സമ്മതപത്രം വേണം. അവർക്ക് രാത്രി ഷിഫ്റ്റിന് വർക്ക് ചെയ്യാൻ അവർ സമ്മതമാണ്, അവർ ഓക്കെയാണ് എന്നുള്ള ഒരു സമ്മതപത്രം അവർ ആവശ്യമായ, കൂടാതെ അവർ

0: അവർക്ക് വേണ്ടുന്ന എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും അവിടെ പാലിച്ചിരിക്കണം.
1: പുതിയ നിയമപ്രകാരം ഈ തൊഴിൽ സമയം ക്രമീകരിച്ചിട്ടുണ്ടോ?
0: തീർച്ചയായിട്ടും തൊഴിൽ സമയം ക്രമീകരിച്ചു. അതായത് ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ അതിന് അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു, ഇപ്പം അങ്ങനെയല്ല. ഒരാഴ്ചയിൽ 48 മണിക്കൂർ നിശ്ചയിച്ചു. ഇനി കൂടുതൽ വർക്ക് ചെയ്യണം എങ്കിൽ അവരുടെ സാലറിയുടെ ഇരട്ടി സാലറി കൊടുക്കണം. പ്രവൃത്തിയുടെ ആനുപാതികത വെച്ചിട്ട് അവരുടെ സാലറി എത്രയാണോ അവർക്ക് അർഹതപ്പെട്ടത് അതിൻ്റെ ഇരട്ടി. അതായത് ഒരു ദിവസം 8 മണിക്കൂറാണ് നിശ്ചയിച്ചിരിക്കുന്നത്, ഒരാഴ്ചയിൽ 48 മണിക്കൂർ. ഇനി 8 മുതൽ 12 മണിക്കൂർ വരെ ഇയാളെ വർക്ക് ചെയ്യിപ്പിക്കാം വേണമെങ്കിൽ. അത് ഓരോ ജോലിയുടെയും സ്വഭാവം അനുസരിച്ച് അത് ചെയ്യാം. വേണമെങ്കിൽ നമുക്കത് അവർക്ക് കൊടുക്കാം. പക്ഷെ അതിന് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ 8 മണിക്കൂറിൽ കൂടുതലായി വർക്ക് ചെയ്യുന്ന ആനുപാതികം അനുസരിച്ച് ഇരട്ടി സാലറി എത്രയാണോ അവർക്ക് അർഹതപ്പെട്ടത് അതിന് ഇരട്ടി. അപ്പൊ അതാണ് അതിന്റെ ഒരു വലിയൊരു മാറ്റം അതിൽ സംഭവിച്ചിരിക്കുന്നത്.
1: അരവിന്ദ് ശിവനോടാണ് ചോദിക്കുന്നത്, ഈ പുതിയ നിയമങ്ങൾ ഇപ്പം തൊഴിലാളികളുടെ കാര്യം ഇപ്പം പ്രകാശ് സാർ പറയുകയുണ്ടായി, അതുപോലെ തന്നെ ഈ ബിസിനസ് സംരംഭകർക്ക് ഇത് ഏത് തരത്തിലാണ് അവരെ ഇത് സഹായിക്കുന്നത്? പുതിയ സംരംഭങ്ങൾ തുടങ്ങാനൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇത് എത്രത്തോളം പ്രയോജനപ്രദമാകും?
2: തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ നിയമങ്ങൾ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു വരുന്നത് ഈ തൊഴിലാളി സൗഹൃദ നിയമങ്ങളാണ് അല്ലെ, തൊഴിൽദാതാക്കൾക്ക് മാത്രമുള്ള നിയമങ്ങളാണ്. അപ്പൊ ഇത് നോക്കുമ്പോൾ രണ്ടുപേരെ നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന സമത്വം എന്ന് പറഞ്ഞ് ഇക്വാളിറ്റി ആൻഡ് ഈക്വൽ ഡിഗ്നിറ്റി, അന്തസ്സോടുകൂടിയുള്ള തൊഴിലെടുക്കുവാനുള്ള ജീവിക്കുവാനുള്ള അവകാശത്തിൽ വരുന്ന ആ ഒരു അവകാശം ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന തൊഴിൽദാതാക്കൾക്കും തൊഴിലാളികൾക്കും വേണ്ടി പറയുന്നത്. അപ്പൊ പുതിയ ബിസിനസ് സംരംഭം പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പുകളൊക്കെയാണ് പ്രത്യേകിച്ച് പറയുന്നത്. ഓൺടർപ്രണർസ് ഗിഗ് വർക്കേഴ്സിന്റെ കാര്യം നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് അതിൽ വരുന്നത്. അവർക്കൊരു രജിസ്ട്രേഷൻ ഉണ്ട്, അവർക്ക് ഈ സോഷ്യൽ വെൽഫെയർ സ്കീമിൽ അവരുടെ തൊഴിൽദാതാക്കൾ അവരെ ഉൾപ്പെടുത്തണമെന്ന കാര്യം പറയുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന തൊഴിൽദാതാക്കൾക്ക് തന്നെ ഈ ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് അവർക്ക് കൊടുക്കാൻ സാധിച്ചു എന്നാണ് ഏറ്റവും പ്രധാനം. ആഴ്ചയിൽ നേരത്തെ പറഞ്ഞ പോലെ ആകെ ജോലി ചെയ്യേണ്ട ഒരു 48 മണിക്കൂർ പരിധി നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അത് നിലനിർത്തിക്കൊണ്ട് തന്നെ വ്യവസായത്തിന്റെ സ്വഭാവമനുസരിച്ച് ദിവസേനയുള്ള ഷിഫ്റ്റുകൾ എന്നുവെച്ചാൽ 4 ദിവസത്തെ ജോലി അല്ലെങ്കിൽ 5 ദിവസത്തെ ജോലി എന്ന രീതിയിൽ ക്രമീകരിക്കാൻ തൊഴിലുടമകൾക്ക് അനുവാദം ലഭിക്കുന്നു. പിന്നെ ഏറ്റവും പ്രധാനമാണ് ഏകീകൃത ഡിജിറ്റൽ സംവിധാനം. നേരത്തെ പറഞ്ഞ തൊഴിൽ നിയമങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോ നിയമത്തിന് കീഴിൽ തന്നെ ഓരോ രീതിയിൽ ലൈസൻസാണ്, ലൈസൻസ് രാജാണ്. പഴയ നിയമങ്ങൾ നോക്കുമ്പോൾ തന്നെ ഇൻസ്പെക്ടേഴ്സിനെയൊക്കെ അപ്പോയിന്റ് ചെയ്യും, ഇൻസ്പെക്ടർ രാജാണ്. ശരിക്കും നീ പേപ്പർ ഇവിടെ ബാക്കി ഫോം ഫില്ല് ചെയ്യാത്ത എന്താ, ഈ രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്തിട്ടില്ലോ, ഈ നിയമപ്രകാരം ചെയ്തിട്ടില്ലോ. ഒരു തൊഴിൽദാതാവ് ഒരു തൊഴിലാളി എല്ലാം 29 നിയമങ്ങളും അറിയാൻ വ്യവസ്ഥയില്ല. നമുക്ക് നിയമം അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്ക്യൂസ് അല്ല എന്നൊരു കാര്യമുണ്ടെങ്കിൽ കൂടിയും, പക്ഷേ ഈ സങ്കീർണത ഈ പറയുന്ന ഏകീകൃത ഡിജിറ്റൽ സംവിധാനത്തിൽ കൊണ്ടുവന്നു. എങ്ങനെയെന്ന് പറഞ്ഞാൽ 1 രജിസ്ട്രേഷൻ 1 ലൈസൻസ് 1 റിട്ടേൺ എന്ന രീതിയിലാണ്. മുൻപുണ്ടായിരുന്ന സങ്കീർണമായ നിരവധി രജിസ്ട്രേഷനുകൾക്കും ഫോമുകൾക്കും പകരം ഒരൊറ്റ ഓൺലൈൻ റിട്ടേൺ സമർപ്പണ സംവിധാനം അത് നിലവിൽ വന്നു. പിന്നെ ഒരു യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ, തൊഴിലാളികൾക്ക് വേണ്ടി യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ, ആ ഒരു രജിസ്ട്രേഷൻ കൊണ്ട് ഏത് തൊഴിൽ മേഖലയിൽ പോയാലും നമുക്ക് വരെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇത് കമ്പനികളുടെ ഭരണപരമായ റെഡ് ടേപ്പിസം അല്ലെങ്കിൽ ചുമപ്പ് നാടകൾ ഒഴിവാക്കാനായിട്ട് സഹായിക്കും.
1: ശരിക്കും വലിയൊരു മാറ്റമാണ് ഈ ഒരു കോഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ് ഗിഗ് തൊഴിലാളികൾ. അപ്പൊ അത് അവരൊക്കെ ഇത് ഏത് രീതിയിലാണ് ഇത് ഇതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു രജിസ്ട്രേഷനും അതിന്റെ പ്രോസസ്സൊക്കെ ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്?
2: ഇത് ഏറ്റവും പ്രധാന ഒരു നിയമസാധുത. നമ്മളൊരു നിയമത്തിൽ ഒരു വിഭാഗത്തിനൊരു നിലനിൽപ്പെന്ന് പറയുന്നത് ആ അവരുടെ പേരോ അല്ലെ അവരെ നിയമത്തിൽ റെക്കഗ്നൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ഡെഫിനിഷനിൽ കൊണ്ടുവരിക എന്നാണ്. ഈ നിയമത്തിനകത്ത് ഗിഗ് വർക്കർ എന്ന് ഡിഫൈൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്.
1: അത് ഏതൊക്കെ തൊഴിലാളികൾ വരും?
2: ഈ ഫ്രീലാൻസ് തൊഴിലാളികളുണ്ട്, അത് ഇപ്പൊ നമ്മൾ സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ റൈഡ് അതിലൊക്കെ ജോലി ചെയ്യുന്നവർ ഉൾപ്പെടെ, അല്ലാതെ തന്നെ ഫ്രീലാൻസേഴ്സ് ആയിട്ട് ഇപ്പൊ ക്ലാസ് ഒക്കെ എടുക്കുന്നവർ ഫ്രീലാൻസേഴ്സ് ആയിട്ട് അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്.
0: ഗാനമേള നടത്താനായിട്ട് ഒരു ഗ്രൂപ്പ്, അതിൽ അവർക്ക് പോലും ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവും. അവര് എവരുടെയും പരിരക്ഷ ആലോചിക്കേണ്ടി വരും ഇനി, കാരണം ഇത് മുൻപിനാലുള്ള 29 നിയമങ്ങളിലും ഇല്ല. ഇപ്പോഴാണ് ഈ ഗിഗ് വർക്കേഴ്സിന്റെ കാര്യം കൊണ്ടുവന്നത്. അപ്പോൾ അതായത് ഒരു നമ്മൾ തീർത്തും ഒരു വീട്ടിലെ ഒരു പണിക്ക് ഒരാളിനെ ഒരു കോൺട്രാക്ട് വർക്കിൽ വരുന്നു, അതൊന്നൊരു നിശ്ചിതമായ ഒരു സമയപരിധി ഒന്നുമില്ലല്ലോ. അവർ കുറച്ച് സമയം വർക്ക് ചെയ്യുക, പക്ഷെ അവർക്കും പ്രൊട്ടക്ഷൻ കൊടുത്തു, അവരുടെ കാര്യവും പരിഗണിക്കുകയാണ്. അപ്പോൾ പക്ഷേ ഇതിന് 1 വർഷം മിനിമം അവർ ആ പണിയെടുത്തു എന്നുള്ളത് കാണിക്കുന്നതിന് കഴിയണം.
2: മാത്രമല്ല യുവാക്കൾക്ക് വലിയൊരു സപ്പോർട്ട് സിസ്റ്റമാണ്. ശരി, അവർക്ക് ഈ യുവ തൊഴിലാളികളെ നമ്മൾ പറയുമ്പോൾ നമുക്ക് തൊഴിലില്ലായ്മ എന്നൊക്കെ പറയുന്നത് ഇപ്പം നമ്മൾ

0: ആത്മനിർഭർ ഭാരതാണ്. എല്ലാം സ്വയം പര്യാപ്തമായി നമ്മൾ തന്നെ ഒരു സംരംഭകരാകുക എന്നാണ്. അവർക്കൊക്കെ ഏറ്റവും ഗുണകരമാകുന്ന രീതിയിൽ, പിന്നെ അല്ല എവിടെ തൊഴിലെടുത്താലും ഇപ്പം എല്ലാ തൊഴിലാളികൾക്കും കുറഞ്ഞ വേതന മിനിമം വേജസ് ഉറപ്പാക്കുകയാണ്, ഗ്യാരണ്ടി ആയിട്ട് പറയാണ്. പിന്നെ ഒരു രീതിയിലുള്ള ചൂഷണങ്ങളും, തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നത് നിരോധിച്ച് മാത്രമല്ല അവധിക്കാലത്തെ ശമ്പളം കൂടി നിർബന്ധമാക്കി. ഇപ്പം ഗസ്റ്റ് ലെക്ചേഴ്സൊക്കെ ടീച്ചേഴ്സൊക്കെ ഉള്ളവരിലേറ്റ് അവർക്ക് ആ ദിവസം ജോലി ചെയ്താൽ അവർക്ക് ആ ശമ്പളം, അവിടെ എന്തെങ്കിലും കാരണങ്ങൾ, മഴ കാരണം അല്ല കളക്ഷൻ അവധി പ്രഖ്യാപിച്ചു, എത്രയോ അധ്യാപകരുണ്ട്, എത്രയോ തൊഴിലെടുക്കുന്നവർക്ക് അവർക്കന്ന് വേതനമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവധിക്കാലത്തെ ശമ്പളം കൂടി അത് നിർബന്ധമാക്കിയിട്ടുണ്ട്. പിന്നെ ഫ്ലോർ വേജ് നിശ്ചയിച്ചിട്ടുണ്ട്,
1: അതനുസരിച്ച്
0: മിനിമം കൂലി, അത് അതനുസരിച്ച് തൊഴിലാളികൾക്ക് വേതനം ലഭിക്കുകയും ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളത് അഗ്രഗേറ്റേഴ്സ്, ഗിഗ് വർക്കേഴ്സിന്റെ കാര്യത്തിൽ കൂടെ തന്നെ അഗ്രഗേറ്റേഴ്സ് ഉണ്ട്. നമ്മൾ ഈ ഓൺലൈനായിട്ട് ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന കുറെ കമ്പനികളുണ്ട്. ഇത് വഴി ഇപ്പം നമ്മൾ ഈ സർവീസ് ഡെലിവറി എന്ന് പറയുമ്പോൾ ഇവർ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ട് തരുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് ഈ അഗ്രഗേറ്റേഴ്സിന്റെ അവരുടെ വാർഷിക ടേൺ ഓവർ ഉണ്ട്. അതിൽ നിന്നും 1 മുതൽ 2% വരെയുള്ള അവരുടെ ടേൺ ഓവർ ഈ പറയുന്ന തൊഴിലാളികളുടെ സാമൂഹിക ക്ഷേമത്തിനായിട്ട് മാറ്റിവെക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്.
1: മറ്റേതൊക്കെ മേഖലകളിലാണ് തൊഴിലാളികൾക്കാണ് ഇതിന്റെ ഒരു പ്രയോജനം? പ്രത്യേകിച്ച് നമ്മുടെ ബിഡി സിഗാർ തൊഴിലാളികളെ, അതുപോലെ തന്നെ തോട്ടം തൊഴിലാളികളെ, അതൊക്കെ വളരെ കൂടുതൽ എണ്ണത്തില് ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണല്ലോ.
0: തീർച്ചയായിട്ടും ബിഡി സിഗാർ തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ അവരുടെ പ്രവൃത്തി സമയം പ്രതിദിനം 8 മുതൽ 12 മണിക്കൂറായും, നേരത്തെ എല്ലാ കൂടുകളും പറഞ്ഞതുപോലെ തന്നെ ആഴ്ചയിൽ 48 മണിക്കൂറായിട്ടും നിജപ്പെടുത്തി.
1: അവർക്കും അത് തന്നെയാണ്.
0: ഓവർ ടൈം നേരത്തെ പറഞ്ഞ പോലെ സാധാരണ വേതനത്തിന്റെ ഇരട്ടിയെങ്കിലും അത് നൽകിയിരിക്കുകയും 1 വർഷത്തിൽ 30 ദിവസത്തെ ജോലി പൂർത്തിയാക്കിയാൽ ബോണസിന് അർഹതയുണ്ടാകും ഈ നിയമപ്രകാരം. അതൊരു വലിയൊരു മാറ്റം.
1: ഈ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഇത് ബാധകമാകുമോ?
2: തീർച്ചയായിട്ടും. അതായത് ഇപ്പൊ തോട്ടം തൊഴിലാളികൾ, അതില് 10-ലധികം തൊഴിലാളികളുള്ള തോട്ടങ്ങള് സാമൂഹിക സുരക്ഷാ കോഡിന്, നേരത്തെ നമ്മൾ പറഞ്ഞ സാമൂഹിക സുരക്ഷ ESI അതുപോലുള്ള കാര്യങ്ങൾ സാമൂഹിക സുരക്ഷാ കോഡിന് കീഴിൽ കൊണ്ടുവന്നു. പിന്നെ കെമിക്കലുകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് സുരക്ഷാ ഉപകരണങ്ങളും പരിശീലനവും മാൻഡേറ്ററി ആണ്, നിർബന്ധമാക്കി, അത് വേണം. പൂർണ്ണ ESI മെഡിക്കൽ സൗകര്യങ്ങൾ, കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങളും ഉറപ്പ് നൽകി. ഇത് തോട്ടം തൊഴിലാളികളിൽ വലിയൊരു മാറ്റമാണ് അവരിൽ വരുത്തുന്നത്. ഇതുവരെ അവർക്ക് ഈ തരത്തിലുള്ളൊരു പ്രൊട്ടക്ഷൻ ഇല്ല. ഇത് അവരുടെ കുട്ടികൾ ഉൾപ്പെടെ ESI മെഡിക്കൽ സൗകര്യം, കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യം ഉറപ്പ് നൽകി. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഓഡിയോ വിഷ്വൽ, അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. ഡിജിറ്റൽ മീഡിയ അത് ഇപ്പോൾ ഏറ്റവും അധികം വരുന്നതാണ്, ഓഡിയോ വിഷ്വൽ ഡിജിറ്റൽ. അങ്ങനെയുള്ളതിൽ ഇലക്ട്രോണിക് മീഡിയയിൽ നിൽക്കുന്ന പത്രപ്രവർത്തകർ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ, അതുപോലെ തന്നെ സ്റ്റണ്ട് കലാകാരന്മാർ, ഇതൊക്കെ അവർക്കൊക്കെ അവരുടെ എല്ലാം തസ്തികയും വേതനവും വ്യക്തമാക്കുന്ന നിർബന്ധിത നിയമന കത്തുകൾ, പൂർണ്ണ ആനുകൂല്യം അവർക്ക് നൽകണം, പൂർണ്ണ ആനുകൂല്യവും നൽകണം. അതായത് അവരുടെ നിയമന കത്തുകൾ അവർക്ക് നൽകണം. അവർക്ക് പോയാൽ പോയി, അവർക്ക് എന്തെങ്കിലും ഒരു സ്റ്റണ്ട് ഒരു പെർഫോം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പറ്റിപ്പോയാൽ ആ യൂണിറ്റ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്തു, ഇല്ലെങ്കിൽ അവരുടെ ജീവിതം പോയി. പക്ഷെ ഇതല്ല, ഇത് അവർക്ക് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അപ്പോയിന്റ്മെന്റ് ലെറ്റർ എല്ലാവർക്കും നൽകണം, അതിൽ മാൻഡേറ്ററി ആക്കി. ഒരാൾ അവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഉണ്ടാവും, അയാൾ അത് ചോദിച്ച് വാങ്ങണം, നിർബന്ധം, മാൻഡേറ്ററി ആണ്. അപ്പോൾ അത് വളരെ പ്രധാനമാണ്.
1: ഈ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും IT മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടല്ലോ,
2: തീർച്ചയായും
1: അവരുടെ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടും ഒക്കെ എന്തൊക്കെയാണ് ഈ നിയമത്തിൽ പറയുന്നത്?
2: ഈ IT മേഖലയിലും ഇതുപോലെ തന്നെ അവർക്കും ഈ നേരത്തെ പറഞ്ഞ വ്യവസ്ഥകളെല്ലാം അവരിലും കൊണ്ടുവന്നു.
1: അതായത് 48 മണിക്കൂർ
2: അത് വ്യക്തമായിട്ട്, അതുപോലെ അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും, PF, ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള സർവ്വ ആനുകൂല്യങ്ങളും അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ട് കൊണ്ടുവന്നു.
0: നേരത്തെ ഈ വേതനം നൽകുന്ന തീയതി ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നു. അത് എല്ലാ മാസവും 7-ാം തീയതിക്കുള്ളിൽ തന്നെ വേതനം ഉറപ്പാക്കുവാനായിട്ട് പറയുകയുണ്ടായി. പിന്നെ ഈ IT മേഖലയിൽ പ്രധാനമായാണ് ലൈംഗിക അതിക്രമം എന്ന് പറയുന്ന ഒരു പോഷ് ആക്ട് എന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഇംപ്ലിമെൻറ്റേഷൻ, ആ നിയമത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, ഒരു രീതിയിലൊരു വിവേചനമോ ഒരു അതിക്രമമോ ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള IC നിർബന്ധമായിട്ടും ആ കമ്മിറ്റികളിൽ വനിതകൾക്ക് പ്രാതിനിധ്യം ഉണ്ടായിരിക്കണമെന്ന്. അതെ, ആ കംപ്ലയിൻസ് കമ്മിറ്റികളുണ്ട്, അല്ലാതെയുള്ള കമ്മിറ്റികളുണ്ട്. വേതനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അത് കൃത്യസമയത്ത് തന്നെ അത് പരിഹരിക്കപ്പെടണം എന്ന രീതിയും അത് പറയുന്നുണ്ട്. ആ ഓഡിയോ വിഷ്വലിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ തന്നെ നേരത്തെ അതിൻ്റെ ഡെഫിനിഷൻ നോക്കുക, ഉപയോഗിച്ച വാക്കുകളുടെ ഒരു പ്രത്യേകതയാണ് എനിക്കത് സാറ് പറഞ്ഞെനിക്ക് പറയാനുള്ളത്. ഓഡിയോ വിഷ്വൽ ആൻഡ് ഡിജിറ്റൽ മീഡിയ വർക്കേഴ്സാണ്. മുൻപ് സിനി വർക്കേഴ്സ് എന്നാണ് അവരെ വാക്ക് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്, സിനിമ മേഖലയിൽ.

0: അത്രയും വ്യാപ്തിയാണ് ഈ ഡി ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്നതോടുകൂടി. സിനി വർക്കർ അല്ലാതെ എത്രയോ പേരല്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയി ചെയ്യുന്ന ഈ ഒരു വിഭാഗത്തിൻ്റെ കീഴിൽ വരുമ്പോൾ എത്ര പേർക്കാണ് അതിൻ്റെ ഒരു ആശ്വാസം ലഭിക്കുന്നതെന്നാണ് അവരുടെ ഒരു ഇൻക്ലൂസിവിറ്റി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്.
1: കേൾക്കുമ്പോൾ തന്നെ വളരെ ഒരു നല്ലൊരു നിയമം ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഈ വ്യവസായ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സംരംഭകൻ ഇതൊക്കെ പാലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ എന്തെല്ലാം വ്യവസ്ഥകളാണ്?
2: അതിനും വ്യവസ്ഥയുണ്ട്. അതായത് പണ്ടൊരു ഒരു ഇൻസ്പെക്ടർ രാജ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് മാറ്റിയിട്ട് ഇപ്പോൾ അതിനകത്ത് കുറച്ചും കൂടെ വളരെ, അതായത് നേരത്തെ അരവിന്ദ് പറഞ്ഞതുപോലെ, അതായത് ഈ രണ്ടിനെയും കൂടെ, അതായത് എംപ്ലോയറിനെ എംപ്ലോയി, അതായത് ഒരു എംപ്ലോയർ ഇല്ലാതെ എംപ്ലോയി ഇല്ല, എംപ്ലോയി ഇല്ലാതെ എംപ്ലോയറും ഇല്ല, പരസ്പരം പൂരകങ്ങളാണ്. അല്ലാതെ ഇതൊരു എന്താ പറയുക, ശത്രുതാ മനോഭാവത്തോടുകൂടി കാണുന്ന ഒരു പ്രവണതയാണ് നമ്മൾ ഇതുവരെ കണ്ടുവന്നിരുന്നത്. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ഔട്ട്ലുക്കാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത്. കാരണം ഈ രണ്ടുപേരും വേണം, അതായത് ഈ എംപ്ലോയർ വേണം, എംപ്ലോയിയും വേണം. അപ്പോൾ ആ ഒരു സമന്വയം ഇതിനകത്ത് കൊണ്ടുവന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും ആദ്യം അവർക്ക് കൊടുക്കുന്ന ഒരു ഓപ്ഷൻ, ഇപ്പോൾ എന്തെങ്കിലും നിയമ ഈ പറഞ്ഞ മാൻഡേറ്ററി പ്രൊവിഷൻസ് ഉണ്ടല്ലോ, അത് പാലിക്കുന്നില്ല എന്ന് വെച്ചോളൂ. അപ്പോൾ ഒരു ഇൻസ്പെക്ടർ കം ഫെസിലിറ്റേറ്റർ എന്നൊരു പോസ്റ്റാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്, ഇൻസ്പെക്ടർ കം ഫെസിലിറ്റേറ്റർ. ആ ഒരു സംവിധാനമാണ് കൊണ്ടുവന്നത്. അത് പ്രകാരം ശിക്ഷിക്കുന്നതിനേക്കാൾ നിയമം പാലിക്കാൻ അവരെ സഹായിക്കുക എന്നതാണ് ഈ ഒരു വ്യവസ്ഥ വഴി കൊണ്ടുവന്നത്.
1: സഹായിക്കുക എന്ന് പറയുമ്പോൾ ഏത് രീതി?
2: അതായത് നമ്മളിപ്പോൾ ഒരു ആദ്യമേ തന്നെ അവരോട് ഒരു നിയമം പാലിക്കുന്നില്ല. ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊടുക്കണം, ഒരു ദിവസം 8 മണിക്കൂർ, ആഴ്ചയിൽ 48 മണിക്കൂർ, പിന്നെ അവരുടെ ബാക്കിയുള്ള ആരോഗ്യ പരിരക്ഷയെ സംബന്ധിച്ചുള്ള വളരെയധികം കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഏറ്റവും ചുരുക്കിയ പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതിലെങ്കിലുമൊക്കെ വീഴ്ചകൾ വരുന്നെന്ന് വെച്ചോളൂ, അപ്പോൾ ആദ്യമേ വന്ന് അവരെ അങ്ങ് ശിക്ഷിക്കുകയല്ല, നേരെ ശിക്ഷാ നടപടികളിലോട്ട് പോവുകയല്ല ചെയ്തത്. അതിന് പകരം ആ ഇൻസ്പെക്ടർ കം ഫെസിലിറ്റേറ്റർ എന്നുള്ള ഒരു സംവിധാനമാണ് കൊണ്ടുവന്നത്. അവർ ചെയ്യുന്നതാണ് അവരെ നിയമം പാലിക്കാൻ, അവരെ നിയമത്തിന്റെ വ്യവസ്ഥകൾ പാലിക്കാൻ ആദ്യം അവരെ സഹായിക്കുകയാണ്. രണ്ടുപേരോടും
1: കാര്യങ്ങൾ
2: ചർച്ച ചെയ്യും,
1: എന്താണ് ഇതിനകത്തുള്ള ശരിക്കുള്ള പ്രശ്നം എന്ന് മനസ്സിലാക്കി അതും മാറ്റി
2: അഡ്വൈസ്.
0: തീർച്ചയായിട്ടും
2: ഒരു കൊടുക്കുക. ഇതെല്ലാം കഴിഞ്ഞു, ബോധപൂർവം തൊഴിലാളികൾക്ക് കുറഞ്ഞ വേതനം നൽകുക, അതുപോലെ നിയമം വ്യക്തമായിട്ട് പരസ്യമായി ലംഘിക്കുക, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ശിക്ഷ എന്ന് പറയുന്നത് പരമാവധി 50,000 രൂപ വരെ പിഴ ഈടാക്കാം എംപ്ലോയറിന്, 50,000 വരെ മാക്സിമം. ഇനി ഇത് പിഴ കൊടുത്തിട്ടും 5 വർഷത്തിന്, അതായത് അന്ന് മുതൽ 5 വർഷത്തിനകത്ത് വീണ്ടും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ ശിക്ഷ കൊടുക്കും. പിന്നെയാണ് ശിക്ഷയുടെ കാര്യം വരുന്നത്. അതായത് 3 മാസം വരെ തടവോ 1,00,000 രൂപ വരെ പിഴയോ രണ്ടും കൂടെ ഇൻക്ലൂസീവായിട്ട്, അതായത് 3 മാസം തടവും 1,00,000 പിഴയും. അങ്ങനെയും നമ്മൾ സാധാരണ എങ്ങനെയാണോ ഒരു ഒഫൻസിൽ നമ്മൾ എങ്ങനെയാണ് വ്യവസ്ഥ ചെയ്തിരിക്കുക, അതുപോലെ ആ ശിക്ഷാ നടപടി ഈ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത്. അതുപോലെ തന്നെ ഈ ഇതിനകത്തുണ്ടാവുന്ന തർക്കങ്ങൾ അത് പരിഹരിക്കാൻ 2 അംഗങ്ങളുള്ള വ്യാവസായിക ട്രൈബ്യൂണലുകൾ സ്ഥാപിക്കുന്നുണ്ട് ഇതിനകത്ത്. അതാണ് വേണ്ടത് എന്നാണ്.
1: അപ്പോൾ നമ്മുടെ ഇപ്പം നാട്ടിൽ പ്രവർത്തിക്കുന്ന ഈ ലേബർ കോർട്ടുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും?
2: അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇതെന്ന് പറയുന്നത് ലേബർ ലോസ് അത് കൺകറൻ്റ് ലിസ്റ്റിലാണ് വരുന്നത്. കൺകറൻ്റ് സബ്ജക്ട് മാറ്ററാണ് ലിസ്റ്റിൽ വരുന്നത്. സെൻട്രൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, ഭരണഘടനാപരമായിട്ടാണ് ഞാനീ പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷൻ, അത് അതുപോലെ തന്നെ വരുന്നതാണ് കൺകറൻ്റ് ലിസ്റ്റ്. ഈ ലേബർ കോഡ് എന്ന് പറഞ്ഞ കൺകറൻ്റ് ലിസ്റ്റാണ്. അതിൻ്റെ പ്രത്യേകത എന്താ? അതാത് സ്റ്റേറ്റുകൾ ഇതിന് അവർ റൂൾസ് ഉണ്ടാക്കണം. ഇത് സെൻട്രൽ ഗവൺമെൻറ് ഒരു നിയമം, അംബ്രല നിയമം കൊണ്ടുവന്നു, അതിനെ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. അത് കൺകറൻറ്റ് ലിസ്റ്റിലായതുകൊണ്ടാണ് ആ രീതിയിൽ അതാത് സ്റ്റേറ്റുകൾ അതിനെ സംബന്ധിച്ച് നിയമങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലേബർ കോടതികളും ബാക്കിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വ്യവസ്ഥാപരമായി ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്യേണ്ടതെന്നാണ് നിയമം പറയുന്നത്. അറേഞ്ച് ചെയ്യേണ്ട രീതിയാണ് നമ്മൾ തൊട്ടു മുന്നിൽ ചർച്ച ചെയ്തത്. അതിൽ ഒരു 2 അംഗങ്ങളുള്ള വ്യവസായ ട്രൈബ്യൂണലുകൾ ജില്ലകളിൽ തോറുമാകാം, താലൂക്കിനാവാം. അപ്പോൾ അതൊക്കെ ഒരു റൂൾസിൽ വരുന്നതാണ്. എങ്ങനെയായിരിക്കണം അതിൻ്റെ നടപ്പിൽ വരുത്തേണ്ട രീതി എങ്ങനെയായിരിക്കണം, അത് അതാത് സ്റ്റേറ്റുകളാണ് നടപ്പിൽ വരുത്തേണ്ടത്.
1: നമ്മുടെ രാജ്യത്ത് ഇപ്പം ഈ നിയമം നിലവിൽ വന്നിട്ട് ഇപ്പോൾ എത്ര നാളായിട്ടുണ്ട്?
0: നവംബർ 21, 2025 സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തു.

0: ഈ നിയമം ആ തീയതി മുതൽ പ്രാവർത്തികമായിട്ടുണ്ട്. അത് നമ്മുടെ രാജ്യത്ത് മൊത്തത്തിൽ 7 സംസ്ഥാനങ്ങളാണ് പൂർണ്ണമായിട്ടും ഈ ലേബർ കോഡ് നടപ്പാക്കിയിട്ടുള്ളത്. അത് അരുണാചൽ പ്രദേശ്, ബീഹാർ, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് ഇത് പൂർണ്ണമായിട്ടും നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. ബാക്കി കുറച്ച് സംസ്ഥാനങ്ങളുണ്ട്, അവർ ലേബർ കോഡിൻ്റെ ചില കോഡുകൾ മാത്രമാണ് അവർ ഈ നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. ചില സംസ്ഥാനങ്ങൾ നോട്ടിഫൈ ചെയ്യാതെയും ഡ്രാഫ്റ്റ് മാത്രം പ്രിപ്പയർ ചെയ്ത് അത് യൂണിയന് അതിൻ്റെ ബാക്കി കൺസെൻറ്റിനൊക്കെ ആയിട്ടൊക്കെ ആ ഒരു സ്റ്റേജിലിരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ലേബർ കോഡിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നടപ്പാക്കിയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്.
1: ഈ ലേബർ കോഡിനെ സംബന്ധിച്ച് പൊതുവെ ഏറ്റവും കൂടുതലായിട്ട് ഇതിനെതിരെയുള്ള ഒരു ആക്ഷേപം എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിനെ കൂടുതൽ സംസ്ഥാനങ്ങൾ നടപ്പാക്കാതെ ഇരിക്കുന്നത്?
2: ഞാൻ പറഞ്ഞല്ലോ, ഓരോ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റിന് വ്യക്തമായ പൊളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ പരമായിട്ട്, അതായത് ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് എടുക്കുന്ന ഏത് തീരുമാനത്തിനെയും അത് ചില സ്റ്റേറ്റുകൾ പൊളിറ്റിക്കലായിട്ടാണ് അത് ചിന്തിക്കുന്നത്, അല്ലാതെ അതിൻ്റെ നന്മ തിന്മകളെക്കുറിച്ചല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൂറുകണക്കിന് നിയമങ്ങളെ അത് ഒരു തരത്തിലും നമ്മുടെ രാജ്യത്തിന് ഗുണകരമല്ലാത്ത നിയമങ്ങളെ മാറ്റി എഴുതി, ഇന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച്, മോഡേൺ വ്യവസ്ഥകൾക്കനുസരിച്ച്, ആളുകളിൽ വരുന്ന മാനസിക മാറ്റങ്ങളനുസരിച്ച് നിയമങ്ങൾ കൊണ്ടുവന്നാലല്ലേ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റൂ. ആ തരത്തിലുള്ള മാറ്റങ്ങളെ മനസ്സിലാക്കിയാണ് മോഡി ഗവൺമെൻറ് ഒരു മുഴം മുന്നിൽ നീങ്ങുകയാണ്. അതിനോട് കൂടെ ചേർന്ന് മുന്നേറാൻ എല്ലാ സ്റ്റേറ്റുകളും തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 4 കോഡുകൾ അത് ഒരു വിപ്ലവകരമായ മാറ്റം തന്നെയാണ് ഭാരതത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്.
1: എന്താണ് ഇതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന നിലയ്ക്ക് അഡ്വക്കേറ്റ് അരവിന്ദ് ശിവന് പറയാനുള്ളത്?
0: സുരക്ഷിതമായ തൊഴിൽ, ഭരണഘടനാപരമായി പറയുമ്പോൾ ജീവിക്കുവാനുള്ള അവകാശത്തിന്റെ ഒരു ഭാഗമായിട്ട് അവകാശമാണ്. നമ്മളെല്ലാവരും ജീവിക്കുന്നുണ്ടല്ലേ, നമ്മുടെ ഭരണഘടനയിൽ നമ്മൾ പറയുന്നത് റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി. എന്താണ് ശരിക്കും ജീവിക്കുക എന്ന് പറയുന്നത്? മൃഗങ്ങളെയും പോലും ജീവിക്കാറുണ്ട്, മനുഷ്യരെയും ജീവിക്കാറുണ്ട്. നമ്മളെപ്പോലെ തന്നെ അവർ ഭക്ഷണം കഴിക്കുന്നു, അവർക്ക് പാർപ്പിടം അവരെ തന്നെത്താൻ കണ്ടെത്തുന്നു. പക്ഷെ എന്താണ് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരെ മാറ്റി നിർത്തുന്ന ഒരു കാര്യമെന്ന്? ഈ ഒരു ചോദ്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയോട് ഫ്രാൻസിസ് കോരാളി എന്നൊരു കേസിൽ ചോദിച്ചിട്ടുണ്ട്. കോടതി നമ്മുടെ ഭരണഘടനയിൽ ജീവിക്കുക എന്ന് പറയുന്നു, എന്താണ് ജീവിക്കുക എന്ന് പറഞ്ഞാൽ? ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ വാക്കുകളാണ്, റൈറ്റ് ടു ലൈഫ് ഈസ് നോട്ട് മിയർ അനിമൽ എക്സിസ്റ്റൻസ്. മൃഗതുല്യമായ ജീവിതമല്ല ജീവിക്കുക എന്ന് പറഞ്ഞാൽ, ജീവിതക്കുക എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി. അന്തസ്സോടും ആത്മാഭിമാനത്തോടുകൂടിയും ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ പൗരൻ്റെയും ഓരോ വ്യക്തിയുടെ അവകാശമാണ്. അപ്പം ആ അന്തസ്സിനും ആത്മാഭിമാനത്തിനും ആക്കം കൂട്ടുന്നത് അവൻ തൊഴിലെടുക്കുന്നുണ്ട് എന്ന് അവൻ്റെ ഐഡൻറ്റിറ്റി കാണിക്കുന്ന അപ്പോയിൻമെൻറ്റ് ലെറ്റർ മുതൽ അവൻ്റെ സോഷ്യൽ വെൽഫെയർ ഉൾപ്പെടെ, സാമൂഹിക ക്ഷേമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആരോഗ്യം എല്ലാം ആ കുടുംബത്തിനും കൂടിയാണ് അവർ തൊഴിലെടുക്കുമ്പോൾ ആ ഒരു ഗുണമുണ്ടാകുന്ന കാണുമ്പോൾ തന്നെ ആ ഒരു കോടതിയുടെ വിധിന്യായത്തിൻ്റെ, കോടതിയുടെ നിരീക്ഷണം, അത് ഭരണഘടനയിൽ എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ പൂർണ്ണമായ ഒരു മാനിഫെസ്റ്റേഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ അത് തൊഴിലാളികളുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും കർശനമായി സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ വ്യവസായ മേഖലയ്ക്ക് അനാവശ്യമായ നിയന്ത്രണങ്ങളിൽ നിന്നും മോചനം നൽകിയും രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച വേഗത്തിലാക്കുകയാണ് ഈ പുതിയ ലേബർ കോഡുകൾ. ബി ആർ അംബേദ്കർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ നമ്മുടെ ഭരണഘടന രാഷ്ട്രപരമായിട്ടുള്ള ഭരണഘടനയാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. സാമൂഹികവും സാമ്പത്തികവുമായ അവകാശങ്ങളെല്ലാം പൂർത്തീകരിക്കുന്ന ഒരു ഭരണഘടന ഇനിയും അത് ഉണ്ടാവേണ്ടതുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പായിട്ടാണ് പുതിയ തൊഴിൽ നിയമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക എന്നാണ് പറയാനുള്ളത്.
1: താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആത്മാഭിമാനത്തോടെ തൊഴിലെടുക്കാനുള്ള ഒരു വ്യാവസായിക അന്തരീക്ഷം രാജ്യത്ത് വളരുവാൻ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾക്ക് കഴിയട്ടെ, അതിന് ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഉതകും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. നമസ്കാരം.
0: നന്ദി. നമസ്കാരം.
2: നന്ദി. നമസ്കാരം.
3: ഏകീകൃത തൊഴിൽ കോഡുകൾ, വ്യവസായ സൗഹൃദ തൊഴിൽ സംസ്കാരത്തിലേക്കുള്ള ചുവടുവയ്പ്. ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്തവർ അഡ്വക്കേറ്റ് GS പ്രകാശ്, അഡ്വക്കേറ്റ് അരവിന്ദ് ശിവൻ.

0: സമയത്ത് വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് വമ്പൻ വിളവ് കിട്ടുമെന്ന് ഉറപ്പാണ്.
1: കർഷകനേക്കാൾ നന്നായി കൃഷി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ മാസ്റ്ററെ? സമയത്ത് തന്നെ വിത്ത് വിതച്ചത്.
0: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, NPS സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
1: ഏ മാസ്റ്ററെ, NPS സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
0: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ PFRDA നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് NPS സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൗണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ NPS സഞ്ജയിൽ സമ്പാദ്യം ആരംഭിക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ നിങ്ങളുടെ ബാങ്കുമായോ ബന്ധപ്പെടുക. ഭാവിയിലേക്ക് തയ്യാറാകൂ NPS സഞ്ജയ്ക്കൊപ്പം.
2: ഗിരീഷ് പുതുഞ്ഞരുടെ വരികൾക്ക് മോഹൻ സിത്താര സംഗീതം നൽകി. MG ശ്രീകുമാറും സംഘവും പാടിയത് ചിത്രം വല്യേട്ടൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ പ്രധാന വാർത്തകൾക്ക് ശേഷം തുടരും. ആകാശവാണി അനന്തപുരി FM, സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വിദ്യാസമ്പന്നരായ യുവാക്കൾ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണമെന്നും രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികൾ ആവണമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യത്തെ ആരോഗ്യമേഖലയുടെ വികസനത്തിനായി അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരെ വാർത്തെടുക്കുന്നതിനും സർക്കാർ തുല്യ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. 31st കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത്ത് ചുമതലയേറ്റു. ഖാദി മേഖലയെ ആധുനീകരിക്കുന്നതിനായി ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. കാർഷിക വിളകളുടെ തറവില പുതുക്കുന്നതിനും സംഭരണം ശക്തമാക്കുന്നതിനും നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് കൃഷിമന്ത്രി T. സിദ്ദിഖ് നിയമസഭയിൽ പറഞ്ഞു. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലെ സ്വയംഭരണ സ്ഥാപനമായ തിരുവനന്തപുരം കോവളത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ 2026-27 അധ്യയന വർഷത്തേക്ക് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ ബിരുദ കോഴ്സിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ വീണ്ടും നാളെ രാവിലെ 6 മണിക്ക്.

അനന്തപുരി എഫ്എമ്മിൽ ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം യേശുദാസ് പാടിയത്, ചിത്രം അർത്ഥം. ഗാനത്തിന്റെ വരികൾ കൈതപ്രം, സംഗീതം ജോൺസൺ.

0: അറിയിപ്പ്: ഡോക്ടറോട് ചോദിക്കാം തത്സമയം ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11 മുതൽ 12 മണിവരെ വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496596321. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയം ഫോണിൻ പരിപാടി നാളെ രാവിലെ 11 മുതൽ 12 മണിവരെ.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: കേരളത്തിന് തന്നെ പല ഭാഗത്തുനിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പൊ ഇന്ന് ആലോചിക്കുമ്പോൾ സുഹൃത്തുക്കൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്, പല മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട്. അതൊരു അഭിമാനത്തോടെ ആ സൗഹൃദങ്ങളെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: ഹരിചരണം പ്രീതിപിള്ളയും പാടിയത്, രചന സന്തോഷ് വർമ്മ, സംഗീതം നൽകിയത് പ്രശാന്ത് പിള്ള, ചിത്രം ചന്ദ്രേട്ടൻ എവിടെയാണ്.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം എം ജി ശ്രീകുമാറും രാധിക തിലകും പാടിയത് ചിത്രം മിസ്റ്റർ ബ്രഹ്മചാരി. രചന ഗിരീഷ് പതഞ്ജലി, സംഗീതം മോഹൻ സിദ്ധാരാമൻ.

അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയം ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495946321 9496551 അല്ലെങ്കിൽ 9496569 6321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഗിരീഷ് ബദഞ്ഞരുടെ വരികൾക്ക് ദേവ സംഗീതം നൽകി. യേശുദാസ് പാടിയത് ചിത്രം ഫാൻറ്റം.

വിസ്മയത്തുമ്പത്ത്. ഈ ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും സുജാതയും പാടിയത്. രചന കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ.

വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം, വി ശ്രീകുമാറും സുജാതയും പാടിയത് ചിത്രം മുല്ല

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഹരിനാരന്റെ വരികൾക്ക് ഷാൻ റഹ്മാന്റെ സംഗീതം. വിനീത് ശ്രീനിവാസനും കാവ്യ അജിത്തും പാടിയത് ചിത്രം ജേക്കബിന്റെ സ്വർഗരാജ്യം

എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത് ചിത്രം അച്ഛനെയാണ് എനിക്കിഷ്ടം. ഗാനത്തിന് വരികൾ എസ് രമേശൻ നായർ, സംഗീതം നൽകിയത് എം ജി രാധാകൃഷ്ണൻ.

സ്വന്തം സംഗീതത്തിൽ എം ജി ശ്രീകുമാറിനൊപ്പം ശ്വേതയും പാടിയത് ചിത്രം ഒരു മരുഭൂമി കഥ. ഈ ഗാനത്തിൻ്റെ രചന രാജീവ് ആലങ്കൽ.

കേൾക്കാം. വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ, മൃദംഗം ഡോക്ടർ കെ ജയകൃഷ്ണൻ, ഖടം ഹരിപ്പാട് ശ്രീ എം എസ് രാജശേഖരൻ. ആദ്യം ദേവാമൃത വർഷിണീരാഗത്തിൽ എവരെനി ആദ്യതാളം ത്യാഗരാജസ്വാമികൾ കൃതി.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശ്രീമതി എൻ ഗായത്രി അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ. മൃദംഗം ഡോക്ടർ കെ ജയകൃഷ്ണൻ. ഖടം ഹരിപ്പാട് ശ്രീ എം എസ് രാജശേഖരൻ.

അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാൻ തത്സമയം ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496559631. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: കേരളത്തിന് തന്നെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പൊ ഇന്ന് ആലോചിക്കുമ്പോൾ സുഹൃത്തുക്കൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്, പല മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട്. വളരെ അഭിമാനത്തോടെ ആ സൗഹൃദങ്ങളെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, മനസ്സിൽ മധുരമൂറുന്ന നിത്യഹരിത ഗാനങ്ങളുമായി ഇപ്പോൾ നിശ സുരഭി. ഇന്ന് നിശ സുരഭിയുമായി സജീവ് മൈലാപ്പള്ളി. ആദ്യഗാനം യേശുദാസ് പാടിയത്, രചന

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. അഴകിയ രാവണൻ എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരൻ, കെ എസ് ചിത്ര എന്നിവർ ആലപിച്ചത്. രചന കൈതപ്രം, സംഗീതം വിദ്യാസാഗർ.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയ്ക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. ശ്രീനിവാസ്, സുജാത എന്നിവർ ആലപിച്ചത് ചിത്രം സമ്മറിൻ ബദ്രഹേം.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, സുജാത എന്നിവർ ആലപിച്ചത്. രചന യൂസഫലി കച്ചേരി, സംഗീതം മോഹൻ സിത്താര.

0: ചലച്ചിത്ര ഗാനങ്ങൾ പൂർണ്ണമാകുന്നു.
1: ആകാശവാണി, നമസ്കാരം.

0: അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ലോകമെമ്പാടും ലഹരി ഉപയോഗം ഒരു സാമൂഹിക വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സാമൂഹിക തലത്തിൽ മാത്രമല്ല സാമ്പത്തിക ആരോഗ്യ പ്രശ്നമായും ലഹരി ഉപയോഗം പരിണമിച്ചു കഴിഞ്ഞു. യുവതലമുറയെ ഉയർച്ചയുടെ പാതയിൽ നിന്ന് വഴിതെറ്റിക്കാൻ കെൽപ്പുള്ള ഒന്നായി ലഹരി മാറിക്കഴിഞ്ഞു. മാനസിക സമ്മർദ്ദം, തൊഴിലില്ലായ്മ, കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങിയ പല കാരണങ്ങളാൽ യുവാക്കൾ ലഹരിയിലേക്ക് ആകർഷിക്കപ്പെടുന്നു. എന്നാൽ ലഹരി ഉപയോഗം വ്യക്തിയുടെ ആരോഗ്യം മാത്രമല്ല കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും സമാധാനവും സുരക്ഷിതത്വവും കൂടിയാണ് തകർക്കുന്നത്. ലഹരി ഉപയോഗം മസ്തിഷ്കത്തെയും ഹൃദയത്തെയും കരളിനെയും ഗുരുതരമായി ബാധിക്കുന്നു. വിഷാദം, ഉത്കണ്ഠ, ആത്മഹത്യാ പ്രവണത, അക്രമ സ്വഭാവം തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകുന്നു. ലഹരിക്കെതിരായി പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി ശക്തിപ്പെടുത്താനുമാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 1987 June 17 മുതൽ 26 വരെ ഓസ്ട്രിയയിലെ വിയന്നയിൽ നടന്ന ഉച്ചകോടിയിലാണ് ലഹരി വിപത്തിനെതിരായി ഒരു ദിനാചരണം എന്ന ആശയം ഉടലെടുത്തത്. പിന്നീട് അതേ വർഷം December 7 ചേർന്ന ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിക്കാൻ ഔദ്യോഗികമായി തീരുമാനിച്ചു. തുടർന്ന് 1989 മുതൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം മുടങ്ങാതെ ആചരിച്ചു വരികയാണ്. ഇന്ത്യയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. അതിർത്തി കടന്നുള്ള മയക്കുമരുന്ന് കടത്ത് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനെതിരെ പോരാടാനാണ് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം 2020 August 15 നഷാമുക്ത് ഭാരത് അഭിയാൻ ആരംഭിച്ചത്. പ്രതിരോധം, വിലയിരുത്തൽ, ചികിത്സ, പുനരധിവാസം, പൊതുവിവര വ്യാപനം, കമ്മ്യൂണിറ്റി അവബോധ സംരംഭങ്ങൾ എന്നിവ NMBA ഏകോപിപ്പിക്കുന്നു. തുടക്കത്തിൽ 272 ദുർബല ജില്ലകളെ ലക്ഷ്യമിട്ട് ആരംഭിച്ച ദൌത്യം രാജ്യവ്യാപകമായി വിപുലീകരിച്ചു. നഷാമുക്ത് ഭാരത് അഭിയാൻ പൊതുജന പങ്കാളിത്തത്താൽ നയിക്കപ്പെടുന്ന ബഹുജന പ്രസ്ഥാനമായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മയക്കുമരുന്ന് രഹിത ഇന്ത്യ വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനുള്ള നിർണായക ഘടകമാണെന്നും അതിനായി എല്ലാ പൌരന്മാരും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ലഹരി രാജ്യസുരക്ഷയ്ക്കും സാമൂഹിക ഭദ്രതയ്ക്കും സാമ്പത്തിക താൽപര്യങ്ങൾക്കും യുവതലമുറയുടെ ഭാവിക്കും വലിയ വെല്ലുവിളിയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. 2014 മുതൽ 2026 വരെയുള്ള കാലയളവിൽ 11.8 ദശലക്ഷം സിന്തറ്റിക് ലഹരി മരുന്നുകളാണ് സർക്കാർ പിടിച്ചെടുത്തത്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ നിരവധി ഓൺലൈൻ പോർട്ടലുകൾക്ക് രൂപം നൽകിയിട്ടുണ്ടെന്ന് അമിത് ഷാ പറഞ്ഞു.
1: നാർക്കോ ഒഫൻഡേഴ്സ് ആജ് ടെക്നോളജി സക്ഷം ബനെ ഹുവേ ഹൈ, വോ നെറ്റ്വർക്ക് ആധാരിത ബൻ ചുക്കേ ഹൈ ഓർ മൾട്ടി ഡൊമൈൻ അപരാധ് കേ രൂപ മേ ഭി ആജ് ഹമാരെ സാമനെ ഖഡേ ഹൈ. ഈ സഭി ചീജേ ഈ ലഡായി കോ ഓർ കഠിൻ ബനാതി ഹൈ. ഇസ്ലിയേ ഹമാരി പ്രതിക്രിയ ഏക റോഡ് മാപ് ആധാരിത ഹോനി ചാഹിയേ ഓർ ഉസ്മേ ആധുനിക് ഇന്റലിജൻസ് ലീഡ് ബേസ് പ്രതിക്രിയ ഹോനി ചാഹിയേ, ടെക്നോളജി ഡ്രിവൻ അപ്രോച്ച് ഹോനാ ചാഹിയേ ഓർ നെറ്റ്വർക്ക് സെൻട്രിക് ലഡായി ഹമനെ കർനി പഡേഗി.
0: 2025 ലോക മയക്കുമരുന്ന് റിപ്പോർട്ട് ആഗോളതലത്തിലെ മയക്കുമരുന്നിന്റെ അതിവ്യാപനവും ഒപ്പം ഭയാനകമായ ആശങ്കകളും പങ്കുവയ്ക്കുന്നതാണ്. മയക്കുമരുന്ന് ഉൽപാദനം, ഉപയോഗം, കടത്ത്, ഇതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവയുണ്ടാക്കുന്ന ആഘാതം മഹാമാരിയേക്കാൾ വലുതും ദീർഘകാല പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതുമാണെന്ന് വാർഷിക റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷം 15 മുതൽ 64 വയസ്സ് പ്രായമുള്ള 316 ദശലക്ഷം ആളുകൾ മദ്യവും പുകയിലയും ഒഴികെയുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ചുവെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. 2013 മുതലുള്ള കണക്കുകൾ അടിസ്ഥാനപ്പെടുത്തിയാൽ ഇത് 20% വർദ്ധനവാണ്. അതായത് 15-64 ഇടയിൽ പ്രായമുള്ള ലോകജനസംഖ്യയുടെ ഏകദേശം 6% മയക്കു

0: മരുന്ന് ഉപയോഗിക്കുന്നതായാണ് സ്ഥിതിവിവര കണക്കുകൾ വ്യക്തമാക്കുന്നത്. മാരകമായ പാർശ്വഫലങ്ങളുള്ളതും മരണസാധ്യത ഏറെയുള്ളതുമായ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ചത് 76.7 ദശലക്ഷം പേരാണ്. 2023 മുതൽ ലോകമെമ്പാടും കൊക്കെയിൻ ഉൽപാദനവും വിതരണവും 10 മടങ്ങ് വർദ്ധിച്ചു. വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മയക്കുമരുന്ന് ശൃംഖലകൾ സ്വൈര്യവിഹാരം നടത്തുന്നതും ഒരു വെല്ലുവിളിയാണ്. ചെറിയ പ്രായത്തിൽ തൊട്ട് കുട്ടികൾക്ക് അവബോധം നൽകാൻ രക്ഷിതാക്കളും സ്കൂൾ അധികൃതരും ശ്രദ്ധിക്കണം. സ്കൂൾ കരിക്കുലത്തിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തേണ്ടതും അനിവാര്യമാണ്. ഉയർന്ന വിദ്യാഭ്യാസ നിരക്കും സാമൂഹിക വികസന സൂചികകളും ഉള്ള കേരളവും ഇന്ന് ലഹരി വ്യാപനത്തിന്റെ കൊടിയ ഭീഷണി നേരിടുകയാണ്. കേരളത്തിൽ MDMA ഉൾപ്പെടെയുള്ള സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ ഉപയോഗം വർദ്ധിച്ചതായാണ് കണ്ടെത്തൽ. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം ക്രമാതീതമായി ഉയരുകയാണ്. ടൂറിസം കേന്ദ്രങ്ങൾ, നഗരപ്രദേശങ്ങൾ, അന്തർ സംസ്ഥാന ഗതാഗത ശൃംഖലകൾ എന്നിവ ഉപയോഗിച്ചാണ് കേരളത്തിലെ ലഹരി കടത്തും വിതരണവും വ്യാപിക്കുന്നത്. കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ട്, പുതുതായി തുടക്കം കുറിച്ച തൂഫാൻ പോലുള്ള നടപടികളിലൂടെ ആയിരക്കണക്കിന് കേസുകൾ കണ്ടെത്തുകയും വലിയ തോതിൽ ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ലഹരിക്കെതിരായ തൂഫാൻ നടപടി ജനങ്ങളിൽ വലിയ തോതിൽ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. ഈ പദ്ധതി ആരംഭിച്ച് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ 4000 കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. പോലീസിന്റെ പരിശോധനയിൽ മാത്രം 2000 ഗ്രാം MDMA, 333 കിലോഗ്രാമോളം കഞ്ചാവ് എന്നിവ പിടികൂടുകയും ചെയ്തു. മയക്കുമരുന്ന് ലോബിയെയും മാഫിയെയും പൂർണമായി ഇല്ലാതാക്കാൻ തൂഫാനിലൂടെ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സംസ്ഥാന സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്നും ലഹരിമരുന്ന് വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: അപ്പൊ നമ്മൾ തീരുമാനിക്കേണ്ടത് എന്താണ്? നമ്മുടെ കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുക്കാൻ നമ്മൾ സമ്മതിക്കില്ല എന്ന തീരുമാനമാണ്. എത്ര വലിയ ഉയരങ്ങളിൽ എത്തേണ്ട കുട്ടികളാണ് നിങ്ങളെല്ലാം! എത്ര സ്വപ്നങ്ങളാണ് നിങ്ങളുടെ കണ്ണുകളിൽ നിറയുന്നത്! എത്രയോ നന്നായി പഠിച്ച് അല്ലെ മിടുമിടുക്കികളായി മിടുമിടുക്കന്മാരായി എത്രയോ ഉന്നതമായ തലങ്ങളിൽ എത്തേണ്ടവരാണ് ഈ വഴിയിൽ വീണു പോകുന്നത്, വഴിയിൽ തളർന്നു പോകുന്നത്, ഇല്ലാതായി പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് മാതാപിതാക്കളുടെയോ മാത്രം വിഷയമല്ല, എക്സൈസിൻ്റെയോ പോലീസിൻ്റെയോ മാത്രം വിഷയമല്ല, നമ്മുടെ ഈ സമൂഹത്തിന്റെ മൊത്തം വിഷയമായി നമ്മൾ അതിനെ ഏറ്റെടുത്തേ മതിയാവും.
0: തൂഫാൻ കർമ്മ പദ്ധതി ഒരു സംയുക്ത പ്രതിരോധ പ്രചാരണമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു.
2: വരും ദിവസങ്ങളിൽ മയക്കുമരുന്നിനെതിരായും ലഹരിക്കെതിരായും ഏറ്റവും വലിയ പോരാട്ടം ഞങ്ങൾ നടത്തുകയാണ്. ഇതിന് എല്ലാവരുടെയും സഹായം ഉണ്ടാകണം. കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിലെ ഈ വലിയ പുഴുക്കുത്തിനെ നേരിടാൻ രാഷ്ട്രീയത്തിനും മറ്റ് ചിന്തകൾക്കും അതീതമായി കേരളം ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന. അപ്പൊ ഇതൊരു ജനകീയ മുന്നേറ്റമായി മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം.
0: വിദ്യാർത്ഥികളെ മുൻനിർത്തിയുള്ള തൂഫാൻ വാരിയേഴ്സ് പ്രതിരോധവും ആരോഗ്യവകുപ്പുമായി ചേർന്ന് പുനരധിവാസം ഉറപ്പാക്കുന്ന തൂഫാൻ കെയറും പോലീസും എക്സൈസും ഒന്നിക്കുന്ന തൂഫാൻ സ്ട്രൈക്ക് എൻഫോഴ്സ്മെന്റ് ദൌത്യവുമാണ് ഇതിന്റെ പ്രധാന ഘടകങ്ങൾ. തൂഫാൻ ദൌത്യത്തിന്റെ 2ാംഘട്ട പ്രചാരണ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. MLA നേതൃത്വത്തിൽ നിയോജക മണ്ഡലാടിസ്ഥാനത്തിലുള്ള പ്രചാരണ പരിപാടികളാണ് 2ാംഘട്ടത്തിൽ നടപ്പാക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്ത് എക്സൈസിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം പൂർണ്ണമായി ഇല്ലാതാക്കാനും അവയ്ക്കെതിരെ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനുമായി കേരള സർക്കാർ എക്സൈസ് വകുപ്പ് മുഖേന ആരംഭിച്ച പദ്ധതിയാണ് വിമുക്തി. ലഹരിക്ക് അടിമയായവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സംസ്ഥാനത്തുടനീളം കൌൺസിലിംഗും ചികിത്സയും നൽകുന്ന ഡി അഡിക്ഷൻ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. ലഹരിവിരുദ്ധ ബോധവൽക്കരണ പദ്ധതികളിലൂടെ വിദ്യാർത്ഥികളിലും പൊതുസമൂഹത്തിലും ലഹരിവിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കുന്നു. സ്കൂൾ കോളേജ് കേന്ദ്രീകരിച്ചുള്ള വിവിധ പരിപാടികളും ജനകീയ ക്യാമ്പയിനുകളും ഇതിനായി സംഘടിപ്പിക്കപ്പെടുന്നു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ സർക്കാർ മാത്രമല്ല ഓരോ പൌരനും പങ്കാളികളാവണം. കുട്ടികളുമായി മാതാപിതാക്കൾ തുറന്ന ആശയവിനിമയം നടത്തണം. വിദ്യാലയങ്ങളിൽ ജീവിത നൈപുണ്യ വിദ്യാഭ്യാസത്തിനും മൂല്യാധിഷ്ഠിത പഠനത്തിനും പ്രാധാന്യം നൽകണം. കായിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം

0: വർദ്ധിപ്പിക്കണം. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും എത്തിക്കണം. ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ ചികിത്സയും കൌൺസിലിംഗും ലഭ്യമാക്കി പുനരധിവാസത്തിന് അവസരമൊരുക്കണം. എക്സൈസിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായി തൃശൂർ അന്തിക്കാട് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രഞ്ജിത് പി ആർ ആകാശവാണിയോട് പറഞ്ഞു. വളർന്നുവരുന്ന തലമുറയെ നേർവഴിയിലൂടെ നടത്തുന്നതും ചേർത്തു നിർത്തുന്നതുമാണ് ഏറ്റവും വലിയ പ്രതിരോധമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: നമുക്ക് കേട്ടുപരിചയമില്ലാത്ത ഒരുപാട് രാസലഹരികൾ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ലഭ്യമാകുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇത്തരം മാരകമായ രാസലഹരികൾക്കെതിരെ ശക്തവും ജാഗ്രതയുള്ളതുമായ നടപടികൾ സ്വീകരിച്ചു വരുന്നു. വേണ്ടാത്ത ലഹരികൾക്കെതിരെയുള്ള പ്രധാന ആയുധം പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ഏത് പ്രലോഭനങ്ങളിൽപ്പെട്ടാലും ഒരു തരത്തിലുള്ള മയക്കുമരുന്നുകളും ഒരു തവണ പോലും ഉപയോഗിക്കുന്നില്ല എന്ന് ഇന്ന് നമ്മൾ പ്രതിജ്ഞയെടുക്കണം. ഇന്ന് നാം ഉപയോഗിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളെയോ പുതുതലമുറയെയോ കുറ്റപ്പെടുത്തുന്നതിനപ്പുറം വളർന്നു വരുന്ന ഏതൊരു കുഞ്ഞിനെയും ചേർത്ത് നിർത്തലും നേർവഴി നടത്തലുമാണ് ഏറ്റവും നല്ല പ്രതിരോധം. ഇത്തരം ദുശീലങ്ങൾ വ്യാപകമാകുന്നതിന്റെ അടിസ്ഥാന കാരണം കുടുംബങ്ങളിലെ കെട്ടുറപ്പില്ലായ്മയും ഛിദ്രാവസ്ഥയുമാണ്. ഓരോ രക്ഷിതാവും തങ്ങളുടെ മക്കളോടൊപ്പം മെച്ചപ്പെട്ട സമയം കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നതിനായി ശ്രദ്ധിക്കണം. ഇന്ന് കുട്ടികളിൽ സർവ്വസാധാരണയായി കണ്ടുവരുന്ന ശ്രദ്ധക്കുറവ്, ഹൈപ്പർ ആക്റ്റീവ്, ഉത്കണ്ഠ, ഭക്ഷണ വൈകല്യം എന്നിവ തിരിച്ചറിയാതെ വിഷാദം, ആത്മഹത്യാ പ്രവണത, ലഹരി എന്നിവിടങ്ങളിലേക്ക് എത്തപ്പെടുന്നു. ഈ പ്രശ്നങ്ങൾ സമയബന്ധിതമായി തിരിച്ചറിയുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനും ഓരോ രക്ഷിതാവും കരുതലെടുക്കണം. മുൻവിധിയില്ലാതെ കണ്ണുകളിലേക്ക് നോക്കാൻ ഒരാളുണ്ടെങ്കിൽ, ഇത്തിരി മധുരം പകരാൻ തയ്യാറുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ, തിരുത്തൽ ശേഷിയുള്ള ഒരാളെങ്കിലും ഒപ്പം ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞും വഴിതെറ്റുകയില്ല.
0: ലഹരി ഒരു വ്യക്തിയെ മാത്രമല്ല ഒരു കുടുംബത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും ബാധിക്കുന്ന ഗുരുതരമായ സാമൂഹിക വിപത്താണ്. ലഹരിയെ പ്രതിരോധിക്കാൻ സർക്കാരിന്റെ നടപടികൾക്കൊപ്പം ജനങ്ങളുടെ ജാഗ്രതയും യുവജനങ്ങളുടെ ആത്മനിയന്ത്രണവും കുടുംബങ്ങളുടെ പിന്തുണയും അനിവാര്യമാണ്. മാനവരാശിക്കെതിരായ തുറന്ന യുദ്ധമാണ് മയക്കുമരുന്ന് ഉപയോഗവും വ്യാപനവും. അത് സമൂഹത്തിന്റെ എല്ലാ തലങ്ങളെയും തച്ചുടയ്ക്കാൻ കേൾപ്പുള്ള മാരക വിഷമാണ്. ലഹരിയുടെ ഉപയോഗം ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിയാനുള്ള സഹായം നൽകുന്നതിനുള്ള നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പല രാജ്യങ്ങളിലും ആരംഭിച്ചിട്ടുണ്ട്. ഇത് കൂടുതൽ പ്രയോജനപ്പെടുത്തണം. മനുഷ്യത്വരഹിതമായ കൊടും ക്രൂരതകൾ ഒരു മടിയുമില്ലാതെ ചെയ്യാൻ ഉത്തേജനം നൽകുന്ന മയക്കുമരുന്ന് ലോകത്തെമ്പാടുമുള്ള സാമൂഹിക ജീവിതത്തെ നിരന്തരം വെല്ലുവിളിക്കുന്നതും പ്രതിസന്ധിയിലാക്കുന്നതുമാണ്. 2021 കുറഞ്ഞത് 450,000 മരണങ്ങളെങ്കിലും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കാരണങ്ങളാൽ സംഭവിച്ചുവെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ. 2025 ഇത് 700,000 ഉയർന്നു. ലഹരി ഉപയോഗിക്കുന്നവരും അവരുടെ കുടുംബവും മാത്രമല്ല ഇരകൾ, മറിച്ച് സമൂഹമാകെയാണ്. അതുകൊണ്ട് തന്നെ ലഹരിക്കെതിരായ പോരാട്ടം ഏതെങ്കിലും വ്യക്തിയുടെയോ സർക്കാരിന്റെയോ സംഘടനകളുടെയോ സ്ഥാപനങ്ങളുടെയോ മാത്രമുള്ള ഉത്തരവാദിത്തമല്ല. ലഹരിയുണ്ടാക്കുന്ന ഏതൊരു ആസക്തിയെയും കൃത്യമായ ഇടപെടലുകളിലൂടെയും സൗഹാർദ്ദ സഹവർത്തിത്വത്തിലൂടെയും മാറ്റിയെടുക്കാവുന്നതേയുള്ളൂ. അതിനുള്ള പക്വത നാം ആർജിച്ചെടുക്കണമെന്ന് മാത്രം. ഇത്തരം പ്രവർത്തനങ്ങൾക്കുള്ള വേദിയായി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം പോലുള്ളവ പ്രയോജനപ്പെടുത്തണം. ഒപ്പം കൂട്ടായ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ ശ്രദ്ധ നൽകണം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കിയത് പാർവതി വിജയൻ, അവതരണം ക്രിസ്റ്റി എബ്രഹാം.
2: ആകാശവാണി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. നാളെ രാവിലെ 5:48 വരെ ന്യൂസ് ഓൺ എയർ ആപ്പിൽ FM ഗോൾഡ് കേൾക്കാം. ഡൽഹിയിലെ എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.

ഏ ശഞ്ജു, ഏ ബിജു, ഏ മുന്നി, തും ഭി ഗാ. ഐസേ നഹീ ബോളൂ മേ.